ആകാശവാണി അനന്തപുരി FM 101.9 എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും തിരുവോണദിനാശംസകൾ. ഇന്ന് ശകവർഷം 1948 ഭാദ്രപദം 4, കൊല്ലവർഷം 1202 ചിങ്ങം 10, 2026 ഓഗസ്റ്റ് 26 ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 38 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ജോർജ് ഓണക്കൂർ.
1: മലയാളം മാത്രം അറിയുന്ന എന്റെ അച്ഛൻ എനിക്ക് പേരിട്ടത് ജോർജ് എന്നാണ്. അതൊരു ഗ്രീക്ക് പദത്തിന്റെ പരിണാമമാണെന്നൊന്നും അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. ജോർജിനെ മലയാളത്തിൽ ഗീവർഗീസ് എന്ന് വിളിക്കും. ഗ്രീക്ക് ഭാഷയിൽ അതിന്റെ മൗലിക രൂപം ഗിയോർക്ക് എന്നാണ്. നല്ല അർത്ഥമുള്ള പേര്. കർഷകൻ, ചേറുനിറഞ്ഞ പാടത്ത് നിലമുഴുതും, മണ്ണിൽ വളം ചേർത്തും, വിത്തെറിഞ്ഞും, കളകൾ പറിച്ചും നെൽച്ചെടികളെ പരിപാലിച്ച കർഷക പാരമ്പര്യത്തിന്റെ അവകാശി. എന്റെ ശൈശവവും ബാല്യവും എല്ലാം ഗ്രാമത്തിൽ തന്നെയായിരുന്നു. നെൽച്ചെടികൾ വിളഞ്ഞ് കതിരണിഞ്ഞ് കൊയ്തെടുക്കാൻ കാലത്ത് അറയിൽ ശേഖരിച്ചു. അത് പുഴുങ്ങിക്കുത്തി അരിയാക്കി ആഹാരം പാകം ചെയ്തു. പാടത്ത് നിന്ന്

0: കൊയ്തെടുത്ത നെല്ല് പാകപ്പെടുത്തി അരിയാക്കി ആഹാരം. മൂന്ന് നേരവും അതുതന്നെ. വീട്ടിലെ അടുക്കളയിൽ ഗോതമ്പിന് ഇടമില്ല. ഇന്നത്തെ പോലെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരമില്ല. അത് ഒരു കാലം. നെൽപ്പാടങ്ങളെ പച്ചുപട്ട് പാവാട് ചാർത്തുകയും കസവിന്റെ മംഗള മുഹൂർത്തം സൃഷ്ടിക്കുകയും ചെയ്ത കാലം ക്രമേണ മാഞ്ഞു. നെൽകൃഷിക്ക് പകരം പാടത്ത് നാണ്യവിളകൾ കൃഷി ചെയ്യാൻ തുടങ്ങി. തൊടികളിൽ റബ്ബർ മരങ്ങൾ വളർന്നു. കർഷകന്റെ ശുദ്ധ മനസ്സിൽ വാണിജ്യ വിളകളുടെ മോഹം. പക്ഷേ കാലം കടന്നുപോകെ റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാതായി. മണ്ണിനോടുള്ള, അതിലുറങ്ങുന്ന പൂർവ്വ സംസ്കാര മഹിമയോടുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മനോഹരമായ കുടുംബജീവിതം എന്ന ആശയം തന്നെ അർത്ഥശൂന്യമായിത്തീരുന്നു എന്ന് ആര് ഓർക്കുന്നു. ബന്ധങ്ങളുടെ ഇഴകൾ ഒന്നൊന്നായി പൊട്ടിപ്പോവുകയാണ്. അടുക്കളയിൽ അമ്മ പാകം ചെയ്തുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഓടിയെത്തുന്നതിന് പകരം ആ നേരത്ത് ഫാസ്റ്റ് ഫുഡ് തേടിപ്പോകുന്ന മക്കളുടെ എണ്ണം ഗ്രാമഭൂമികയിൽ പോലും ഏറെയാണ്. കുടുംബജീവിതമെന്ന മനോഹര സങ്കല്പം കാർഷിക സംസ്കാരത്തിന്റെ സംഭാവനയാണ്. അച്ഛൻ പാടത്ത് പണിയെടുക്കുന്നു, അമ്മ വീട്ടിൽ കുട്ടികളെ നോക്കി വളർത്തുന്നു, സ്നേഹിച്ചു കൂടെ ചേർക്കുന്നു അച്ഛനും അമ്മയും കുട്ടികളും അടങ്ങുന്ന കുടുംബം. ഇന്നിപ്പോൾ കുടുംബം കാലപ്പഴക്കത്തിൽ മങ്ങിയ സങ്കല്പമായി മാറിയിരിക്കുന്നു. വിവാഹിതരാകാൻ മടിക്കുന്ന ചെറുപ്പക്കാർ, കുട്ടികളുണ്ടാകാൻ വിസമ്മതിക്കുന്ന യുവത്വത്തിന്റെ പുതിയ സ്വാർത്ഥ ചിന്തകൾ, അനാരോഗ്യകരമായ ജീവിത സങ്കല്പനത്തിന്റെ മൃതഭൂമിയിലേക്ക് നമ്മുടെ നാട് നയിക്കപ്പെടുകയാണോ? നമ്മുടെ സംസ്കാരം പല ആഘോഷങ്ങളിലും അവശിഷ്ടിക്കുന്ന ആചാരങ്ങളിലും ബദ്ധമാണ്. കാർഷിക സംസ്കൃതിയുടെ മഹത്തായ പ്രകാശനമാണ് നാം കൊണ്ടാടുന്ന പൊന്നിൻചിങ്ങത്തിലെ തിരുവോണം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് ഉദ്ഘോഷിച്ച് പാട്ടും കളിയും നാട്യവിനോദങ്ങളുമായി സമത്വപൂർണമായ ഒരു കാലം പുനഃസൃഷ്ടിക്കുന്ന തിരുവോണ മഹോത്സവം. ആ ഒരുമയുടെ ഗ്രാമീണ ഭംഗികൾ മനുഷ്യൻ മണ്ണിൽ നിന്നകന്ന് യാന്ത്രികതയുടെ അടിമകളായി അധപതിക്കുമ്പോൾ അന്യമാവുകയില്ലേ? നമ്മുടെ സംസ്കാരത്തിന്റെ വികാസനത്തിന് പ്രതിസന്ധികൾ സംഭവിക്കുന്ന ദുഃഖചിന്തകളാണ് പുതിയ ഓണക്കാലത്ത് നിർഭാഗ്യവശാൽ ആവിർഭവിക്കുന്നത്. വരും തലമുറകൾ മണ്ണിന്റെ മഹത്വം തിരിച്ചറിയുമോ എന്ന് സന്ദേഹം. പാരമ്പര്യങ്ങളുടെ മഹിമയിൽ അയഥാർത്ഥ മോഹങ്ങളുടെ വർത്തമാനകാലം ഉപേക്ഷിച്ച് ഭൂതത്തിൽ മയങ്ങിക്കഴിയണം എന്നല്ല. പക്ഷേ അനുഭവങ്ങളുടെ കരുത്തേറിയ പാരമ്പര്യങ്ങളുടെ മഹിമ കാത്തു സൂക്ഷിക്കുക തന്നെ വേണം. കുടുംബ ബന്ധങ്ങളും സാമൂഹിക ബോധവും ദേശസ്നേഹവും മൂല്യസങ്കല്പനങ്ങളും എല്ലാം നിലനിൽക്കണം. കേരളം എന്ന നാടും ഭാരതം എന്ന ഭൂമിയും അതിന്റെ പൂർവ്വ സംസ്കാര ശോഭ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ശക്തി പകരണം. നാം കേട്ട പാട്ടും വായിച്ച കഥയും അഭിനയിച്ച നാടകവും എല്ലാം ആ മഹാകാലം പകർന്നു നൽകിയ ആവേശത്തുടിപ്പുകളാണ്. കാലം മാറുന്നു എന്ന സത്യം അംഗീകരിക്കുക. പക്ഷേ ഭൂമിയുടെ സംസ്കാരം, പാരമ്പര്യം, സ്വപ്നങ്ങൾ എന്നിവ നിലനിൽക്കണം. മാനവികതയ്ക്ക് ആധാരമായ സംസ്കാരവിശേഷം തുടരുകയും വേണം. അതിന് ഇടർച്ച സംഭവിച്ചാൽ അനുസ്യൂതമായ സംസ്കാരത്തിന്റെ ജൈവപ്രകൃതി നഷ്ടമാകും. മണ്ണിൽ വേരുകളോടാത്ത ചെടി വെയിലിൽ വാടിപ്പോകും. അതുകൊണ്ട് നമ്മുടെ മഹത്തായ പാരമ്പര്യത്തിൽ അഭിമാനിക്കുക. കർഷക കേരളത്തിന്റെ പൂർവ്വസ്മന്ധങ്ങൾ ആവേശദായകമാകട്ടെ. പുതിയ സ്വപ്നങ്ങൾ സംഗീതമായി മനസ്സിനെ ഉണർത്തട്ടെ.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ ജോർജ് ഓണക്കൂർ. ആകാശവാണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ആഘോഷ നിറവിൽ കേരളം. സ്നേഹത്തിന്റെയും സമഭാവനയുടെയും സന്ദേശവുമായി ഇന്ന് തിരുവോണം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ഓണാശംസകൾ നേർന്നു. ഓണത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ഭക്തജനത്തിരക്ക്. സന്നിധാനത്ത് തിരുവോണ സദ്യ ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച രാത്രി 10 മണിക്ക് നട അടയ്ക്കും. ഉത്രാടദിനത്തിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം വയസ്കര രാജ്ഭവൻ കോവിലകത്തെത്തി ഉത്രാടക്കിഴി കൈമാറി. എൻ കെ സൌമ്യവതി തമ്പുരാട്ടിക്കാണ് ഉത്രാടക്കിഴി നൽകിയത്. ഇന്ത്യയും മൊറോക്കോയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2030 ഇരട്ടിയാക്കാനും നിക്ഷേപങ്ങളും വ്യവസായ സഹകരണവും വർദ്ധിപ്പിക്കാനും ന്യൂഡൽഹിയിൽ നടന്ന 7th ഇന്ത്യ മൊറോക്കോ ജോയിന്റ് കമ്മീഷൻ യോഗത്തിൽ തീരുമാനം. രാജ്യത്തെ പ്രതിരോധ ഉൽപ്പാദനം ശക്തിപ്പെടുത്തുന്നതിനായി DRDO വികസിപ്പിച്ച മിസൈൽ സംവിധാനങ്ങളുടെ സാങ്കേതികവിദ്യകൾ സ്വകാര്യ പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് കൈമാറാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുമതി നൽകി. 2047 വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ യുവാക്കൾക്ക് ആധുനിക രീതിയിലുള്ള തൊഴിൽ നൈപുണ്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ഇതിനായി നിതി ആയോഗ് തയ്യാറാക്കിയ സമഗ്ര റിപ്പോർട്ട് പുറത്തിറക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 3rd ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 wicketന് 265 runs എന്ന നിലയിൽ. പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പിലേക്ക്. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ നന്ദപുരി, ഇതിൽ ഉഷമലരി, ഇടപ്പള്ളി എഴുതിയ പോവല്ലേ പോവല്ലേ പൊന്നോണമേ എന്ന കവിത, ആലപനം ലക്ഷ്മീരക്കൻ, ഉദഗീതം കാവാലം സജീവ് പാടിയത്, പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ നന്ദപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് നല്ല മലയാളം, 7:15 ആരണ്യകം ആയിരാരോഗ്യം, തൊഴിൽ ദർശനം, 7:55 കരുണാസായി മനോയാനം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും ഗ്രാമകേരളം, 8:30 ബാലരാമപുരം സുബിയ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം, 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 12:00 അക്ഷരച്ചെപ്പ്, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 10:31 അക്ഷരച്ചെപ്പ് തുടരും, 11:00 12:50 2:30 കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ, 12:00 കൂട്ടുകാരി, ആരോഗ്യകരമായി ഭാരം കുറയ്ക്കാം ന്യൂട്രീഷനിസ്റ്റ് ലക്ഷ്മി മനീഷുമായി സിവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.

ഉച്ചയ്ക്ക് 12:40 AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര, ഫുഡ് അലർജി. ഇതേക്കുറിച്ച് ഡോക്ടർ മിഥുന ജോസഫ് സംസാരിക്കുന്നു. 1:00 അവണിപ്പനൂഞ്ഞാൽ സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 2:30 ചിത്രീകരണം ഓണനിലാ ഉദിക്കുമ്പോൾ രചന ദിവ്യ. 2:45 തിരീപ്പൂക്കൾ. 3:00 സഞ്ചാരി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പുനഃപ്രക്ഷേപണം മൺട്രോത്തുരുത്ത്. 3:45 സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്. 4:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കരുണാസായി മനോയാനം. 5:45 ഞാറ്റുവേല സ്പോൺസർ പരിപാടി. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം കേൾക്കാം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 ഫാം ടു സിറ്റി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 9:00 മൊഴിയാം ഒരു കഥ. കെ സരസ്വതിയമ്മ എഴുതിയ കഥ വിവാഹ വ്യവസായം. 9:30 ശാസ്ത്രീയ സംഗീത പരിപാടിയായ സംഗീതസുധയിൽ ഡോ ധന്യാപി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. എ എൽ മഞ്ജുള, രാജേഷ് വയലിൻ, ഡോ ജി ബാബു മൃദംഗം. തിരുവനന്തപുരം വി കാർത്തികേയൻ ഘട്ടം. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. രാത്രി 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി മുംബൈ റിലേ.

ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇനി കാലാവസ്ഥ നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോട് കൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6°C, കുറഞ്ഞ താപനില 23.7°C, പെയ്ത മഴ 11.4 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.3°C, കുറഞ്ഞ താപനില 24.5°C, പെയ്ത മഴ 2.5 mm.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. നന്ദപുരി ആരംഭിക്കുന്നു അതിമോശ മലരിയിലേക്ക്.
1: ഉഷമലരിയിൽ ഇന്ന് ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ പോവല്ലേ പോവല്ലേ പൊന്നോണമേ എന്ന കവിത പാരായണം ചെയ്യുന്നത് ലക്ഷ്മി രംഗൻ.

0: ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ പോവല്ലേ പോവല്ലേ പൊന്നോണമേ എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് ലക്ഷ്മി രംഗൻ.
1: ഉദയഗീതം കാവലം സജീവും സംഘവും അവതരിപ്പിക്കുന്നു. ആദ്യം അന്ന് കണ്ട നല്ല കാലം എന്നാരംഭിക്കുന്നു.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഉദയഗീതത്തിലൂടെ കാവാലം സജീവും സംഘവും പാടിയ ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം, അന്നു കണ്ട നല്ല കാലം ഓർമ്മയിൽ വരച്ചിടാൻ തെന്നലേറി വന്നു ചിങ്ങമാസം.

0: കാവാലം സജീവും സംഘവും പാടിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഉദയഗീതത്തിലൂടെ ഇതുവരെ കേട്ടത്.
1: ചിത്രപാടിയത് ചിത്രം രാധാമാധവം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിൽ ആദ്യം നമുക്ക് പത്രവൃത്താന്തം നോക്കാം. ഇന്ന് തിരുവോണം, തലമുറകൾ കൈമാറുന്ന മലയാള തനിമയും ഒത്തുചേരലിന്റെയും സന്തോഷത്തിന്റെയും നിറവായി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുന്നു. സംസ്ഥാനത്തിന് കേരള എന്ന പേരിന് പകരം കേരളം എന്ന പേര് ഔദ്യോഗികമായി നിലവിൽ വന്നു. ഇന്നലെ ഇതു സംബന്ധിച്ച വ്യവസ്ഥകൾ പ്രാബല്യത്തിലായതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ അറിയിച്ചു. ഒറ്റരാത്രി കൊണ്ട് സംസ്ഥാനത്തെ 13,000 നെൽകർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് രണ്ടാം വിളനെല്ലിന്റെ വിലയായി സപ്ലൈകോയിൽ നിന്ന് നേരിട്ട് 96 കോടി രൂപ എത്തി. 32,000 കർഷകർക്കാണ് നെല്ലിന്റെ വില ലഭിക്കാനുണ്ടായിരുന്നത്. 19,000 പേരുടെ PRS വായ്പാ നടപടി ആരംഭിച്ചതിനാലാണ് തുക നേരിട്ട് അനുവദിക്കാത്തത്. രാജ്യത്തെ മിസൈൽ നിർമ്മാണത്തിൽ സ്വകാര്യ മേഖലയെ പങ്കാളികളാക്കാൻ തീരുമാനിച്ചതിനു പിന്നാലെ അവയുടെ സാങ്കേതിക വിദ്യയും കൈമാറാൻ അനുമതി. DRDO വികസിപ്പിച്ച മിസൈലുകളുടെ സാങ്കേതിക വിദ്യയാണ് രാജ്യത്തെ സ്വകാര്യ പ്രതിരോധ കമ്പനികൾക്ക് കൈമാറുക. 7 വർഷത്തിനുശേഷം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യ സന്ദർശിക്കും. September 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണിത്. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റിന്റെ മൂന്നാം ദിനം മഴ മൂലം കളി നേരത്തെ നിർത്തുമ്പോൾ ശ്രീലങ്ക 8 വിക്കറ്റ് നഷ്ടത്തിൽ 265 എന്ന നിലയിലാണ്. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ് സ്കോറായ 503 238 റൺസ് പിന്നിലാണ് ശ്രീലങ്ക.
1: ഓണം ഒരാഘോഷം മാത്രമല്ല, മലയാളികളുടെ ഓർമ്മകളിലും ബന്ധങ്ങളിലും പ്രതീക്ഷകളിലും നിറയുന്ന ഒരു വികാരമാണ്. പൂക്കളവും സദ്യയും ഓണക്കോടിയും ആഘോഷത്തിന്റെ മാറ്റുകൂട്ടുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഓണമുണർത്തുന്നത് വ്യത്യസ്തമായ ഓർമ്മകളും അനുഭവങ്ങളുമാണ്. ഓരോ മനസ്സിലും ഓണത്തിന് എന്താണ് നിറവും മണവും?
2: ഞങ്ങള് സംഘം ചേർന്ന കുട്ടികള് മലയോരങ്ങളിലും കാടുകളിലൊക്കെ ഈ പൂ പറിക്കാൻ പോകുന്ന ഒരു സംഭവം.
1: ചലച്ചിത്ര സംവിധായകൻ ഹരിഹരൻ
2: പൂക്കോടൊക്കെ ആയിട്ട് കഴുത്തിലിട്ട് ഓണപ്പാട്ടുകളൊക്കെ പാടി കാടും മലകളൊക്കെ താണ്ടി മത്സരിക്കും കുട്ടികള്, ആർക്കാണ് അധികം പൂ കിട്ടുക. അപ്പൊ അതുകൊണ്ട് പലരും കഴിയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കാടുകളിൽ എത്തും. അതൊരു രസമാണ്. ആ കാലത്ത് നമ്മൾ ഉദ്ദേശിച്ച പൂവിന്റെ ഏരിയയിൽ മറ്റുള്ളവർ പൂ പറിക്കാൻ വന്നാൽ ചണ്ട ഉണ്ടാവും, അതൊക്കെ തമാശയാണ്. പയൽ വീടുകളൊക്കെ ആണെങ്കിൽ മത്സരം വെക്കും ആരതാണ് ഏറ്റവും നല്ല പൂക്കളം. അപ്പൊ അതിന് സമ്മാനം കൊടുക്കുക പതിവുണ്ട്. പിന്നെയുള്ളത് വേറെ ഒന്ന് കാര്യം വെച്ചാൽ ഓണപ്പുടവകൾ കിട്ടും. അച്ഛൻ അമ്മമാര് അപ്പന്മാര് സഹോദരന്മാര് ഓണപ്പുടവ പാവുമുണ്ടി എന്നാ പറയുക, അതാർക്കാണ് അധികം കിട്ടിയത്. ഞാനൊക്കെ ജ്യേഷ്ഠാചാര്യന്മാർ തമ്മിലൊക്കെ കളിയും തർക്കങ്ങളൊക്കെ ഉണ്ടാവും, രസകരമാണത്. പിന്നെ സദ്യയാണ് പ്രധാനം. അടുത്ത വീടുകളിലൊക്കെ പോയിട്ട് സദ്യ, രാവിലെ ഒരു സദ്യ, ഒരു 12 മണിക്ക് ഒരു സദ്യ, പിന്നെ ഒരു 3 മണിക്ക്. പായസം പ്രിയം തന്നെയായിരുന്നു. പാലട ഉണ്ടാവും, പരിപ്പ് പായസം ഉണ്ടാവും, പിന്നെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള നെയ്പായസങ്ങൾ ഉണ്ടാവും. പായസമൊക്കെ മത്സരിച്ച് കഴിക്കുക, ആരാണ് അധികം ടിക്കുക. എന്നിട്ട് അവസാനം തലേ കുഞ്ഞുറ്റി വീഴും, അതൊക്കെ ഉണ്ട്. തൃക്കാക്കരപ്പന ഉണ്ടാക്കുക, പുഴയിൽ നീന്ത മത്സരം വെക്കും, ഒഴുക്കിന് നേരെ നീന്തുക, എന്നിട്ട് ആര് ജയിക്കുന്നു, പിന്നെ അതിന് രക്ഷിതാക്കളിൽ നിന്ന് അടിയോ കിട്ടും. ഇത് അമ്മയുടെ ജന്മനക്ഷത്രം തിരുവോണമാണ്. അമ്മയുടെ പിറന്നാളും ഓണവും, അമ്മ മരിച്ചുപോയി, ഒരു കൂടുതൽ ആഹ്ലാദമുള്ള ദിനമായിരുന്നു ഓണം.
1: കവി സച്ചിദാനന്ദൻ.
3: എന്റെ ഓണവുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല ഓർമ്മകളെല്ലാം ഈ പൂതേടിയുള്ള നടപ്പുമായി ബന്ധപ്പെട്ടാണ്. അനേകം കൂട്ടുകാരെ അന്വേഷണത്തിനിടയിൽ കണ്ടെത്തുന്നു. കൂട്ടുകാരും ഒന്നിച്ച് ഓല കൊണ്ടും മറ്റും ഉണ്ടാക്കിയ പന്തുകൾ കളിക്കുന്നു. തൃക്കാക്കരപ്പനെ ഉണ്ടാക്കി മണ്ണുകൊണ്ടുണ്ടാക്കിയ പൂത്തട്ടിൽ അത് വയ്ക്കുന്നു. അതിന്റെ നടുവിൽ എന്റെ സഹോദരി മനോഹരമായി ഉണ്ടാക്കിയ ഒരു മഹാബലിയുടെ ഒരു കളിമൺ ശില്പവും വയ്ക്കുന്നു. വിഷാദങ്ങളിലൂടെയൊക്കെ ആ കാലത്ത് ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങൾ കടന്നു പോയിരുന്നെങ്കിലും ഓണത്തിന്റെ വരവ് അത് അനേകം കറികളുടെയും വറുത്ത ഉപ്പേരികളുടെയും ഒക്കെ മണങ്ങളുമായി ചേർന്ന് കിടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു പഞ്ചേന്ദ്രിയ അനുഭവം എന്ന നിലയിലാണ് ഓണത്തെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നാറുള്ളത്.
1: അത്ലറ്റ് അഞ്ജു ബോബി ജോർജ്.
4: എന്റെ വീട് ചങ്ങനാശ്ശേരിയാണ്. അവിടെ ചീരഞ്ചുറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയായിരുന്നു അന്ന് സദ്യയുടെ ബഹളം, കുട്ടികൾ കളിക്കുന്നതിന്റെ ബഹളം. ആ സമയത്ത് തോട്ടിലൊക്കെ വെള്ളം ഉണ്ടാവും, അവിടെ പോയി കുളിക്കുകയും കളിക്കുകയും ഒക്കെ. പിന്നെ തുമ്പപ്പൂ ഒക്കെ പറിച്ച് ഇങ്ങനെ പൂവൊന്നും വാങ്ങുന്ന കൾച്ചറൊന്നും ഇല്ല, എല്ലായിടത്തും പോയി പറിച്ച് പൂക്കളം ഇടുക. ഞാൻ എല്ലാത്തിലും ഉണ്ടായിരുന്നു, ഞാനൊരു ഓൾറൗണ്ടർ ആയിരുന്നു. പൂക്കളം ഇടാനും പോവും, ഊഞ്ഞാലാടാനും പോവും, കോമ്പറ്റീഷനും പോവും. അങ്ങനെ ഒരു ഇന്നതൊന്നുമില്ല, എവിടെ എന്ത് കണ്ടെങ്കിലും അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള ഓണം വേൾഡ് ചാമ്പ്യൻഷിപ്പ് മെഡൽ കിട്ടിക്കഴിഞ്ഞ് ഞാൻ ആ ഓണത്തിന് പാരീസിലായിരുന്നു. ഓണത്തിന് വേണ്ടി സാധനങ്ങളെല്ലാം വാങ്ങി, ഇലയടക്കം വാങ്ങിയിട്ട് സദ്യ ഉണ്ടാക്കി അവിടെയുള്ള കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കൂടി ഒരു ഓണമുണ്ട്.
1: അഭിനേത്രി മീനാക്ഷി.
5: എനിക്ക് എല്ലാവരും ഓണക്കോടി എടുത്തു തരും. അപ്പൊ അതാണ് എന്റെ പ്രതീക്ഷ ഓണത്തെ പറ്റി. ഓണത്തിന് കിട്ടുന്ന ഓണക്കോടി എന്ന് പറഞ്ഞാൽ നമുക്കതൊരു അതിന്റെ സുപ്രീമസി ഒന്ന് വേറെ തന്നെയാണ്. ഓണം ആവുന്ന സമയത്ത് നമ്മൾ കുറച്ച് കൂടുതൽ നേരത്തെ എഴുന്നേക്കും. നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് കുക്ക് ചെയ്യാനാണെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. അത് സദ്യ കഴിക്കാനാണെങ്കിലും പായസം വെക്കാനാണെങ്കിലും എല്ലാത്തിനും ഒരുമിച്ചാ. ചെറിയ ദിവസം കൊണ്ടാണ് ആണെങ്കിലും നമ്മൾ വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. നമ്മൾ നമുക്ക് വേണ്ടി കുറച്ചുകൂടെ സമയം കണ്ടെത്തുകയും കൂടി ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്.
1: സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ.
6: കർക്കിടക മാസത്തിൽ തൊഴിലെടുത്ത് പാട്ട് പറഞ്ഞ തൃശ്ശൂർ ജില്ലയിലൊക്കെ അങ്ങനെ ഒരു പതിവുണ്ട്. രാത്രി കാലങ്ങളിൽ വന്ന് അവര് ഉടുക്ക് കൂട്ടി ഞങ്ങളൊക്കെ ഉണർത്തി ഈ മയ്യം പാടാന്ന് പറയും, പാടി ഓണത്തിനെ വരവേൽക്കും. അച്ഛനും അമ്മയും അവരൊക്കെ എന്നെ 4-5 മണിയാകുമ്പോഴേക്കും വിളിക്കും, കുളിച്ചു കഴിഞ്ഞ് ഓണം വെക്കുക, അപ്പഴേക്കും വീട്ടിൽ എല്ലാവരും എണീറ്റ പൂവടാന്ന് പറഞ്ഞ നാളികേരം മാത്രം വെച്ചുകൊണ്ട് അട ഉണ്ടാക്കും. അത് പൂവടാന്ന് പറയാം, വലിയ സ്വാദാ അത്. എല്ലാവർക്കും നേരം വിളിച്ചാൽ തന്നെ അതാണ് കിട്ടുക. പൂക്കളൊക്കെ ഇട്ട് അലങ്കരിച്ച് നാളികേരം കൊട്ടി ഓണം ഏൽക്കുക, ഓണം കൊള്ളുക എന്നുള്ള വിശേഷമൊക്കെ ഭയങ്കര രസമാണ്. എന്നെ കൊണ്ടുപോയി സൈക്കിളിന്റെ തണ്ടിലൊക്കെ കൊണ്ടുപോയി പാടിക്കുക. ഓണമാണ് വീണ്ടും ഓണമാണ്, വേണമായുസെന്ന തോന്നലാണ്.
1: താളവാദ്യ കലാകാരനായ പെരുവനം കുട്ടന്മാരാർ.
7: കുട്ടിക്കാലത്ത് ഓണ പരീക്ഷ കഴിയുമ്പോഴേക്കും അമ്മൂമ്മ വരും അമ്മയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ. തൃക്കൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് എന്റെ അമ്മ വീട്. അവിടെ കുന്നും പാറക്കെട്ടും ഗുഹാക്ഷേത്രം ഒക്കെയുള്ള ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അവിടെ ചെന്നാൽ അമ്മൂമ്മയുടെ കൂടെ പോയാൽ പൂവിക്കൊട്ട തരും, ഉപ്പേരി പറക്കുന്നതും അമ്മാവൻ പുളിയും ചീണ്ടാക്കുക, കാളൻ വിഭവ സമൃദ്ധമായ സദ്യ, കുട്ടികളൊക്കെ കൂടി ഓരോ വീടുകളിലും കയറിറങ്ങി കുമ്മാട്ടി കളിക്കുക, പഴം തരും പപ്പടം തരുന്നും എന്നൊക്കെ പറഞ്ഞ് കളിക്കുക. വൈകുന്നേരം ആകുമ്പോ 5 പൈസയും 10 പൈസയും ഒരെണ്ണയും 2 എണ്ണയും കിട്ടിയത് കുട്ടികൾ ഷെയർ ചെയ്യുക.
1: എഴുത്തുകാരൻ ജി ആർ ഇന്ദുഗോപൻ.
8: കുട്ടികൾക്ക് ഒരു പരീക്ഷ കഴിഞ്ഞിട്ടുള്ള സന്തോഷത്തിന്റെ ദിനമായിരിക്കാം. അല്പം പ്രായം ചെയ്യുന്ന മനുഷ്യർക്കാണെങ്കിൽ അവരുടെ അവശേഷിക്കുന്ന മുതിർന്നവരെ ചെന്ന് കണ്ട് അവരോടൊത്ത് ഒത്തുകൂടാനുള്ള അവസരമായിരിക്കാം. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലായിട്ട് നമുക്ക് തൊഴിൽപരമായും ഒക്കെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ എല്ലാം സഹോദരങ്ങൾ അവരെല്ലാം ഒന്നിച്ചുകൂടി ഇവരടുത്ത് ഒരു ആണ്ടിൽ ഒരുമിക്കാനുള്ള ഒരു അവസരം എന്നുള്ള നിലയ്ക്കായിരിക്കാം. പ്രകൃതിയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ നല്ല കാറ്റ്, ചെറിയ ഓണത്തുമ്പി എന്നൊക്കെ പറയാനുള്ള ജീവജാലങ്ങൾ ഇടവ പാലിച്ച ശേഷം അവര് പുനരുജ്ജീവിക്കുന്നതിന്റെ സന്തോഷകരവും ഉന്മേഷകരവും പുനർജന്മപരവുമായ ഒരവസ്ഥ സകല പ്രാണികളെയും ഒത്തുവരുന്നുണ്ട്. നമ്മുടെ സന്തോഷം എന്ന് അങ്ങനെയാണ്, സകല മരത്തിലും സകല കിളികളുടെ ശബ്ദത്തിലും എല്ലാത്തിലും ഈ ഓണം എന്ന് പറയുന്നത് ഒരു പ്രസ്കരണം നടക്കുന്നുണ്ട്.
1: നടനും സംവിധായകനുമായ അൽതാഫ് സലീം.
9: പറമ്പിലും അവിടെ നിന്നൊക്കെ പൂവർച്ച് ചെറിയ രീതിയിലുള്ള പൂക്കളങ്ങളിടലും അങ്ങനത്തെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാൻ ഒരു 7th ഹോസ്റ്റലിലായിരുന്നു, അപ്പൊ അവിടെ ഇതുപോലെ എല്ലാ കുട്ടികളോടും ചേർന്നിട്ട് പൂക്കളിടലും ചെറിയ സദ്യയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഓണ കാലത്ത് തീർച്ചയായിട്ടും അന്നേ സിനിമകൾ കാണുമായിരുന്നു. എന്റെ ആദ്യത്തെ അവിടെ ആയിട്ടുള്ള ഞണ്ടുകളുടെ നാട്ടിലും അതും ഒരു ഓണക്കാലത്ത് റിലീസ് ആയത്, രണ്ടാമത് ചെയ്ത ഓടും കുതിര അതും ഓണക്കാലത്ത് റിലീസ് ചെയ്തത്. ഒരു രീതിയിൽ പറഞ്ഞാൽ ജീവിതത്തിന്റെ ഒരു പല ഘട്ടങ്ങളിലും ഓണ സീസൺ എന്ന് പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു.
1: നർത്തകി മേദിൽ ദേവിക.
10: ഞാൻ ജനിച്ചു വളർന്ന ദുബായിലാണ്. ഇവിടുത്തെ ഓണക്കാലത്തായിരുന്നു അവിടെ വെക്കേഷൻ. നാട്ടിൽ എപ്പോ വെക്കേഷനിൽ വരുമ്പോഴും എന്നെ സംബന്ധിച്ചോളം ഓണമാണല്ലോ. എല്ലാ കൊല്ലവും ഒരു ഉത്സവ കാലത്താണ് എന്റെ ആദ്യത്തെ അരങ്ങേറ്റവും നടക്കുന്നത്. അതും യാദർശികമായി ഓണക്കാലത്ത് ഞാൻ എന്റെ ഒരു കസിന്റെ അരങ്ങേറ്റം കാണാൻ വേണ്ടി പോയത്. അന്ന് എനിക്ക് ഒരു 2.5 വയസ്സ്. ഇങ്ങനെ ഗ്രീൻ റൂമിൽ പോയി നിൽക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ ടീച്ചർ എന്നെ കണ്ടിട്ട് വിചാരിച്ചിരുന്നു ദേവിക്ക് ഒന്ന് കൃഷ്ണനായി കെട്ടിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയും അമ്മൂമ്മയും ഓഡിയൻസിന്റെ ഇടയിലാണ്. എന്നെ കൃഷ്ണനായി കെട്ടിക്കുന്നു, എന്റെ അമ്മയും അമ്മൂമ്മയും ഇത് അറിയുന്നില്ല. എന്നിട്ട് എന്നെ സ്റ്റേജിലേക്ക് വിടുകയാണ്. പക്ഷെ ഓഡിയൻസിൽ ഇരിക്കുന്ന അമ്മയും അമ്മൂമ്മയും ഈ കുട്ടി എവിടെ കണ്ടിട്ടുണ്ടല്ലോ, അവർക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടുന്നില്ല ഞാനാണെന്നുള്ളത്. അതായിരുന്നു എന്റെ ആദ്യത്തെ ചുവടുവെപ്പും അതൊരു ഓണക്കാലത്തായിരുന്നു.
1: ശില്പി കാനായി കുഞ്ഞിരാമൻ.
11: അച്ഛന്റെ വീട്ടിൽ ഓണമില്ല, അമ്മയുടെ വീട്ടിൽ ഓണം നല്ല ഗംഭീരമാണ്. ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓണപ്പൂക്കളാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്. ഈ പൂക്കൾക്ക് കളറൊക്കെ കിട്ടിയത് എവിടുന്നാണ്? മണ്ണിന് കളറില്ല, ഒന്നുമില്ല, സാധാരണ മണ്ണെന്ന് മുളച്ച് പിന്നെ ചുരുകത്. സത്യം പറയുകയാണെങ്കിൽ അത് കണ്ടാലും കണ്ടാലും മതിയാവില്ല. ഞാനൊരു കവിത എഴുതി, പൂക്കളെ ചെടിയിൽ നിന്ന് പറിച്ചെടുക്കുന്ന ഒരു പാവമില്ലായിരുന്നു, അതിനും വേദനയെടുക്കും. എന്തായാലും പൂക്കളും കാണുമ്പോൾ നമുക്ക് ആ വേദനയിൽ പോകും. ഓണക്കോടി വീട്ടിൽ അമ്മയുടെ അച്ഛനുണ്ട്, ഞങ്ങളെ തൊണ്ടച്ചെന്ന പറയാം കുത്തരും. അത് നല്ല രസമാണ്, അത് വലിയ എന്തോന്ന് പ്രതീക്ഷിച്ച മാതിരിയാണ്.
1: ഗായിക കെ എസ് ചിത്ര.
12: ചേച്ചിയും അനിയനും കസിൻസും എല്ലാരും അച്ഛനും മുന്നാലെ മകളിനെ കൊണ്ട് മുന്നാല് കെട്ടിച്ച് തരുമായിരുന്നു. ക്ലബുകളുടെ ഒരു മത്സരം പോലെ പൂക്കളത്തിന്റെ പുലികളി പോലെയൊക്കെ ഉള്ളതൊക്കെ സ്ട്രീറ്റിൽ കൂടെ വരുമല്ലോ, ഇങ്ങനെ കൊട്ടിക്കൊണ്ട് പ്ലോട്ട് കാണാൻ പോവും. അത് കഴിഞ്ഞ് പിന്നെ ഓണത്തിന്റെ പാട്ടുകൾ കാസറ്റ്സ് ഇറങ്ങാൻ തുടങ്ങുമ്പോ അപ്പോഴത്തെ നമ്മളെപ്പോഴേക്ക് കുറച്ചൊക്കെ തിരക്കായി കഴിയുമ്പോൾ പാട്ടുകൾ പാടാനായിട്ട് കൊണ്ടുവരുമ്പോഴാണോ ഓണക്കാലം ആവാറായോ എന്നുള്ളത് തന്നെ നമ്മൾ അറിയുന്നത്. പിന്നെ ഞങ്ങളുടെ വീടിന്റെ അവിടുത്തെ വിക്ടോറിയ ആർട്സ് ക്ലബ് എന്നൊക്കെ പറഞ്ഞ ഓരോ ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ പാടാൻ പറയൊക്കെ ഓണത്തിന്റെ പാട്ടൊക്കെ അങ്ങനെയൊക്കെ പാടാറുണ്ടായിരുന്നു.
1: സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ്.
13: ഞാൻ ജനിച്ചത് മാവടി എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമമാണ്. നമുക്ക് അക്കാലത്തൊക്കെ വർഷത്തിൽ 2 തവണയാണ് പുതിയ ഉടുപ്പ് കിട്ടുന്നത്. ഒന്ന് സ്കൂള് തുറക്കുന്ന സമയത്ത്, 2 ഓണത്തിന്. ഓണത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ തോണിയൊക്കെ വാങ്ങിച്ചാല് എന്റെ നാട്ടിലാകെ ഒരു തയ്യക്കട മാത്രമാണുള്ളത്. അപ്പൊ അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും ഓണക്കൂടി തയ്ച്ചു കൊടുക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. തുണി അവിടെ കൊടുത്ത് അളവൊക്കെ എടുത്താൽ എല്ലാ ദിവസവും ഞാൻ ആ തയ്യക്കടയുടെ വാതിക്കൽ പോയി നിൽക്കും. എന്റെ ഉടുപ്പായാലും തയ്ക്കാൻ എടുത്തോ എന്ന് നോക്കിയിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ കയറി ചോദിക്കും. അപ്പൊ അദ്ദേഹം പറയും നല്ലത് ചെയ്യും, തിരക്കുണ്ട്. അവസാനം ഈ പൂരാടമൊക്കെ ആകുമ്പോഴത്തേക്ക് ടെൻഷനാകും, തന്നില്ലെങ്കിൽ തിരുവോണത്തിന് നമുക്ക് പുതിയ ഉടുപ്പില്ല. പക്ഷെ എങ്ങനെയായാലും അദ്ദേഹം ഉത്തരാടത്തിന് എത്ര രാത്രി ആയാലും അച്ഛന്റെ കൂടെ പോയി ആ ഉടുപ്പ് വാങ്ങും. ആ ഉടുപ്പ് വാങ്ങുമ്പോ ആ ഉടുപ്പിനൊരു മണമുണ്ട്. പിൽക്കാലത്ത് നമുക്ക് ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ വസ്ത്രമൊക്കെ വാങ്ങാനൊക്കെ കഴിയുന്ന സാഹചര്യം ഉണ്ടായപ്പോഴും അക്കാലത്തെ ആ ഓണത്തിന്റെ ഉടുപ്പും അതിന്റെ മണവും ഇപ്പോഴും മനസ്സിൽ മാറാതെ നിൽക്കുന്നുണ്ട്. ഇപ്പോ ഗവൺമെന്റിന്റെ ഭാഗമായതിനു ശേഷമുള്ള ആദ്യത്തെ ഓണമാണ്. ആകാശവാണിയിൽ കൂടി എല്ലാവരെയും തിരുവനന്തപുരത്ത് കനകക്കുന്നില് നിശാഗന്ധിയിലും മറ്റ് 36 വേദികളിലും 7 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾ ഓണത്തിന്റെ ഭാഗമായി നടക്കുകയാണ്. അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്.
1: ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ ഒരുമിച്ച് ചേരാനും പഴയ ഓർമ്മകളെ തിരിച്ചുപിടിക്കാനും പുതിയ പ്രതീക്ഷകളോടെ മുന്നോട്ടു പോകാനുമുള്ള അവസരമാണ് ഓരോ ഓണവും. പൂക്കളത്തിന്റെ നിറങ്ങളിലും സദ്യയുടെ രുചിയിലും മാത്രമല്ല, മനസ്സുകൾ ഒന്നിക്കുന്ന നിമിഷങ്ങളിലല്ലേ ഓണം നിറയേണ്ടത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
14: ഓണപ്പാട്ടിനുടുക്കുമായി പാണൻ വാതിലിൽ മുട്ടി വിളിക്കും, മൊഴിവാതിലിൽ മുട്ടി വിളിക്കും. നാവോറു പാടാൻ പണ്ടേ പോലെ പുള്ളുവരാരും വന്നില്ല. ഉള്ളിലെ പുള്ളൂർ കുടം തേങ്ങി, ഉള്ളിലെ പുള്ളൂർ കുടം തേങ്ങി.
0: പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ രാവിലെ ഇതേ സമയം.
1: മൻ കി ബാത്,
15: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
15: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
15: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
15: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
16: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
17: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
18: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. ഇന്ന് തിരുവോണം. നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെങ്ങും മലയാളികൾ ഓണാഘോഷത്തിൽ. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ ഓണാശംസ നേർന്നു. അടിസ്ഥാന സൗകര്യ സേവനങ്ങൾക്കായി പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഓണക്കാലത്തെ പൂഴ്ത്തിവെപ്പും വിലവർദ്ധനയും തടയാൻ സംസ്ഥാന ഗവൺമെന്റിന് സാധിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ നാലാം ദിനം ഇന്ന് കളി പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ന് തിരുവോണം. കള്ളവും ചതിയുമില്ലാത്ത, മാലോകരെല്ലാം ഒന്നുപോലെ വസിച്ചിരുന്ന നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെങ്ങും മലയാളികൾ ഓണാഘോഷത്തിലാണ്. പൂക്കളങ്ങളിലെ

0: സമാപ്തിയായി ഉത്രാടപ്പാച്ചിൽ, പിന്നാലെ പുതുവസ്ത്രമണിഞ്ഞ് സദ്യയൊരുക്കി തിരുവോണവും.
1: പുലിക്കളിയുടെ ഗാംഭീര്യവും വള്ളംകളിയുടെ ആവേശവും തുമ്പിത്തുള്ളലിന്റെ ലാളിത്യവും ഓണപ്പാട്ടുകളുടെ മധുരവും മലയാളിക്ക് നിറമുള്ള ഓണക്കാഴ്ചകളാണ്.
0: ഹൃദയങ്ങളെ ഒരുമിപ്പിച്ച് പൈതൃകത്തെ ആഘോഷിക്കുന്ന, മനുഷ്യ മനസ്സുകളിലെ അതിർവരമ്പുകളെ അലിയിപ്പിക്കുന്ന ഒരുമയുടെ സന്ദേശ പകർച്ച കൂടിയാണ് തിരുവോണം.
1: തുമ്പയും മുക്കുറ്റിയും തെച്ചിയുമെല്ലാം പൂത്തുലഞ്ഞു നിൽക്കുന്ന വയൽവരമ്പുകളിലൂടെ സ്നേഹത്തിന്റെ കുളിർക്കാറ്റായി മറ്റൊരു തിരുവോണം കൂടി വന്നണയുമ്പോൾ മായാത്ത നന്മകളുടെ നിറച്ചാർത്തുമായി പൊന്നോണത്തെ നമുക്ക് വരവേൽക്കാം.
2: രാഷ്ട്രപതി ദ്രൗപദി മുർമു ഓണാശംസ നേർന്നു. പുതിയ വിളവെടുപ്പ് കാലത്തിന്റെ വരവിൽ പ്രകൃതിയോട് നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഓണമെന്ന് രാഷ്ട്രപതി തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. സമ്പന്നമായ സംസ്കാരത്തെയും സാഹോദര്യ മനോഭാവത്തെയും ആഘോഷിക്കുന്ന ഓണം നാനാത്വത്തിൽ ഏകത്വം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഓണം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആരോഗ്യവും സമൃദ്ധിയും നൽകുമെന്നും രാജ്യത്തിന്റെ പുരോഗതിക്കായി സംഭാവന നൽകാൻ പൌരന്മാർക്ക് പ്രചോദനമാകുമെന്നും രാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവരും മലയാളികൾക്ക് ഓണാശംസ നേർന്നു. ആചാരത്തനിമയിൽ തിരുവോണനാളിൽ സദ്യവിഭവങ്ങളുമായി തിരുവോണത്തോണി പുലർച്ചെ ആറന്മുള ക്ഷേത്രത്തിലെ മധുക്കടവിലെത്തി. മങ്ങാട്ട് അനൂപ് ഭട്ടതിരിയെയും 18 നായർ തറവാട്ടിലെ അംഗങ്ങളെയും വഞ്ചിപ്പാട്ടുപാടി ചടങ്ങുകളോടെ സ്വീകരിച്ചു. മഴ ശക്തമായിട്ടും നല്ല തിരക്കാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
3: ഓണവിഭവങ്ങൾക്കൊപ്പം കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് പകർന്ന ദീപം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിലെ കെടാവിളക്കിലേക്ക് പകർന്നതോടെ തിരുവോണ സദ്യക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. മങ്ങാട്ട് ഭട്ടതിരിക്കൊപ്പം ഓണമുണ്ണാൻ ഭഗവാൻ പാർത്ഥസാരഥിയായ കൃഷ്ണൻ എത്തുമെന്നാണ് വിശ്വാസം. ഓണസദ്യയും കഴിഞ്ഞ് അത്താഴപൂജയ്ക്ക് ശേഷം ക്ഷേത്രപൂജാരിയിൽ നിന്ന് പണക്കിഴി ഏറ്റുവാങ്ങിയ ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് മങ്ങാട്ട് ഭട്ടതിരി മടങ്ങുന്നതോടെ ഈ ചടങ്ങ് അവസാനിക്കും.
2: ഓണത്തിന് ഉത്തരകേരളത്തിന്റെ വേറിട്ട കാഴ്ചകളിലൊന്നാണ് ഓണേശ്വരൻ. ഗ്രാമീണ ഭവനങ്ങൾ സന്ദർശിച്ച് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഓണേശ്വരൻ ഓണദിനത്തിലെ പതിവുകളിലൊന്നാണ്. 3 പതിറ്റാണ്ടാളുമായി കോഴിക്കോട് ഉള്ളിയേരി ഒള്ളൂർ സ്വദേശി രജീഷ് പണിക്കർക്ക് ഓണക്കാലമായാൽ ഓണേശ്വരന്മാർക്ക് കിരീടം ചമയ്ക്കുന്ന തിരക്കാണ്. കോഴിക്കോട്ട് നിന്ന് AC നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഉത്തരകേരളത്തിൽ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ ഗ്രാമീണ മേഖലയിലാണ് ഓണത്തോടനുബന്ധിച്ച് തെയ്യരൂപത്തിൽ ഓണേശ്വരൻ അവതരിക്കുന്നത്. മലയ സമുദായക്കാർക്ക് രാജാക്കന്മാർ നൽകിയതാണ് വേഷം കെട്ടാനുള്ള അവകാശം. ചിങ്ങത്തിലെ ഉത്രാടത്തിനും തിരുവോണത്തിനും ഓണേശ്വരൻ വീടുകൾതോറും കയറിറങ്ങുന്നത്. ഓരോ വീടുകളിലും എത്തി ഐശ്വര്യം നൽകുന്നതാണ് വിശ്വാസം. മുഖത്ത് ചായവും കുരുത്തോലക്കുടയും കൈതനാരുകൊണ്ട് തലമുടിയും കിരീടം കൈവിള പ്രത്യേക രീതിയിലെ ഉടുപ്പ് എന്നീ ആഡയാഭരണങ്ങളുമാണ് വേഷവിധാനം. കോഴിക്കോട് ഉള്ളിയേരി ഉള്ളൂർ സ്വദേശിയായ രജീഷ് പണിക്കരുടെ വീട്ടിലും ഓണക്കാലമായ തിരക്കാണ്. പലകളിലെയും മുളയും കൊണ്ട് തലക്കുടയും ഉണ്ടാക്കാനും ഓണേശ്വരന്മാർക്കായി കിരീടം ചമയ്ക്കാനും 30 ത്തോളമായി ഓണേശ്വരനായി വീടുകൾ തോറും പോകുന്ന സംസ്ഥാന ഫോക്ലോർ അവാർഡ് ജേതാവ് കൂടിയാണ് അദ്ദേഹം. ഓലക്കുട മുതൽ ഓണക്കിരീടം വരെ രജീഷ് പണിക്കരുടെ കൈകളിൽ ഭദ്രമാണ്.
2: പ്രധാന ഗതാഗത അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ അടിസ്ഥാന സൗകര്യ സേവനങ്ങൾക്കായി പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സേവാതീർത്ഥത്തിൽ 53rd പ്രഗതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
5: സാങ്കേതികവും സാമ്പത്തികവുമായ സാധ്യത കണക്കിലെടുത്ത് ആസൂത്രണ ഘട്ടത്തിൽ തന്നെ പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കുന്നതിന് സംയോജിത സമീപനങ്ങൾ പരിശോധിക്കാൻ മന്ത്രാലയങ്ങളോടും സംസ്ഥാനങ്ങളോടും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. നിർവഹണ വേഗവും വിട്ടുവീഴ്ചയില്ലാത്ത ഗുണനിലവാരവും ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും ഉറപ്പുവരുത്തണമെന്നും പ്രധാനമന്ത്രി വിവിധ മന്ത്രാലയങ്ങളോടും സംസ്ഥാനങ്ങളോടും നിർവഹണ ഏജൻസികളോടും ആവശ്യപ്പെട്ടു. 9 സംസ്ഥാനങ്ങളിലെ 30,000 കോടി രൂപയിലധികം ചെലവ് വരുന്ന റെയിൽവേ, റോഡ്, വൈദ്യുതി മേഖലകളിലെ 6 പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികൾ യോഗത്തിൽ പ്രധാനമന്ത്രി അവലോകനം ചെയ്തു. പദ്ധതി നിർവഹണത്തിന്റെ എല്ലാ തലങ്ങളിലും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ മന്ത്രാലയങ്ങളും സംസ്ഥാന ഗവൺമെന്റുകളും സംയുക്തമായി മുൻകൈയെടുക്കുന്ന പ്രവർത്തന സംസ്കാരം വളർത്തിയെടുക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: സർവമേഖലകളിലും മുൻനിരയിലെത്താൻ ഇന്ത്യ ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജീസ് കോൺഫറൻസിന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിൽ മുന്നേറുന്ന ഇന്ത്യയുടെ അടിസ്ഥാന മുൻഗണന ശക്തമായ ആഭ്യന്തര സുരക്ഷയാണെന്ന് അമിത്ഷാ പറഞ്ഞു. ആഗോള ഊർജ്ജരംഗത്ത് ഇന്ത്യ കേവലം പങ്കാളി മാത്രമല്ലെന്നും മേഖലയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന രാജ്യമാണെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ഇന്ത്യൻ ഫോറിൻ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക വിദ്യാഭ്യാസത്തിൽ നിർമ്മിത

0: ബുദ്ധി ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ വൈസ് ചാൻസലർമാരുടെയും ICAR ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർമാരുടെയും സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓണക്കാലത്തെ പൂഴ്ത്തിവെപ്പും വിലവർദ്ധനയും തടയാൻ ഗവൺമെന്റിന് സാധിച്ചതായി മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കോഴിക്കോട് ബട്ട്റോഡ് ബീച്ചിൽ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ സംസ്കാരവും ജീവിതരീതികളും കലാരൂപങ്ങളും നേരിട്ടറിയാൻ അവസരമൊരുക്കുന്ന എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. ഓണാഘോഷ പരിപാടികളുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ നാലാം ദിനം ഇന്ന് കളി പുനരാരംഭിക്കും. ഇന്നലെ മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിലാണ്. 2 വിക്കറ്റിന് 8 റൺസ് എന്ന നിലയിൽ ഇന്നലെ രാവിലെ ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ശ്രീലങ്കയ്ക്കായി സൂര്യഭണ്ഡാരയും ദിനൂഷയും അർദ്ധ സെഞ്ചുറി നേടി. കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസ് ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി. 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 181 റൺസ് എടുത്ത ട്രിവാൻഡ്രം റോയൽസിനെതിരെ 19.4 ഓവറിൽ തൃശൂർ ടൈറ്റൻസ് 9 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. തൃശൂരിന്റെ മുഹമ്മദ് ഇനാനാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന കണ്ണൂർ എളയാവൂരിൽ മണ്ണിലിടിച്ചുണ്ടായത് നിർമ്മാണത്തിലെ അപാകത മൂലമാണെന്ന് TO മോഹനൻ MLA ആരോപിച്ചു. നേരത്തെ തന്നെ പരാതി ഉയർന്നതാണെങ്കിലും പരിഹരിക്കാൻ തയ്യാറാകാത്തതാണ് അപകടത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ശിവഗിരിയിൽ ഗുരുദേവ ജയന്തി ആഘോഷം വെള്ളിയാഴ്ച നടത്തും. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. രാവിലെ 7 ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ധർമ്മപതാക ഉയർത്തും. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി തിരുവോണ ദിനമായ ഇന്ന് ബീച്ച് ഫ്രീഡം സ്ക്വയർ ഓപ്പൺ സ്റ്റേജിൽ നരേഷ് അയ്യർ, സുനിൽകുമാർ എന്നിവരുടെ സംഗീത പരിപാടി, ധ്വനിതരംഗ കൊച്ചിയുടെ ഡാൻസ് മാനിയ എന്നിവ അരങ്ങേറും. ബട്ട്റോഡ് ബീച്ചിൽ എം സ്വാതികയുടെ കുച്ചിപ്പുടി, മുഹമ്മദ് അസ്ലമിന്റെ ബോളിവുഡ് ഹിറ്റ്സ് എന്നിവയാണ് ഇന്നത്തെ പരിപാടികൾ. മലങ്കര സഭയുടെ 4 മെത്രോപൊലിത്തമാരെ തെരഞ്ഞെടുക്കുന്നതിന് ചേരുന്ന മലങ്കര അസോസിയേഷൻ മുന്നോടിയായി നെസ്രാണി പള്ളിയോഗത്തിന് വെട്ടിക്കലിൽ കൊടിയേറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് തിരുവോണം. നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെങ്ങും മലയാളികൾ ഓണാഘോഷത്തിൽ. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങിയവർ ഓണാശംസ നേർന്നു. അടിസ്ഥാന സൗകര്യ സേവനങ്ങൾക്കായി പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ നാലാം ദിനം ഇന്ന് കളി പുനരാരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. നമസ്തേ അനന്തപുരി, തുടരുന്നു. ഒരു ഗാനത്തിലേക്ക്. വാണിജ്യറാം പാടിയതാണ് ചിത്രം തിരുവോണം. ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി, സംഗീത സംവിധായകൻ MK അർജുനൻ.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃഗത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 രാഗാമൃഗം.

0: നാളെ ശാസ്ത്ര ലോകത്തിൽ വിസ്മയകരമായ പരിണാമ പാഠങ്ങൾ. ഡോക്ടർ ടി വി വിനീഷ് സംസാരിക്കുന്നു.
1: കടലിൽ കാണുന്നവയെല്ലാം മത്സ്യങ്ങൾ തന്നെയാണോ? തിമിംഗലങ്ങളെ നോക്കൂ. കടലിലെ ജലത്തിലാണ് ജീവിക്കുന്നതെങ്കിലും തിമിംഗലങ്ങൾ മത്സ്യങ്ങളല്ല, സസ്തനികളാണ് എന്നറിയാമല്ലോ. എങ്ങനെയാണ് ജലജീവികളായ സസ്തനികൾ ഉണ്ടായത്? അത് അത്ഭുതകരമായ പരിണാമ കഥയാണ്. കെട്ടുകഥയല്ല, സുദൃഢമായ തെളിവുകളുള്ള ശാസ്ത്രകഥ.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: സമയം 7 മണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ചോദ്യം ഇതാ: 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ ടീം ഏതാണ്? ഇതിന്റെ ശരിയുത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം അറിയാം.
3: കാർഷിക മേഖല വാർത്തകൾ. കൃഷിവകുപ്പ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗപ്പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 20,000 രൂപ, 2nd സമ്മാനം 10,000, 3rd സമ്മാനം 5,000, പ്രോത്സാഹന സമ്മാനം 1,000 വീതം 10 പേർക്ക്. എൻട്രികൾ എഡിറ്റർ, കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുൻപ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി 8078-095-860 എന്ന നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവ്വ

0: സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സെപ്റ്റംബർ 15 ആരംഭിക്കുന്ന ഓർഗാനിക് അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0478-2438-5657-8547-8376-256. ലോക പശുദിനത്തോടനുബന്ധിച്ച് പശുവളർത്തൽ സംരംഭകരുടെ സംഗമവും പണം ചുരത്തും പശു എന്ന വിഷയത്തിൽ സെമിനാറും 2026 സെപ്റ്റംബർ 1 ചൊവ്വാഴ്ച തെക്കി ബസാറിലുള്ള മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. സെമിനാറിൽ കർഷകർക്ക് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുമായി സംവദിക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കുന്നതാണ്. കൂടാതെ വ്യവസായ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, കുടുംബശ്രീ, കന്നുകാലി വികസന ബോർഡ്, കേരള ഫീഡ്സ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ അവരവർ മുഖേന നടത്തുന്ന കേന്ദ്ര സംസ്ഥാന പദ്ധതികളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു. ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷിതമായ പാലുൽപാദനം എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 2-3 തീയതികളിലായി പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ള ക്ഷീര കർഷകർ, ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രം, ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർമാർ, ബന്ധപ്പെട്ട ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ എന്നിവർ മുഖേന സെപ്റ്റംബർ 1 വൈകുന്നേരം 5 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്യണം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പുൾപ്പെടെയുള്ള ആവശ്യമായ രേഖകൾ ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 8089-391-309-407-2-698-5505. ഒന്നാം വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്നും ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്തു പൂർത്തിയാകുന്ന എല്ലാ കർഷകരും സെപ്റ്റംബർ 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമി രീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. 2026-27 സാമ്പത്തിക വർഷം ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുള്ളതും ലൈഫ് ഭവന പദ്ധതി മുഖേനയോ സർക്കാരിന്റെ മറ്റേതെങ്കിലും ഭവന പുനരുദ്ധാരണ പുനർനിർമ്മാണ പദ്ധതി മുഖേനയോ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആനുകൂല്യം ലഭിക്കാത്തതുമായ മത്സ്യത്തൊഴിലാളികൾക്കും പെൻഷനർമാർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വീടിന് കുറഞ്ഞത് 8 വർഷത്തെയെങ്കിലും കാലപ്പഴക്കമുണ്ടാകണം. അപേക്ഷ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ മാസം 31 വൈകുന്നേരം 5 മണിക്കകം മത്സ്യഭവനിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0477-2251-103. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഒരു ഗാനത്തിലേക്ക്. യേശുദാസും സംഘവും പാടിയതാണ് ചിത്രം വിഷുക്കണി. രചന നിർവഹിച്ചത് ശ്രീകുമാരൻ തമ്പി. സംഗീതം പകർന്നത് സലിൽ ചൗധരി.

0: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: ചരിത്രത്തിൽ ഇന്ന് 1858 ഓഗസ്റ്റ് 26 ടെലഗ്രാഫ് വഴി ലോകചരിത്രത്തിലെ ആദ്യത്തെ വാർത്താ പ്രേക്ഷണം നടന്നു എന്നത് ആഗോള ആശയവിനിമയ രംഗത്തെ ഒരു വിപ്ലവകരമായ നാഴികക്കല്ലാണ്. അമേരിക്കൻ വ്യവസായിയായ സൈറസ് വെസ്റ്റ് ഫീൽഡിന്റെ നേതൃത്വത്തിൽ അയർലൻഡിനും കാനഡയിലെ ന്യൂ ഫൗണ്ട്ലാൻഡിനുമിടയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിലൂടെ ആദ്യമായി സ്ഥാപിച്ച ടെലഗ്രാഫ് കേബിൾ വഴിയാണ് ഈ വാർത്ത അയച്ചത്. അതിനു മുൻപ് ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് വിവരങ്ങൾ എത്താൻ കപ്പലുകളെ ആശ്രയിക്കേണ്ടിയിരുന്നതിനാൽ ദിവസങ്ങളോ ആഴ്ചകളോ എടുക്കുമായിരുന്നു. എന്നാൽ ഈ സംവിധാനം വന്നതോടെ വാർത്തകൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അതിർത്തികൾ കടന്നു. ലോകമെമ്പാടുമുള്ള പാവപ്പെട്ടവരുടെയും രോഗികളുടെയും അശരണരുടെയും കാരുണ്യത്തിന്റെ പ്രതീകമായി മാറിയ മദർ തെരേസ 1910 ഓഗസ്റ്റ് 26 ജനിച്ചത്. 12 വയസ്സിൽ തന്നെ ദൈവവിളി അനുഭവിച്ചറിഞ്ഞ അവർ തന്റെ 18 വയസ്സിൽ അയർലൻഡ് ആസ്ഥാനമായുള്ള സിസ്റ്റേഴ്സ് ഓഫ് ലോറേറ്റോ എന്ന സന്യാസിനി സമൂഹത്തിൽ ചേർന്നു. തുടർന്ന് 1929 അധ്യാപികയായി അവർ ഇന്ത്യയിലെ കൊൽക്കത്തയിലെത്തി. കൊൽക്കത്തയിലെ ചേരികളിലെ ദാരിദ്ര്യവും ദുരിതവും കണ്ടതോടെയാണ് പൂർണ്ണമായും പാവപ്പെട്ടവർക്കായി ജീവിതം സമർപ്പിക്കാൻ അവർ തീരുമാനിച്ചത്. മാനവികതയ്ക്ക് നൽകിയ മഹത്തായ സംഭാവനകൾ പരിഗണിച്ച് 1979 അവർക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനവും 1980 ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നയും ലഭിച്ചു. 2016 സെപ്റ്റംബർ 4 ഫ്രാൻസിസ് മാർപ്പാപ്പ മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. അമേരിക്കൻ ഭരണഘടനയുടെ 19 ഭേദഗതി ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത് 1920 ഓഗസ്റ്റ് 26 അമേരിക്കൻ ചരിത്രത്തിൽ സ്ത്രീകളുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ സമത്വത്തിന് അടിത്തറയിട്ട ഏറ്റവും നിർണായകമായ ദിവസമാണിത്. 1920 ഓഗസ്റ്റ് 18 ടെന്നസി സംസ്ഥാനം ഈ ഭേദഗതിക്ക് അംഗീകാരം നൽകിയതോടെ ആവശ്യമായ 3/4 സംസ്ഥാനങ്ങളുടെയും പിന്തുണ ഇതിന് ലഭിച്ചു. തുടർന്ന് ഓഗസ്റ്റ് 26 US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ബെയിൻബ്രിഡ്ജ് കോൾബി ഈ ഭേദഗതി ഭരണഘടനയുടെ ഭാഗമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് ഒപ്പുവച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ പൌരന്മാരുടെ വോട്ടവകാശം ലിംഗഭേദത്തിന്റെ പേരിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സോ ഏതെങ്കിലും സംസ്ഥാനങ്ങളോ നിഷേധിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് എന്നതായിരുന്നു ഈ നിയമത്തിന്റെ ഉള്ളടക്കം. 1920 ഈ നിയമം വന്നെങ്കിലും വംശീയമായ വിവേചനങ്ങൾ കാരണം കറുത്തവർഗക്കാരായ സ്ത്രീകൾക്കും മറ്റ് തദ്ദേശീയരായ സ്ത്രീകൾക്കും വോട്ടവകാശം പൂർണ്ണമായി വിനിയോഗിക്കാൻ 1965 വോട്ടിംഗ് അവകാശ നിയമം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു. ഈ ചരിത്രപരമായ ദിനത്തിന്റെ ഓർമ്മപ്പെടുത്തലായാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 26 അമേരിക്കയിൽ വനിതാ സമത്വ ദിനമായി ആചരിക്കുന്നത്. ഫ്രഞ്ച് നാഷണൽ അസംബ്ലി മനുഷ്യന്റെയും പൌരന്റെയും അവകാശ പ്രഖ്യാപനം അംഗീകരിച്ചത് 1789 ഓഗസ്റ്റ് 26. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ഫ്രഞ്ച് വിപ്ലവ മുദ്രാവാക്യങ്ങൾക്ക് ഈ പ്രഖ്യാപനം ഭരണഘടനാ അടിത്തറ നൽകി. അഭിപ്രായ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, നിയമത്തിനു മുന്നിലെ സമത്വം എന്നിവ ഇതിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടു. ലോക ജനാധിപത്യ ഭരണഘടനകൾക്കും സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾക്കും ഇത് മാതൃകയായി മാറിയ രേഖയാണ്. മാനവരാശിയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നാണ് ഇത്. പോളിയോ രോഗത്തിനെതിരെയുള്ള ഓറൽ പോളിയോ വാക്സിൻ വികസിപ്പിച്ച വിഖ്യാത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് സാബിൻ ജനിച്ചത് 1906 ഓഗസ്റ്റ് 26. പോളണ്ടിൽ ജനിച്ച അദ്ദേഹം പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറുകയും ശാസ്ത്ര ഗവേഷണങ്ങളിൽ വ്യാപൃതനാവുകയും ചെയ്തു. ഇദ്ദേഹം കണ്ടുപിടിച്ച തുള്ളിമരുന്നാണ് ലോകമെമ്പാടും പോളിയോ നിർമ്മാർജ്ജനം സാധ്യമാക്കിയത്. തന്റെ കണ്ടുപിടുത്തത്തിന്റെ പേറ്റന്റ് എടുക്കാതെ മനുഷ്യരാശിയുടെ നന്മയ്ക്കായി സൗജന്യമായി നൽകിയ ജീവകാരുണ്യ തൽപരനായിരുന്നു അദ്ദേഹം. ചരിത്രത്തിൽ ഇന്ന്
5: ൾ
3: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
5: ഭീമയിൽ സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
6: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
5: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
8: സമയം 7 മണി കഴിഞ്ഞ 15 മിനിറ്റ്.
9: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട മണ്ണന്തല.
10: ടേസ്റ്റിന് വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
11: ആയുരാരോഗ്യത്തിൽ എന്ന ഓണസദ്യ, രുചിയോടൊപ്പം ആരോഗ്യവും. ഇതേക്കുറിച്ച് ഡോക്ടർ അനൂപ ശിവപാൽ സംസാരിക്കുന്നു.
12: ഓണം മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ്. അതിന്റെ മുഖ്യ ആകർഷണമാണ് ഓണസദ്യ. പലവിധ വിഭവങ്ങളാൽ സമ്പുഷ്ടമായ സദ്യ ശരിയായ രീതിയിലും ക്രമത്തിലും കഴിച്ചാൽ ഒരു സമ്പൂർണ്ണ ആരോഗ്യ ഭക്ഷണമാണ്. ആയുർവേദവും ആധുനിക പോഷകശാസ്ത്രവും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു ബാലൻസ്ഡ് മീൽ ആണ് ഓണസദ്യ. ഓണസദ്യയുടെ പ്രത്യേകത, ഇത് വെറും വിഭവങ്ങളുടെ സമാഹാരം മാത്രമല്ല, മറിച്ച് ശാസ്ത്രീയമായി ക്രമീകരിച്ച ഭക്ഷണക്രമം കൂടിയാണ്. പരമ്പരാഗതമായി സദ്യ കഴിക്കുന്നതിന് ഒരു നിശ്ചിത ക്രമമുണ്ട്, അതിന് പിന്നിൽ ശാസ്ത്രീയതയും ഉണ്ട്. ആരംഭത്തിൽ ഉപ്പേരി, പഴം, പപ്പടം. ചെറിയ അളവിൽ കഴിക്കുന്നത് ദഹനരസങ്ങൾ സജീവമാക്കുന്നു. പച്ചടി, കിച്ചടി ഇവയിലെ പ്രോബയോട്ടിക്സ് ദഹനത്തിനുള്ള മുന്നൊരുക്കം സൃഷ്ടിക്കുന്നു. തോരൻ, അവിയൽ. ഫൈബർ മുൻകൂട്ടി ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റുകളുടെ ആഗിരണം നിയന്ത്രിക്കുന്നു. ചോറ്, പരിപ്പ്, നെയ്യ് ദഹനത്തിന് അനുകൂലമായ ഒരു കോമ്പിനേഷനാണ്. സാമ്പാർ, കാളൻ, ഓലൻ, പുളിശ്ശേരി, ഇവ വ്യത്യസ്ത രുചികൾ ശരീരത്തിലെ ദോഷങ്ങളെ സമതുലിതമാക്കുന്നു. പായസം മിതമായി ചെറിയ അളവിൽ മാത്രം കഴിക്കുന്നത് ഉചിതം. രസം ദഹനത്തെ കൂടുതൽ സജീവമാക്കുന്നു, ബ്ലോട്ടിംഗ് കുറയ്ക്കുന്നു. അവസാനം കഴിക്കുന്ന മോര് ഗട്ട് മൈക്രോബയോമിനെ മെച്ചപ്പെടുത്തുന്നു. ശാസ്ത്രീയവും ആയുർവേദപരവുമായ ഗുണങ്ങൾ.

0: രുചികളുടെ സമതുലിതാവസ്ഥ. മധുരം, പുളി, ലവണം, എരിവ്, കയ്പ്, ചവർപ്പ്, ഈ ആറ് രുചികളും ഉൾക്കൊള്ളുന്ന ഭക്ഷണം ശരീരത്തിലെ ദോഷങ്ങളെ നിയന്ത്രിക്കുന്നു, ഗട്ട് ഹെൽത്ത് മെച്ചപ്പെടുത്തുന്നു, ഫൈബർ, പ്രോബയോട്ടിക്, സുഗന്ധവ്യഞ്ജനങ്ങൾ, ദഹനം, പ്രതിരോധശേഷി സൃഷ്ടിക്കുന്നു. മഞ്ഞൾ, ഇഞ്ചി, കറിവേപ്പില, പച്ചക്കറികൾ എന്നിവയിലെ പോളിഫിനോൾസ് ശരീരത്തെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് സംരക്ഷിക്കുന്നു. ആദ്യം ഫൈബർ, പിന്നെ കാർബോഹൈഡ്രേറ്റ് എന്ന ക്രമം രക്തത്തിലെ പഞ്ചസാരയുടെ ക്രമാതീത വർധന നിയന്ത്രിക്കുന്നു. വാഴയിലയിൽ ഉള്ള പോളിഫിനോൾസ് ഭക്ഷണത്തിലേക്ക് ചേർന്ന് ദഹനത്തിന് സഹായിക്കുന്നു. കൂടാതെ ഇത് പരിസ്ഥിതി സൗഹാർദ്ദപരമായ രീതിയാണ്. സദ്യ ആരോഗ്യകരമാണെങ്കിലും അളവ് അതിലേറെ പ്രധാനമാണ്. ആദ്യം പച്ചക്കറികളും പരിപ്പും കഴിക്കുക, ചോറിന്റെ അളവ് മിതമാക്കുക, പപ്പടം, അച്ചാർ, ഉപ്പ് എന്നിവ നിയന്ത്രിക്കുക. ഒരു പായസം മതിയാകും. ചെറിയ അളവിൽ ആസ്വദിക്കുക. ഭക്ഷണം നന്നായി ചവച്ച് കഴിക്കുക. വയറ് നിറയെ കഴിക്കുന്നതിന് പകരം തൃപ്തിയാകുമ്പോൾ ഭക്ഷണം അവസാനിപ്പിക്കുക. ഭക്ഷണത്തിന് ശേഷം 10 മുതൽ 15 മിനിറ്റ് വരെ ചെറിയ തോതിൽ നടക്കുക. പ്രത്യേക ശ്രദ്ധ വേണ്ടവർ, പ്രമേഹ രോഗികൾ, പായസം, പഴം എന്നിവ നിയന്ത്രിക്കുക. അധിക രക്തസമ്മർദ്ദമുള്ളവർ ഉപ്പും അച്ചാറും കുറയ്ക്കുക. അമിതവണ്ണമുള്ളവർ ഭക്ഷണത്തിന്റെ അളവ് അഥവാ പോർഷൻസ് ശ്രദ്ധിക്കുക. ഓണസദ്യയിലെ പല വിഭവങ്ങളും രുചിക്ക് മാത്രമല്ല ആരോഗ്യത്തിനും വേണ്ടിയാണ്. ഇഞ്ചിപ്പുളി ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. മോര് കുടലിലെ ഗുണകരമായ സൂക്ഷ്മാണുക്കളുടെ വളർച്ചയ്ക്ക് സഹായകമായ പ്രോബയോട്ടിക് പാനീയമാണ്. അവിയൽ വിവിധ പച്ചക്കറികളുടെ സമന്വയത്തിലൂടെ ധാരാളം നാരുകളും വിറ്റാമിനുകളും നൽകുന്നു. ഇലക്കറികളും തോരനും ഇരുമ്പ്, ഫോളേറ്റ്, നാരുകൾ എന്നിവയുടെ നല്ല ഉറവിടങ്ങളാണ്. ഒരു സദ്യയിൽ പല നിറങ്ങളിലുള്ള പച്ചക്കറികൾ ഉൾപ്പെടുത്തുന്നത് ആധുനിക പോഷകശാസ്ത്രം പറയുന്ന ഈറ്റ് ദ റെയിൻബോ എന്ന ആശയത്തോട് യോജിക്കുന്നതാണ്. ഓണസദ്യ നമ്മുടെ കേരളീയ ജീവിതശൈലിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. എന്നാൽ അതിന്റെ യഥാർത്ഥ മഹിമ ശരിയായ ക്രമത്തിൽ ബോധപൂർവം കഴിക്കുമ്പോഴാണ് പുറത്തുവരുന്നത്. രുചി മാത്രമല്ല ആരോഗ്യവും നൽകുന്ന ഒരു ശാസ്ത്രീയ ഭക്ഷണ രീതിയാണ് ഓണസദ്യ. അത് യുക്തിയുക്തം വിളമ്പുമ്പോൾ ശരീരത്തിനും മനസ്സിനും ഉത്സവമാകും.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ഓണസദ്യ, രുചിയോടൊപ്പം ആരോഗ്യവും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
3: On Kerala's rampant drug crisis, it's the biggest talking point in the state.
4: Elathooril prayapoorthiyagatha pengutiye lahari nalgi pidipichu garbhiniya.
5: Ningal mayakku marinnil edirayi adishaktamaya nilavaadu edukkanam.
6: Operation Tufan, the narco hunt enna peril oru paddhathi Kerala police aarambhikkuka. Keralathile mayakku marinninte vere arakkuka ennulla lakshyathode Operation Tufan.
7: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
8: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
7: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
9: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
10: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
9: എന്നാ ഞാനും വരുന്നളയാ.
11: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
12: ഗാനത്തിലേക്ക്. ഗായികമാർ അമ്പിളിയും ബേബി സുജാതയും, ചിത്രം അപരാധി, രചന പി ഭാസ്കരൻ, സംഗീതം സലിൽ ചൌധരി.

0: ഈ ഓണത്തിന് പ്രസ്റ്റീജ്, പ്രീമിയർ, അനന്ത ഒക്കെ വാങ്ങാൻ എം ആർ ടി ഹോം നീഡ്സിലേക്ക് പോകാം അല്ലേ?
1: അവിടെ ഇപ്പൊ പ്രസ്റ്റീജ് മാത്രമല്ല, പ്രീതി, സുജാത, ഹോക്കിൻസ് വരെയുണ്ട്. എല്ലാം കിടില ഓണം ഡിസ്കൗണ്ടില്.
2: എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: കണ്ടീഷൻസ് അപ്ലൈ.
4: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
5: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
6: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
7: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
6: രണ്ട് നിലകളിലായി 10,000 square feet അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
8: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ RB ശ്രീകല.
9: ഭാഷയിൽ ഒരേ കാലഘട്ടത്തിൽ തന്നെ വിരുദ്ധ പ്രവണതകൾ സംഭവിക്കുന്നതിന് ഉദാഹരണമാണ് സ്വരഭക്തിയും സ്വരനിരാസവും. വളരെയേറെ പഠന സാധ്യതയുള്ള ഒരു മേഖലയാണിത്. അന്ത്യാഗമവും അന്ത്യലോപവും ഇതുപോലെ വിരുദ്ധങ്ങളായ വർണ്ണവികാര ദ്വന്ദ്വമാണ്. പദത്തിന്റെ ഒടുവിൽ സംഭവിക്കുന്ന വർണ്ണാഗമമാണ് അന്ത്യാഗമം. പദാന്തത്തിൽ പുതിയൊരു വർണ്ണം ചേർക്കുന്ന രീതിയാണിത്. നില, നിലാവ്, കിന, കിനാവ്, പിഴ, പിഴവ്, ഭർത്ത, ഭർത്താവ്, രാജ, രാജാവ്, മാതാ, മാതാവ്, പിത, പിതാവ് എന്നിങ്ങനെ പലപ്പോഴും സംസ്കൃത പദങ്ങൾ ഭാഷയിൽ സ്വീകരിക്കുമ്പോഴാണ് ആകാരാന്ത രൂപങ്ങൾക്കൊടുവിൽ വകാരം ചേർത്ത് ഭർത്താവ്, മാതാവ്, പിതാവ്, രാജാവ് തുടങ്ങിയ രൂപങ്ങൾ ഉണ്ടാക്കുന്നത്. പദാന്ത്യത്തിലുള്ള വർണ്ണം ലോപിക്കുന്ന പ്രവണതയ്ക്കാണ് അന്ത്യലോപം എന്ന് പറയുന്നത്. പൂവ്, പൂ, ഗോവ്, ഗോ, കായ്, കാ, നായ, നാ, അരിശി, അരി തുടങ്ങിയ രൂപങ്ങൾ അന്ത്യലോപത്തിലൂടെ ഉണ്ടായവയാണ്. ആദ്യവർണ്ണലോപവും വർണ്ണവികാരമാണ്. പദാദിയിലെ വർണ്ണത്തിന് ലോപം സംഭവിച്ച് ഉണ്ടാകുന്ന

0: രൂപങ്ങൾ ആദ്യവർണ ലോപത്തിലൂടെ ഉണ്ടാകുന്നവയാണ്. ഇരണ്ട്, രണ്ട്, പിഷാരടി, ഷാരടി, കേട്ടോ, ടോ, എന്താ, ന്താ, തണ്ണീർ, തണ്ണി തുടങ്ങിയ രൂപങ്ങൾ ഉദാഹരണം. അന്ത്യലോപത്തിൽ പദാന്തത്തിൽ ഒന്നോ അതിലധികമോ വർണ്ണങ്ങൾ ലോപിച്ചു പോകാം. മധ്യവർണ ആഗമം എന്നത് മറ്റൊരു വർണ്ണവികാരമാണ്. പദമധ്യത്തിൽ ഉൽപ്പത്തിയുമായി ബന്ധമില്ലാത്ത ഒരു സ്വരം ഉച്ചാരണ സൌകര്യാർത്ഥം ഉപയോഗിക്കുന്നതാണ് മധ്യവർണാഗമം അഥവാ മധ്യാഗമം. ആഗമികമായി നോക്കുമ്പോൾ പുതുതായി വന്ന സ്വരത്തിന് ന്യായീകരണം ഉണ്ടാകണമെന്നില്ല. വ്യഞ്ജനങ്ങൾക്കിടയിൽ സ്വരമോ സ്വരങ്ങൾക്കിടയിൽ വ്യഞ്ജനമോ മധ്യാഗമമായി മലയാളത്തിൽ സംഭവിക്കാറുണ്ട്. തനിക്ക്, എനിക്ക്, നിനക്ക്, നമുക്ക് എന്നീ രൂപങ്ങൾ യഥാക്രമം തൻ, എൻ, നിൻ, നം എന്നീ സർവനാമങ്ങളോട് ക് എന്ന ഉദ്ദേശികാ വിഭക്തി പ്രത്യയം ചേർന്ന രൂപങ്ങളാണ്. ഉൽപ്പത്തിപരമായി ഈ ശബ്ദങ്ങൾക്കിടയിൽ സ്വരമില്ല. തൻ എന്ന പ്രകൃതിയോട് ക് ചേർന്നാൽ തൻക്ക് എന്ന രൂപമാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ തനിക്ക് എന്നതാണ് മലയാളത്തിലെ അംഗീകൃത രൂപം. ഇതിലെ പദമധ്യ ഇകാരം പ്രകൃതിയുടെയോ പ്രത്യയത്തിന്റെയോ ഭാഗമല്ല. ഉച്ചാരണ സൌകര്യാർത്ഥം വന്നതായിരിക്കാമെന്ന ന്യായീകരണമേ അതിനുള്ളൂ. മധ്യാഗമം എന്ന് പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും കേരള പാണിനീയത്തിൽ AR ഈ വർണ്ണവികാരത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഉദ്ദേശികാ പ്രത്യയത്തിൽ സ്വരയോഗം സുഖാർത്ഥമായി തനിക്കെനിക്കികാരത്താൽ അകാരത്താൽ നിനക്കുമായി എന്ന കാരികയിലൂടെ. ആല് പഴം ആലിപ്പഴവും മണല് വിള മണലിവിളയും ഹൽവ ഹലുവയും ആയതും മധ്യാഗമെന്ന വർണ്ണവികാര പ്രക്രിയയിലൂടെ ആകാം.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ RB ശ്രീകല.
2: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
3: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18 കാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4,100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
2: ഈ ഓഗസ്റ്റ് 22 വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
4: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
5: അതിനെന്താ, പിട്ടപ്പിള്ളി 3 ഡേയ്സ് കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
4: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
2: പിട്ടപ്പിള്ളി ഏജൻസീസ്.
6: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
7: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
6: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
7: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
6: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
7: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
8: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
6: എന്നാ പറയാം?
8: 90 74 503 503.
9: ഏവർക്കും താലം ജ്വല്ലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണദിനാശംസകൾ.
10: താലം ജ്വല്ലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
11: അടുത്ത ഗാനമിതാ. മാധുരി പാടിയതാണ് ചിത്രം ലൈൻ ബസ്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീത സംവിധാനം ജി ദേവരാജൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: പ്രിയ ശ്രോതാക്കളെ, നമുക്ക് മറ്റൊരു ഗാനം ആസ്വദിക്കാം. എല്ലാർ ഈശ്വരിയും ലതയും പാടിയതാണ്. ചിത്രം തുമ്പൂലാർച്ച. രചന വയലാർ രാമവർമ്മ, സംഗീതം ദേവരാജൻ.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
2: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
1: അവിടെന്താ ഇത്ര പ്രത്യേകത?
3: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
4: ഹായ് ആൾ, മാല രവീന്ദ്രൻ, MRT മെറ്റൽ മാർട്ട്. ഏവർക്കും ഓണ ആശംസകൾ, ലിസ്നേഴ്സ്, കസ്റ്റമേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്.
5: ഒരു നന്ദി കൂടെ പറയുന്ന എല്ലാരടത്തും MRT സപ്പോർട്ട് ചെയ്തത് കൊണ്ട് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നു.
4: വി ആർ വെരി മച്ച് പ്രൗഡ് ഓൺ ഗിവിംഗ് ദ എക്സൈറ്റിംഗ് ഓഫേഴ്സ് ടു ഓൾ അവർ MRT കസ്റ്റമേഴ്സ്. ഗോൾഡ് കോയിൻസ്, സാരീസ്, കുപ്പേഴ്സ് ആൻഡ് ഡിന്നർ സെറ്റ്. ആസ് യു നോ, MRT സ്റ്റാൻഡ്സ് ഫോർ ട്രസ്റ്റ്, കോൺഫിഡൻസ് ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. വി ആർ ഓൾ പ്രൗഡ് ടു സെർവ് യു. താങ്ക് യു വൺസ് അഗൈൻ. ഹാപ്പി ഓണം.

യേശുദാസ് പാടിയ ഗാനം ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലാണ്. രചന ഒ എൻ വികുറുപ്പ്, സംഗീതം സലിൽ ചൗധരി. ഇനി കേൾക്കാം പി ജയചന്ദ്രൻ പാടിയ ഒരു ഗാനം, ചിത്രം മോഹിനിയാട്ടം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീത സംവിധാനം.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം. എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം. ഏവർക്കും തീർത്ഥം ജ്വല്ലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
1: തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം, തിരുവനന്തപുരം.
2: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസ്.

0: തസ്തികകളിലായി 76 ഒഴിവുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. ഒഴിവുള്ള തസ്തികകൾ എഞ്ചിനീയർ, സീനിയർ എഞ്ചിനീയർ, അസിസ്റ്റന്റ് മാനേജർ, ഓഫീസർ, ജൂനിയർ ഓഫീസർ, ഓഫീസർ, ഡെപ്യൂട്ടി മാനേജർ, ജൂനിയർ എഞ്ചിനീയർ, അസിസ്റ്റന്റ്. യോഗ്യത: എഞ്ചിനീയറിംഗ് ബിരുദം, ഡിപ്ലോമ, BSc അല്ലെങ്കിൽ MBA, PG ഡിപ്ലോമ, HRM, PG DBM അല്ലെങ്കിൽ MBBS. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി August 26. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.hurl.net.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.hurl.net.in. കേരള വാട്ടർ അതോറിറ്റിയുടെ പാലക്കാട്, തൃശൂർ ജില്ലകളിലുള്ള ക്വാളിറ്റി കൺട്രോൾ സബ് ഡിസ്ട്രിക്ട് ലബോറട്ടറികളിൽ ടെക്നിക്കൽ മാനേജർ, ഡെപ്യൂട്ടി ക്വാളിറ്റി മാനേജർ തസ്തികകളിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. ടെക്നിക്കൽ മാനേജർ ബാക്ടീരിയോളജിസ്റ്റ്, ഒഴിവ് 2. യോഗ്യത: മൈക്രോബയോളജിയിലുള്ള ബിരുദം, വാട്ടർ ക്വാളിറ്റി അനാലിസിസിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ മൈക്രോബയോളജിയിലുള്ള ബിരുദാനന്തര ബിരുദവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 40 വയസ്സ് കവിയരുത്. ഡെപ്യൂട്ടി ക്വാളിറ്റി മാനേജർ കെമിസ്ട്രി, ഒഴിവ് 2. യോഗ്യത: കെമിസ്ട്രിയിലുള്ള ബിരുദവും വാട്ടർ ക്വാളിറ്റി അനാലിസിസിലുള്ള 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ കെമിസ്ട്രിയിലുള്ള ബിരുദാനന്തര ബിരുദവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 40 വയസ്സ് കവിയരുത്. ടെക്നിക്കൽ മാനേജർ കെമിസ്ട്രി, ഒഴിവ് 11. യോഗ്യത: കെമിസ്ട്രിയിലുള്ള ബിരുദവും വാട്ടർ ക്വാളിറ്റി അനാലിസിസിലുള്ള 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ കെമിസ്ട്രിയിലുള്ള ബിരുദാനന്തര ബിരുദവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 40 വയസ്സ് കവിയരുത്. വിശദമായ ബയോഡേറ്റയും യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. തൃശൂർ ജില്ലയിലേക്ക് September 2 പാലക്കാട് ജില്ലയിലേക്ക് September 3 അഭിമുഖം. സമയം: ബാക്ടീരിയോളജിസ്റ്റ് രാവിലെ 10:30 മുതൽ 1 മണി വരെ, കെമിസ്റ്റ് ഉച്ചയ്ക്ക് 1:30 മുതൽ വൈകിട്ട് 4:30 വരെ. സ്ഥലം: ക്വാളിറ്റി കൺട്രോൾ സബ് ഡിവിഷൻ, കേരള വാട്ടർ അതോറിറ്റി, കിഴക്കുംപാട്ടുകര, തൃശൂർ 68005. വിലാസം ഒരിക്കൽ കൂടി: ക്വാളിറ്റി കൺട്രോൾ സബ് ഡിവിഷൻ, കേരള വാട്ടർ അതോറിറ്റി, കിഴക്കുംപാട്ടുകര, തൃശൂർ 68005. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 04872338380 അല്ലെങ്കിൽ 8289945094. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി: 04872338380 അല്ലെങ്കിൽ 8289945094. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://kwa.kerala.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://kwa.kerala.gov.in. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള സാക്കീർ ഹുസൈൻ കോളേജിൽ ഈവനിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 ഒഴിവുണ്ട്. വിഷയങ്ങളും ഒഴിവും: എക്കണോമിക്സ് 1, ഹിന്ദി 1, ഹിസ്റ്ററി 1, പൊളിറ്റിക്കൽ സയൻസ് 2, ഉറുദു 1. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.ezhdce.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ezhdce.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 28.
1: തൊഴിൽ ദർശനം.
2: ഓഫറുകൾ ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: കണ്ടീഷൻ അപ്ലൈ.
4: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
5: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
6: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
7: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
1: രഞ്ജിയിൽ

0: ബസ്സസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: ഏവർക്കും താലം ജുവലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണദിനാശംസകൾ.
2: താലം ജുവലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
3: റീഗൽ ജുവലേഴ്സ്, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി.

0: കരുണാസായി മനോയാനം, പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472283856.
2: മനോയാനം.
3: മനുഷ്യർ തങ്ങളുടെ ജീവിതകാലത്തെ ഓർമ്മകൾ പുനരവലോകനം ചെയ്യുമ്പോൾ കൌമാരപ്രായത്തിലും യൗവനത്തിന്റെ തുടക്കത്തിലും ഏകദേശം 10 മുതൽ 30 വയസ്സുവരെ നടന്ന സംഭവങ്ങൾ മറ്റേതൊരു കാലഘട്ടത്തെക്കാളും വ്യക്തമായി ഓർത്തെടുക്കാൻ സാധിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഈ പ്രതിഭാസത്തെയാണ് മനഃശാസ്ത്രത്തിൽ റെമിനിസെൻസ് ബമ്പ് എന്ന് വിളിക്കുന്നത്. ഈ പ്രായത്തിൽ വ്യക്തിത്വം രൂപപ്പെടുന്നതും ജീവിതത്തിലെ നിർണായകമായ പല ആദ്യ അനുഭവങ്ങളും, ഉദാഹരണത്തിന് ആദ്യ പ്രണയം, ബിരുദദാനം, ജോലി തുടങ്ങിയവ സംഭവിക്കുന്നതും ഇതിന് കാരണമാകുന്നു. ഈ കാലഘട്ടത്തിൽ തലച്ചോറിലെ ഓർമ്മകളെ സൂക്ഷിക്കുന്ന ഭാഗങ്ങൾ അതീവ സജീവമായതിനാലും വികാരങ്ങൾ കൂടുതൽ തീവ്രമായതിനാലും അക്കാലത്തെ പാട്ടുകൾ, സിനിമകൾ, സുഹൃത്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ മസ്തിഷ്കത്തിൽ ആഴത്തിൽ പതിഞ്ഞുപോകുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന പാട്ടുകൾ പലപ്പോഴും 13-നും 19-നും ഇടയിലുള്ള പ്രായത്തിൽ കേട്ടവയായിരിക്കും. പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ പാട്ടുകൾ വീണ്ടും കേൾക്കുമ്പോൾ പഴയ ഓർമ്മകൾ ഒരു ചലച്ചിത്രം പോലെ മുന്നിലെത്തുന്നു. എന്തുകൊണ്ടാണ് ഈ പ്രായത്തിലെ സംഗീതം ഇത്രമേൽ ശക്തമാകുന്നത് എന്നറിയുമോ? തലച്ചോറിലെ സുവർണ കാലഘട്ടമായ കൗമാരപ്രായത്തിൽ മനുഷ്യ മസ്തിഷ്കം വലിയ തോതിലുള്ള പുനർനിർമ്മാണത്തിന് വിധേയമാകുന്നു. ഈ പ്രായത്തിൽ തലച്ചോറിലെ നാഡീബന്ധങ്ങൾ അതിവേഗം രൂപപ്പെടുന്നു. പുതിയ അനുഭവങ്ങളോടും വികാരങ്ങളോടും തലച്ചോർ അതീവ സംവേദനക്ഷമത കാണിക്കുന്ന സമയമാണിത്. ഓർമ്മകളെ സൂക്ഷിക്കുന്ന ഹിപ്പോകാമ്പസും വികാരങ്ങളെ കൈകാര്യം ചെയ്യുന്ന അമിഗ്ദലയും ഈ ഘട്ടത്തിൽ അതീവ സജീവമാണ്. സംഗീതം കേൾക്കുമ്പോൾ ഈ രണ്ട് ഭാഗങ്ങളും ഒരേ സമയം ഉത്തേജിപ്പിക്കപ്പെടുന്നത് പാട്ടുകളെ ഓർമ്മകളുമായി ദൃഢമായി ബന്ധിപ്പിക്കുന്നു.

0: നമുക്കിഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുമ്പോൾ തലച്ചോറിൽ ഡോപമിൻ എന്ന രാസവസ്തു പുറപ്പെടുവിക്കപ്പെടുന്നു. കൗമാരക്കാരുടെ തലച്ചോറിലെ റിവാർഡ് സിസ്റ്റം മുതിർന്നവരെക്കാൾ കൂടുതൽ ശക്തമായി ഡോപമിനോട് പ്രതികരിക്കുന്നു. ഈ കെമിക്കൽ റഷ് ആ പാട്ടിനെ സന്തോഷത്തിന്റെയോ സങ്കടത്തിന്റെയോ തീവ്രമായ ഒരു അനുഭവമാക്കി മാറ്റുകയും അത് ഓർമ്മയിൽ ആഴത്തിൽ പതിപ്പിക്കുകയും ചെയ്യുന്നു. കൗമാരപ്രായം എന്നത് ഒരാൾ സ്വന്തം വ്യക്തിത്വം രൂപപ്പെടുത്തുന്ന സമയമാണ്. താൻ ആരാണെന്നും തന്റെ താൽപ്പര്യങ്ങൾ എന്താണെന്നും തിരിച്ചറിയുന്ന ഈ ഘട്ടത്തിൽ സംഗീതം അവിടെ ഒരു വഴികാട്ടിയായി പ്രവർത്തിക്കുന്നു. സുഹൃത്ത് ബന്ധങ്ങൾ, ആദ്യത്തെ പ്രണയം, കരിയറിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എന്നിവയെല്ലാം പലപ്പോഴും ചില പ്രത്യേക പാട്ടുകളുമായി ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ടാണ് പിൽക്കാലത്ത് ആ പാട്ടുകൾ കേൾക്കുമ്പോൾ ആ പഴയ സ്വയം എന്ന ഭാവം ഉണർത്തപ്പെടുന്നത്. മനഃശാസ്ത്ര പഠനങ്ങൾ പ്രകാരം പ്രായമായവരോട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മകൾ ചോദിച്ചാൽ ഭൂരിഭാഗം പേരും പറയുന്നത് 10-നും 30-നും ഇടയിലുള്ള കാര്യങ്ങളായിരിക്കും. ഇതിൽ സംഗീതത്തിന് വലിയ പങ്കുണ്ട്. കൗമാരത്തിലെ പാട്ടുകൾ തലച്ചോറിൽ ഒരു ന്യൂറൽ എൻഗ്രാം അല്ലെങ്കിൽ ഒരു സ്ഥിരമായ അടയാളം സൃഷ്ടിക്കുന്നു. കൗമാരത്തിൽ നാം കേൾക്കുന്ന സംഗീതം വെറുമൊരു വിനോദമല്ല, മറിച്ച് നമ്മുടെ വൈകാരിക ലോകത്തിന്റെ അടിത്തറയാണ്. ആ പാട്ടുകൾ നമ്മുടെ തലച്ചോറിൽ സൂക്ഷിച്ചിരിക്കുന്ന ടൈം മെഷീനുകൾ പോലെയാണ്. അവയ്ക്ക് ഏത് കാലത്തും നമ്മെ പഴയ ഓർമ്മകളിലേക്ക് തിരികെ കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ കൗമാരക്കാരും ഓർക്കുക, ജീവിതത്തിലെ റെമിനിസൻസ് ബമ്പ് വളരെ പ്രധാനമാണ്. 10 മുതൽ 30 വയസ്സുവരെയുള്ള ജീവിതകാലത്തെ അലസമായി കളയരുത്. ഓർത്തെടുക്കാൻ ഒരുപാട് നല്ല നല്ല സംഭവങ്ങൾ ഉണ്ടാകട്ടെ. ഓർത്തെടുക്കാൻ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഉണ്ടാകട്ടെ. പിന്നീടൊരു കാലത്ത് ആ ഓർമ്മകൾ സമ്പുഷ്ടമായി മനസ്സിൽ നിറയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ. കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: കള്ളവും ചതിയുമില്ലാത്ത, മാലോകരെല്ലാം ഒന്നുപോലെ വസിച്ചിരുന്ന നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെങ്ങും മലയാളികൾ തിരുവോണം ആഘോഷിക്കുന്നു. സ്നേഹസൌഹാർദ്ദങ്ങളുടെ നിറവിലാണ് നാടെങ്ങും ഓണാഘോഷം. പദ്ധതി നിർവഹണത്തിന്റെ എല്ലാ തലങ്ങളിലും കേന്ദ്രമന്ത്രാലയങ്ങളും സംസ്ഥാന ഗവൺമെന്റുകളും കൂടുതൽ ഉത്തരവാദിത്തത്തോടെ സംയുക്തമായി മുൻകൈയെടുക്കുന്ന പ്രവർത്തന സംസ്കാരം വളർത്തിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവാതീർത്ഥത്തിൽ 53-ാമത് പ്രഗതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോഴും ഇന്ത്യയുടെ അടിസ്ഥാന മുൻഗണന ശക്തമായ ആഭ്യന്തര സുരക്ഷയ്ക്കാണെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജീസ് കോൺഫറൻസിന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഡിജിറ്റൽ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടാക്കി UPI സേവനം 10 വർഷം പൂർത്തിയാക്കി. ലോകത്തെ തത്സമയ ഡിജിറ്റൽ ഇടപാടുകളിൽ 49% ഇന്ത്യയിലാണ്. OBC ക്രീമിലെയർ മാനദണ്ഡം സംബന്ധിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ ഹർജി പരിഗണിക്കാൻ പ്രത്യേക ബഞ്ച് രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. 2025 സിവിൽ സർവീസ് പരീക്ഷാർത്ഥികൾക്ക് മാർച്ച് 11 മുൻവിധി ബാധകമാക്കുന്നതിൽ വ്യക്തത തേടിയാണ് കേന്ദ്രം സുപ്രീംകോടതിയെ സമീപിച്ചത്. രക്ഷാബന്ധൻ പ്രമാണിച്ച് എല്ലാ സ്ത്രീകൾക്കും 1 വർഷത്തേക്ക് സൌജന്യ മൊബൈൽ റീചാർജ് നൽകുമെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ശിവഗിരിയിൽ ഗുരുദേവ ജയന്തി ആഘോഷം വെള്ളിയാഴ്ച നടത്തും. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് കോഴിക്കോട് ബീച്ച് ഓപ്പൺ സ്റ്റേജിൽ നരേഷ് അയ്യർ, സുനിൽകുമാർ എന്നിവരുടെ സംഗീത പരിപാടി, ധ്വനിതരം കൊച്ചിയുടെ ഡാൻസ് മാനിയ എന്നിവ നടക്കും. ഭട്ട് റോഡ് ബീച്ചിൽ എം സ്വാതികയുടെ കുച്ചിപ്പുടി, മുഹമ്മദ് അസ്ലമിന്റെ ബോളിവുഡ് ഹിറ്റ്സ് എന്നിവ അരങ്ങേറും.

0: പ്രിയ ശ്രോതാക്കളെ, ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ ടീം ഏതാണ് എന്നതായിരുന്നു. ശരിയുത്തരം ഇതാ, സ്പെയിൻ. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിലായി നടന്ന ടൂർണമെന്റിന്റെ ഫൈനലിൽ അർജന്റീനയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് സ്പെയിൻ തങ്ങളുടെ രണ്ടാം ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയത്. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട ആവേശകരമായ മത്സരത്തിൽ ഫെറാൻ ടോറസ് ആണ് സ്പെയിനായി വിജയ ഗോൾ നേടിയത്. കാലം സാക്ഷി.
1: അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസ 1910 ആഗസ്റ്റ് 26 അൽബേനിയയിൽ ജനിച്ചു. ആഗ്നസ് എന്നായിരുന്നു കുട്ടിക്കാലത്തെ പേര്. ചെറുപ്പത്തിലെ പാവപ്പെട്ടവരുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ച ആഗ്നസ് വിദ്യാഭ്യാസത്തിന് ശേഷം കൊൽക്കത്തയിലെ കോൺവെന്റ് സ്കൂളിൽ അധ്യാപികയായി. 1952 അഗതികൾക്കായുള്ള ആദ്യത്തെ ഭവനം കൊൽക്കത്ത നഗരത്തിൽ ആരംഭിച്ചത്. ഇത് പിന്നീട് നിർമ്മൽ ഹൃദയ എന്നറിയപ്പെട്ടു. കത്തോലിക്ക സന്യാസ സഭ സ്ഥാപിച്ച് കൊൽക്കത്തയിലെ പാവപ്പെട്ടവരുടെയും അനാഥരുടെയും രോഗികളുടെയും ഇടയിൽ പ്രവർത്തിച്ച മദർ തെരേസയ്ക്ക് 1979 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചു. ഭാരതരത്നവും മാഗ്സസേ പുരസ്കാരവും മദർ തെരേസയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ബംഗാളി, സെർബ്, ക്രൊയേഷ്യൻ, അൽബേനിയൻ, ഇംഗ്ലീഷ്, ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ മദർ തെരേസയ്ക്ക് പ്രാവീണ്യമുണ്ടായിരുന്നു. 1997 സെപ്റ്റംബർ 5 മദർ തെരേസ അന്തരിച്ചു. 2016 സെപ്റ്റംബർ 4 മദർ തെരേസയെ മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു.
2: This day, their daily bread, and by understanding love, give peace and joy. Jesus came to give us the good news that God loves us, and that He wants us to love one another as He loves each one of us. And to make it easy for us to love one another, Jesus said, whatever you do to the least, my brethren, you did it to me. If you give a glass of water in my name, you give it to me. If you receive a little child in my name, you receive me. And when we die and go home to God, again we will hear Jesus say, Come, you blessed of my Father, possess the kingdom prepared for you. Because I was hungry and you gave me to eat. I was homeless and you took me in.
1: കാലം സാക്ഷിയിൽ മദർ തെരേസയുടെ ശബ്ദമാണ് കേട്ടത്.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: MyGil ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
3: ഇനി ഒരു ഗാനത്തിലേക്ക്. യേശുദാസും സംഘവും പാടിയതാണ് ചിത്രം ഇത് ഞങ്ങളുടെ കഥ. രചന പി ഭാസ്കരൻ, സംഗീതം ജോൺസൺ.

0: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാന തന്നെ.
1: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പർ ആണ്.
2: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
3: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാർ റോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
4: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ August 17 to 31.
5: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, 1 പവനുമുകളിൽ ഓണപ്പുടവ സമ്മാനവും, 2 പവനുമുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
4: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
5: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149.
6: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
7: ഭീമയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
8: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
7: ഭീമോത്സവം ഓണം ഫെസ്റ്റ് August 17 to September 5. ഭീമ, തിരുവനന്തപുരം ആറ്റിങ്ങൽ, പോത്തൻകോട് ഷോറൂമുകളിൽ.
9: എന്റെ പേര് സിനി, ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഇപ്പോ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു തുക മിച്ചം വെക്കാൻ പറ്റുന്നുണ്ട്.
10: ഞാൻ ഡെയ്സി, എന്നും ടൗണിൽ പോയി മീൻ വിറ്റാണ് ഞാൻ ജീവിക്കണേ. കിട്ടണ പൈസ നല്ലൊരു തുക പോയി വരാൻ തന്നെ ആവും. ഗവൺമെന്റ്

0: കണ്ട് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ ആ നഷ്ടം കുറഞ്ഞു.
1: ഞാൻ സിന്ധു, ഡെയിലി യാത്രയ്ക്ക് തന്നെ എനിക്ക് നല്ലൊരു സംഖ്യ വരുമായിരുന്നു. ഇപ്പോ സർക്കാർ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയപ്പോ അത് സേവിങ്സ് ആയി മാറി.
2: എന്റെ പേര് അഞ്ജലി. ഡെയിലിയുള്ള ബസ് ചാർജ് ഒഴിവായപ്പോ തന്നെ വലിയൊരു ആശ്വാസമായി.
3: നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചുകൊണ്ട് സർക്കാർ നിങ്ങളുടെ ഒപ്പം.
4: പ്രിയദർശിനി KSRTC സൗജന്യ യാത്രാ പദ്ധതി. പ്രായ വരുമാന ഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ് വിഭാഗത്തിനും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര.
3: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.

0: ആയിരം വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
1: നമുക്ക് ചുറ്റും കേരളത്തിലെ സർക്കാർ സ്വാശ്രയ മെഡിക്കൽ ഡെന്റൽ കോളേജുകളിലെയും 2026 എം ബി ബി എസ് കോഴ്സുകളിലെ സംസ്ഥാന ക്വാട്ട സീറ്റുകളിലേക്കുള്ള ഒന്നാംഘട്ട താൽക്കാലിക അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.cec.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേരള ശാസ്ത്ര പുരസ്കാരത്തിന് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. 200,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കൂടുതൽ വിവരങ്ങൾക്ക് www.kslste.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനിയൊരു ഗാനത്തിലേക്ക്. ചിത്രം പുന്നാരം ചൊല്ലിച്ചൊല്ലി, രചന ഒൻവിക്കുറുപ്പ്, സംഗീതം ജെറി എം എൽ ദേവ്, ഗായകർ യേശുദാസും ചിത്രയും.

0: ഒരു ടി വി വാങ്ങിച്ചാൽ ബി എം ഡബ്ല്യു പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് ബി എം ഡബ്ല്യു ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
2: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
2: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്. ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
3: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
4: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണ അവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
3: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
5: കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
6: ഗ്രാമകേരളം.
7: ഓണം വന്നേ ഓണം,
8: തിരുവോണം, കളിമേളം.
7: അന്നത്തെ ഓണം ഭാഗം 4.
6: ഓണക്കാലം കളികളുടെ ഉത്സവം കൂടിയാണ്. ഒരു കാലത്ത് ഗ്രാമീണ യുവത്വത്തെ സ്നേഹത്തോടെ ചേർത്തു നിർത്തിയ ഒട്ടേറെ കളികളുണ്ട്. അവയിൽ പങ്കാളിയാവുകയും മികവ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് തന്നെ ലഹരിയായി കണ്ട് അവർ ഏറെ സന്തോഷിച്ചിരുന്നു. പരസ്പരമുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ ആരോഗ്യകരമായ മത്സരങ്ങളിലും അവർ ഏർപ്പെട്ടിരുന്നു. കാൽപന്ത് കളിയുടെ കരുത്ത് സ്കൂളിന്റെ ചെറിയ മൈതാനങ്ങളിൽ അവൻ പ്രകടിപ്പിച്ചു. വേൾഡ് കപ്പൊക്കെ വരും മുമ്പ് വേൾഡ് കപ്പിന്റെ വീര്യത്തെ തോൽപ്പിക്കാൻ അന്നത്തെ പുതിയ തലമുറ കളിക്കളത്തിലിറങ്ങിയിരുന്നു. അവർക്ക് ഇന്നത്തെ പോലെ കാഴ്ചയുടെ കളിയല്ല ഫുട്ബോൾ, ടീമുകൾക്ക് വേണ്ടിയുള്ള ബോർഡ് വെപ്പ് മത്സരവുമല്ല. തങ്ങൾ തന്നെ കളിക്കുന്നു, തങ്ങൾ തന്നെ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുന്നു. ജയിച്ചവരും തോറ്റവരും നാളെ കാണാം എന്ന് പറഞ്ഞ് പിരിയുന്നു. ഇന്നത്തെ ക്രിക്കറ്റിന്റെ പൂർവ്വരൂപമായ കുട്ടിയും കോലും കളി മറ്റൊരു വിനോദമായിരുന്നു. അവിടെ തോൽക്കുന്നവരെ കൊണ്ട് പാട്ടുപാടിക്കുന്ന രീതിയുമുണ്ട്. ശ്വാസം വിടാതെയുള്ള ഷൂ പാടിക്കുന്നു, ശ്വാസം വിടുന്നവരെ കൊണ്ട് വീണ്ടും പാടിക്കുന്നു. കബഡി കളിയും പ്രധാന കായിക വിനോദമായിരുന്നു. ഈ കളികളൊക്കെ ഓണത്തിനു മാത്രമല്ല മറ്റ് അവധി ദിവസങ്ങളിലും നടത്തിയിരുന്നു. എന്നാൽ കിളിത്തട്ട് കളി പോലെയുള്ള കായിക വിനോദങ്ങൾ അന്യം നിന്നു പോയിരിക്കുന്നു. വലിയ കളങ്ങൾ വരച്ച് കാവൽക്കാരായി കളിക്കാർ നിൽക്കുന്നു. മധ്യഭാഗം ടീമിന്റെ ക്യാപ്റ്റനായ കിളിക്കുള്ളതാണ്. എതിരാളികളാണ് ഇറങ്ങി വരുന്നത്. അവൻ കാവൽക്കാരെയും കിളിയെയും വെട്ടിച്ച് പുറത്തേക്ക് പോകുന്നു. അതിന് ഉപ്പ് വയ്ക്കുക എന്നാണ് പറയുന്നത്. ഉപ്പുകളുടെ എണ്ണത്തെ ആസ്പദമാക്കിയാണ് ജയം തീരുമാനിക്കുന്നത്. വലിയ മത്സരങ്ങളായി കിളിത്തട്ട് കളി ഓണക്കാലത്ത് ഗ്രാമങ്ങളിലെങ്ങും ഉണ്ടായിരുന്നു. വടംവലി മത്സരമായിരുന്നു ഓണക്കാലത്തെ മറ്റൊരു വിനോദം. കരുത്തിന്റെയും കായിക ശേഷിയുടെയും കലയാണിത്. വലിയ വടങ്ങൾ ഇരുഭാഗത്തു നിന്നും പിടിക്കുന്നു. പിടിച്ച് പുറകോട്ട് പോകുന്നവർ ജയിക്കുന്നു, മുൻപോട്ട് വരുന്നവർ തോൽക്കുന്നു. സാധാരണഗതിയിൽ പുരുഷന്മാരാണ് ഇതിൽ മുഖ്യമായും പങ്കാളികളാകുന്നത്. എന്നാൽ ഇപ്പോൾ സ്ത്രീകൾ തമ്മിലും സ്ത്രീകളും പുരുഷന്മാർ തമ്മിലും മത്സരമുണ്ട്. ആനയും മനുഷ്യരും തമ്മിൽ വടം വലിക്കുന്ന ഇടങ്ങളുമുണ്ട്. അവിടെ മത്സരത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിൽ വടം വിട്ടിട്ട് പോകുന്ന കുസൃതികളായ ആനകളുമുണ്ട്. അതിന്റെ ഭാഗമായി സംഭവിക്കുന്ന അപകടങ്ങൾ കളിയുടെ സ്പിരിറ്റിൽ ആരും ഗൗരവമാക്കാറില്ല. കണ്ണുകെട്ടി കലമുടപ്പ്, സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ, കസേരകളി, ഇങ്ങനെ ബഹുലങ്ങളായ ഒട്ടേറെ കലകളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാണ് ഓണക്കാലം. കണ്ണുകെട്ടി കലമുടയ്ക്കാൻ വടിയുമായി പോകുന്നയാൾ ആൾക്കൂട്ടത്തിൽ ചെന്ന് കയറുന്നതും ആളുകൾ ചിരിച്ചുകൊണ്ട് ഓടി മാറുന്നതുമെല്ലാം ജനം വളരെ ആസ്വദിച്ചുകൊണ്ടാണ് വരവേൽക്കുന്നത്. സുന്ദരിക്ക് പൊട്ടുതൊടാൻ കണ്ണുകെട്ടി എത്തുമ്പോൾ സുന്ദരിയെ കാണാതെ നടത്തുന്ന വേവലാതികൾ ഏറെ രസകരമാണ്. ഓണക്കാലത്തെ വിഭവസമൃദ്ധമായ ഊണിന് ശേഷം വെയിൽ താഴുന്നതോടെ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ഒന്നു ചേരുന്നു. കുരവയുടെ മന്ദരമധുരമായ ശബ്ദം അന്തരീക്ഷത്തിന്റെ നിശബ്ദതയെ ഭഞ്ജിച്ച് ആഘോഷത്തിന്റെ തിമിർപ്പിലേക്ക് എത്തിക്കുന്നു. തിരുവാതിരകളിയും ഊഞ്ഞാൽപ്പാട്ടുമെല്ലാം അവിടെ നിന്ന് ഉയരുന്നു. കുടമേന്തി സുന്ദരിയായ കുറത്തിയെത്തുമ്പോൾ അവളോട് സ്നേഹം തോന്നിയ പുരുഷൻ, കുടമേട് കുടമേട് കുറത്തിപ്പെണ്ണേ, കുടത്തിന്റെ വില പറ കുറത്തിപ്പെണ്ണേ എന്നിങ്ങനെ അവളെ സമീപിക്കുന്നതും അവർ തമ്മിലുള്ള സംഭാഷണവും എല്ലാം ആ നാടോടി കലയിലൂടെ പ്രകടമാകുന്നു. പുതിയ തലമുറയ്ക്ക് അന്യമായ കളികളുടെ ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാണ് ഓണം എന്ന് വ്യക്തം.
7: ഓണം വന്നേ ഓണം, അന്നത്തെ ഓണം. രചന ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ. ആഖ്യാനം കുരിപ്പുഴ സജീവ്. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
3: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
9: ഓണം വരവായി.
10: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
9: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
10: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
11: ഇത്തവണ ഓണത്തിന് സ്വർണ്ണം എടുക്കുന്നില്ലേ?
12: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
11: അവിടെന്താ ഇത്ര പ്രത്യേകത?
13: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
14: MRP ലോണം പൊന്നോണം, ഓഫറിൽ നിറയെ സമ്മാനം.
15: 2,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
16: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ July 25 മുതൽ August 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
17: ഏവർക്കും തീർത്ഥം ജ്വല്ലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
18: തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം, തിരുവനന്തപുരം.
19: ചിത്രം ഉദയം പടിഞ്ഞാറ്, രചന കാവാല നാരായണ പണിക്കർ, സംഗീതമേറ്റിയുമാർ, ഗായകർ യേശുദാസും. ചിത്രം

0: സമയം 8 മണി കഴിഞ്ഞ 30 മിനിറ്റ്.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
4: വണ്ടി നിന്നു, ആരൊക്കെയോ ഇറങ്ങി, ആരൊക്കെയോ കയറി. ലോകം മുഴുവൻ ഒരു യാത്രയിലേർപ്പെട്ടിരിക്കുകയാണെന്ന് രാധയ്ക്ക് തോന്നി. വണ്ടി നീങ്ങിക്കഴിഞ്ഞപ്പോൾ കൊമ്പൻ മീശക്കാരൻ തട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് ചോദിച്ചു, തലശ്ശേരി എത്തിയോ? ഇല്ലെന്നേ. അയാൾ മയക്കവും തുടങ്ങി. ചക്രങ്ങളും പൂട്ടുകളും കൂട്ടി ഉരയുന്നു, നീങ്ങുന്നു. രാധയ്ക്ക് രസം തോന്നി. താൻ അനുഭവിക്കുന്ന എന്തോ ഒന്ന് ആ ചക്രങ്ങൾക്കിടയിലും നടക്കുന്നുവെന്നൊരു തോന്നൽ. അപ്പോൾ ആ ചുമർ സാഹിത്യം ഒരിക്കൽ കൂടി മനസ്സിൽ വന്നു. ഒന്നിക്ക് രണ്ടെന്ന് വീരം പറഞ്ഞിട്ട് ഒക്കത്ത് വെച്ചപ്പോ ചൂളം വിളിച്ചില്ലേ മാധുക്കുട്ടി, ഒന്നുറക്കെ പാടിയാൽ എന്താണ്, ആരാണ് പറയാൻ? പക്ഷേ ചുറ്റും നോക്കിയപ്പോൾ വേണ്ടെന്നു വെച്ചു. കൊച്ചുകുട്ടികൾ ഗോപാലകൃഷ്ണന്റെ മുട്ടിന്മേൽ കയറി കുതിരസവാരി നടത്തുന്നു. മനുഷ്യർ വല്ലാത്ത ജന്തുക്കളാണ്. എത്ര വേഗത്തിൽ ഇണങ്ങുന്നു, എത്ര വേഗത്തിൽ പിണങ്ങുന്നു. കുട്ടികളുടെ കളി നോക്കി രസിക്കുകയാണ് അമ്മ. ഗോപാലകൃഷ്ണന്റെ ചെവികളാണ് അവരുടെ കടിഞ്ഞാൻ. സവാരി പൊടിപാറുന്നു. ആ അമ്മ പൊട്ടിപ്പൊട്ടിച്ചിരിക്കുന്നു. പാവപ്പെട്ട അമ്മ. വണ്ടി വെളിച്ചം നിറഞ്ഞ പുരയിലേക്ക് കയറി നിന്നു. അനുജൻ അമ്പരന്ന് ചുറ്റും നോക്കി. നിങ്ങൾക്കിവിടെയാണ് ഇറങ്ങേണ്ടത് അല്ലേ? കുട്ടികളുടെ അമ്മ ഓർമ്മപ്പെടുത്തി. രാധയും ഗോപാലകൃഷ്ണനും എഴുന്നേറ്റു. ചാരിക്കിടന്നു മയങ്ങുന്ന കൊമ്പൻ മീശക്കാരന്റെ കാൽ കവച്ചുവെച്ച് താഴേക്കിറങ്ങി. കുട്ടികൾ ജാലകത്തിനടുത്തേക്ക് വന്ന് ഗോപാലകൃഷ്ണനോട് ചോദിച്ചു, നാളെ വരുമോ? നാളെ വരണേ, നമുക്ക് കുതിര കളിക്കാം. വരാം. രാധയ്ക്ക് ആ യാത്രാമൊഴി കേട്ടപ്പോൾ ചിരി വന്നു. ഇനി എന്നെങ്കിലും ആ കുട്ടികളെ കാണുമോ? വല്ലാത്ത വെളിച്ചം, വല്ലാത്ത തിരക്ക്. നെല്ലിക്കാച്ചാക്ക് മിനുസമുള്ള നിലത്തേക്ക് അഴിച്ചിട്ടതുപോലെ ആളുകൾ ഇറങ്ങി നീങ്ങി ഓരോ വഴിക്ക് പിരിഞ്ഞു പോകുന്നു. അവർക്കൊക്കെ പോകാൻ സ്ഥലമുണ്ട്, അവൾക്കോ? രാധ ഒരു ഓരം ചാരി നിന്നു. തിരക്കൊഴിയട്ടെ. സംഭ്രമം അവളുടെ മുഖം അല്പം തുടിപ്പിക്കാതിരുന്നില്ല. എന്നാലും ഉറച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട്. ആ ജനപ്രവാഹം ഒഴിഞ്ഞൊഴിഞ്ഞുപോയി. ഏതാനും പോർട്ടർമാരും വണ്ടി കാത്ത് പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങുന്നവരും മാത്രമേ ഉള്ളൂ. ഉറങ്ങുന്നവർ ഇടയ്ക്കിടയ്ക്ക് സ്വന്തം ദേഹത്തിൽ പ്രഹരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് കൊതുകുകളെ ചീത്ത പറയുന്നുമുണ്ട്. രാത്രി അറിയാത്ത വലിയ പട്ടണം, എങ്ങോട്ട് പോകും? നമുക്ക് പുറത്തേക്ക് കടക്കാം, ഗോപാലകൃഷ്ണൻ പറഞ്ഞു. പോകാം. രണ്ടും കൽപ്പിച്ച് വാതിൽക്കലേക്ക് നീങ്ങി. പെട്ടെന്ന് പിമ്പിൽ നിന്നൊരു വിളി കേട്ടു. രാധേ, ഗോപാലകൃഷ്ണ. രണ്ടുപേരും നിന്നു. രാധയുടെ നെഞ്ച് ആളിപ്പോയി. ആര്? തിരിഞ്ഞു നോക്കിയപ്പോൾ നിഴൽപ്പാടിൽ നിന്ന് ഒരു മനുഷ്യൻ അടുത്തേക്ക് വരുന്നതായി കണ്ടു. അയാൾ അടുത്തുവന്നു വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾ? ചൂണ്ടിയ വിരൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. രാധ ആ ആളെ ആകെ ഒന്ന് നോക്കി. പരിചിതമാണ് ആ മുഖം, എങ്കിലും വ്യക്തമാകുന്നില്ല. മനസ്സിൽ ആകെയൊരു കലക്കം. അതിൽ നിന്ന് ഒരു മുഖം പൊന്തി വന്നു. അവളുടെ ആത്മാവിൻ്റെ അടിയിൽ നിന്നാണെന്ന് തോന്നി. ഒരു വാക്ക് ഉയർന്നു വന്നു, വിശ്വം. അതെ.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
6: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
7: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
0: സമയം 8:35.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഹോൾസെയിലേഴ്സ് ആയ തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ നിന്ന് ഈ ഓണം പൊന്നോണമാക്കാം.
8: കൈനിറയ സമ്മാനങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും. ഒരു പവൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഓണപ്പുടവ സമ്മാനവും മറ്റനേകം സമ്മാനങ്ങളും. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 6 വരെ.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: പ്രിയ ശ്രോതാക്കളെ, തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ആരംഭിക്കുന്നു. കേരളത്തിന്റെ ദേശീയോത്സവം, ഒപ്പം സാംസ്കാരിക ഉത്സവവും. കൊയ്ത്തുത്സവം വിളവെടുപ്പിന്റെ ഉത്സവം എന്നതുകൊണ്ട് തന്നെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ഉത്സവം കൂടിയാണ്. ഓണക്കോടിയുടുത്ത് ഓണസദ്യയുണ്ട്, ഓണപ്പാട്ടുകൾ പാടി, തിരുവാതിരക്കളി, പുലികളി, ഉറിയടി, ഊഞ്ഞാലാട്ടം ഇവയ്ക്കൊപ്പം ഓണക്കാലത്ത് പുന്നമടക്കായലിലും പമ്പാനദിയിലും നടക്കുന്ന വള്ളംകളിയും ആസ്വദിച്ച് മലയാളി ആഘോഷ തിമിർപ്പിലാകുന്ന ഓണക്കാലം. തിരുവോണത്തിന് മഹാവിഷ്ണുവിന്റെ വാമനാവതാരവുമായി ബന്ധമുണ്ട്. മഹാബലിയുടെ ദാനധർമ്മത്തിൽ സംപ്രീതനായ മഹാവിഷ്ണു സ്വർഗ്ഗത്തെക്കാൾ സുന്ദരമായ സുതലത്തിലെ ചക്രവർത്തിയായി മഹാബലിയെ വാഴിച്ച ശേഷം ഭഗവാൻ സ്വയം സുതലത്തിലെ ദ്വാരപാലകനായി നിന്നുവെന്നും അടുത്ത മന്വന്തരത്തിൽ മഹാബലിയെ ഇന്ദ്രനായി സ്വർഗ്ഗലോകത്ത് വാഴിക്കുകയും ചെയ്തുവെന്ന് ഭാഗവത മഹാപുരാണം പറയുന്നു. ഓണത്തപ്പന്റെ ആസ്ഥാനമെന്ന് പറയപ്പെടുന്ന തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിന്റെ ജന്മനക്ഷത്രമായ തിരുവോണ ദിനമായ ഇന്നാണ് അത്തത്തിന് ആരംഭിച്ച 10 ദിവസത്തെ ഉത്സവത്തിന് പരിസമാപ്തി കുറിക്കുന്നത്. കേരളത്തിലെ നിരവധി മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ കാഴ്ചക്കുല സമർപ്പണം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഓണവില്ല് സമർപ്പണമെല്ലാം തിരുവോണ ദിനാഘോഷത്തിന്റെ ഭാഗമാണ്. ഇന്ന് തിരുവോണം പൊന്നോണം, അതുമായി ബന്ധപ്പെട്ട ഗാനങ്ങളാകട്ടെ പ്രിയ ശ്രോതാക്കളെ. തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ ചിത്രം ജേക്കബിന്റെ സ്വർഗരാജ്യം, രചന മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ, ഗായകർ ഉണ്ണിമേനോൻ, സിതാര മീ.

0: ശ്രോതാക്കളെ, പൊന്നോണവുമായി ബന്ധപ്പെട്ട ഗാനങ്ങളുമായി എത്തിയ ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം ഇതോടെ പൂർണ്ണമാകുന്നു.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളാനി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
3: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
4: ഇന്നീ പരിപാടിയിൽ ഉഷ്ട്രാസനം, ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP.
5: ഉഷ്ട്രാസനം, കാലുകൾ രണ്ടും നേരെ മുമ്പോട്ട് നീട്ടി ദണ്ഡാസനത്തിൽ നിവർന്നിരിക്കുക. പിന്നീട് കാലുകൾ ഓരോന്നായി മടക്കി പുറകോട്ടെടുത്ത് വജ്രാസനത്തിലേക്ക് വരിക. വജ്രാസനത്തിൽ നിന്നും സാവകാശം കാൽമുട്ടുകളിൽ ഉയർന്നു നിൽക്കുക. കൈവിരലുകൾ വശങ്ങളിലേക്ക് വരുന്ന വിധം കൈത്തലങ്ങൾ അരക്കെട്ടിൽ ഉറപ്പിക്കുക. ശ്വാസം എടുത്ത് പിൻവശത്തേക്ക് പതുക്കെ വളഞ്ഞുകൊണ്ട് കാൽപാദങ്ങളെ കൈകൾ കൊണ്ട് പിടിക്കുക. ശേഷം തല പിൻവശത്തേക്ക് തൂക്കിയിടുക. നാഭിയുടെ ഭാഗം മുന്നോട്ട് നീക്കിക്കൊണ്ട് സാധാരണ ശ്വാസഗതിയിൽ അല്പനേരം തുടരുക. ശേഷം ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും വജ്രാസനത്തിലേക്കും തുടർന്ന് ശിഥിലദണ്ഡാസനത്തിലേക്കും എത്തി വിശ്രമിക്കുക. രണ്ടോ മൂന്നോ തവണ ഇതേ രീതിയിൽ ഉഷ്ട്രാസനം ചെയ്താൽ മതിയാവും. പ്രയോജനങ്ങൾ: നട്ടെല്ലിന് ശരിയായ വഴക്കവും

0: ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
1: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
2: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
3: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
2: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
3: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
2: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
4: ഫോൺ ഞാൻ പറയാം.
3: എന്നാ പറയാം?
4: 90 72 503 503.
5: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട. കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
6: കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം
5: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
7: അസീസ് ചിക്കൻ ഷോപ്പിന്റെ
6: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: ഇതെന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നത്?
6: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിൽ ആയാലെന്താ പൊളിക്കോ?
8: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th anniversary. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
6: ഒപ്പം August 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
9: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 August 22 to 31
10: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50+ സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
11: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ്, ആരിശാല.
12: ഹായ് ആൾ, മാല രവീന്ദ്രൻ, MRT മെറ്റൽ മാർട്ട്. ഏവർക്കും ഓണ ആശംസകൾ. ലിസ്നേഴ്സ്, കസ്റ്റമേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്,
13: ഒരു നന്ദി കൂടെ പറയുന്ന എല്ലാരടത്തും. MRT സപ്പോർട്ട് ചെയ്തത് കൊണ്ട് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നു.
12: വി ആർ വെരി മച്ച് പ്രൗഡ് ഓൺ ഗിവിംഗ് ദ എക്സൈറ്റിംഗ് ഓഫേഴ്സ് ടു ഓൾ അവർ MRT കസ്റ്റമേഴ്സ്. ഗോൾഡ് കോയിൻസ്, സാരീസ്, കുപ്പേഴ്സ് ആൻഡ് ഡിന്നർ സെറ്റ്. ആസ് യു നോ, MRT സ്റ്റാൻഡ്സ് ഫോർ ട്രസ്റ്റ്, കോൺഫിഡൻസ് ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. വി ആർ ഓൾ പ്രൗഡ് ടു സെർവ് യു. താങ്ക് യു വൺസ് അഗൈൻ. ഹാപ്പി ഓണം.
6: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
14: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
15: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
16: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 to 12 liters വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 liters അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
17: മൈജിയിലേക്ക് വിടാം. ഓണ ഷോപ്പിംഗോ? ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി. കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്. 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്. എനിക്ക് ഒന്ന് പോകണം.
18: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
19: ഇനി ഒരു ഗാനത്തിലേക്ക്. വിജയ് യേശുദാസും നിത്യമാമനും പാടിയത് ചിത്രം പവി കെയർടേക്കർ. രചന ഷിബു ചക്രവർത്തി. സംഗീതം മിഥുൻ മുകുന്ദൻ.

0: ഏവർക്കും തീർത്ഥം ജ്വല്ലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
1: തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം, തിരുവനന്തപുരം.
2: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
3: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
2: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
4: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
5: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
4: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
6: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
7: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
8: വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
9: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
8: ആഘോഷം തുടങ്ങിയല്ലേ.
9: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
1: ഏവർക്കും താലം ജ്വല്ലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ.
0: താലം ജ്വല്ലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
10: ചിത്രയും സംഘവും പാടിയ ഗാനം ചിത്രം പരിണയം, രചന യൂസഫ് അലിക്കേച്ചേരി, സംഗീതം.

0: രാജ്യം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
1: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൌഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
0: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ.
2: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
3: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
2: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
5: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
2: അവിടെന്താ ഇത്ര പ്രത്യേകത?
6: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ October 31 വരെ.
7: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
8: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
9: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
2: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
10: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടും. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
7: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ September 5 വരെ. ഭീമ, തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട്ട് ഷോറൂമുകളിൽ.

0: നിങ്ങളുടെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
1: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണ അവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
0: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
2: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ട സമയെടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈജി തന്നെ പോവാം.
0: മൈ ജിയോണം, മാസ് ഓണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: തകർപ്പൻ ഓഫറുകൾ ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: കണ്ടീഷൻസ് അപ്ലൈ.

ഗാനോപഹാരം. ആയിരത്തി തൊള്ളായിരത്തി 1981 മുതൽ 1990 വരെയുള്ള വർഷങ്ങളിലെ ഗാനങ്ങൾ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
2: ഓഫർ കണ്ടിട്ട്
1: ഡിസ്കൗണ്ട് ഉണ്ടോ?
2: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
1: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ചിത്രം വഴിയോര കാഴ്ചകൾ, രചന ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കടേഷ്, ഗായകർ ജയചന്ദ്രനും.

0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
1: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31 വരെ.
3: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്.
4: മോളെ,
3: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിലിട്ടിരുന്നില്ലേ?
4: 2 വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാടും നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
5: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ, അക്കൗണ്ട് ആക്ടീവ് ആകും, തികച്ചും ഫ്രീ. വാ,
6: എങ്ങോട്ട്?
5: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്ടീവ് ആയി.
6: RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: ശ്യാമിന്റെ സംഗീതത്തിൽ പി സുശീലയും സംഘവും പാടിയ ഗാനം ചിത്രം ആൾക്കൂട്ടത്തിൽ തനിയെ. ഗാനരചയിതാവ് കാവാല നാരായണ പണിക്കർ.

0: ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യ?
1: എന്തു പറ്റി തമ്പുരാനെ?
0: കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം. അത് എന്റെ ഹൈലൈറ്റ് ആയിരുന്നില്ലേ?
1: ആ, അതിപ്പോ ആർക്കാ സംശയം? ഇതൊക്കെ മാവേലി തമ്പുരാനെ കുറിച്ച് മാത്രം പറയുന്നതാ.
0: എങ്കിൽ താൻ കേരളത്തിലേക്കൊന്ന് നോക്കിയേ. വിലക്കയറ്റമില്ലാതെ സബ്സിഡി സാധനങ്ങൾ, 10 അവശ്യ സാധനങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തേക്കാൾ സബ്സിഡി നിരക്ക് കുറവ്. സപ്ലൈകോവിൽ ആവശ്യത്തിന് സ്റ്റോക്ക്, തിരുവോണത്തിന് 4 ദിവസം മുന്നേ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം. അങ്ങനെയെല്ലാം കള്ളവും ചതിയും ഇല്ലാതെ നടക്കുകയല്ലേ?
1: അത് പിന്നെ നാടിന് നല്ലത് വരണമെന്ന ആഗ്രഹമുള്ളവർ ഭരണത്തിൽ വന്നാൽ അങ്ങനെ തന്നെയല്ലേ വരൂ തമ്പുരാനെ?
0: അറിയാടോ, ഞാനൊരു തമാശ പറഞ്ഞതാ. എന്റെ കേരളം ഇങ്ങനെ നന്നാവുന്നതിൽ മിക്ക സന്തോഷമേ ഉള്ളൂ. കേരളം ഇതുപോലെ നന്നായി മുന്നോട്ട് പോകട്ടെ.
2: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
3: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ചിത്രം ആനന്ദനും അപ്പുക്കുട്ടനും ആനയുണ്ട്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ, ഗായകൻ യേശുദാസ്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ലോകമെങ്ങും മലയാളികൾ തിരുവോണാഘോഷത്തിൽ. കേരളത്തോടൊപ്പം ഇതര സംസ്ഥാനങ്ങളിലും വിദേശത്തും മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മലയാളികൾക്ക് ഓണാശംസ നേർന്നു. സന്തോഷകരമായ ഈ വേള എല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ക്ഷേമവും നിറഞ്ഞൊരു വർഷം സമ്മാനിക്കട്ടെയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ ആശംസിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിന് ടൊറന്റോയിലെത്തിയ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ത്യ കാനഡ പ്രഥമ സാമ്പത്തിക ധനകാര്യ സംവാദത്തിൽ പങ്കെടുക്കും. കാനഡ സന്ദർശനത്തിന് ശേഷം G20 ധനമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ധനമന്ത്രി US പോകും. 2030 ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാനും നിക്ഷേപ വ്യാവസായിക സഹകരണം വർദ്ധിപ്പിക്കാനും ഇന്ത്യയും മൊറോക്കോയും വിപുലമായ ലക്ഷ്യങ്ങൾ ആവിഷ്കരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ശക്തവും ഊർജ്ജസ്വലവുമായ പങ്കാളിത്തത്തിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് തീരുമാനമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. RSS ശതാബ്ദി വാർഷിക ആഗോള സമ്പർക്ക പരിപാടിയുടെ ഭാഗമായി സംഘടനാ മേധാവി മോഹൻ ഭാഗവത് ഇന്നലെ അമേരിക്കയിലെത്തി. ശനിയാഴ്ച മാഡിസൺ സ്ക്വയർ ഗാർഡനിലെ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. തിരുമാന്ധാംകുന്ന് ക്ഷേത്രഭരണം പൂർണ്ണമായും വള്ളുവനാട്ടുകര രാജകുടുംബത്തിന്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് രാജകുടുംബം ഔദ്യോഗികമായി ക്ഷേത്രഭരണം ഏറ്റെടുത്തത്. കണ്ണൂർ പയ്യന്നൂർ പെരുമ്പയിൽ കാറിടിച്ച് വഴിയാത്രക്കാരനായ യുവാവ് മരിച്ചു. മയിൽ സ്വദേശി ഷാഹിദാണ് മരിച്ചത്. 2022-24 വർഷത്തെ പരമ്പരാഗത നാളികേര കർഷക ദേശീയ പുരസ്കാരം മലപ്പുറം താനാളൂരിലെ കാർഷിക സംരംഭക PT സുഷമയ്ക്ക് അടുത്ത മാസം 2 തിരുവനന്തപുരം മൌണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ പുരസ്കാരം സമ്മാനിക്കും. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. 11 മണിക്ക്

0: അക്ഷരച്ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
1: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
0: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
1: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
0: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
1: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
0: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.

0: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayrboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: എഴുപത്തിയഞ്ചു വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
5: നന്ദി തിരുവോണമേ നന്ദി, നീ വന്നുവല്ലേ. അടിമണ്ണിടിഞ്ഞു കടയിളകിച്ചെരിഞ്ഞൊരു കുനുന്തുമ്പയിൽ ചെറുചിരി വിടർത്തി നീ വന്നുവല്ലേ. നന്ദി തിരുവോണമേ നന്ദി. ആട്ടം കഴിഞ്ഞു കളിയരങ്ങത്തു തനിച്ചു വെറുക്കനെ പടുന്തിരി കത്തിക്കരിഞ്ഞു മണത്ത കരിവിളക്കൻ ചിരി ഇപ്പോൾ ഓർക്കുന്നുവോ. ഇനിയൊരു കളിക്കിത് കൊളുത്തേണ്ട എന്നോർത്തിരിക്കെ നീ വന്നുവല്ലേ. നന്ദി തിരുവോണമേ നന്ദി. വിരുന്നു വന്ന തിരുവോണത്തിന് കവി എൻ എൻ കക്കാട് നന്ദി പറയുകയാണ് കേട്ടോ. നമുക്കും നന്ദി പറയണം അല്ലേ.
6: അതെ,
5: ഒരു ഓണം മുതൽ മറ്റൊരു ഓണം വരെയുള്ള ഒരു കാത്തിരിപ്പാണ് മലയാളിയുടെ ജീവിതം എന്ന് സാധാരണ പറയാറുണ്ട്.
6: ഒരു വർഷത്തെ പ്രതീക്ഷയോടെ തിരുവോണത്തെ അവർ വരവേൽക്കുന്നു.
5: തീർച്ചയായിട്ടും ചിങ്ങമാസം പുലരുമ്പോൾ തന്നെ മനസ്സിൽ ധാരാളം കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിവെക്കും.
6: കർക്കിടകം വറുതിയുടെ ഒരു മാസമാണ്. അത് കഴിഞ്ഞാൽ ഒരു പൊന്നിൻ പ്രഭാതത്തെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനകത്ത് പ്രതീക്ഷയുണ്ട്, സന്തോഷമുണ്ട്, അടുത്ത ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പുണ്ട്,
5: ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട്. പക്ഷേ കർക്കിടകമാണ് കാത്തിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളാണ് ഓണവും ചിങ്ങവും നമുക്ക് നൽകുന്നത്.
6: അങ്ങനെ ഇതാ നമ്മുടെ അക്ഷരച്ചെപ്പും വാക്കുകളും പാട്ടുകളും എല്ലാം ചേരുന്ന ഒരു പൂക്കളം ഇടാൻ ഒരുങ്ങുകയാണ്.
5: കേൾവിയുടെ പൂക്കളം. പൂക്കളം പോലെ തന്നെ മനോഹരമായ വാക്കുകൾ കൊണ്ട് ഈ അക്ഷരക്കളവും നിറയട്ടെ. ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ ആദ്യത്തെ വാക്ക് ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളതാണ്. ഇടത്തുനിന്നും വലത്തോട്ട് 24, 25 കളങ്ങളിലാണ് ആദ്യത്തെ വാക്ക് എഴുതേണ്ടത്.
6: ഇടത്തുനിന്നും വലത്തോട്ട്

0: 4 25 കളങ്ങളിൽ എഴുതേണ്ട രണ്ടക്ഷരമുള്ള വാക്ക്.
1: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയട്ടെ?
0: പറയാം.
1: ഈ വാക്കിന് പ്രധാനമായും സന്ദർഭത്തിനനുസരിച്ചുള്ള അർത്ഥങ്ങളാണ് ഉള്ളത്. ആദ്യത്തേത്, മുളയോ ഈർച്ചയോ കൊണ്ട് നിർമ്മിക്കുന്ന ഒരുതരം ചെറിയ കുട്ട. സാധാരണ സാധനങ്ങൾ സൂക്ഷിക്കാനും പൂക്കൾ ഇടാനും ഇത് ഉപയോഗിക്കാറുണ്ട്. അടുത്തത്, പണത്തിന് ഈടാക്കുന്ന പലിശ അല്ലെങ്കിൽ ലാഭം എന്ന അർത്ഥത്തിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ആദ്യത്തെ അർത്ഥമാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് അർത്ഥങ്ങളുണ്ട്. ആദ്യത്തേത്, മുളയോ ഈർച്ചയോ കൊണ്ട് നിർമ്മിച്ച ഒരു തരം ചെറിയ കുട്ട. സാധാരണ സാധനങ്ങൾ സൂക്ഷിക്കാനും പൂക്കളിടാനും ഇത് ഉപയോഗിക്കാറുണ്ട്. അടുത്ത അർത്ഥമായി പറയുന്നത്, പണത്തിനീടാക്കുന്ന പലിശ അല്ലെങ്കിൽ ലാഭം എന്ന അർത്ഥത്തിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ആദ്യത്തെ അർത്ഥമാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
1: ഈ വാക്ക് കണ്ടുപിടിക്കാൻ മനോഹരമായ ഗാനം കേട്ടുകൊള്ളൂ.

0: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
2: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
3: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
2: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
4: അടുത്ത വാക്ക് വലത്തുനിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 4, 3, 2, 1 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
5: വലത്തുനിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 4, 3, 2, 1 എന്നീ 4 കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്. വാക്ക് കണ്ടുപിടിക്കണ്ടേ? അതിനുള്ള സൂചനകൾ കൂടി പറയാം.
4: ഈ വാക്കിന്റെ അർത്ഥം പനയോല കെട്ടി ഉണ്ടാക്കുന്ന കുട എന്നാണ്. മഹാബലി ഉപയോഗിച്ചിരുന്ന കുടയാണ് ഇത്. ഇല്ലങ്ങളിലെ അന്തർജനങ്ങൾ ഇത്തരത്തിലുള്ള കുട ഉപയോഗിക്കാറുണ്ടായിരുന്നു.
5: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം പനയോല കെട്ടി ഉണ്ടാക്കുന്ന കുട എന്നാണ്. മഹാബലി ഉപയോഗിച്ചിരുന്ന കുടയാണ് ഇത്. ഇല്ലങ്ങളിലെ അന്തർജനങ്ങൾ ഇത്തരത്തിലുള്ള കുട ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഏതാണെന്ന് പിടികിട്ടി കാണും അല്ലേ?
4: പിടികിട്ടിട്ടുണ്ട്.
5: പിടികിട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം?
4: ആ വാക്ക് വേഗം എഴുതിക്കോളൂ, കൂടെ ഈ പാട്ടും കൂടെ കേട്ട്.

0: അങ്ങനെ രണ്ട് വാക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ വാക്ക് വലത്ത് നിന്നും ഇടത്തോട്ട് തന്നെയാണ് എഴുതേണ്ടത്. വലത്ത് നിന്നും ഇടത്തോട്ട് 8, 7 എന്നീ രണ്ട് കളങ്ങളിലാണ് വാക്ക് എഴുതേണ്ടത്.
1: രണ്ടക്ഷരമുള്ള വാക്കാണ്, 8, 7 കളങ്ങളിൽ വേണം എഴുതാൻ വലത്ത് നിന്നും ഇടത്തോട്ട്.
0: ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വയൽ എന്നാണ്.
1: ഈ വാക്കിന് ഒരർത്ഥമേ ഉള്ളൂ, വയൽ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം.
0: പാട്ടുകൂടി കേൾക്കുമ്പോൾ വാക്ക് കുറച്ചുകൂടി വ്യക്തമാകും.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഈ ഓണത്തിന് പ്രസ്റ്റീജ്, പ്രീമിയർ, അനന്ത ഒക്കെ വാങ്ങാൻ MRT ഹോം നീഡ്സിലേക്ക് പോകാം അല്ലേ?
4: അവിടെയുള്ള പ്രസ്റ്റീജ് മാത്രമല്ല, പ്രീതി, സുജാത, ഹോക്കിൻസ് വരെയുണ്ട്. എല്ലാം കിടില ഓണം ഡിസ്കൗണ്ടില്.
5: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: കണ്ടീഷൻസ് അപ്ലൈ.
7: വലത്തു നിന്നും ഇടത്തോട്ട് തന്നെയാണ് അടുത്ത വാക്കം എഴുതേണ്ടത്. വലത്തു നിന്നും ഇടത്തോട്ട്. 24, 23, 22, 21 എന്നീ 4 കളങ്ങളിലാണ് ഈ വാക്ക് എഴുതേണ്ടത്.
8: വലത്തു നിന്നും ഇടത്തോട്ട് 24, 23, 22, 21 കളങ്ങളിൽ എഴുതേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
7: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. കേരളത്തിന്റെ അഭിമാനമായ ഒരു കളിയാണ് കേട്ടോ ഇത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന കായിക വിനോദം എന്ന പേരും ഈ കളിക്കുണ്ട്. ഇതിനുപയോഗിക്കുന്ന വള്ളത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. സൂചനകൾ ഇനി പറയാമല്ലേ. ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കായലിലൂടെ തോണി തുഴഞ്ഞ് നടത്തുന്ന മത്സരത്തെയാണ്. ഉത്രട്ടാതി നാളിൽ നടക്കുന്ന ഈ ചടങ്ങ് പ്രസിദ്ധമാണ്. ആറന്മുളയിലെ പള്ളിയോടങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വാക്കിന് പ്രസക്തിയുണ്ട്.
8: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കായലിലൂടെ തോണി തുഴഞ്ഞ് നടത്തുന്ന മത്സരത്തെയാണ്. ഉത്രട്ടാതി നാളിൽ നടക്കുന്ന ഈ ചടങ്ങ് പ്രസിദ്ധമാണ്. ആറന്മുളയിലെ പള്ളിയോടങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വാക്കിന് പ്രസക്തിയുണ്ട്.
7: വാക്ക് കണ്ടുപിടിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. എങ്കിലും പാട്ട് കേൾക്കണ്ടേ?
8: വേണം.
7: പാട്ട് കേട്ടുള്ളൂ.

0: വരവായി.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
0: മികച്ച ക്വാളിറ്റി ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000

0: സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
1: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
2: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
1: ഈ ഓഗസ്റ്റ് 22 വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
3: വലത്തുനിന്നും ഇടത്തോട്ട് എഴുതാനുള്ള 3 വാക്കുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ള വാക്കുകളാണ്.
4: മുകളിൽ നിന്നും താഴോട്ട് 11, 16, 21 കളങ്ങളിൽ എഴുതേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
3: ഓണവുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് കേട്ടോ ഇത്. ഇതില്ലെങ്കിൽ പൂ വിരിയില്ല എന്ന് കൂടി നമ്മൾ പറയാറുണ്ട്. സൂചനകൾ പറയാം. ഈ വാക്ക് ഓണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശസ്തമായ വാക്കാണ്. 3 അക്ഷരമുള്ള ഈ വാക്ക് പൂക്കളുമായി ബന്ധപ്പെട്ടതാണ്. തൃക്കാക്കര അപ്പനുള്ള നൈവേദ്യം കഴിഞ്ഞാൽ ഈ ചടങ്ങ് പ്രസിദ്ധമാണ്.
4: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഓണവുമായി ബന്ധപ്പെട്ട് പ്രസക്തമായ ഒരു വാക്കാണിത്. പൂക്കളുമായി ബന്ധപ്പെട്ട് 3 അക്ഷരമുള്ള വാക്കാണിത്. തൃക്കാക്കര അപ്പനുള്ള നൈവേദ്യം കഴിഞ്ഞാൽ ഈ ചടങ്ങ് പ്രസിദ്ധമാണ്.
3: അപ്പോൾ മനസ്സിലൊരു ഉയർന്നിട്ടുണ്ടാവും. പാട്ടുകൂടി കേട്ടുകൊള്ളൂ.

0: അടുത്ത വാക്ക് പറയാം. മുകളിൽ നിന്നും താഴേക്ക് തന്നെയാണ് എഴുതേണ്ടത്. 8, 13, 18 എന്നിവയാണ്.
1: മുകളിൽ നിന്നും താഴോട്ട് 8, 13, 18 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം.
1: ഓണക്കാലമായാലും അല്ലെങ്കിലും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണിത്.
0: പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളമൂറും. ഇത് ഒഴിവാക്കിക്കൊണ്ട് ഒരു സദ്യയും ഓണത്തിനോ വിവാഹത്തിനോ നടക്കാറില്ല. വാക്ക് കിട്ടിക്കാണുമെന്ന് തോന്നുന്നു. എങ്കിലും സൂചനകൾ പറയാം. ഓണമായും മറ്റു വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാന ഒരു മധുര വിഭവമാണ് ഇത്. വ്യത്യസ്ത ഇനങ്ങൾ കൊണ്ട് മധുരം ചേർത്ത് നിർമ്മിക്കുന്ന ഈ വിഭവത്തെ ഇഷ്ടപ്പെടാത്തവരും ചുരുക്കമാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഓണവുമായും മറ്റു വിശേഷങ്ങളുമായും ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു മധുര വിഭവമാണ് ഇത്. വ്യത്യസ്ത ഇനങ്ങൾ കൊണ്ട് മധുരം ചേർത്ത് നിർമ്മിക്കുന്ന ഈ വിഭവത്തെ ഇഷ്ടപ്പെടാത്തവർ ചുരുക്കമാണ്.
0: പഴം വെച്ച് പരീക്ഷണം നടത്താറുണ്ട്, ചക്ക വെച്ച് പരീക്ഷണം നടത്താറുണ്ട്.
1: മതി മതി, ഇപ്പൊ തന്നെ അവർക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. അതേപോലെ തന്നെ വാക്കും കിട്ടിയിട്ടുണ്ട്.
0: തീർച്ചയായും. അപ്പോൾ വാക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എഴുതാൻ മറക്കണ്ട.

0: പ്രിയ ശ്രോതാക്കളെ, അക്ഷരച്ചെപ്പ് നമുക്ക് തുടർന്ന് കേൾക്കാം. റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജികർ
2: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 15,010 രൂപ നിരക്കിലും പവന് 120,080 രൂപ നിരക്കിലും മാറ്റമില്ലാതെയാണ്. റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവിലേനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
2: സമർപ്പിച്ചത് റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
5: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം ലിനൺ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
4: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടെയിലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
6: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ
4: അതിനെന്താ വിട്ടപ്പിള്ളി 3 ഡേയ്സ് കോംബോ കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
6: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
4: വിട്ടപ്പിള്ളി ഏജൻസീസ്.
7: ഏവർക്കും താലം ജുവലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണദിനാശംസകൾ.
8: താലം ജുവലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
9: മുകളിൽ നിന്നും താഴോട്ട് തന്നെയാണ് ഈ വാക്കും പൂരിപ്പിക്കേണ്ടത്. 4, 9, 14, 19 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്കാണ്.
10: 4 അക്ഷരമുള്ള വാക്കാണ് ഇത്. മുകളിൽ നിന്നും താഴേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 4, 9, 14, 19. സൂചനകൾ കൂടി പറയാം. നമ്മുടെ മഹത്തായ ഒരു പാരമ്പര്യത്തിന്റെ ശേഷിപ്പാണ് കേട്ടോ ഈ കലാരൂപം. സൂചനകൾ പറയാം.
9: വടക്കൻ കേരളത്തിൽ, അതായത് കണ്ണൂർ, കാസർഗോഡ് പ്രദേശങ്ങളിൽ ഓണക്കാലത്ത് കെട്ടിയാടപ്പെടുന്ന ചെറിയ തെയ്യക്കോലമാണ് ഇത്. മഹാബലിയുടെ ആഗമനത്തെ സൂചിപ്പിക്കുന്ന ചടങ്ങാണിത്. ചിങ്ങമാസത്തിലെ ഉത്രാടം, തിരുവോണം നാളുകളിൽ വീടുകൾ തോറും കയറിയിറങ്ങി മാവേലി പാട്ടുപാടി പൂക്കളത്തിന് ചുറ്റും ഈ കുഞ്ഞി തെയ്യം നൃത്തം ചെയ്യാറുണ്ട്.
10: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. വടക്കൻ കേരളത്തിൽ, അതായത് കണ്ണൂർ, കാസർഗോഡ് പ്രദേശങ്ങളിൽ ഓണക്കാലത്ത് കെട്ടിയാടപ്പെടുന്ന ചെറിയ തെയ്യക്കോലമാണ് ഇത്. മഹാബലിയുടെ ആഗമനത്തെ സൂചിപ്പിക്കുന്ന ചടങ്ങാണ് ഇത്. ചിങ്ങമാസത്തിലെ ഉത്രാടം, തിരുവോണം ദിവസങ്ങളിൽ വീടുകൾ തോറും കയറിയിറങ്ങി മാവേലി പാട്ടുപാടി പൂക്കളത്തിന് ചുറ്റും ഈ കുഞ്ഞു തെയ്യം നൃത്തം ചെയ്യാറുണ്ട്. തെക്കൻ കേരളത്തിലുള്ളവർക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു കലാരൂപമാണ് ഇത്. ഇപ്പോഴും വടക്കൻ കേരളത്തിൽ വളരെ സജീവമാണ് താനും. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. വാക്ക് കെട്ടിക്കാണും എന്ന് വിശ്വസിക്കട്ടെ. പാട്ടും കൂടി കേട്ടുകൊള്ളൂ.

0: മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്കുകൂടി ഉണ്ട് കേട്ടോ. 15, 20 എന്നീ കളങ്ങളിലാണ് വാക്ക് എഴുതേണ്ടത്.
1: മുകളിൽ നിന്നും താഴോട്ട് 15, 20 കളങ്ങളിൽ എഴുതേണ്ട രണ്ടക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. സൂചനകൾ ശ്രദ്ധിച്ചുകൊള്ളൂ. നാട്, ജന്മദേശം എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം.
1: ഒരിക്കൽ കൂടി പറയാം, നാട്, ജന്മദേശം എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം.
0: സൂചന വളരെ ചെറുതാണ്, പക്ഷേ ഈ വാക്കും നമ്മുടെ ജീവിതവുമായി വളരെയധികം ബന്ധമുണ്ട് അല്ലേ?
1: ആണ്.
0: ഇത് വിട്ടുപോകാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. വാക്ക് കണ്ടുപിടിച്ചുകൊള്ളൂ. അക്ഷരക്കളവും വിട്ടുപോകാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സാധിക്കില്ല.

0: കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
2: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
3: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
4: ഹായ് ആൾ, മാല രവീന്ദ്രൻ, MRT മെറ്റൽ മാർട്ട്. ഏവർക്കും ഓണ ആശംസകൾ, ലിസ്നേഴ്സ്, കസ്റ്റമേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്.
5: ഒരു നന്ദി കൂടെ പറയുന്ന എല്ലാരടത്തും MRT സപ്പോർട്ട് ചെയ്തത് കൊണ്ട് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നു.
4: വി ആർ വെരി മച്ച് പ്രൗഡ് ഓൺ ഗിവിംഗ് ദ എക്സൈറ്റിംഗ് ഓഫേഴ്സ് ടു ഓൾ അവർ MRT കസ്റ്റമേഴ്സ്. ഗോൾഡ് കോയിൻസ്, സാരീസ്, കുപ്പേഴ്സ് ആൻഡ് ഡിന്നർ സെറ്റ്. ആസ് യു നോ, MRT സ്റ്റാൻഡ്സ് ഫോർ ട്രസ്റ്റ്, കോൺഫിഡൻസ്.

0: ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. വി ആർ ഓൾ പ്രൗഡ് ടു സെർവ് യു. താങ്ക് യു വൺസ് അഗൈൻ. ഹാപ്പി ഓണം.
1: ഏവർക്കും തീർത്ഥം ജ്വല്ലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
2: തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം, തിരുവനന്തപുരം.
3: മുകളിൽ നിന്നും താഴേക്കുള്ള വാക്കുകളെല്ലാം തീർന്നു കേട്ടോ. ഇനി താഴെ നിന്നും മുകളിലേക്കാണ് എഴുതേണ്ടത്.
4: താഴെ നിന്നും മുകളിലേക്ക് 22, 17, 12 കളങ്ങളിൽ എഴുതേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
3: താഴെ നിന്നും മുകളിലേക്കാണ് വാക്ക് എഴുതേണ്ടത്. കളങ്ങൾ 22, 17, 12. സാധാരണ നമ്മൾ ഇത് തുന്നിച്ചേർത്ത വസ്ത്രങ്ങൾ ധരിക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണ് അല്ലേ.
4: പ്രത്യേകിച്ചും ഓണം അങ്ങനെയുള്ള എല്ലാ ഉത്സവ നാളുകളിലും ഇത് വാങ്ങാനായിട്ട് ഒരു മത്സരം തന്നെയാണ്.
3: കല്യാണത്തിനൊക്കെ പ്രത്യേകിച്ചും. കൂടാതെ പണ്ട് കാലത്ത് ഇത് വാങ്ങാൻ പ്രത്യേകിച്ച് ആൾക്കാർ നമ്മുടെ വീടുകളിൽ വരുമായിരുന്നു. സൂചനകൾ പറയാം. സ്വർണ നൂലോ വെള്ളി നൂലോ കൊണ്ട് വസ്ത്രങ്ങളുടെ കരയിൽ നെയ്തുണ്ടാക്കുന്ന കരയെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
4: ഒരിക്കൽ കൂടി പറയാം. സ്വർണ നൂലോ വെള്ളി നൂലോ കൊണ്ട് വസ്ത്രങ്ങളുടെ കരയിൽ നെയ്തുണ്ടാക്കുന്ന കരയെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
3: അധികം വിശദീകരണങ്ങളൊന്നും വേണ്ട.
4: ഇപ്പോൾ തന്നെ എല്ലാവരും വാങ്ങിയിട്ടുമുണ്ട്.
3: അതെ,

0: താഴെ നിന്ന് മുകളിലേക്ക് എഴുതാനുള്ള രണ്ടാമത്തെ വാക്കാണ് 11, 6, 1 എന്നീ കളങ്ങളിലാണ് വാക്ക് എഴുതേണ്ടത്.
1: 11, 6, 1 കളങ്ങളിൽ എഴുതേണ്ട മൂന്നക്ഷരമുള്ള വാക്കാണ് എഴുതേണ്ടത് താഴെ നിന്നും മുകളിലേക്ക്.
0: സൂചനകൾ പറയാം. നമ്മൾ ഓണത്തിന്റെ സ്മരണയെക്കുറിച്ച് പറയുമ്പോൾ ഈ വസ്തുവിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം എടുത്തു പറയാറുണ്ട്.
1: കുട്ടികളായിരിക്കുമ്പോൾ ഇതും കൊണ്ട് തൊടിയിൽ പൂക്കൾ പറിക്കാനായിട്ട് ഓടുന്നതും ഒരു കാഴ്ചയാണ്.
0: ഇതിൽ കൂടുതൽ സൂചനകൾ നമ്മൾ കൊടുക്കണോ?
1: വേണ്ട,
0: വേണ്ട. ഈ വാക്കിന്റെ അർത്ഥം പൂക്കൾ നിറച്ച അല്ലെങ്കിൽ പൂക്കൾ നിറഞ്ഞ കൂട എന്നാണ്.
1: ഒരിക്കൽ കൂടി പറയാം, പൂക്കൾ നിറച്ച അല്ലെങ്കിൽ പൂക്കൾ നിറഞ്ഞ കൂട എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം.
0: നന്മയുടെ പൂക്കൾ എല്ലാവരുടെയും മനസ്സിൽ നിറയട്ടെ. അതിനോടൊപ്പം ഈ പാട്ട് കൂടി കേട്ടുകൊള്ളൂ.

0: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
1: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
0: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
2: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
4: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
7: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും, സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
8: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല, മാനതന്നെ.
9: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 ഡേയ്സ്, 120 ഡേയ്സ് സ്കീം എല്ലാം സൂപ്പറാ.
10: അല്ല മാന, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓൺ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
11: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
12: ഇന്നത്തെ അക്ഷരച്ചെപ്പിന്റെ അവസാനത്തെ വാക്കാണ് ഇനി താഴെ നിന്നും മുകളിലേക്കാണ് എഴുതേണ്ടത്. താഴെ നിന്നും മുകളിലേക്ക് 15, 10, 5 എന്നീ 3 കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
13: താഴെ നിന്നും മുകളിലേക്ക് 15, 10, 5 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
12: തിരുവോണനാളിൽ പൂക്കളമിട്ടു, പാട്ടുപാടി,
13: സദ്യ കഴിച്ചു,
12: മധുരമുള്ള ആ വിഭവം കഴിച്ചു.
13: ഇനി എന്താണ്
12: ഈ ആലസ്യം മാറ്റാൻ?
13: കളികളായാലോ?
12: അതെ, കളികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്. സൂചനകൾ പറയാം. ഓണത്തിന് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ വിനോദമെന്ന നിലയിൽ പൊതുവെ സ്ത്രീകൾ ഇതിലിരുന്ന് ആടാറുണ്ട്. ഇതൊരു സൂചനയല്ല, ഇത് ഉത്തരം തന്നെയാണ് അല്ലേ? എന്നാലും അടുത്ത സൂചന കൂടി കേട്ടുകൊള്ളൂ. മരത്തിൽ കയറ് തൂക്കിയിട്ട് ഇരിപ്പിടവുമായി ബന്ധിപ്പിച്ച് ആടാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത്. ഇതിൽ കൂടുതൽ എന്ത് വേണം അല്ലേ സൂചനയായിട്ട്?
13: ഒരിക്കൽ കൂടി പറയാം. ഓണത്തിന് ഭക്ഷണം കഴിഞ്ഞതിനു ശേഷം ഒരു ചെറിയ വിനോദം എന്ന നിലയിൽ പൊതുവെ സ്ത്രീകൾ ഇതിൽ ആടാറുണ്ട്. മരത്തിൽ കയറ് തൂക്കിയിട്ട് ഇരിപ്പിടവുമായി ബന്ധിപ്പിച്ച് ആടാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത്.
12: ഒരു പാട്ടുകൂടി കേട്ടുകൊള്ളൂ.

0: ഡൽഹിയിൽ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
2: ആരെക്കാണാൻ പോവാ?
1: ഭഗവതിയെ കാണാൻ.
2: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
1: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്ത ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
3: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
4: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
5: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
4: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
6: അക്ഷരപ്പൂക്കൾ കൊണ്ട് ഇന്നത്തെ കളം നിറഞ്ഞിട്ടുണ്ട് അല്ലേ?
7: കൂടെ മനസ്സും വയറും.
6: നമ്മുടെ വയറ് നിറഞ്ഞു. പക്ഷേ ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ എന്നൊരു പഴയ കവിതയുണ്ട്. പങ്കിടാൻ മറക്കണ്ട. അത് സ്നേഹമാണെങ്കിലും
7: ഭക്ഷണമാണെങ്കിലും
6: ആ പങ്കിടലിന്റെ സന്തോഷമാണ് ഓണക്കാലത്തിന്റെ ആവേശം.
7: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
8: അക്ഷരച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
7: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
8: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ?
6: ഇനി കഴിഞ്ഞ അക്ഷരച്ചപ്പിലെ ശരി ഉത്തരങ്ങൾ കൂടി പറയാം. കഴിഞ്ഞ അക്ഷരച്ചപ്പിൽ ഇടത്തുനിന്നും വലത്തോട്ട് എഴുതാനുള്ള വാക്കാണ് ആദ്യം പറയുന്നത്. ഇടത്തുനിന്നും വലത്തോട്ട് 6, 7, 8 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പുന്നല്.
7: ഇടത്തുനിന്നും വലത്തോട്ട് 16, 17, 18 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കുറുമ്പി.
6: ഇനി വലത്തുനിന്നും ഇടത്തോട്ട് എഴുതാനുള്ള വാക്കായിരുന്നു 4, 3, 2, 1 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തണുപ്പുള്ള.
7: വലത്തുനിന്നും ഇടത്തോട്ട് 13, 12, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കാവൽ.
6: വലത്തുനിന്നും ഇടത്തോട്ട് 24, 23, 22, 21 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അടിക്കുക.
7: മുകളിൽ നിന്നും താഴോട്ട് 6, 11, 16, 21 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പുൽകുക.
6: മുകളിൽ നിന്നും താഴേക്ക് 4, 9 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തഞ്ചം.
7: മുകളിൽ നിന്നും താഴോട്ട് 15, 20, 25 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നിറവ്.
6: താഴെ നിന്നും മുകളിലേക്ക് 24, 19, 14 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തുഷാരം.
7: താഴെ നിന്നും മുകളിലേക്ക് 15, 10, 5 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നിഷീധം.
6: കഴിഞ്ഞ അക്ഷരച്ചപ്പിലേക്ക് ധാരാളം ശ്രോതാക്കൾ ശരി ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒരാളെ വിജയിയായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയിയുടെ പേര് വനജ പ്രകാശ്. ആലപ്പുഴ ചേർത്തലയിലുള്ള വനജ പ്രകാശ് ആണ് വിജയി.
7: വിജയിക്ക് അക്ഷരച്ചപ്പിന്റെ അഭിനന്ദനങ്ങൾ.
6: വനജ ആകാശവാണിയോട് സംസാരിച്ചത് ഇപ്പോൾ കേൾക്കാം.
9: നമസ്കാരം, എന്റെ പേര് വനജ പ്രകാശ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് താമസിക്കുന്നത്. ഞാൻ ഒരു വീട്ടമ്മയാണ്. എന്റെ വീട്ടില് ഹസ്ബൻഡും 2 മക്കളുമാണ് ഉള്ളത്. പുള്ളിയുടെ പേര് പ്രകാശൻപിള്ള, ഗൾഫിലായിരുന്നു. ഇപ്പൊ അവിടുത്തെ ജോലിയൊക്കെ മതിയാക്കി ഇപ്പൊ നാട്ടിലുണ്ട്. ഞങ്ങൾ വീട്ടിൽ തന്നെ ഒരു ചെറിയ കട നടക്കുന്നുണ്ട്. മകള് പാർവതി പ്രകാശ്, അവള് തായ്ലൻഡില് ചിയാങ്മായ് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്നു. മകൻ വിഷ്ണുപിള്ള എറണാകുളത്ത്.

വർക്ക് ചെയ്യണ ഒരു ഓഫീസിലെ അക്കൗണ്ടന്റ് ആയിട്ട്. ഞാൻ ആകാശവാണിയിലെ എല്ലാ പരിപാടികളും ഒക്കെ കേൾക്കാറുണ്ട്. എനിക്കിഷ്ടം ചലച്ചിത്ര ഗാനങ്ങൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതെല്ലാം എല്ലാം അങ്ങനെയൊക്കെയായിരുന്നു. രാമായണ മാസത്തില് രാമായണം കേൾക്കുമായിരുന്നു. ചെറുപ്പം തൊട്ട് ഞങ്ങള് സഹോദരങ്ങളെല്ലാരും റേഡിയോയിൽ പഠിപ്പിക്കുന്ന ലളിത സംഗീത പാഠം അതൊക്കെ കേട്ട് പഠിച്ച് സ്കൂളിൽ പാടുമായിരുന്നു. ഞങ്ങളുടെ അച്ഛനും അമ്മയും റേഡിയോ പ്രേമികളായിരുന്നു. ഇത് മോളാണ് ഞങ്ങൾക്ക് ഈ ആപ്പ് ഫോണിൽ ചെയ്യാൻ പറഞ്ഞു തന്നത്. അങ്ങനെ ഞാൻ വേണ്ടിയിട്ട് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കേൾക്കണത്. മിക്കവാറും എല്ലാ പരിപാടികളൊക്കെ കേൾക്കാറുണ്ട്. അച്ഛനച്ചപ്പിൽ വിജയം കഴിഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആകാശവാണിയിലെ എല്ലാ ജീവനക്കാർക്കും ശ്രോതാക്കൾക്കും പിന്നെ നമ്മുടെ സ്വന്തം എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഓണാശംസകളുമായിരുന്നു. എനിക്ക് ഇതിലൂടെ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പാട്ട് ഫോട്ടോഗ്രാഫർ എന്ന സിനിമയിലെ യേശുദാസ് പാടിയ എന്റെ കണ്ണന് കറുത്തു നിറം എന്ന പാട്ടാണ്. വളരെയധികം നന്ദി. നമസ്കാരം.

0: അടുക്കളയിൽ നിന്നും നല്ല സുഗന്ധം വരുന്നുണ്ട്.
1: നാവിൽ വെള്ളമൂറുന്ന പലതരം വിഭവങ്ങൾ ഇതാ അവിടെ ഒരുങ്ങുന്നുണ്ട്.
0: ഉച്ചവരെ കാത്തിരിക്കണം അല്ലേ?
1: എങ്കിലേ കഴിക്കാൻ പറ്റൂ.
0: തീർച്ചയായും. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും
1: അക്ഷരചെപ്പിന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ഇതോടുകൂടി ഇന്നത്തെ അക്ഷരചെപ്പ് സമാപിക്കുകയാണ്.
0: അക്ഷരചെപ്പ് ടീം
1: എൻ ജെ ജോഷില,
0: മിനി അജു,
1: ശ്രീല. അക്ഷരചെപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മണിക്ക്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അല്ലലില്ലാത്ത നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കി മലയാളികൾ തിരുവോണാഘോഷത്തിൽ. കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഒത്തുചേരുന്ന വിഭവസമൃദ്ധമായ ഓണസദ്യയുടെ ഒരുക്കത്തിലാണ് മലയാളികൾ. പുതിയ വിളവെടുപ്പ് കാലത്തിന്റെ വരവിൽ പ്രകൃതിയോട് നന്ദി പ്രകടിപ്പിക്കാനായ അവസരമാണ് ഓണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സന്തോഷവും ഒരുമയും ശക്തിപ്പെടുത്തുന്ന സമൃദ്ധിയുടെ ആഘോഷമാവട്ടെ ഓണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനും ഓണാശംസകൾ നേർന്നു. ജാതിമത വർണ്ണ വ്യത്യാസങ്ങൾക്കതീതമായി എല്ലാ മലയാളികളും ഒരുമിക്കുന്ന അതിമനോഹരവും അപൂർവവുമായ ആഘോഷമാണ് ഓണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2027 സെൻസസിന്റെ രണ്ടാംഘട്ട ജനസംഖ്യാ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുത്ത സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സെൻസസ് ഡയറക്ടർമാർക്ക് ശില്പശാല സംഘടിപ്പിച്ചു. ന്യൂഡൽഹിയിലായിരുന്നു രണ്ടു ദിവസത്തെ ശില്പശാല. കേരളത്തിന്റെ പേര് കേരളം എന്നാക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഈ മാസം ആദ്യം രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതോടെയാണ് ബിൽ നിയമമായി മാറിയത്. തിരുവോണപ്പുലരിയിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക്. ഓണപ്പുടവ സമർപ്പിക്കുന്നതിനും തിരുവോണസദ്യയിൽ പങ്കെടുക്കുന്നതിനും പുലർച്ചെ മുതൽ നീണ്ട ക്യൂ ആണ് അനുഭവപ്പെടുന്നത്. ദേശീയപാത 66 മണ്ണിടിഞ്ഞ കണ്ണൂർ ഇളയാവൂരിൽ സി സദാനന്ദൻ മാസ്റ്റർ MP സന്ദർശിച്ചു. മണ്ണിടിച്ചിലിന് കാരണമെന്താണെന്നും ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചതെന്നും പരിശോധിക്കണമെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കൊളംബോയിൽ ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. 4-ആം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ശ്രീലങ്ക 290 റൺസിന് പുറത്താവുകയായിരുന്നു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി ഉച്ചയ്ക്ക് 12 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചട്ടമ്പിനാട് എന്ന ചിത്രത്തിന് വേണ്ടി റിമി ടോമി പാടിയത്, വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾ, അലക്സ് പോളിന്റെ സംഗീതം.

0: കണിയാമ്പലത്ത് ലഹരി വെട്ട രണ്ട് ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഏഴ് പേർ പിടി.
1: ഓൺ കേരളാസ് റാംപന്റ് ഡ്രഗ് ക്രൈസിസ്. It's the biggest talking point in the state.
2: Elathooril prayapoorthiyagatha penkuttiye lahari nalgi pidipichu garbhiniyaakki.
3: Ningal mayakkumarunnirediraayi adishaktamaya nilavaadu edukkanam.
4: Operation Tufan, the narco hunt enna peril oru paddhathi Kerala police aarambhikkukayaa. Kerathile mayakkumarunninte vere arakkuka ennulla lakshyathode Operation Tufan.
5: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
6: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
5: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
7: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
8: കണ്ടീഷൻ സപ്ലൈ.
9: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
10: ഈ ഓണത്തിന് പ്രസ്റ്റീജ്, പ്രീമിയർ, അനന്ത ഒക്കെ വാങ്ങാൻ MRT ഹോം നീഡ്സിലേക്ക് പോകാം അല്ലേ?
11: അവിടെ ഇപ്പൊ പ്രസ്റ്റീജ് മാത്രമല്ല, പ്രീതി, സുജാത, ഹോക്കിൻസ് വരെയുണ്ട്. എല്ലാം കിടില ഓണം ഡിസ്കൗണ്ടില്.
12: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: കണ്ടീഷൻസ് അപ്ലൈ.
13: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
14: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
15: പി ജയചന്ദ്രനും ഗായത്രിയും പാടിയത് ചിത്രം ഡ്രീംസ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
1: ഭീമയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
2: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
1: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
3: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
1: അതെങ്ങനെ?
3: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
5: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
4: അവിടെന്താ ഇത്ര പ്രത്യേകത?
6: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
7: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
8: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവന് മുകളിൽ ഓണപ്പുടവ സമ്മാനവും, 2 പവന് മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
7: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1,000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
8: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149.
9: ONV കുറിപ്പിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് രവീന്ദ്രൻ. ചിത്രം ആകാശക്കോട്ടയിലെ സുൽത്താൻ. ഗായകർ MG ശ്രീകുമാർ. ചിത്രം

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: ചേട്ടാ, മൈജിയിലേക്ക് വിടാം.
4: ഓണ ഷോപ്പിംഗോ?
3: ആ, ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി. കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്. 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്. എനിക്ക് ഒന്ന് പോകണം.
5: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം വിധു പ്രതാപും ശ്വേതയും പാടിയത്. ചിത്രം പന്തേ കോഴി. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് വയലാർ ശരചന്ദ്ര വർമ്മ, സംഗീതം അലക്സ് പോൾ.

എസ് ബാലകൃഷ്ണന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും മിൻമിനിയും ഗായക സംഘവും പാടിയത് ചിത്രം വിയറ്റ്നാം കോളനി. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ബിച്ചു തിരുമല.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
2: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
1: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
2: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
1: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
2: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
3: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
1: എന്നാ പറയ?
3: 90 74 503 503.
4: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
5: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
4: ആഘോഷം തുടങ്ങിയല്ലേ.
5: യെസ്, 1000 സമ്മാനങ്ങൾ, 20 cars, 25 scooters, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
6: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
8: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
9: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
11: ഓണം ഫെസ്റ്റ് 1 മുതൽ 30 September. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
10: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
12: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല, മാനു തന്നെ.
13: അവരുടെ സ്വർണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം, എല്ലാം സൂപ്പറാ.
14: അല്ല മാന, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
15: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
16: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ.
17: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
18: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
19: ഹായ് ആൾ, മാള രവീന്ദ്രൻ, MRT മെറ്റൽ മാർട്ട്. ഏവർക്കും ഓണ ആശംസകൾ, ലിസ്നസ്, കസ്റ്റമേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്.
1: ഒരു നന്ദി കൂടെ പറയുന്ന എല്ലാരടത്തും MRT സപ്പോർട്ട് ചെയ്തത് കൊണ്ട് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നു.
19: വി ആർ വെരി മച്ച് പ്രൗഡ് ഓൺ ഗിവിംഗ് ദ എക്സൈറ്റിംഗ് ഓഫേഴ്സ് ടു ഓൾ അവർ MRT കസ്റ്റമേഴ്സ്. ഗോൾഡ് കോയിൻസ്, സാരീസ്, കുപ്പേഴ്സ് ആൻഡ് ഡിന്നർ സെറ്റ്. ആസ് യു നോ, MRT സ്റ്റാൻഡ്സ് ഫോർ ട്രസ്റ്റ്, കോൺഫിഡൻസ് ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. വി ആർ ഓൾ പ്രൗഡ് ടു സെർവ് യു. താങ്ക് യു വൺസ് അഗൈൻ. ഹാപ്പി ഓണം.
6: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
4: ആരെ കാണാൻ പോവാ?
6: ഭഗവതിയെ കാണാൻ.
4: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
6: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 crore ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
2: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
3: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട. കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
0: കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം
3: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
7: അസീസ് ചിക്കൻ ഷോപ്പിന്റെ
0: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: ഓണം വരവായി.
5: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
8: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
5: 2 floors 10,000 square feet അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
15: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം രാക്ഷസ രാജാവ് എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും ചിത്രയും സംഘവും പാടിയത്. S. രമേശൻ നായരുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

0: ഏവർക്കും താലം ജുവലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണദിനാശംസകൾ.
1: താലം ജുവലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
2: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
3: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക.
2: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
4: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം, മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഇതെന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നേ.
6: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിലായാലെന്താ, പൊളിക്കോ?
5: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണം വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
6: ഒപ്പം ഓഗസ്റ്റ് 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
7: യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം തച്ചിലയിടത്ത് ചുണ്ടൻ. ഗാനരചന ബിച്ചു തിരുമല. ചിട്ടപ്പെടുത്തിയത് രവീന്ദ്രൻ.

ഷിബു ചക്രവർത്തി എഴുതിയ വരികൾക്ക് എസ് പി വെങ്കടേഷ് സംഗീതം പകർന്ന് എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം ചിത്രം സാമൂഹ്യ പാഠം.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
3: സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജിപാൽ സംഗീതം നൽകി. നിഷാദ്, സംഗീത ശ്രീകാന്ത് എന്നിവർ പാടിയത് ചിത്രം 4.

0: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: തിരുവോണദിന തിരക്കിലമർന്ന് നാടും നഗരവും. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ഓണസദ്യ ഉണ്ണാനൊരുങ്ങി മലയാളികൾ. തിരുവോണദിനത്തിൽ പലയിടത്തും പരക്കെ മഴ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഓണാശംസ നേർന്നു. കേരളത്തിന്റെ സമ്പന്ന സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും വിളിച്ചോതുന്ന ആഘോഷം ഓരോ വീട്ടിലും സന്തോഷവും ഐശ്വര്യവും നിറയ്ക്കട്ടെയെന്ന് ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പ്രസിദ്ധമായ തൃക്കാക്കര തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ 10 ദിവസമായി നടക്കുന്ന തിരുവോണ മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ഇന്ന് സമാപിക്കും. 100 കണക്കിന് ഭക്തരാണ് തിരുവോണനാളിൽ ക്ഷേത്രത്തിൽ എത്തിയത്. ആചാരത്തനിമയിൽ തിരുവോണനാളിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓണസദ്യയുണ്ട് മങ്ങാട്ട് ഭട്ടതിരി. പാർത്ഥസാരഥിയായ ഭഗവാൻ കൃഷ്ണൻ മങ്ങാട്ട് ഭട്ടതിരിക്കൊപ്പം ഓണമുണ്ണാൻ എത്തുമെന്നാണ് വിശ്വാസം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജന നീക്കത്തിനെതിരെ UDF MP നേതൃത്വത്തിൽ തിരുവോണ ദിനത്തിൽ പ്രതിഷേധം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ന്യൂസിലാൻഡ് 2nd പ്രതിരോധ ചർച്ച വെല്ലിംഗ്ടണിൽ നടന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇൻഡോ പസഫിക് മേഖല കെട്ടിപ്പടുക്കുന്നതിന് പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും ചർച്ചയിൽ ആവർത്തിച്ചു. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ആശുപത്രിയിൽ തീപിടുത്തത്തെ തുടർന്ന് 14 നവജാത ശിശുക്കൾക്ക് ദാരുണാന്ത്യം. മാതൃശിശു വാർഡിന്റെ 3rd നിലയിലാണ് തീപിടുത്തമുണ്ടായതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാത 66 മണ്ണിടിഞ്ഞ ഭാഗം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മുൻമന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഒപ്പമുണ്ടായിരുന്നു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: കൂട്ടുകാരി

0: കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ പലപ്പോഴും ഓണസദ്യ ഒഴിവാക്കാറാണ് പതിവ്. അതുപോലെ തന്നെ പല ആഹാരങ്ങളും വേണ്ടെന്ന് വയ്ക്കും. പക്ഷേ ഇതൊന്നും ഒഴിവാക്കാതെ എങ്ങനെ ആരോഗ്യത്തോടുകൂടി ഭക്ഷണം കഴിച്ചുകൊണ്ട് ഭാരം കുറയ്ക്കാം എന്ന് ഇന്ന് കൂട്ടുകാരിയിലൂടെ പറഞ്ഞു തരുന്നു ന്യൂട്രീഷനിസ്റ്റായ ലക്ഷ്മി മനീഷ്.
1: ഇപ്പൊ നമ്മൾ ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് കാണുന്നുണ്ട്, ഒരു മാസത്തിൽ നിങ്ങൾക്ക് 10 കിലോ കുറയ്ക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മളും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കാരണം എത്രയും വേഗം എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം ശ്രമിക്കും. ആക്ച്വലി ഒരു ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്?
2: ഹെൽത്തി ആയിട്ടേ വെയിറ്റ് ലോസ് ചെയ്യാവുള്ളൂ. ഒന്ന്, ഡയറ്റ് എന്നൊരു 4 ലെറ്റർ വേണ്ട പിറകെ പോവരുത്. വെയിറ്റ് കൂടുതലുള്ള ഒരാള് എപ്പോഴും ആലോചിക്കേണ്ടത് എന്തെങ്കിലും ചെയ്ത് വെയിറ്റ് കുറയ്ക്കാന്നല്ല, അത് ആർക്കും ചെയ്യാം. ഇപ്പൊ പറഞ്ഞില്ലേ ഒരു 10 കിലോ ഒരു മാസം, അത് ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇത് അടുത്ത മാസം കൊണ്ട് തിരിച്ചു കയറും. നമുക്ക് ഒരുപാട് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വരാൻ ചാൻസ് ഉണ്ട്. കാര്യം ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിച്ച ഒരാൾ ഒരിക്കലും 10 കിലോ കുറയില്ല. ഒരു ഐഡിയലി എന്ന് പറയുമ്പോൾ ഒരു 4-4.5 കിലോ. അത് ചെയ്യേണ്ട രീതിയിലാണ് കാര്യം. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം മോഡറേറ്റ്ലി കഴിക്കുക, നേരെ ഉറങ്ങുക, കറക്റ്റ് വെള്ളം കുടിക്കുക, മോഡറേറ്റ്ലി വർക്ക്ഔട്ട് ചെയ്യുക. അത് ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യണമെന്നൊന്നുമില്ല, നല്ല വാക്കിംഗ് ഷൂ ഇട്ട് മുറ്റത്ത് നടന്നാലും മതി, ബ്രിസ്ക് വാക്കിംഗ്. ഇതെല്ലാം ചെയ്ത് കുറയ്ക്കുന്ന വെയിറ്റ് സസ്റ്റൈനബിൾ ആവും. സസ്റ്റൈനബിലിറ്റിയാണ് വെയിറ്റ് ലോസിന് ഞാൻ ഏറ്റവും പറയുന്നത്. ആലോചിക്കും, ഈ ജാനുവരി മുതൽ ഓഗസ്റ്റ് വരെ ഞാനൊരു 20 കിലോ കുറച്ചു, ആ വെയിറ്റിൽ ഞാൻ അടുത്ത ഓഗസ്റ്റിലും ഇരിക്കണം, എന്നാൽ ഞാൻ ചെയ്ത വെയിറ്റ് ലോസ് പ്രോസസ്സ് കൊള്ളാം, ഇല്ലെങ്കിൽ അത് നമുക്ക് ശരിയല്ല. പിന്നെ ഇതൊരു നമ്മുടെ ഒരു ഹാബിറ്റ് ആവണം, അല്ലാതെ ഒരു കല്യാണത്തിന് വേണ്ടി വെയിറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് വേണ്ടി വെയിറ്റ് കുറയ്ക്കുക, അതിന്റെ പുറകെ പോവാതിരിക്കുക.
1: പല തരം ഡയറ്റ്സ് ഉണ്ട്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: ഒരുപാട് ഡയറ്റ്സ് ഉണ്ട്, അതിൽ മുക്കാലും വെറുതെയുള്ള ഡയറ്റുകളാണ്. ഒരു സാധാരണ ഒരാള് അതിന്റെ ഒന്നും പിറകിൽ പോകണ്ട. അതായത് നമ്മൾ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് അത് മോഡറേറ്റ്ലി കഴിക്കുക, പ്രോസസ്ഡ് ഷുഗർ കുറയ്ക്കുക. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രാവിലെ ഒരു 4 ഇഡ്ലിയും കഴിച്ചു പോകുന്ന ഒരാള്, ആ ഒരു പ്ലേറ്റിൽ കാർബോഹൈഡ്രേറ്റ്സും ഫൈബറും ഒക്കെയാണ് കൂടുതലുള്ളത്, അതിനകത്തൊരു പ്രോട്ടീൻ വളരെ കുറവാണ്, ഉയർന്നിലുണ്ട്. അതിന് പകരം 2 ഇഡ്ലി, 1 മുട്ട, 1 ഫ്രൂട്ട് ഇത്രയും വന്നാൽ അതൊരു പ്രോപ്പർ ബാലൻസ്ഡ് മീലുമായി നമുക്ക് വലിയൊരു ചെലവില്ലാതെ നമ്മുടെ കയ്യിലുള്ള ഭക്ഷണം വെച്ച് അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനും പറ്റും. അതൊരു പാറ്റേണും ആക്കണം. നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ്സിൽ പോയി ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു കല്യാണത്തിന് വിളിച്ചു, അവിടെ പോയിട്ട് ഞാൻ ചോറ് കഴിക്കില്ല എന്ന് പറയുന്നതാണോ ഒരു പിടിച്ചോറും നിറയെ കറികളും പായസത്തിലേക്ക് നോക്കാതിരിക്കുകയും ചെയ്യുന്നതാണോ ബെറ്റർ എന്നുള്ളത് നമ്മൾ തന്നെ ചൂസ് ചെയ്യേണ്ടതാണ്.
1: സാധാരണഗതിയിൽ പറഞ്ഞാൽ നമ്മൾ ചോറ് കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ.
2: നമ്മുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഒരു വലിയ സ്ഥാനമുണ്ട്. കാര്യം പ്രോട്ടീൻ ആണ് നമ്മുടെ മസിൽ റിക്കവറി. നമുക്ക് സേറ്റിയിറ്റി എന്ന് പറയുന്നത് അതായത് കഴിച്ചു മതി. ഇപ്പൊ നമ്മൾ ഒരു പ്രോട്ടീൻ ഇല്ലാതെ ഒരു പാത്രത്തിൽ നിറയെ ചോറും കുറച്ച് എന്തെങ്കിലും ഒരു കറിയും കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ അത് ഫുൾ പ്രോസസ്ഡ് കാർബാണ്. അത് കഴിച്ചു, പെട്ടെന്നൊരു എനർജി വരും, അങ്ങനെ ഒരു ഡിപ്പ് വരും. അപ്പൊ അത് നിക്കില്ല.
1: നമ്മുടെ ഒരു ശീലം,
2: ചോറല്ല പ്രശ്നം അവിടെ, ചോറ് എത്ര കഴിക്കുന്നു എന്നുള്ളതാണ്. ചിലര് പറയലോ നല്ല കറി ഒരു പറ ചോറുണ്ടാം, പിടിച്ചോറുണ്ടാ മതി. അതിന്റെ കൂടെ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ മീൻ കഴിക്കുക, 2 പീസ് ചിക്കൻ. വെജിറ്റേറിയൻ ആണെങ്കിൽ കടല, പയർ, പരിപ്പ് അങ്ങനെ കഴിക്കുക. അത് ഒരു പ്ലേറ്റ് എടുത്താൽ ഏറ്റവും കൂടുതൽ വരുന്നത് പ്രോട്ടീൻ, പിന്നെ കാൽഭാഗം ഈ കാർബ്, അതായത് അത് ഒന്നുകിൽ അരി അല്ലെങ്കിൽ ഗോതമ്പ് എന്താന്ന് വെച്ചാൽ, പിന്നെ കുറച്ച് പച്ചക്കറി. ഇങ്ങനെ കഴിച്ചാൽ നമ്മൾ കുറേ നേരം വിശക്കാതിരിക്കും, മറ്റേതാവുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിശക്കും.
1: ഡയറ്റിന്റെ കാര്യം തന്നെ പറഞ്ഞു, അപ്പോൾ അതിൽ കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡയറ്റ് ഉണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: കീറ്റോ ഡയറ്റിൽ കൂടുതൽ ഫാറ്റും പ്രോട്ടീനും ആണ്. അപ്പം അധികമായാൽ അമൃതം വിഷം. കീറ്റോ ഒരുപാട് കൂടി കഴിഞ്ഞാൽ അതും ലിവറിന്റെ ദോഷമാണ്. ഞാൻ കൂടുതൽ ഇത് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് കണ്ടിട്ടുള്ളത്, ഇപ്പം നിങ്ങളൊരു ആക്ടറാണ്, പ്രത്യേകമായിട്ട് ഒരു റോള് ചെയ്യണം, പെട്ടെന്നൊരു വെയിറ്റ് കുറയണം, പക്ഷെ അപ്പോഴും അത് ചെയ്യിക്കുന്നത് ഒരു ഡോക്ടറിന്റെയും ന്യൂട്രീഷനിസ്റ്റിന്റെയും ഗൈഡൻസിലാണ്. ഇതെല്ലാം പ്രശ്നം വരുന്ന എപ്പോഴാണെന്നറിയോ, ഒരു റാൻഡം പേഴ്സൺ സ്വന്തമായിട്ട് ഇതങ്ങ് ചെയ്യും, ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ടായിരിക്കാം, അവിടെയാണ് ഇത് ബാക്ക് ഫയർ ചെയ്യുക. കറക്റ്റ് ഗൈഡൻസിൽ ഇതെല്ലാം ചെയ്യാം, പക്ഷെ ഇതൊന്നും ഒരു സാധാരണക്കാരന് സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡയറ്റ് അല്ല.
1: സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ
2: നമ്മുടെ മലയാളിയുടെ ഭക്ഷണം വളരെ ഹെൽത്തിയാണ്. കാരണം രാവിലെ കഴിക്കുന്ന ഇഡ്ലി ദോശയിലൊക്കെ ഒരുപാട് ഗട്ട് ബാക്ടീരിയ ഉണ്ട് നല്ലത്. പക്ഷെ അത് എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും കാലം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല പ്രോട്ടീൻ. പക്ഷെ അന്നും ആൾക്കാർ മെലിഞ്ഞിരുന്ന എന്താന്ന് വെച്ചാൽ ഇതെല്ലാം കഴിച്ചിട്ട് അവർ നല്ലോണം പണിയെടുക്കും. ഇന്നത്തെ വർക്ക് രീതിയെ വേറെയാണ്, കൂടുതൽ ഇരിപ്പാണ്. ഈ കഴിക്കുന്ന അത്രയും കാലറീസും അത്രയും പ്രോസസ്ഡ് കാർബ് നമ്മൾ ബേൺ ചെയ്യുന്നില്ല, അപ്പൊ അത് ശരീര ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും.
1: ഫുഡ് പോലെ തന്നെ മെയിൻ ആയിട്ട് ഒരു വെയിറ്റ് ലോസിന് വേണ്ടത് എക്സസൈസ് ആണ്. അപ്പൊ അതെങ്ങനെ ചെയ്യണം ഈ മോഡറേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ?
2: 85% ഭക്ഷണം, 15% വർക്കൗട്ട്, അതാണ് പറയുന്നത്. സ്ത്രീകൾക്ക് 40 വയസ്സ്, 43 വയസ്സ് ആവുമ്പോഴേക്കും പെരി മെനോപോസ്, 50 ആവുമ്പോഴേക്കും മെനോപോസ്. ഈ സമയത്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ ഇപ്പുറത്തെ വയസ്സ് വർക്കൗട്ട് ചെയ്താലും നമ്മുടെ ഭക്ഷണം കറക്റ്റ് ആയില്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ വരും, ബ്ലോട്ടിംഗ് വരും, ബുദ്ധിമുട്ടുകൾ വരും. രണ്ട് ചോയ്സ് ഉണ്ട്. എനിക്ക് തിരക്കാണ്, എനിക്ക് ജിമ്മിൽ പോകാൻ വയ്യ, ഞാൻ വർക്കൗട്ട് ചെയ്യുന്നില്ല. അതാണോ ശരി, എനിക്ക് ജിമ്മിൽ പോകാൻ വയ്യ, പക്ഷെ എങ്ങനെ എനിക്ക് എന്റെ ബോഡി അനക്കാം? അടുക്കളയിൽ ജോലി ചെയ്താലോ വീട് വൃത്തിയാക്കിയാലോ അതൊരു എക്സസൈസ് അല്ല. കാര്യം ആ രണ്ട് കാര്യങ്ങളിൽ നമ്മുടെ ബോഡിയിൽ അനങ്ങാത്ത ഒരുപാട് ഭാഗങ്ങളുണ്ട്, മസിൽസ് ഉണ്ട് വർക്ക് ചെയ്യാത്ത. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ആലോചിക്കുക. ഇപ്പോൾ സ്വിമ്മിങ്ങിന് പോകണം പറ്റുമെങ്കിൽ സ്വിമ്മിങ് ചെയ്യുക, യോഗ ചെയ്യാൻ പറ്റുമെങ്കിൽ യോഗ ചെയ്യുക, നല്ലപോലെ വീട്ടിൽ ശബ്ദമായിട്ട് പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യുക, നല്ല വാക്കിംഗ് ഷൂ ഇട്ട് മുറ്റത്ത് നടക്കുക, എന്തെങ്കിലും ഒരു ബോഡി മൂവ്മെന്റ് നമ്മുടെ ലൈഫിൽ നിർബന്ധമായിട്ടും കൊണ്ടുവരിക. ആഴ്ചയിൽ ഒരു 4-5 ദിവസം. അതൊരു എക്സ്ക്യൂസ് ഉണ്ടാക്കരുത്,
1: അതിനൊരു ടൈം കണ്ടെത്തണം.
2: കണ്ടെത്തിയാൽ അത് ഒരുപാട് നമ്മുടെ ഏജിംഗ് പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യും. കാര്യം മുട്ടുവേദന, നടുവേദന, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കുറച്ചൊന്ന് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ ഒരുപാട് ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യും. യു വിൽ ഫീൽ വെരി ബെറ്റർ. അതും ഈ ചെയ്യുന്ന കാര്യങ്ങളുടെ കൂടെ നിർബന്ധമായിട്ടും കൊണ്ടുവരണം.
1: നമ്മുടെ ഡയറ്റ് ഉറക്കത്തിനെയൊക്കെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്?
2: വെയിറ്റ് ലോസിന് ഡയറ്റിനോടൊപ്പം ഇമ്പോർട്ടന്റ് ആണ് ഉറക്കം. ഉറക്കം ശരിയായില്ലെങ്കിലും നമ്മുടെ വെയിറ്റ് കുറയില്ല.
1: നമ്മൾ പറയല്ലോ നന്നായിട്ടങ്ങ് കഴിച്ചാൽ കിടന്ന് സമാധാനമായിട്ട്,
2: നന്നായിട്ട് കഴിച്ചിട്ട് ഉടനെ കിടന്ന് ആസിഡ് റിഫ്ലക്സ് വരും.
1: അല്ല, ഇങ്ങനെ പറയുന്ന ഒരു രീതി ഉണ്ട്. ഈ ഫുഡ് അപ്പൊ പെട്ടെന്ന് നമ്മൾ കൺട്രോൾ ചെയ്യുന്നു.
2: ഇത് എല്ലാവർക്കും ഒരു കംഫർട്ട് സോണാണ്. അപ്പോ പട്ടിണി കിടന്ന് മെലിയരുത്. ഇപ്പം എനിക്ക് ഒരു ഭക്ഷണം കഴിക്കണം എന്ന് തോന്നി, ഞാൻ അത് എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഞാൻ കഴിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് ഡെഫിനറ്റ്ലി വിഷമാവും. ഇപ്പൊ ഓണം എന്റെ ഒരു പേഷ്യന്റിനോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ പായസേ കുടിക്കരുത്. അപ്പൊ അത് കഷ്ടമാണ്, കൊല്ലത്തിൽ ഒരിക്കെ വരുന്ന ഓണം. ഞാൻ പറയാണ്, നിങ്ങൾ ഒരു 1/2 ഗ്ലാസ് പായസം കുടിക്കൂ. കുടിച്ച ആൾക്ക് കുടിച്ചു എന്നുള്ള സന്തോഷമാവും, അപ്പൊ സമാധാനമായിട്ട് കിടന്നുറങ്ങാം. അങ്ങനെ ഒരു കണക്ഷൻ ഫുഡും ഉറക്കവും തമ്മിലുണ്ട്. ഈ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് എങ്ങനെയുമല്ല, നമ്മൾ ഹാപ്പി ആയിട്ട് കുറയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് ലോസ് വരും. എന്റെ ശീലം, എനിക്ക് രാവിലെ ചായ വേണം, 1/2 ഗ്ലാസ് ആണെങ്കിലും മതി. എന്നോട് ചായ കുടിക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എണീറ്റ് തൂങ്ങി ഇരിക്കും. അത് നോ അല്ല. ഒരു വലിയ ഗ്ലാസ് ചായ കുടിക്കുന്ന ഒരാളാണെങ്കിൽ അത് 1/2 ഗ്ലാസ് ആക്കട്ടെ. 2-3 സ്പൂൺ പഞ്ചസാര ഇടുകയാണെങ്കിൽ ഒരു 1.5 സ്പൂൺ പഞ്ചസാര ഇട്ട് ഇത്തിരി ചായ. നമ്മുടെ ബ്രെയിന് അളക്കുന്നില്ല, അകത്താരും ബുക്കും പേപ്പറും വെച്ച് ഇരിക്കുന്നില്ല. നമ്മുടെ ടേസ്റ്റ് ബഡ്സിലേക്ക് ചായ വരുമ്പോൾ, അല്ലെങ്കിൽ ഏത് ഭക്ഷണം വരുമ്പോഴും നമ്മുടെ ബ്രെയിന് മനസ്സിലാവുന്നുണ്ട് കഴിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഒരു 35 വയസ്സിൽ വരുന്ന ഒരാള് 10-30 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയ ഒരു വണ്ണം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒരു മാസം കൊണ്ട് കുറയില്ലല്ലോ. സമയം കൊടുക്കണം. ചിലപ്പോൾ ആദ്യത്തെ ആഴ്ച ഒരു വ്യത്യാസം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആകെ വരുന്ന ഒരു വ്യത്യാസം എന്തായിരിക്കും? ലേറ്റ് ഈവനിങ് വരുന്ന ബ്ലോട്ടിംഗ് കുറയും, ബൗൾ മൂവ്മെന്റ്സ് കറക്റ്റ് ആവും, ഉറക്കം ഒന്നുകൂടെ റിലാക്സ്ഡ് ആവും, അത്രേ വരുള്ളൂ. വെയിങ് സ്കെയിൽ ഒന്നും ഉണ്ടാവില്ല. അതിൽ ഡിസ്ഹാർട്ടൻഡ് ആവരുത്, കണ്ടിന്യൂ ചെയ്യുക. ഇത്രയും കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയതല്ലേ, ഒരു 5-6 മാസമെങ്കിലും കൊടുക്കും. അതിന്
1: പല ഇഞ്ചെക്ഷൻസും കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്, അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാം.
2: ഈ ഒരു ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞത് ആക്ച്വലി ഇതൊരു വെയിറ്റ് ലോസ് ഇഞ്ചക്ഷൻ അല്ല, ഇത് Type 2 diabetes ഉള്ള ഇഞ്ചക്ഷൻ ആണ്. വീക്ക്ലി 1 എടുക്കുന്നത്. അതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിറ്റൈറ്റ് കുറയ്ക്കും. നമ്മൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ആ ഭക്ഷണം വയറ്റിൽ എത്തുമ്പോൾ ഒരുപാട് പെപ്റ്റൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ 2 മെയിൻ പെപ്റ്റൈഡ്സ് ഉണ്ട്, GLP-1 GIP. ഇത് ചിലർക്ക് പ്രൊഡക്ഷൻ കുറവായിരിക്കും, ചിലരുടെ അത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് ബ്രെയിനിന് സിഗ്നൽ കൊടുക്കുമ്പോൾ ഒക്കെ മതി,
1: നിർത്താം.
2: പക്ഷെ നമ്മുടെ ആ ഒരു റിസപ്ഷൻ, നമ്മുടെ ബോഡി അത് കുറവാവാം. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഒരുപാട് വിശപ്പ്. ഇപ്പോൾ 2 ഇഡ്ലി കഴിഞ്ഞിട്ട് നമുക്ക് മതി എന്ന് തോന്നുന്നത് അവർ 5-6 കഴിക്കും. അങ്ങനെയുള്ള ഒരാള് Type 2 diabetic ഡെഫിനറ്റ്ലി ഭക്ഷണവുമായിട്ട് കറക്റ്റ് കണക്ഷനാണ് Type 2 diabetesന്. അപ്പോൾ അവരുടെ ഡയബറ്റിക് വാല്യൂ കൂടും. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു ഡോക്ടർ ഈ ഇഞ്ചക്ഷൻ കൊടുക്കുകയാണെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ആപ്പിറ്റൈറ്റ് ഒന്ന് കുറയും. കുറയുമ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ ഭക്ഷണം കുറയും. ഭക്ഷണം കുറയുമ്പോൾ അവരുടെ വെയിറ്റ് ഇപ്പുറത്ത് കുറയും, ഇൻസുലിൻ റെസിസ്റ്റൻസ് ശരിയാവും. ഈ മരുന്നിന്റെ കഴിവല്ല, ഈ മരുന്ന് കൊണ്ട് നമ്മുടെ ഇപ്പുറത്ത് ഭക്ഷണം കുറയുന്നതാണ്. അതൊരു ഡോക്ടറിന്റെ അടിയിൽ ചെയ്താൽ ഫൈൻ, പക്ഷെ അതിന് മിസ്യൂസ് വരുന്നുണ്ട്. എന്ത് കാര്യത്തിനും അത് വരുമല്ലോ. ഈ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ കോസ്മെറ്റോളജി പഠിച്ചവർ ചെയ്യുന്നുണ്ട്, സലൂൺസ് കൊടുക്കുന്നുണ്ട്. ഡൽഹിയിൽ ഞാനൊരു ആഡ് കണ്ടു, ബ്രൈഡൽ പാക്കേജിൽ ഇത് വെച്ചിട്ടുണ്ട്. അവിടെയാണ് പ്രശ്നം. വേറൊരു വിഭാഗം പറയും, വെയിറ്റ് കുറഞ്ഞാൽ പറയും ഇഞ്ചക്ഷൻ എടുത്തിട്ടല്ലേ. ഈ ഇഞ്ചക്ഷൻ അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാര്യം ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരും, പിന്നെ നമുക്ക് ഛർദ്ദിക്കാൻ വരും, ഭക്ഷണം തീരെ കഴിക്കാൻ പറ്റില്ല, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഇത് വെറുതെ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് വീട്ടിലിരുന്നാലും വണ്ണം കുറയില്ല. നമ്മൾ വർക്കൗട്ട് ചെയ്യണം, കറക്റ്റ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കണം, എല്ലാത്തിനും ഒരു സ്ട്രഗിൾ ഉണ്ട്. അപ്പം നിങ്ങൾ ഇതാണോ ചെയ്യേണ്ടത് മറ്റേതാണോ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ ഒരു ഇഞ്ചക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ഡോക്ടേഴ്സ് ഗൈഡൻസ്. ഇപ്പോൾ ഒരു 150 കിലോ വെയിറ്റ് ഉള്ള ഒരാൾ, അവർക്ക് ഡെഫിനറ്റ്ലി ഒരു ഡോക്ടർ ഇത് തന്നെ പറയും.
1: വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് പൊതുവിലുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ് തോന്നിയിട്ടുള്ളത്?
2: പട്ടിണി കിടന്നാൽ മെലിയും, ചോറ് കഴിച്ചാൽ വണ്ണം വയ്ക്കും. ചോറ് കഴിക്കാം. നിങ്ങളൊരു Type 2 diabetic ആണെങ്കിൽ ചോറ് കുറയ്ക്കുക. കാര്യം ചോറിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ്, അതായത് ഭക്ഷണം വയറ്റിലേക്ക് എത്തിയ ഉടനെ നമ്മുടെ ഷുഗർ ലെവൽസ് കൂടുന്നത് ചോറിനാണ് ഗോതമ്പിനെക്കാളും കൂടുതൽ. അപ്പൊ നിങ്ങളൊരു സിവിയർലി അൺകൺട്രോൾ ഡയബറ്റിക് ആണെങ്കിൽ എന്റെ അടുത്ത് വന്നാൽ ഞാൻ പറയും ചോറ് വേണ്ട, ഉച്ചയ്ക്ക് ഗോതമ്പ് ദോശ കഴിക്കൂ, ഇല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കൂ എന്ന്. അതല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് കഴിക്കൂ. പിന്നെ ഞാനൊരു ഡയറ്റിലാണ്, ഞാൻ ഒരു സോഷ്യൽ ഇവന്റ്സിനും പോവില്ല. അതാണ് ഓരോ മിത്സാണ്, അതൊരു വലിയ അബദ്ധമാണ്. എല്ലാത്തിനും പോകണം. എല്ലാ സ്ഥലത്തും നമുക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഒരു കല്യാണത്തിന് പോവാം, സദ്യ കൊണ്ടാകാൻ പോവാം, എല്ലാം ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ മാറ്റേണ്ട മിത്ത്. ഞാൻ രാവിലെ കഴിക്കാൻ തുടങ്ങി കറക്റ്റായിട്ട്, ഉച്ചയ്ക്ക് പറ്റിയില്ല, നാളെ ആവട്ടെ അല്ലെങ്കിൽ മൺഡേ ആവട്ടെ. ഡോണ്ട് വെയിറ്റ് ഫോർ എ മൺഡേ ടു റീസ്റ്റാർട്ട്. മനുഷ്യനല്ലേ, ഒരു മീല് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഒരു ലഡു കഴിച്ചു, ഒരു ജിലേബി കഴിച്ചു, ശരി അടുത്ത മീല് മുതൽ കറക്റ്റ് ആക്ക്. അങ്ങനെ കുറെ മിച്ചം ആണ്.

0: ഞാൻ സ്ഥിരം കാണാറുള്ളത്.
1: കടകളിലൊക്കെ പോയാൽ കാണുന്ന ഷുഗർ ഫ്രീ അല്ലെങ്കിൽ ലോ കാലറി അങ്ങനെയുള്ള ഫുഡ് കാണാം.
0: പഞ്ചസാര കുറയ്ക്കുക എന്നേ ഞാൻ പറയുള്ളൂ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ. രണ്ടാമത്തത്, ഒരു ഭക്ഷണം ഷുഗർ ഫ്രീ ആയതുകൊണ്ട് ഹെൽത്തി ആവില്ല, നിർബന്ധമില്ല. ഒരു ഇത്തിരി പഞ്ചസാര ഇട്ടൊരു സാധനം കഴിച്ചു എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഒരു ഫുഡ് ഐറ്റവും വില്ലനല്ല, പാറ്റേൺ ആണ് വില്ലൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നിപ്പോ ഷുഗർ ഉള്ള ഒരു ഭക്ഷണം കഴിച്ചു, ഒന്നും പറ്റുന്നില്ല ശരീരത്തിന്. ഇന്നും കഴിച്ചു, നാളെയും കഴിച്ചു, മറ്റന്നാളും കഴിച്ചു, അതിങ്ങനെ മാസങ്ങളോളം കഴിച്ചു, ഡെഫിനറ്റ്ലി പ്രശ്നം. അപ്പോൾ ഷുഗർ ഫ്രീയുടെ പറയിൽ പോണ്ട, അതൊരു കെമിക്കലാണ്. ചിലതിനകത്ത് അസ്പാർട്ടം ഉണ്ടാവും, ലോങ്ങർ റൺ കിഡ്നിക്ക് നല്ലതല്ല. പിന്നെ അതിനേക്കാളും ബഹളാണ് ഗ്ലൂട്ടൻ ഫ്രീ. എല്ലാവർക്കും ഇപ്പൊ ഗ്ലൂട്ടൻ ഫ്രീ ഒരു സ്റ്റേറ്റസ് സിമ്പലാണ്. നിങ്ങൾക്ക് ഗ്ലൂട്ടൻ അലർജി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഗ്ലൂട്ടൻ ഫ്രീ ആയാൽ മതി. വേൾഡ് പോപ്പുലേഷൻ 1% ഗ്ലൂട്ടൻ അലർജി ഉള്ളത്. ഇപ്പൊ ഹൈപ്പോതൈറോയിഡിസം വല്ലാതെ ഫ്ലെയറപ്പായിട്ട് നിൽക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഗ്ലൂട്ടൻ കഴിച്ചാൽ ബ്ലൂട്ടിംഗ് വരും. കഴിക്കണ്ട. ഇല്ലാത്ത ഒരാൾക്ക് എന്തുകൊണ്ട് കഴിച്ചൂടാ? എല്ലാ ഭക്ഷണവും കഴിക്കൂ, പാറ്റേൺ ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ കൊല്ലത്തിൽ ഒരിക്കൽ ഓണം വരികയല്ലേ, പായസവും കൂട്ടി ചോറ് കഴിക്കൂ, അളവിൽ കഴിക്കൂ, അത്രേ ഉള്ളൂ.
1: ഇപ്പൊ ഡയറ്റിന്റെ കാര്യം എക്സസൈസ് ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഒരു ദിവസത്തെ ജനറലി ഒരു ഡയറ്റ് പ്ലാൻ ഒന്ന് സജസ്റ്റ് ചെയ്യാമോ?
0: ഞാൻ അസ്യൂമിങ് എന്റെ അടുത്ത് വന്നിരിക്കുന്ന ആൾക്ക് ഒരു അസുഖവും ഇല്ല, ഡയബറ്റീസ് ഇല്ല, ഹൈപ്പർ ടെൻഷൻ ഇല്ല, ലിപിഡ് പ്രൊഫൈൽ എലിവേറ്റഡ് അല്ല, അങ്ങനെയുള്ള ഒരു സാധാരണ ഒരാൾക്ക് ഒരു ദിവസം രാവിലെ ഇപ്പൊ ദോശ ഇഡ്ഡലിയാണോ ഉണ്ടാക്കുന്നതെങ്കിൽ 2 കഴിക്കുക, അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ സോസ് കഴിക്കുക. വെജിറ്റേറിയൻ ആണെങ്കിൽ കുറച്ച് കടല അല്ലെങ്കിൽ ചെറുപയർ മുളപ്പിച്ചത്, അതൊരു പ്രോട്ടീൻ ആയില്ലേ. അത് മുട്ട കഴിക്കുന്ന ആളാണെങ്കിൽ ഒരു മുട്ട പുയുങ്ങിയതോ എങ്ങനെയാന്ന് വെച്ചാൽ കഴിക്കുക. മിഡ് മോർണിംഗ് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കുക, ആപ്പിൾ ഓറഞ്ച് എന്താന്ന് വെച്ചാൽ. ഉച്ചയ്ക്ക് ഒരു പിടിച്ചോറ്, നിറയെ പച്ചക്കറികൾ, ഒന്നുകിൽ മീന് അല്ലെങ്കിൽ ചിക്കൻ, അത് കഴിക്കുക. വൈകിട്ട് ചായ കുടിക്കൂ, ചായയുടെ കൂടെ കുറച്ച് നട്ട്സ് കഴിക്കാം. രാത്രി സാലഡ് കഴിക്കാം, അല്ലെങ്കിൽ ഉച്ചക്കലത്തെ മീൻകറിയുടെ മീനും കുറച്ച് പച്ചക്കറികളും കഴിക്കാം. അങ്ങനെ പോവാം, പ്രോസസ്ഡ് കാർബ് കുറയ്ക്കാം. ദിവസം 3.5 അല്ലെങ്കിൽ 4 ലിറ്റേഴ്സ് വെള്ളം കുടിക്കുക, സമാധാനമായിട്ട് ഉറങ്ങുക, ഒരു ദിവസം 45 മിനിറ്റ് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുക. ഇത് ചെയ്താൽ വെയിറ്റ് കുറയ്ക്കാം, ഹെൽത്തി ആയിട്ട് പോവാം. ഇതിൽ മാറുന്നത് ഒരു അസുഖമുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് എന്റെ മുമ്പിൽ വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊക്കെ മാറും. ഇതൊന്നും ഇല്ലെങ്കിൽ ഇതൊരു വളരെ ഹെൽത്തി ഡയറ്റാണ്.
1: ആരോഗ്യപരമായിട്ട് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം എന്നതിന് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ഇന്റർവ്യൂ കേൾക്കുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിലായി കാണും. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു. താങ്ക് യു.
2: ആരോഗ്യകരമായി ഭാരം കുറയ്ക്കാം, ഇതേക്കുറിച്ച് ന്യൂട്രീഷനിസ്റ്റ് ലക്ഷ്മി മനീഷുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ.
1: ഭീമയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
2: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
1: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
3: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
4: എവിടെ നിന്ന് വാങ്ങിക്കണം?
3: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
4: പക്ഷെ കിട്ട സമയം എടുക്കൂലേ?
3: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: എന്നാ മൈ തന്നെ പോവാം.
3: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
6: ഓണം പൊന്നോണമാക്കാൻ ചാപ്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാപ്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
7: കണ്ടീഷൻ അപ്ലൈ.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം. ഏവർക്കും തീർത്ഥം ജ്വല്ലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
1: തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം, തിരുവനന്തപുരം.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കാര്യസ്ഥൻ എന്ന ചിത്രത്തിനു വേണ്ടി മധുബാലകൃഷ്ണൻ, പി വി പ്രീത എന്നിവർ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, വേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: എസ് രമേശൻ നായരുടെ ഗാനരചന, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

0: ഇവിടെ ഭഗവതി എവിടെയുള്ള?
1: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
0: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
1: അതല്ലേ പറഞ്ഞത്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
0: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി നിന്ന് എടുക്കുന്നുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
3: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീട്ടെയിൽ വിൽപ്പന.
2: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
3: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
2: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
3: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
4: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
1: എന്നാ പറയ?
4: 90 74 503 503.
5: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
6: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
7: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: യേശുദാസ് പാടിയ ഗാനം ചിത്രം ബ്രഹ്മാസ്ത്രം. ഗാനരചന P. ഭാസ്കരൻ. സംഗീതം G. ദേവരാജൻ.

ഓണത്തുമ്പിക്കൊരു ഊഞ്ഞാൽ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് പൂവച്ചൽ ഖാദർ, സംഗീതം എ ടി ഉമ്മർ.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പെർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര.
2: പ്രയോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് അലർജി, മുടികൊഴിച്ചിൽ, തൂക്കരോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
4: കേരളത്തിലുടനീളം സെന്ററുകൾ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
4: ഫോൺ 9633-86333.
1: ഫുഡ് അലർജിയും ഹോമിയോ ചികിത്സാ മാർഗങ്ങളും ഡോക്ടർ മിഥുന ജോസഫ് സംസാരിക്കുന്നു.
5: ഭക്ഷ്യ അലർജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം സാധാരണമായി ദോഷകരമല്ലാത്ത ഒരു ഭക്ഷണ പദാർത്ഥത്തെ അപകടകരമായി തെറ്റിദ്ധരിച്ച് അതിനോട് അമിതമായി പ്രതികരിക്കുന്ന അവസ്ഥയാണ്. സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുകയും പോഷകങ്ങളായി മാറുകയും ചെയ്യും. എന്നാൽ അലർജിയുള്ള ഒരാളിൽ ശരീരം ആ പ്രത്യേക ഭക്ഷണത്തിലെ ഒരു പ്രോട്ടീനെ, അതായത് അലർജനെ, അക്രമകാരിയായി കണ്ട് അതിനെതിരെ ആന്റിബോഡികൾ ഉത്പാദിപ്പിക്കുന്നു. ഈ പ്രതിപ്രവർത്തനം പലതരം ലക്ഷണങ്ങളിലേക്ക് നയിക്കുന്നു. ഈ ലക്ഷണങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യാസപ്പെട്ടിരിക്കാം, തീവ്രതയിലും വ്യത്യാസമുണ്ടായിരിക്കാം. സാധാരണയായി ഭക്ഷണം കഴിച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിലോ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിലോ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം. പ്രധാന ലക്ഷണങ്ങൾ ഇവയാണ്: ചർമ്മ പ്രശ്നങ്ങൾ, ചൊറിച്ചിൽ, ചുവന്നു തടിക്കുക, ശരീരത്തിൽ തിണർപ്പുകൾ വരിക, എക്സിമയുടെ ലക്ഷണങ്ങൾ പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകുക, എക്സിമയുള്ളവർക്ക് അതിന്റെ ലക്ഷണങ്ങൾ വർദ്ധിക്കുക. ഇനി ദഹന പ്രശ്നങ്ങൾ, വയറുവേദന, ഓക്കാനം, ഛർദി, വയറിളക്കം. ശ്വാസ പ്രശ്നങ്ങൾ, മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, തുമ്മൽ, ചുമ, ശ്വാസം മുട്ടൽ, നെഞ്ചിൽ ഇറുക്കം, ചുണ്ട്, നാവ്, തൊണ്ട തുടങ്ങിയവ വീർക്കുക, വായിൽ ഭയങ്കരമായ ചൊറിച്ചിലുണ്ടാവുക. തീവ്രമായ അലർജി വളരെ അപകടകരമായ ഒരവസ്ഥയാണ്. രക്തസമ്മർദ്ദം കൂടുകയും ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ശ്വാസമുട്ട് തീവ്രമാവുകയും ബോധക്ഷയം സംഭവിക്കുകയും ചെയ്യാം. ഇതെല്ലാം അനാഫൈലാക്സിസ് എന്ന ഒരു അവസ്ഥയാണ്. ഇത് ഒരു മെഡിക്കൽ എമർജൻസിയാണ്, അടിയന്തര ചികിത്സ ആവശ്യമുള്ള ഘട്ടമാണ്. സാധാരണയായി അലർജിക്ക് കാരണമാകുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. ഇവയെ പ്രധാന അലർജി ഉണ്ടാക്കുന്നവ എന്ന് കരുതി മേജർ അലർജൻസ് എന്ന് നമുക്ക് പറയാം. പാൽ, പ്രത്യേകിച്ച് കുട്ടികളിൽ മുട്ട, നിലക്കടല ചിലപ്പോൾ ഗുരുതരമായ അലർജി ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് നിലക്കടല. ബദാം, കശുവണ്ടി, വാൽനട്ട് തുടങ്ങിയ ഡ്രൈ ഫ്രൂട്ട്സ്, സോയ, സോയ ഉൽപ്പന്നങ്ങൾ, ഗോതമ്പ്, മത്സ്യം, കക്കയിറച്ചി, കല്ലുമക്കായ, ചെമ്മീൻ, ഞണ്ട് തുടങ്ങിയ ഷെല്ലുള്ള മത്സ്യങ്ങൾ, ഇതുകൂടാതെ എള്ള്, കടുക് തുടങ്ങിയവയും ചിലരിൽ അലർജി ഉണ്ടാക്കാം. ഇതെല്ലാം പ്രധാനമായി അലർജി ഉണ്ടാക്കുന്നവയാണെങ്കിലും എന്ത് കഴിച്ചാലും നമുക്ക് ഓരോ വ്യക്തിക്കനുസരിച്ചും അലർജി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭക്ഷ്യ അലർജികൾ തിരിച്ചറിയാൻ ചില മാർഗങ്ങളുണ്ട്. ഒന്ന്, സ്വയം നിരീക്ഷിക്കുന്നതാണ്. ഒരു പ്രത്യേക ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് അസ്വസ്ഥതകളോ ലക്ഷണങ്ങളോ ഉണ്ടാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഒരു ഭക്ഷണ ഡയറി സൂക്ഷിക്കുന്നത് ഏത് ഭക്ഷണമാണ് പ്രശ്നക്കാരനെന്ന് കണ്ടെത്താൻ നിങ്ങളെ സഹായിച്ചേക്കും. അലർജി ടെസ്റ്റുകളുണ്ട്. അത് ചർമ്മം വഴിയുള്ള പരിശോധന, അതിനെയാണ് സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. സംശയിക്കുന്ന ഭക്ഷണത്തിന് ചെറിയൊരു സാമ്പിൾ നമുക്ക് ചർമ്മത്തിൽ പുരട്ടുന്നതിനു ശേഷം ചെറിയൊരു സൂചി ഉപയോഗിച്ച് ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ ചെറിയൊരു മുറിവുണ്ടാക്കുന്നു. ഉണ്ടാക്കിയതിനു ശേഷം മിനിറ്റുകൾക്കുള്ളിൽ ചർമ്മത്തിൽ ചുവന്നു തടിക്കുകയും വീർക്കുകയും ചെയ്താൽ അലർജിയുണ്ടെന്ന് നമുക്ക് സംശയിക്കാം. രക്തപരിശോധനയിലൂടെയും അലർജികൾ നമുക്ക് കണ്ടെത്താനാവും. IgE തുടങ്ങിയവ പരിശോധിക്കുന്നതിലൂടെ ശരീരത്തിന്റെ ആന്റിബോഡികളുടെ അളവ് നമുക്ക് കണ്ടെത്താനാവുകയും ഏത് ഭക്ഷണത്തിനോടാണ് അലർജിയെന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓറൽ ഫുഡ് ചലഞ്ച്, ഇത് ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രം ചെയ്യുന്ന ഒരു പരിശോധനയാണ്. സംശയിക്കുന്ന ഭക്ഷണം വളരെ ചെറിയ അളവിൽ നൽകി ശരീരത്തിന്റെ പ്രതികരണം നിരീക്ഷിക്കുന്നു. അപകടകരമായ സാധ്യതയുള്ളതിനാൽ കർശനമായ വൈദ്യ നിരീക്ഷണത്തിൽ മാത്രമേ ഇത് ചെയ്യാവൂ. എങ്ങനെയാണ് ഭക്ഷ്യ അലർജികൾ നമുക്ക് നിയന്ത്രിക്കാവുന്നത്? ഭക്ഷ്യ അലർജിക്ക് പൂർണമായ ചികിത്സ നിലവിൽ ലഭ്യമല്ല. എന്നാൽ നമുക്ക് ഇത് വിജയകരമായി നിയന്ത്രിക്കാൻ സാധിക്കും. അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണം ഏതെന്ന് കണ്ടെത്തുകയും അവ ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ഭക്ഷണ സാധനങ്ങൾ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ ലേബലുകൾ ശ്രദ്ധയോടെ വായിക്കുക. റെസ്റ്റോറന്റുകളിൽ ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ അലർജിയെക്കുറിച്ച് അവരെ അറിയിക്കുക. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ക്രോസ് കണ്ടാമിനേഷൻ, അതായത് നിങ്ങൾക്ക് അലർജിയുള്ള ഭക്ഷണം പാചകം ചെയ്ത പാത്രത്തിൽ പിന്നീട് പാചകം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അലർജി ഉണ്ടാവാനുള്ള സാധ്യത, അത് ഒഴിവാക്കുക. ചൊറിച്ചിൽ, തിണർപ്പ് പോലുള്ള ചെറിയ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ ആന്റി ഹിസ്റ്റമിൻ ഗുളികകൾ സഹായിക്കാം. ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത്. അലർജിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മെഡിക്കൽ ഐ ഡി ധരിക്കുക. ഗുരുതരമായ അനാഫൈലാക്സിക് കണ്ടീഷൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ളവർ ഒരു മെഡിക്കൽ അലർട്ട് ബ്രേസ്ലെറ്റോ നെക്ലേസോ ധരിക്കുന്നത് നല്ലതാണ്. ഇത് അടിയന്തര സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് അലർജിയുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. ഇനി ഈ ഭക്ഷണത്തിലെ അലർജികളെ എങ്ങനെ ഹോമിയോപ്പതിയിലൂടെ നമുക്ക് വളരെ ഭംഗിയായി മാനേജ് ചെയ്യാം എന്ന് പരിശോധിക്കാം. ഹോമിയോപ്പതി എന്നത് വ്യക്തിയുടെ രോഗലക്ഷണങ്ങളെയും ശരീരപ്രകൃതിയെയും അടിസ്ഥാനമാക്കി മരുന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ചികിത്സാരീതിയാണ്. ഹോമിയോപ്പതി ലക്ഷണങ്ങളെ മാത്രം അടിച്ചമർത്തുന്നതിന് പകരം രോഗത്തിന്റെ അടിസ്ഥാന കാരണത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഒരു വ്യക്തിയുടെ മുഴുവൻ ആരോഗ്യവും മാനസികവും ശാരീരികവുമായ അവസ്ഥയും ജീവിതശൈലിയും അയാളുടെ പാരമ്പര്യം, അതായത് ഫാമിലി ഹിസ്റ്ററിയും എല്ലാം പരിഗണിച്ച് വ്യക്തിഗതമായ ഒരു ചികിത്സാ പദ്ധതിയാണ് ഹോമിയോപ്പതി മുന്നോട്ട് വെക്കുന്നത്. ഇതുവഴി അലർജിയുടെ അടിസ്ഥാനപരമായ പ്രവണതയെ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ് എന്ന തത്വത്തിൽ അടിസ്ഥാനമാണ് ഹോമിയോപ്പതി. ഒരേ ഭക്ഷണത്തിന് അലർജിയുള്ള വ്യക്തികൾ പലതരത്തിലുള്ള രോഗലക്ഷണങ്ങളായിരിക്കും പ്രകടിപ്പിക്കുന്നത്. ഈ രോഗലക്ഷണങ്ങളെയും അവരുടെ പ്രത്യേകത, സ്വഭാവം എന്നിവയെല്ലാം കണക്കാക്കി അതിനൊപ്പം തന്നെ മാനസികാവസ്ഥയെയും കണക്കിലെടുത്താണ് മരുന്ന് നിശ്ചയിക്കുന്നത്. ദീർഘകാല അടിസ്ഥാനത്തിൽ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം നിലവിലുള്ള അലർജി ലക്ഷണങ്ങളായ ചൊറിച്ചിൽ, തിണർപ്പ്, ദഹന പ്രശ്നങ്ങൾ, ശ്വാസമുട്ടൽ എന്നിവയെ നിയന്ത്രിക്കാനും ഹോമിയോപ്പതി മരുന്നുകൾ സഹായിക്കും. ഹോമിയോപ്പതി ചികിത്സയിലൂടെ പൂർണമായ രോഗസൗഖ്യം തന്നെ നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. പാർശ്വഫലങ്ങൾ കുറവായിട്ടുള്ള ഹോമിയോപ്പതി മരുന്നുകൾ നമുക്ക് കുട്ടികളിലും ഗർഭിണികളിലും വളരെ സുരക്ഷിതമായി ഉപയോഗിക്കാം. അലർജിയുടെ ലക്ഷണങ്ങളെ താൽക്കാലികമായി ശമിപ്പിക്കുന്ന മരുന്നുകളും ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. അതിനോടൊപ്പം തന്നെ രോഗിയുടെ പൂർണമായ ലക്ഷണങ്ങളെയും സാഹചര്യങ്ങളെയും കണ്ടെത്തി ദീർഘകാല ആശ്വാസം നൽകി പൂർണമായ രോഗസൗഖ്യവും ഹോമിയോപ്പതി വാഗ്ദാനം ചെയ്യുന്നു.
1: ഫുഡ് അലർജിയും ഹോമിയോ ചികിത്സാ മാർഗങ്ങളും ഡോക്ടർ മിഥുന ജോസഫ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പ്രയോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു, തിരുവനന്തപുരം.
6: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
7: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.
1: AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര സമാപിക്കുന്നു.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് 100 പേർക്ക്.

പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന ചിത്രത്തിന് വേണ്ടി ശങ്കർ മഹാദേവൻ, ചിത്ര എന്നിവർ പാടിയത്. ഗാനരചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: ആകാശവാണി അനന്തപുരി എഫ് 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഗൃഹാതുര സ്മരണകളോടെ തിരുവോണാഘോഷ തിരക്കിലമർന്ന് നാടും നഗരവും. ഐശ്വര്യ സമ്പദ്സമൃദ്ധികളുടെ ഗതകാല പ്രൌഢി വിളിച്ചോതി ലോകമെങ്ങും മലയാളികൾ പൂക്കളവും സദ്യയുമൊരുക്കി ഓണം ആഘോഷിക്കുന്നു. തിരുവോണനാളിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്. ഭഗവാന് ഓണപ്പുടവ സമർപ്പിക്കുന്നതിനും തിരുവോണ സദ്യയിൽ പങ്കെടുക്കുന്നതിനും പുലർച്ചെ മുതൽ നീണ്ട ക്യൂ ആണ് അനുഭവപ്പെടുന്നത്. പ്രസിദ്ധമായ തൃക്കാക്കര തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ 10 ദിവസമായി നടന്നുവന്ന തിരുവോണ മഹോത്സവത്തിന് ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ഇന്ന് സമാപനം. നൂറുകണക്കിന് ഭക്തരാണ് തിരുവോണനാളിൽ ക്ഷേത്രത്തിലെത്തിയത്. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാത 66 മണ്ണിടിഞ്ഞ ഭാഗം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, സി സദാനന്ദൻ മാസ്റ്റർ MP എന്നിവർ സന്ദർശിച്ചു. രാവിലെയാണ് ഇരുവരും എളയാവൂരിൽ എത്തിയത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയ കണ്ണൂർ കൊട്ടിയൂർ പാൽചുരം റോഡ് നിയന്ത്രണ വിധേയമായി തുറന്നു. ചുരം പോലീസ് നിരീക്ഷണത്തോടെ ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ നിർദ്ദേശം നൽകിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും വിപുലമായ നബിദിനാഘോഷങ്ങൾ. തലസ്ഥാന ദ്വീപായ കവരത്തിയിലെ ആഘോഷ പരിപാടികൾ കവരത്തി കാസി ഹംസ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 2:30 തൃശൂർ ടൈറ്റൻസ് എയ്രിസ് കൊല്ലത്തെയും വൈകിട്ട് 6:30 കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആലപ്പി റിപ്പിൾസിനെയും നേരിടും. കൊളംബോയിൽ ഇന്ത്യക്കെതിരായ 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. 2 ഇന്നിംഗ്സിൽ 2 87 റൺസ് എന്ന നിലയിലാണ് ശ്രീലങ്ക. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക് കേൾക്കാം.

0: ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: ആകാശവാണി. ആവണിപ്പൊന്നു ഞാൻ.

0: തിരുവോണ പുലരിയുടെ പ്രഭയും പൂക്കളത്തിന്റെ നിറവും മനസ്സിൽ നിറച്ച് മലയാളിയുടെ ഓർമ്മകളിലേക്ക് വീണ്ടും ഒരോണക്കാലം കൂടി എത്തുകയാണ്. പൊന്നോണത്തിന്റെ ഈ നാളിൽ സ്നേഹവും സമൃദ്ധിയും ഒരുമയും നിറഞ്ഞൊരു കേരളത്തിന്റെ ഹൃദയമിടിപ്പിനൊപ്പമാണ് ആവണി പൊന്നൂഞ്ഞാൽ. ഈ തിരുവോണ നാളിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ്.
1: ഓണം എല്ലാവർക്കും യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടിക്കാലത്തെ ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകൾ തന്നെയാണ്. എത്ര വലുതായാലും നമുക്ക് ഓണമുണ്ട്, ആഘോഷങ്ങളുണ്ടെങ്കിൽ പോലും കുഞ്ഞുനാളത്തെ ഓണമാണ് വളരെ മധുരമുള്ള ഓർമ്മയായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. ഞാൻ എൻ്റെ നാട് കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള കുളക്കട പഞ്ചായത്തിലെ തന്നെ ഒരു കൊച്ചു ഗ്രാമമായിട്ടുള്ള മാവടിയാണ്. ഓണമാകുമ്പോൾ നാട്ടിൻപുറത്തെ ഒരുപാട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളുണ്ട്. അവിടെയെല്ലാം പോയി എല്ലാ മത്സരത്തിലും പങ്കെടുക്കുക. കുറച്ച് സമ്മാനമൊക്കെ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. എന്നാലും അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കുറച്ചുകൂടെ വലുതായി ഒറ്റയ്ക്ക് സിനിമ കാണാനൊക്കെ വീട്ടിൽ നിന്ന് വിട്ടു തുടങ്ങിയ കാലമായപ്പോൾ കൂട്ടുകാരോടൊപ്പം റിലീസ് സിനിമയ്ക്ക് പോവുക, വീട്ടുകാരോടൊപ്പം ബന്ധുവീടുകളിൽ പോവുക തുടങ്ങിയ രൂപത്തിലേക്ക് ഉള്ള ആഘോഷങ്ങളിലേക്ക് പോയി.

0: കേരളത്തിലാണെങ്കിൽ ഒരുപാട് കലാരൂപങ്ങൾ ഓണമായിട്ട് ബന്ധപ്പെട്ടു. പക്ഷെ എല്ലായിടത്തും പൊതുവായിട്ടുള്ളത് അത്തപ്പൂക്കളമാണ്. തൃശ്ശൂരാവുമ്പോൾ കുമ്മാട്ടിക്കളിയാണ്, അവിടെ തന്നെ പുലികളിയുണ്ട്. ഞങ്ങളുടെ കൊല്ലത്തൊക്കെ ആണെങ്കിൽ കരടികളിയുണ്ട്. ആലപ്പുഴക്കാർക്കാണെങ്കിൽ ഓണമായാൽ മൊത്തം വള്ളംകളിയാണ്. ആറന്മുളക്കാർ അവർക്ക് വള്ള സദ്യയായി, പിന്നെ പള്ളിയോടങ്ങളായി, അങ്ങനത്തെ കാര്യങ്ങളായി. പക്ഷെ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം അത്തപ്പൂക്കളമാണ്. സദ്യ പോലും മലബാറിലെ ഓണത്തിന്റെ സദ്യയും തെക്കത്തുള്ളവരുടെ ഓണസദ്യയും വിഭവങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. പൂക്കളം എല്ലായിടത്തും ഒരുപോലെയാണ്. അപ്പോൾ ഒ എൻ വി എഴുതി, സലീൽ ചൗധരി സംഗീതം ചെയ്ത ഒരു പാട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. ഓണപ്പൂവേ പൂവേ പൂവേ, ഓമൽ പൂവേ പൂവേ പൂവേ, നീ തേടും മനോഹര തീരം.
1: ഓണപ്പൂവേ

കുടുംബത്തോടെ ഓണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആക്ച്വലി കുറെ ഞാൻ 2006 എം എൽ എ ആയി, അന്ന് എനിക്ക് 26 വയസ്സേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഓണമൊക്കെ ആഘോഷിച്ച് കൂട്ടുകാരുടെ കൂടി നടക്കേണ്ട സമയത്ത് തന്നെ ഞാൻ എം എൽ എ ആയപ്പോൾ മുതൽ കുറച്ച് വളരെ നേരത്തെ മുതിർന്നു പോയ ഒരാളാണ് ഞാൻ. അവർ 26 വയസ്സ് അതിന് തൊട്ട് മുമ്പ് വരെയൊക്കെയാണ് നമുക്ക് അങ്ങനെ വളരെ ഫ്രീ ആയി ഓണം ആഘോഷിക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ വീട്ടുകാരോടെന്ന് വെച്ചാൽ തിരുവോണത്തിന്റെ അന്ന് വീട്ടിൽ പോകും അച്ഛനും അമ്മയും, കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യയും ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊരു സദ്യയുണ്ട്. ഇപ്പൊ അച്ഛനില്ല, അമ്മയോടൊപ്പം ഞാനും മോളും എന്റെ ഭാര്യയും കൂടെ പോയിട്ട് അവിടെ ഒരു സദ്യ ഉണ്ടാവും തിരുവോണത്തിന്റെ അന്ന്. അത് മാത്രമേ ഇപ്പം വീട്ടുകാരോടൊപ്പം ഉള്ള ഓണമായിട്ട് ഉള്ളൂ. അപ്പോ അച്ഛനില്ലാതായിട്ട് രണ്ടാമത്തോ, കഴിഞ്ഞ വർഷം അതുകൊണ്ട് ഓണം ഇല്ലായിരുന്നു. അച്ഛൻ പോയതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമായതുകൊണ്ട് സദ്യയും ഉണ്ടായില്ല. എനിക്ക് രണ്ട് ജില്ലയുടെ അവകാശമുള്ള ആളാണ്. ഞാൻ ആദ്യമായിട്ട് എന്നെ എം എൽ എ ആക്കുന്നത് ആലപ്പുഴക്കാരാണ്, ചെങ്ങന്നൂരുകാരാണ്. ഇപ്പൊ ഞാൻ എന്റെ സ്വന്തം ജില്ലയിലാണ് ഇപ്പം മത്സരിച്ചത്. ഓണവുമായിട്ട് അല്ലെങ്കിൽ പോലും കേരളത്തെ കുറിച്ചിട്ടുള്ള ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. കുട്ടനാട്ടുകാരനായ ബി ആർ പ്രസാദ് എഴുതിയ, അൽഫോൺസ് ജോസഫ് സംഗീതം ചെയ്ത, ജയചന്ദ്രൻ പാടിയൊരു നല്ല പാട്ടുണ്ട് കേരളത്തെ കുറിച്ചുള്ള. പാടാൻ ഭയങ്കര പ്രയാസമുള്ള പാട്ടാണ്, ശരിക്കും പ്രൊഫഷണൽ പാട്ടുകാർ പാടുന്ന പാട്ടാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ ഈ പാട്ട് കേൾക്കുന്ന ആൾക്കാരാണ്, പാട്ട് അങ്ങനെ വലിയ പാട്ടുകാരൊന്നുമല്ല. എങ്കിലും ഞാൻ മൂളി നോക്കാം. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും എന്ന് പറഞ്ഞു തുടങ്ങുന്നൊരു പാട്ടുണ്ട്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആവണി പൊന്നുഞ്ഞാൽ. സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് പങ്കെടുക്കുന്നു.
1: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
2: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
3: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
2: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ, തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
4: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാൽക്കെടുപ്പിലൂടെ മെഗാ ബാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ.
5: 5 കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണക്കിറ്റ്, ഓണപ്പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
4: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
6: ഓണക്കാലത്ത് ഒരു പ്രധാന ആചാരമാണ് ഓണം റിലീസ്. പണ്ട് ഈ പറഞ്ഞ പോലെ ഇതുപോലെ സിനിമ റിലീസാവത്തും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാ മാസവും 10-15 പടം റിലീസാവുമല്ലോ. മറ്റേത് ഏറ്റവും കൂടുതൽ സിനിമകൾ റിലീസാവുന്നത് ഓണക്കാലത്താണ്. അത് ആ ദിവസങ്ങളിൽ തന്നെ കാണുക എന്ന് പറഞ്ഞ ശ്രമകരമായ ജോലിയാണ്. ആളുകൾക്കും അന്ന് എന്റർടൈൻമെന്റിന് ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല. ആകാശവാണി, ദൂരദർശൻ അത്ര സജീവമായിട്ടില്ല. ദൂരദർശനിലാണെങ്കിൽ പോലും എന്റെയൊക്കെ ചെറുപ്പകാലത്തിന്റെ ഒരു ഘട്ടത്തിലാണ് ദൂരദർശനിൽ മലയാളം പരിപാടികൾ വരുന്നത്. ചിത്രഗീതം, പിന്നെ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ മലയാള സിനിമ, വളരെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൂ. ആകാശവാണിയിൽ സിനിമയുടെ ശബ്ദരേഖ, പിന്നെ ആകാശവാണിയിൽ റേഡിയോ നാടകങ്ങൾ, രഞ്ജിനി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, പിന്നെ ഞായറാഴ്ച കുട്ടികളുടെ പരിപാടിയുണ്ട് ബാലലോകം. ഞാനിത് പറയാൻ കാര്യം, എന്റർടൈൻമെന്റിനുള്ള അവസരങ്ങൾ വിരളമാണ്. ഇന്നിപ്പോ ആളുകളുടെ മൊബൈൽ ഫോണിൽ ആൾക്കാർക്ക് 24 hours എന്റർടൈൻമെന്റാ. പാട്ട് വേണോ, സിനിമ കാണണോ, സ്പോർട്സ് കാണണോ, നിങ്ങൾക്ക് TV പോലും ഓൺ ചെയ്യണ്ട. സഞ്ചരിക്കുന്ന ഇടത്തെല്ലാം ആളുകൾക്ക് എന്റർടൈൻമെന്റിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അന്ന് അത് കാരണം സിനിമ റിലീസിന് പോയി കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അങ്ങനെ

പോയി ഇടിച്ചു നിന്ന് ടിക്കറ്റ് എടുത്ത്, ചിലപ്പോൾ ടിക്കറ്റ് കിട്ടാതെ നിരാശരായി അവിടെയൊക്കെ തന്നെ കറങ്ങി നിന്ന് 2.5 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത മാറ്റിനി ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ആണല്ലോ. ചില തിയേറ്ററിൽ മോർണിംഗ് ഷോ ഉണ്ടാവും 10:30 മുതൽ. അപ്പൊ അതെല്ലാം വീണ്ടും 2.5 മണിക്കൂർ അവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് വീണ്ടും വന്ന് ശ്രമിച്ച് ഇടിച്ച് കയറി ഇരുന്ന് കാണുന്ന ഓണ സിനിമകളുടെ ഓർമ്മയുണ്ട്. അങ്ങനെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെ ഒക്കെ എത്രയോ സിനിമകൾ കണ്ടേക്കുന്നു. 90കളാണ് നമ്മൾ സിനിമയ്ക്കൊക്കെ പോയി തുടങ്ങിയത്. ചിത്രം, താളവട്ടം, താളവട്ടത്തിൽ എത്രയോ നല്ല പാട്ടുണ്ടല്ലോ.

മലയാളത്തിലെ നമ്മുടെ നഷ്ടങ്ങളിൽ ഒന്നാണ് പി ജയചന്ദ്രൻ, മലയാളികളുടെ ഭാവഗായകൻ. യേശുദാസ് ഗന്ധർവ ഗായകനും ജയചന്ദ്രൻ ഭാവഗായകനുമാണ്. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. എനിക്ക് സാംസ്കാരിക വകുപ്പിന്റെ

ഒരു ചുമതലയുണ്ട്. നമ്മളവിടെ തൃശ്ശൂർ അദ്ദേഹത്തിന് ഒരു സ്മാരകം സാംസ്കാരിക വകുപ്പും തൃശ്ശൂർ കോർപ്പറേഷനുമായിട്ട് ചേർന്ന് ഒരുക്കാൻ പോവുകയാണ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എത്രയോ മനോഹരമായ പാട്ടുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ തമിഴ് പാട്ടുകളും ഇളയരാജ സംഗീതം ചെയ്തൊരു പാട്ടുണ്ട്, രാസാത്തി ഒന്നേ കാണാതെ നെഞ്ചം

കോളേജിൽ പോകുന്ന സമയത്ത് 93 ഞാൻ പ്രീ ഡിഗ്രി ചേരുന്നത്. കോളേജിൽ പോകുമ്പോഴുള്ള പ്രധാന പരിപാടി വെള്ളിയാഴ്ച റിലീസ് ആദ്യത്തെ ഷോയ്ക്ക് മാറ്റിനിയാണ്, മോർണിംഗ് ഷോയൊക്കെ പിന്നെ വന്നു തുടങ്ങി. വെള്ളിയാഴ്ച റിലീസ്.

പാഠം ആദ്യ ഷോയിൽ തന്നെ കാണുക എന്നുള്ളതാണ്. ക്ലാസ് കട്ട് ചെയ്താണ് പോകുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം ആദ്യ ഷോയ്ക്ക് വെള്ളിയാഴ്ച പോകണമെങ്കിൽ കോളേജ് ക്ലാസ് ഉണ്ട്. അങ്ങനെ പോയി കാണുന്ന എല്ലാ പടവും കാണുമായിരുന്നു. ശ്രീനിവാസനും മോഹൻലാലും ഒക്കെ തകർത്ത അഭിനയിച്ച് മൂന്നേട്ടാ സമുദ്രം വിളിക്കുന്നു അല്ലെ. പി ഡബ്ല്യു ഡി മിനിസ്റ്ററെ വിളിക്കുന്ന ഒരു സീനുണ്ടല്ലോ. ശ്രീനിവാസൻ സി ഡബ്ല്യു ഡി അവിടുന്ന് ഭയങ്കര തെറിയാണ് ഇങ്ങോട്ട്. ജഗതി മറ്റേ കത്തെടുത്തോണ്ട് ഈ കത്തെഴുതിയത് ആരാണ് എന്ന് എനിക്ക് ഇന്നറിയണം എന്ന് പറഞ്ഞിട്ട് വരുന്നതൊക്കെ എത്രയോ എത്രയോ കാലമായാലും നമുക്ക്. അതിൽ നല്ലൊരു പാട്ടുണ്ട്, നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി കോർത്തിരുന്നു, നീ വരുവോളം പാടാതിരിക്കുവാൻ ഞാനതെടുത്തു വച്ചു, എന്റെ കൃത്തിലെടുത്തു വച്ചു, ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ.

0: 5000 വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്കുമായി.
1: ശിവകാമി അലുമിനിയം കമ്പനി, അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
2: എന്റെ പേര് സിനി, ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഇപ്പോ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു തുക മിച്ചം വെക്കാൻ പറ്റുന്നുണ്ട്.
3: ഞാൻ ഡെയ്സി, എന്നും ടൗണിൽ പോയി മീൻ വിറ്റാണ് ഞാൻ ജീവിക്കണത്. കിട്ടണ പൈസ നല്ലൊരു തുക പോയി വരാൻ തന്നെ ആവും. ഗവൺമെന്റ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ ആ നഷ്ടം കുറഞ്ഞു.
4: ഞാൻ സിന്ധു, ഡെയിലി യാത്രയ്ക്ക് തന്നെ എനിക്ക് നല്ലൊരു സംഖ്യ വരുമായിരുന്നു. ഇപ്പോ സർക്കാർ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയപ്പോ അത് സേവിങ്സ് ആയി മാറി.
5: എന്റെ പേര് അഞ്ജലി. ഡെയിലിയുള്ള ബസ് ചാർജ് ഒഴിവായപ്പോ തന്നെ വലിയൊരു ആശ്വാസമായി.
6: നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചുകൊണ്ട് സർക്കാർ നിങ്ങളുടെ ഒപ്പം.
7: പ്രിയദർശിനി KSRTC സൗജന്യ യാത്രാ പദ്ധതി. പ്രായ വരുമാന ഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ് വിഭാഗത്തിനും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര.
6: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
8: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
9: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
8: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
9: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
8: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
9: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
10: ഫോൺ
11: MRT ലോണം, പൊന്നോണം, ഓഫറിൽ നിറയെ സമ്മാനം.
12: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
13: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ July 25 to August 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
14: ഓണം പൊന്നോണമാക്കാൻ ചാപ്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാപ്സ് അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
13: കണ്ടീഷൻസ് അപ്ലൈ.
15: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
16: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
17: 20 കാറുകൾ,
16: 25 സ്കൂട്ടറുകൾ,
17: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
16: 100,000 രൂപ വീതം 100 പേർക്ക്
17: ബമ്പർ സമ്മാനമായി BMW കാർ,
16: അങ്ങനെ 30 കോടി രൂപയുടെ
17: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
18: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
19: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
18: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
0: ഏവർക്കും തീർത്ഥം ജ്വല്ലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
3: തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം, തിരുവനന്തപുരം.
7: കോളേജിലൊക്കെ ചെല്ലുമ്പോഴും ഞങ്ങൾ ഈ കോളേജ് രാഷ്ട്രീയം, കോളേജ് യൂണിയൻ രാഷ്ട്രീയ സെക്രട്ടറി, കൗൺസിലറൊക്കെ ആയതുകൊണ്ട് അന്നേരം ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. എല്ലാ പിള്ളേരും ആഘോഷിക്കുന്ന പോലെ ആഘോഷിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളീ ഒരു സംഘാടകനാണ്, കോളേജിലെ നേതാവാണ്. അപ്പം അതിൻ്റെ എല്ലാ ഒരു നിയന്ത്രണവും നമ്മൾ സ്വയം നമുക്ക് തന്നെ വയ്ക്കുന്ന ചില നിയന്ത്രണങ്ങളുണ്ട്. അപ്പം അങ്ങനെ തുറന്ന ഒരു ആഘോഷങ്ങൾക്കൊന്നും നമുക്ക് പറ്റത്തില്ല. അതിൻ്റെയും സംഘാടകരായിട്ടാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ കോളേജിലെ പടംവലി, പൂക്കള മത്സരം, ഉറിയടി മത്സരം ഇതൊക്കെയായി. അതിൻ്റെയൊക്കെ നടത്തിപ്പുവാനായിട്ട് നടന്ന ഓർമ്മയാണ് കോളേജിലെ ഓണം. ക്ലാസ് മുറിയിലൊക്കെ കയറിയിട്ട് പാടും. അത് ശാസ്താംകോട്ട കോളേജിൽ പഠിക്കുന്ന ഏതെങ്കിലും പിള്ളേര് ഇപ്പോൾ ആകാശവാണിയിൽ കൂടി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഓർമ്മ വരും. കാരണം ഞാൻ ഒരുമാതിരി എല്ലാ ക്ലാസ്സിലും കയറി ക്ലാസ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട്. അന്ന് ക്ലാസ് ക്യാമ്പയിൻ ഉണ്ട്, നമ്മൾ പ്രസംഗിക്കാൻ പോകും ക്ലാസ്സിൽ. അപ്പൊ പ്രസംഗിക്കാൻ നേരെ പ്രസംഗിക്കാൻ തുടങ്ങി പിള്ളേർ കേൾക്കൂല. അപ്പൊ നമ്മൾ ആദ്യം ഒരു പാട്ട് പാടും. അപ്പൊ അവരുടെ മുഴുവൻ അറ്റൻഷൻ നമ്മളിലേക്ക് വരും. അപ്പൊ ആ പാട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പ്രസംഗിക്കും. ഇതായിരുന്നു നമ്മുടെ സ്ട്രാറ്റജി കോളേജില്. അപ്പൊ അപ്പ സീരം പാടുന്ന പാട്ടായിരുന്നു, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം, മഞ്ഞു തുള്ളികൾ തഴുകി.

ഞാൻ 2006 ആദ്യ MLA അന്നു മുതൽ പിന്നെ നമ്മളൊരു നിയോജക മണ്ഡലം പരിപാടികൾ അതിന്റെ സംഘാടനം ഒക്കെയായി അങ്ങനത്തെ ഒരു റോളിലുള്ള ഓണത്തിന്റെ ആഘോഷങ്ങളായി. നിയമസഭയിൽ നമ്മൾ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോഴൊക്കെ വളരെ തീവ്രമായിരിക്കും, അതിലൊരു കോംപ്രമൈസ് വരും. പക്ഷെ ഞാൻ വ്യക്തിപരമായി ആരെയും അധിക്ഷേപിക്കുകയോ ആരെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ആ സഭയിൽ അവതരിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കത് ഉമ്മൻചാണ്ടി സാറാണ്. എനിക്ക് ആദ്യം ഒരബദ്ധം പറ്റിയായിരുന്നു ആദ്യ MLA ആയി വന്നപ്പോൾ. അന്നത്തെ ഒരു മന്ത്രിക്കെതിരെ ഒരു പേഴ്സണൽ അലിഗേഷൻ ഉന്നയിച്ചു. അയാളുടെ വകുപ്പിനെ കുറിച്ചോ രാഷ്ട്രീയമൊന്നുമല്ല, പേഴ്സണൽ അലിഗേഷൻ. അച്യുതാനന്ദൻ ഗവൺമെന്റിൽ ഒരു മന്ത്രിക്കെതിരെ ഒരു പേഴ്സണൽ അലിഗേഷൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ സാർ എന്റെ സീറ്റിൽ വന്നു. അന്ന് സാറ് പ്രതിപക്ഷ നേതാവാ. അപ്പൊ ഞാൻ എന്റെ സീറ്റിലേക്ക് ഉമ്മൻചാണ്ടി സാർ വരുമ്പോഴത്തേക്ക് ഞാൻ ആകെ പേടിച്ച് ചാടി എഴുന്നേറ്റ് നിൽക്കുക. താൻ ഇങ്ങനെ ഇന്ന ആൾക്കെതിരെ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ അത് അദ്ദേഹത്തിനെതിരെ കുറച്ചുകൂടി സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ അതിന്ന് പറയാനിരിക്കാന്ന് പറഞ്ഞു. അതുപോലെ പറഞ്ഞു, പറയരുത്. വ്യക്തിപരമായി ആരെക്കെതിരെ ആക്ഷേപം പറയുന്നതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ അസംബ്ലി എടുക്കരുത്. ഞാനത് ഒരു പ്രമാണമായി സ്വീകരിച്ച് അന്ന് ഞാൻ വിട്ടതാണ്. പിന്നെ ഞാൻ 4 തവണ നിയമസഭയിലുണ്ടായി, ഒരു ആൾക്കെതിരെ ഒരു പേഴ്സണൽ അലിഗേഷനും പറഞ്ഞിട്ട്. ജീവിതത്തിലാകെ നിയമസഭയിൽ 1 തവണയുള്ള, അതിന്റെ 2 ദിവസം തന്നെ ഉമ്മൻചാണ്ടി സാർ എന്നെ പുള്ളിയത് ക്ലോസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട്

വ്യക്തിപരമായ സൗഹൃദങ്ങളുണ്ട്. ഇപ്പൊ സഭയിൽ തന്നെ ഞങ്ങൾക്ക് MLA മാരുടെ ഇതുണ്ടായിരുന്നു, പാട്ട് മത്സരം. അതിൽ ഞാൻ, MK മുനീർ, കോവൂർ കുഞ്ഞുമോൻ, കായംകുളത്ത് MLA ആയിരുന്ന പ്രതിഭാ ഹരി, പിന്നെ ദലീമ ഉണ്ടായിരുന്നെങ്കിലും മത്സരത്തിൽ പങ്കെടുത്തില്ല, കാരണം അവർ പ്രൊഫഷണൽ പിന്നണി ഗായികയാണല്ലോ, അതുകൊണ്ട് അതിൽ മത്സരത്തിൽ പങ്കെടുത്തില്ല, പക്ഷെ പാട്ട് പാടി. പിന്നെ ഉണ്ടായിരുന്നു എൽദോസ് കുന്നപ്പള്ളി, അവരെല്ലാം പാടി. അത് നിയമസഭയിലെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായിട്ട് സാമാജികരെ ഒരു ലെജിസ്ലേച്ചർ സ്റ്റാർ സിംഗർ, അതിന്റെ ജഡ്ജിമാരൊക്കെ നമ്മുടെ സിതാര കൃഷ്ണകുമാരും വിധു പ്രതാപനും അവരൊക്കെ ആയിരുന്നു ജഡ്ജ്. അപ്പൊ അത് ഞങ്ങളെല്ലാം പാടി. എനിക്കായിരുന്നു സമ്മാനം കിട്ടിയത്. ഞാൻ ഈ ആനച്ചന്ത എന്ന് പറഞ്ഞ സിനിമയുണ്ട് ജയരാജന്റെ, അതിൽ ജയ്സഞ്ജയ് നായർ സംഗീതം ചെയ്ത, എനിക്കൊന്ന് രമേശൻ നായർ എഴുതിയ ഒരു പാട്ടുണ്ട്, ജി വേണുഗോപാലാണ് പാടിയത്, ആ പാട്ടാണ് ഞാൻ പാടിയത്.

0: ായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഈ ഓണം കേരളത്തിലേക്ക് വിനോദസഞ്ചാരികൾ എത്താനുള്ള ഒരു അവസരം കൂടി ആക്കി മാറ്റുകയാണ്. കാരണം നിങ്ങൾ ഓണത്തിന് വന്നാൽ നിങ്ങൾക്ക് വള്ളംകളി കാണാം, ഓണത്തിന് ഒരു വള്ളസദ്യ കഴിക്കാം, ഓണത്തിന് ഒരു പുലികളി കാണാം, ഓണത്തിന് ഒരു കുമ്മാട്ടിക്കളി കാണാം. അങ്ങനെ ഓൺ നെഹ്റു ട്രോഫി, ഉത്രട്ടാതി, പായിപ്പാട് ഉത്സവം, ചമ്പക്കുളത്തെ വള്ളംകളി, ഇതെല്ലാം ഓണത്തിന് വന്നാൽ കാണാൻ പറ്റും.
1: പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി.

ഓണം എന്നത് ഒരാഘോഷം മാത്രമല്ല, മലയാളിയുടെ മനസ്സിൽ കാലം കാത്തു സൂക്ഷിച്ച സ്നേഹത്തിന്റെയും ഓർമ്മകളുടെയും ഒരു പൊന്നൂഞ്ഞാലാണ്. ഓണത്തിന്റെ മധുര സ്മരണകളും സംഗീതത്തിന്റെ സ്നേഹസ്പർശവും ഹൃദയത്തിൽ ചേർത്തുവച്ച് ഇന്ന് ആവണി പൊന്നൂഞ്ഞാലിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്.

0: നിർവഹണം ഫഹദ് റാസ, നിർവഹണ സഹായം അനുജ ഭാസ്കർ, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: ആവണി പൊന്നു ഞാൻ.
2: നാളെ ഉച്ചയ്ക്ക് 1-2 ആവണി പൊന്നൂഞ്ഞാലിൽ സംഗീത സംവിധായകൻ ബിജിപാൽ പങ്കെടുക്കുന്നു. മറക്കാതെ കേൾക്കുക നാളെ ഉച്ചയ്ക്ക് 1-2 ആവണി പൊന്നൂഞ്ഞാൽ.
3: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
4: അതെങ്ങനെ?
3: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഹായ് ആൾ, മാല രവീന്ദ്രൻ, MRT മെറ്റൽ മാർട്ട്. ഏവർക്കും ഓണ ആശംസകൾ, ലിസ്ണേഴ്സ്, കസ്റ്റമേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്.
6: ഒരു നന്ദി കൂടെ പറയുന്ന എല്ലാരടത്തും MRT സപ്പോർട്ട് ചെയ്തത് കൊണ്ട് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നു.
5: വി ആർ വെരി മച്ച് പ്രൗഡ് ഓൺ ഗിവിംഗ് ദ എക്സൈറ്റിംഗ് ഓഫേഴ്സ് ടു ഓൾ അവർ MRT കസ്റ്റമേഴ്സ്. ഗോൾഡ് കോയിൻസ്, സാരീസ്, കുപ്പേഴ്സ് ആൻഡ് ഡിന്നർ സെറ്റ്. ആസ് യു നോ, MRT സ്റ്റാൻഡ്സ് ഫോർ ട്രസ്റ്റ്, കോൺഫിഡൻസ് ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. വി ആർ ഓൾ പ്രൗഡ് ടു സെർവ് യു. താങ്ക് യു വൺസ് അഗൈൻ. ഹാപ്പി ഓണം.
7: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22-31 വരെ.
8: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലൂമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
9: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
10: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
11: അനന്തപുരി സാനിറ്റേഷൻസ്, കൂജപ്പുര.
12: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുക വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
13: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
14: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
15: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
14: 45 ദിവസം?
15: മൈജിന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
16: മൈജി ഓണം മാസ് ഓണം സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
2: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 2 മണി.
17: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവഭാരത് സംഘടിപ്പിക്കുന്ന ഖേലോ ഇന്ത്യ സംവാദ പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഓൺലൈനിൽ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ ഓരോ ജില്ലയിൽ നിന്നും 2 കോളേജുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കും. തുടർച്ചയായ സംഘർഷങ്ങൾ മൂലം മനുഷ്യർ നേരിടുന്ന പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാൻ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ഇന്ത്യ. സുരക്ഷാ കൌൺസിലിൽ നടന്ന ചർച്ചയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം ഉന്നയിച്ചത്. രാജ്യത്തെ അസംഘടിത തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന ഈശ്രം പോർട്ടൽ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. 2021 തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച പോർട്ടലിൽ 31.89 കോടിയിലധികം തൊഴിലാളികളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് ദുബായ് മാതൃകയിൽ വികസന പദ്ധതികൾ കൊണ്ടുവരുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സിനിമാ മേഖലയെ വ്യവസായമായി പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. തിരുവോണദിനത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രിമാർ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ്, കണ്ണൂർ, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. UGC നെറ്റ്, CSIR നെറ്റ് പരീക്ഷകളുടെ ഫലവും അന്തിമ ഉത്തരസൂചികയും ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി ഈ ആഴ്ച പ്രസിദ്ധീകരിക്കും. ഫലങ്ങളും ഉത്തരസൂചികയും NTA ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാകുമെന്ന് ഏജൻസി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണം മൻ കി ബാത്തിന്റെ 137 പതിപ്പ് ഈ മാസം 30. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ഗ്രാൻഡ് ചെസ് ടൂർണമെന്റ് ഫൈനലിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറയാണ് പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തിയത്. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി വൈകിട്ട് 5 മണിക്ക് കേൾക്കാം.

0: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: ആകാശവാണി. ഓണനിലാവുദിക്കുമ്പോൾ ചിത്രീകരണം. രചന ദിവ്യ. ഓണനിലാവുദിക്കുമ്പോൾ

ജീവിതത്തിലെ ഏറ്റവും നല്ല തിളക്കമാർന്ന പ്രതീക്ഷകൾക്ക് മലയാളി നൽകിയ പേരാണ് ഓണം. ഓരോ ഓണവും ഓണക്കാലവും ഒരായിരം സ്വപ്നങ്ങളുടേതാണ്. ഒരിക്കലും കിട്ടാത്ത സൗഭാഗ്യങ്ങൾ തേടി വരുമെന്ന പ്രതീക്ഷ, ഒരിക്കലും കാണാതെ അകലങ്ങളിലിരിക്കുന്നവർക്ക് കാണാനാകുമെന്ന പ്രതീക്ഷ, ഉടുത്തൊരുങ്ങി നടക്കാമെന്ന പ്രതീക്ഷ, വെച്ചു വിളമ്പാമെന്ന പ്രതീക്ഷ. അങ്ങനെ കാത്തിരിപ്പിന് പത്തരമാറ്റിന്റെ പകിട്ടേകുന്ന കാലമാണ് ഓണം. കള്ളക്കർക്കടകം എത്തുമ്പോഴേ ചിങ്ങത്തെക്കുറിച്ചുള്ള ചിന്തകളായി. ചിങ്ങം പിറന്നു കഴിഞ്ഞാൽ പിന്നെ തിരുവോണ ദിനത്തിനായുള്ള തയ്യാറെടുപ്പുകൾ.

മലയാളിക്ക് ഇന്ന് ഓണം ഇങ്ങനെ പലതുമാണ്. ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണെങ്കിൽ, ഓണം എന്നും മലയാളിക്ക് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഓരോ കാലത്തിനും അതിൻ്റേതായ വർണ്ണഭേദങ്ങൾ, നിറക്കൂട്ടുകൾ, ഇല്ലായ്മകളും വല്ലായ്മകളും, അതെല്ലാം മറക്കുവാൻ മലയാളി ഓണക്കാലത്ത് ഒത്തുകൂടുന്നു, ആഘോഷിക്കുന്നു. ഓണത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയിട്ടുള്ളത് മഹാബലിയുമായി ബന്ധപ്പെട്ട ചരിതം തന്നെയാണ്. ഐശ്വര്യവും സമാധാനവും സമ്പദ്സമൃദ്ധിയും നിറഞ്ഞുനിന്ന നമ്മുടെ നാടിനെ ഭരിച്ചിരുന്ന നീതിമാനായ ചക്രവർത്തിയെ, പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ അനീതിയെ ഇന്നും തലമുറകൾ ഏറ്റുപാടുന്നു.

0: ഏറ്റവും പഴക്കം ചെന്ന വേദമായ ഋഗ്വേദം മുതൽ ആധുനിക കാലത്തെ കൃതികളിൽ വരെ പരാമർശമുള്ള ഐതിഹ്യമാണ് മഹാബലിയെക്കുറിച്ചുള്ളത്. ഒരു കാലത്ത് കേരളത്തിൽ പ്രചരിച്ചിരുന്ന ബുദ്ധമതത്തിന്റെ സംഭാവനയാണ് ഓണം എന്നൊരു വാദവും നിലവിലുണ്ട്. ആര്യമതം കേരളത്തിൽ വന്നതിന്റെ ഓർമ്മ പുതുക്കലാണ് ഓണം എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നു. തിരുവോണം മലബാർ മേഖലയിൽ ആണ്ടുപിറവിയെ സൂചിപ്പിക്കുന്ന ആഘോഷമാണ്. തിരുവോണത്തിന്റെ തലേന്നാളാണ് വർഷാവസാനം. ഇങ്ങനെയൊരു വിശ്വാസവും ഉണ്ടായിരുന്നതായി വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ കാണുന്നു. ചേരമാൻ പെരുമാൾ മക്കയിലേക്ക് പോയ ദിവസമാണ് മലയാളികൾ ഓണമായി ആഘോഷിക്കുന്നതെന്ന് വില്യം ലോഗൻ വെളിപ്പെടുത്തുന്നു. തീരുന്നില്ല, വാമനന്റെ പ്രതിഷ്ഠയുള്ള തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഓണമായി കേരളമെങ്ങും പടർന്നതെന്നും പരശുരാമൻ കേരളം സന്ദർശിച്ചതിന്റെ ഓർമ്മയായിട്ടാണ് ഓണം ആഘോഷിക്കുന്നത് എന്നെല്ലാമുള്ള അനേകം വിശ്വാസങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. സമൂഹവും മനുഷ്യനുമെല്ലാം നിരന്തരം പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക കാലത്തും മലയാളിയുടെ മനസ്സിൽ ഓണമുണ്ട്. മതവും നിറവും ജാതിയുമൊന്നും ഓണത്തിനില്ല. ഓണം മലയാളിക്ക് ഊഞ്ഞാലാട്ടവും വള്ളംകളിയും ഓണപ്പൂക്കളും പുലികളിയും ഓണത്തുമ്പിയുമെല്ലാം ചേർന്നതാണ്. ദേശവൈവിധ്യങ്ങൾക്കനുസരിച്ച് ഓണത്തിന് നിറങ്ങളേറുകയും കുറയുകയും ചെയ്യുന്നു. അത്രമാത്രം.
1: ഓണം മലയാളികളുടെ മുഴുവൻ ഉത്സവമാണെങ്കിലും ഓരോ ദേശത്തും ഓണത്തിന്റെ ആചാരങ്ങളും ആഘോഷങ്ങളും വ്യത്യസ്തമാണ്.
0: വിവിധ ദേശങ്ങളിലെ ഓണവൈവിധ്യങ്ങളെക്കുറിച്ച് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ.
1: തൃപ്പൂണിത്തറ അത്തച്ചണയം, തൃക്കാക്കര അത്തപ്പൂവട, അമ്പലപ്പുഴ വേലകളി, ആറന്മുള വഞ്ചികളി, കുന്നംകുളം ഓണത്തല്ല്, തൃശ്ശൂരിലെ പുലിക്കളി, വടക്കേ മലബാറിലെ ഓണത്താർ, ഓണപ്പൊട്ടൻ എന്നിങ്ങനെ ഓരോരോ പ്രദേശത്തും ഓണത്തിന്റെ അടയാളങ്ങളായിട്ട് സവിശേഷമായ സംസ്കാര ചിഹ്നങ്ങളുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന തെക്കേ മലബാറിലെ പഴയ വള്ളുവനാട് പ്രദേശത്ത് ഓണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂവിടൽ തന്നെയാണ്. അത്തം തൊട്ട് പൂവിടും, ധാരാളം പൂപ്പാട്ടുകളും പാടി കുട്ടികൾ പൂവറിക്കാൻ പോവും. ആ പൂക്കാലം പൂവിടൽ, അതിനോട് ബന്ധപ്പെട്ട് തൃക്കാക്കരപ്പന വെക്കൽ, മണ്ണുകൊണ്ട് ഉരുട്ടി ഉണ്ടാക്കിയിട്ടാണ് തൃക്കാക്കരപ്പന ഉണ്ടാക്കുക. മണ്ണിന്റെ പ്രതീകമാണ് മാവേലി. മണ്ണിലേക്ക് താഴ്ത്തപ്പെട്ട മാവേലിയെ, മണ്ണിന്റെ കിനാവിനെ വിണോളം ഉയർത്താൻ വേണ്ടി മണ്ണ് കുഴച്ചു തന്നെയാണ് മാവേലി ഉണ്ടാക്കുന്നത്. ഇതൊക്കെ വള്ളുവനാട്ടിലെ പ്രധാനപ്പെട്ട ഓണത്തോട് ബന്ധപ്പെട്ട ആചാരങ്ങളാണ്. ഇത് പല സ്ഥലത്തും ഉള്ളതാണ്. പക്ഷെ വള്ളുവനാട്ടിൽ മാത്രമായിട്ട് കണ്ടിരുന്ന രണ്ട് പ്രധാനപ്പെട്ട ആചാരങ്ങൾ, ഒന്ന് ഓണവില്ലിന്മേൽ കൊട്ടിപ്പാട്ട് പാടുന്നതാണ്. ഓണവില്ല് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ അമ്പും വില്ലും ഉള്ള ആയുധമായിട്ടുള്ള വില്ലും അമ്പും തന്നെയാണ്. മൃഗങ്ങളെ കൊല്ലാനും ശത്രുക്കളെ കൊല്ലാനും വേട്ടയാടാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന സമരായുധമായ യുദ്ധോപകരണമായ വില്ലിനെ മലർത്തിയിട്ട് അതിന്മേൽ കൊട്ടി പാട്ടുപാടുന്ന ഒരു രീതി വള്ളുവനാട്ടിലുണ്ടായിരുന്നു. അതിനു പുറമെ ഉത്രാടപ്പാതിരയ്ക്ക് മാദേവരെ തൊഴിലുണർത്താൻ തിരുവരങ്ങത്തെ പാണനാരുടെ പിന്മുറക്കാർ ഉടുക്കു കൊട്ടിവിടാറുണ്ടായിരുന്നു. അതിനൊരു പാട്ടൊക്കെ ഉണ്ട്. നാഥ നാഥ തുയിലുണരേണം, അഴകൊടെ നാഥ തുയിലുണര്, സന്ധ്യയൂമേ പെട്ടുതാ തുയിൽ അവരുടെ വാതിലടച്ചുതാ. അത് ഉടുക്കുകൂട്ടിയാണ് പാട്. വള്ളുവനാടിന്റെ തെക്കേ അറ്റമായ കുന്നംകുളത്ത് ഓണത്തല്ല് എന്നൊരു സവിശേഷ കായിക വിനോദം കൂടി ഉണ്ടായിരുന്നു. അനവധി വർഷങ്ങളായിട്ട് ഓണത്തല്ല് നിലനിന്നിരുന്നു. ഓണത്തല്ലിൽ ഒത്ത ജോഡികൾ തമ്മിലുള്ള തല്ലാണ്. ആട്ടക്കളം പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രാമീണ രൂപം ഗ്രാമങ്ങളിൽ കുട്ടികൾ ഓണക്കാലത്ത് വിനോദമാക്കിയിട്ട് മാറ്റാറുണ്ടായിരുന്നു. ഈ ഓണത്തല്ലിന്റെ ഒത്ത ജോഡികൾ തമ്മിലുള്ള തല്ലിൽ മർമ്മത്തടിക്കരുത്, ചോര പൊട്ടിക്കരുത്, അങ്ങനെ ചില നിയമങ്ങളുണ്ട്. ഇങ്ങനെ ഒത്ത ജോഡികൾ തമ്മിൽ ദിവസങ്ങളോടൊക്കെ നിന്ന് വലിയ ചരിത്രമുണ്ട്. അങ്ങനെ തല്ലുമ്പോൾ നിയമം തെറ്റിക്കാതിരിക്കാൻ വേണ്ടി രണ്ട് റഫറിമാരുണ്ടാവും. അവരാണ് ഈ ചായക്കാരന്മാർ എന്ന് വിളിച്ചിരുന്നത്. അങ്ങനെ ഈ ഓണത്തല്ല് വളരെ പ്രശസ്തമായ കേൾവി കേട്ട ഒരു ഓണാഘോഷമായിട്ട് തെക്കേ മലബാർ നിലനിന്നിരുന്നു. ഇങ്ങനെ ഓരോ പ്രദേശത്തും ഓരോരോ കായിക കലാ വിനോദങ്ങളായി നാട്ടുകാരെ ഒരുമിപ്പിക്കാനും ആനന്ദിപ്പിക്കാനുമുള്ള വകകൾ ഒരുക്കിക്കൊണ്ട് ഓണം എന്നും മലയാളിക്ക് എല്ലാ വിഭാഗീയതയ്ക്കും അതീതമായ ഒത്തൊരുമ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഓണം വാസ്തവത്തിൽ മനുഷ്യവംശത്തിന്റെ ഏറ്റവും ആദിമമായ ഒരു ഓർമ്മയാണ്, അവസാനമില്ലാത്തൊരു സ്വപ്നവുമാണ്.
0: പൂവിളിയും പൂവിടലും ഊഞ്ഞാലാട്ടവും കൈകൊട്ടിക്കളിയും ഒക്കെയായി ഓണാഘോഷ ചടങ്ങുകൾ നിരവധിയാണ്. പലതും പലരും മറന്നുപോയിരിക്കുന്നു. ഓണക്കാലത്ത് അത്തമൊരുക്കുവാൻ

മലയാളിക്ക് വേണ്ടി പൂത്തിരുന്ന പല പൂക്കളും ഇന്ന് വിസ്മൃതിയിലേക്ക് മടങ്ങുകയാണ്. വാടാമലരും അതിരാണിയും ഓണപ്പൂവും കൃഷ്ണമുടിയും ചെമ്പരത്തിയും അരിപ്പൂവുമെല്ലാം അതിൽ വരുമെങ്കിലും മാവേലിയുടെ സ്വന്തം പൂവെന്നറിയപ്പെടുന്നത് തുമ്പപ്പൂവാണ്. മാവേലിയെ എതിരേൽക്കുവാൻ കൂട്ടത്തിൽ നിന്നും ഒതുങ്ങി മാറി ഒരു മൂലയിൽ ചെന്നു നിന്ന കുഞ്ഞു തുമ്പപ്പൂവിനെ മാവേലി വാത്സല്യത്തോടെ കോരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. വെളുത്ത നിറക്കാരിയായ തുമ്പപ്പൂവിന് മറ്റുള്ളവർക്കൊപ്പം നിൽക്കുവാൻ നാണമായിരുന്നു. പിന്നീട് തുമ്പപ്പൂ ഓണത്തിന്റെ മുൻനിരയിലേക്ക് കടന്നു വന്നു. അത്തം നാളിൽ പൂക്കളമൊരുക്കുമ്പോൾ തുമ്പയും തുളസിക്കതിരുമാണ് പ്രധാന വേഷക്കാർ. മാത്രമല്ല, തുമ്പക്കുടം കൊണ്ടാണ് ഓണത്തപ്പനെ അലങ്കരിക്കുന്നത്. സ്വർണമൂക്കുത്തി പോലെ പുല്ലിനടിയിൽ നിന്നും തലനീട്ടുന്ന മുക്കുറ്റി, ഓണക്കൊയ്ത്തു കഴിഞ്ഞ നെൽപ്പാടങ്ങളിൽ കടും നീല നിറത്തിൽ ചിതറക്കിടക്കുന്ന മുത്തുകൾ പോലെയുള്ള കാക്കപ്പൂവ്, വയൽവരമ്പുകളിലും ചതുപ്പുകളിലും ഊത നിറമുള്ള പൂക്കളുമായി ഇളകിയാടി നിന്നിരുന്ന അതിരാണിപ്പൂക്കളുമെല്ലാം ഇന്ന് വിട പറയുവാൻ തയ്യാറെടുക്കുകയാണ്.

നാട്ടിടവഴികളിൽ ഇവയിൽ ചിലതെങ്കിലും അടുത്ത കാലം വരെ നിന്നിരുന്നു. റോഡും പരിഷ്കാരങ്ങളും വികസനങ്ങളുമെല്ലാം ആദ്യം ചവിട്ടിയരച്ചു കളഞ്ഞത് ഈ സാധു സസ്യജാലങ്ങളെയായിരുന്നു. ഇന്ന് നമ്മുടെ അത്തക്കളങ്ങൾ നിറയ്ക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന പലതരം പൂക്കളാണ്. ഓണക്കളികളും ഓണപ്പാട്ടുകളും മലയാളിയുടെ മറ്റൊരു ഗൃഹാതുരതയാണ്. ഓണക്കളികളിൽ എന്നും മുന്നിൽ നിന്നിരുന്ന ഒരു പ്രധാന കളിയാണ് ഓണത്തല്ല്. നാടുവാഴികളായിരുന്നു ഓണത്തല്ല് സംഘടിപ്പിച്ചിരുന്നത്. രണ്ട് ചേരികളിലായി തല്ലുകാർ അണിനിരക്കും. തല്ലിന് ചില നിയമങ്ങളുണ്ട്. നിയമം തെറ്റിക്കുന്നവരെ പുറത്താക്കും. ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് കയറിയും ഇറങ്ങിയും ഓണത്തല്ല് അങ്ങനെ സന്ധ്യ മയങ്ങിയാലും നീളും. തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഒരനുഷ്ഠാനം പോലെ നടത്തിവരുന്ന കളിയാണ് ഓണത്തുള്ളൽ. ഊഞ്ഞാലിൽ ആടാതിരുന്നാൽ ഓണമായില്ല എന്ന് വിശ്വസിച്ചിരുന്നു നമ്മൾ. അത്രത്തോളം ഊഞ്ഞാലിന് ഓണവുമായി ബന്ധമുണ്ട്. ഓണം വരുന്നെന്ന അറിയിപ്പാണ് ഊഞ്ഞാലി കെട്ടൽ. മാവിലും പ്ലാവിലും പുളിയിലുമെല്ലാം കെട്ടുന്ന ഊഞ്ഞാലുകളിൽ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആടുന്നു. ഊഞ്ഞാൽ പാട്ടുകൾ എന്നൊരു ശാഖ തന്നെ മലയാളത്തിൽ പിറവിയെടുത്തത് ഊഞ്ഞാലാട്ടത്തിന്റെ ഗരിമ കൊണ്ട് തന്നെ. മനസ്സും ശരീരവും ഒരുപോലെ ആനന്ദിക്കുമ്പോൾ ഊഞ്ഞാൽ പാട്ടുകളും ഉയരുന്നു. ഊഞ്ഞാല് കെട്ടുവാൻ ഒരു മരം പോലുമില്ലാത്ത, മണ്ണില്ലാത്ത, തൊടിയോ മുറ്റമോ ഇല്ലാത്ത വീടുകളിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് ഇനി ഊഞ്ഞാൽ ഒരു സങ്കല്പമായി മാറും. അവർ സങ്കല്പങ്ങളിലാടും. വള്ളംകളിയും കുമ്മാട്ടിക്കളിയും തലപ്പന്തുകളിയും പാവക്കൂത്തുമെല്ലാം ഓണക്കളികളിൽ പേരും പെരുമയും ഉണ്ടായിരുന്നവയാണ്. ഗ്രാമങ്ങളിലെങ്കിലും ഇവയുടെ ചെറിയ തുടിപ്പുകളുണ്ട്. അവിവാഹിതരായ യുവതികളുടെ ഓണക്കളികളിൽ ഏറെ പ്രചാരം നേടിയ ഭക്തി പരിവേഷമുള്ള ഒരു വിനോദമാണ് തുമ്പിതുള്ളൽ. പാടിയും കൊട്ടിയും വട്ടമിട്ടിരിക്കുന്ന യുവതികളുടെ നടുവിൽ മുഖം മറച്ച് പൂക്കുലയേന്തി തുമ്പിയായിരിക്കുന്ന സ്ത്രീയെ മറ്റുള്ളവർ ചേർന്ന് തുള്ളിക്കാൻ ശ്രമിക്കുന്നതാണ് തുമ്പിതുള്ളൽ. തുമ്പിതുള്ളുന്നത് ദേവീ പ്രസാദത്താലാണെന്നും പ്രസാദിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹം ചൊരിയുമെന്നുമെല്ലാം വിശ്വാസം. ഓണക്കളികളിലെല്ലാം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നുണ്ട്.

0: പ്രകൃതിയോട് നന്ദി പറഞ്ഞും പ്രകൃതിയെ സ്നേഹിച്ചും മണ്ണിൽ മനുഷ്യൻ ആഹ്ലാദമൊരുക്കുന്നു.
1: വടക്കൻ കേരളത്തിൽ നിന്നുകൊണ്ട് ഓണത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ തെക്കൻ ഓണത്തെ പോലെ വലിയ ഒരു സന്തോഷമെന്നും

0: ആഘോഷമണം നൽകുന്നില്ല.
1: പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ ഇ ഉണ്ണികൃഷ്ണൻ
0: പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ട മാവേലി, ഓണവുമായി ബന്ധപ്പെട്ട ജനകീയമായ പുരാവൃത്തം, സത്യത്തിൽ നമ്മുടെ കാർഷിക അവബോധത്തിന്റെ തന്നെ ബഹിസ്ഫുരണമാണ് ഇത്തരം മിത്തുകളെ ഉണ്ടാക്കുന്നത്. ചെളിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന ഓരോ ഞാറും തളിർത്ത് പളർന്ന് പൂത്ത് വിളഞ്ഞു നിൽക്കുന്ന പാടത്തിന്റെ ഒരു പുനരാവിഷ്കാരമാണ് ഈ പുരാവൃത്തത്തിലൂടെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. മാവേലി എത്ര മണ്ണിലേക്ക് ആഴുമ്പോഴും സമൃദ്ധിയുമായിട്ട് പുനരവതരിക്കുന്ന നെൽപ്പാടകൾ, നെൽച്ചെടികൾ, അതിൻ്റെ അനന്തമായ വൈവിധ്യങ്ങൾ, അതിനെ പാടി പുകഴ്ത്തിയ പാണന്റെ പാട്ടുകൾ, പുള്ളുവന്റെ വീണയുമായിട്ട് കൊയ്ത്തുപാടങ്ങളിൽ കതിർപ്പാട്ടുകൾ പാടിയിരിക്കുന്ന പഴയ കാർഷിക സംസ്കാരം, ഇതൊക്കെ ഈ ഒരു സമൃദ്ധിയുടെ കാലമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മാവേലിക്കാലം, ഓണക്കാലം എന്നത്. ഒരുപക്ഷെ മാവേലി സങ്കല്പത്തിന് വടക്കൻ കേരളത്തിൽ ഉള്ള ഒരു മുഖമല്ല മധ്യ കേരളത്തിലോ തെക്കൻ കേരളത്തിലോ ഉള്ളത്. ഓണത്തിന്റെ ഒരു പൊലിമ വടക്കൻ കേരളത്തിൽ തെക്കൻ കേരളത്തെ പോലെ ഉണ്ടാവണമെന്നില്ല. വടക്കൻ കേരളത്തിൽ തന്നെ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലൊക്കെ ഓണത്തിന് വരുന്ന മാവേലി ദീപാവലി കാലത്താണ് തിരിച്ചു വരുന്നത്. ഇവിടെ പൊലിയന്തറ പാല നാട്ടിക്കൊണ്ട് ഏഴിലംപാലയുടെ കമ്പുകൾ നാട്ടിയിട്ട് ദീപവും തിരിയും വെച്ച് മാവേലിയെ യാത്രയാക്കുന്ന ഒരു അനുഷ്ഠാനം തന്നെ ദീപാവലി കാലത്തുണ്ട്. പൊലിയന്ത്ര പൊലിയന്ത്ര എന്നൊക്കെ വിളിച്ചിട്ട് കുട്ടികളൊക്കെ മാവേലി യാത്രയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു മാവേലി കാലമാണ് വടക്കൻ കേരളത്തിലുള്ളത്. ഓണത്തിന് മാംസഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ തെക്കൻ കേരളത്തിൽ ആളുകൾക്ക് ചിലപ്പോൾ അവിശ്വസനീയമായിട്ട് തോന്നാം. പക്ഷെ വടക്കൻ കേരളത്തിൽ മാംസഭക്ഷണം ഓണത്തിന് കഴിക്കുന്നു. ഒരുപക്ഷെ മാവേലിയുടെ അസുരപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു സങ്കല്പമായിട്ട് നമുക്ക് അതിനെ കാണാൻ വേണമെങ്കിൽ, സത്യത്തിൽ മാവേലിയുടെ പക്ഷത്ത് നിൽക്കുന്ന ചില വിശ്വാസങ്ങൾ, അതോടൊപ്പം തന്നെ മാവേലി പാതാളത്തിലേക്ക് ആഴ്ത്തിയ വാമനന്റെ പക്ഷത്ത് നിൽക്കുന്ന വിശ്വാസങ്ങൾ, ഇത് തെക്കും വടക്കും എന്ന് പറയുന്ന ഒരു ജനതയുടെ വിശ്വാസം മാത്രമല്ല, നമ്മുടെ ഓരോരുത്തിന്റെയും ഉള്ളിലുള്ള ചില പക്ഷങ്ങളാണ്.
1: കർക്കടകത്തിലെ ദുരിതപർവ്വങ്ങൾ കഴിഞ്ഞ് ചിങ്ങപ്പുലരിക്കായി കാത്തിരിക്കുന്ന മലയാളിയുടെ മുന്നിലേക്ക് പുത്തൻ പ്രതീക്ഷകളുമായി പറന്നെത്തുന്ന പക്ഷിയാണ് ഓണക്കിളി. ഓണത്തിന്റെ ഐശ്വര്യം വാലിട്ടെഴുതിയതുപോലെ കണ്ണിൽ നിറച്ചാണ് ഓണക്കിളികൾ പറന്നുവരുന്നത്. ഓണക്കിളിയെ കണ്ടാൽ മതി വയറു നിറയും എന്നൊരു ചൊല്ല് തന്നെ നിലവിലുണ്ട്. കറുപ്പും കൊന്നപ്പൂവിന്റെ നിറവും ഒരു കൊളാഷ് ചിത്രം പോലെ പ്രകൃതി ഈ പക്ഷിക്കുമേൽ വാരി വിതറിയിരിക്കുന്നു. ഓണം വരുന്നതറിയാത്ത ഒരു പുൽക്കൊടി പോലും നമ്മുടെ കൊച്ചുദേശത്തില്ല. ഉറുമ്പിനും പല്ലിക്കും പഴുതാരയ്ക്കും വരെ ഓണമുണ്ട്. തിരുവോണനാളിൽ ഇലപോലും മുറിക്കാതെയാണ് മലയാളി ഓണം ആഘോഷിക്കുന്നത്. ഉത്രാടത്തിൽ തന്നെ ഇലകളെല്ലാം മുറിച്ചു വയ്ക്കും. വാഴയ്ക്കും ഓണമുണ്ട് എന്ന വിശ്വാസത്തിന് എത്ര വലിയ പരിശുദ്ധിയാണ്. അടുക്കള ചുമരിൽ അരിപ്പൊടി കലക്കിയത് കൈപ്പത്തിയിൽ മുക്കി പതിച്ചിരുന്നു പഴയ ഭവനങ്ങളിൽ. പല്ലിക്കും പാറ്റയ്ക്കും ഉറുമ്പിനും ചിലന്തിക്കുമെല്ലാം തിരുവോണമുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന മലയാളിയുടെ പ്രവൃത്തിയായിരുന്നു അത്. ഒരുപക്ഷെ ലോകത്തൊരിടത്തും ഇത്രത്തോളം സമഭാവനയുള്ള ഒരു ഉത്സവം ആഘോഷിക്കുന്നുണ്ടാകില്ല. അതുകൊണ്ടാണ് ഏത് ദേശത്ത് കഴിഞ്ഞാലും മലയാളി ഓണത്തെക്കുറിച്ച് ഓർക്കുന്നതും ഓണം ആഘോഷിക്കുന്നതുമെല്ലാം. മലയാളിയുടെ പ്രിയ കവി വൈലോപ്പിള്ളി പാടിയതുപോലെ, ഏത് ധൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്ത് പുലർന്നാലും മലയാളിയുടെ മനസ്സിലെ ഇത്തിരിപ്പോന്ന നന്മയും പ്രതീക്ഷയും ആഹ്ലാദവുമാണ് പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണം. എന്നും ഒരു പ്രവാസിയുടെ ജീവിതം അനുഭവിച്ചവരാണ് മലയാളികൾ. ആദ്യകാലങ്ങളിൽ ദേശസേവനത്തിന്റെ ഭാഗമായി പട്ടാളത്തിലായിരുന്നു പോയിരുന്നതെങ്കിൽ പിന്നീട് സിംഗപ്പൂരിലേക്കും മലയ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലേക്കുമാണ് മലയാളികൾ തൊഴിൽ തേടി പലായനങ്ങൾ നടത്തിയത്. അക്കാലത്തെല്ലാം മലയാളി ഓണമുണ്ണുവാനും ഓണം ആഘോഷിക്കുവാനും നാട്ടിലേക്ക് മടങ്ങി വരുമായിരുന്നു. വീട്ടുകാർക്ക് പ്രിയപ്പെട്ട ബന്ധുവിന്റെ മടങ്ങിവരവും ഓണവും ഇരട്ടി മധുരം സമ്മാനിക്കുന്ന ആഘോഷവേളകളായിരുന്നു. അതിനെല്ലാം ശേഷമാണ് മലയാളി എണ്ണ വിളയുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമെല്ലാം ചേക്കേറിയത്. തൊഴിലിന്റെ സ്വഭാവമനുസരിച്ച് നാട്ടിൽ വരുവാൻ കഴിയാത്തവർ ഓണം ആ നാട്ടിൽ തന്നെ ആഘോഷിച്ചു. ഇന്ന് മറുനാടൻ മലയാളികളുടെ ഓണാഘോഷവും ഒരു വാർത്തയാണ്. മലയാളിയുടെ ഓണത്തെക്കുറിച്ച് അമേരിക്കക്കാർക്കും അറബികൾക്കും അറിയാം. അവർ ഓണസദ്യയുടെ വൈവിധ്യങ്ങൾ കണ്ട് അതിശയിക്കുന്നു. ഓണക്കളികളിൽ ഒരു ദേശത്തിന്റെ തനിമയും സംസ്കാരവും ദർശിക്കുന്നു. ഓണത്തോട് സാദൃശ്യമുള്ള ചില ഉത്സവങ്ങൾ വിദേശ രാജ്യങ്ങളിലുമുണ്ട്. പുതുവർഷത്തിലെ ആദ്യ 5 ദിനങ്ങൾ പൂക്കളമിട്ടും കോടിയുടുത്തുമെല്ലാം ആഘോഷിക്കുന്ന തായ്ലാന്റാണ് അവയിൽ ഒരു രാജ്യം. ഏറ്റവും രസകരമായ സംഗതി, നമ്മുടെ പുലികളിയോട് സാമ്യം തോന്നിക്കുന്ന ഒരു കളിയും അവിടെ അരങ്ങേറുന്നുണ്ട് എന്നുള്ളതാണ്. മക്കളും ചെറുമക്കളും മരുമക്കളുമെല്ലാം തറവാട്ടിൽ ഒത്തുകൂടി ഓണം ആഘോഷിച്ചിരുന്ന കാലം മലയാളി മറന്നുകഴിഞ്ഞു. ഇന്ന് തറവാടുകളില്ല, കൂട്ടുകുടുംബങ്ങളില്ല, 8 കെട്ടുകളും 4 കെട്ടുകളുമെല്ലാം വിദേശികൾക്ക് ടൂറിസത്തിന്റെ പേരിൽ ദിവസ വാടകയ്ക്ക് നൽകേണ്ടവയാണ്. മുത്തശ്ശിമാരും മുത്തശ്ശന്മാരുമെല്ലാം പകൽ വീടുകളിലും വൃദ്ധസദനങ്ങളിലും ചിട്ടയൊപ്പിച്ച് ജീവിക്കുന്നു. ഓർമ്മകളുടെ വേദനിപ്പിക്കുന്ന കടന്നൽ കൂടുകളേറ്റ് അവരുടെ ദുർബലമായ ഹൃദയങ്ങൾ വേദനിക്കുന്നു. അണുകുടുംബങ്ങളിൽ ആർക്കും ആരെയും നോക്കുവാനോ സംരക്ഷിക്കുവാനോ സമയമില്ല. കാലത്തിനു മുന്നിലും പിന്നിലും വിലങ്ങുകളിട്ട് പായുകയാണ് മനുഷ്യർ. നനുത്ത ഹൃദയവികാരങ്ങൾക്കൊന്നും ഇവിടെ ഇടമില്ല. ടാർജറ്റും അച്ചീവ്മെന്റുകളും ഇൻസെന്റീവുകളുമെല്ലാം വിഴുങ്ങിയ ജീവിത തിരക്കുകൾക്ക് മുന്നിൽ ഏറ്റവും പുതിയ തലമുറയുടെ ഓണം ഒരു ഓലക്കുട പോലെ കാറ്റിൽ പറന്നു പോവുകയാണ്.

0: ഇന്നത്തെ ഓണവും പഴയ ഓണവുമായിട്ട് വളരെ വളരെ വ്യത്യാസങ്ങളുണ്ട്.
1: പഴയ ഓണക്കാലത്തെക്കുറിച്ചും ഇന്ന് വന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചും പ്രമുഖ എഴുത്തുകാരനായിരുന്ന കേശവദേവിന്റെ പത്നി ശ്രീമതി സീതാലക്ഷ്മി ദേവ്.
0: പണ്ടത്തെ ഓണമാണെങ്കിൽ അത്തം അടുക്കുന്ന സമയത്ത് വിളകളിൽ എല്ലാവരും കൂടെ പോയി പൂക്കളിറക്കുക, പൂക്കളിർത്ത് അത്തം ഇടാനുള്ള ഒരുക്കങ്ങൾ, എല്ലാ കൂട്ടുകാരോത്ത് ഒരു വല്ലാത്ത ഒരു ഉത്സവ ലഹരിയായിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള ഓണം എല്ലാം റെഡിമെയ്ഡ് പൂക്കൾ. പണ്ടത്തെ പോലെയുള്ള യാതൊരു മഹാത്മ്യവും അതിൽ ഞാൻ കാണുന്നില്ല. ആ പുതുമ എല്ലാം നഷ്ടപ്പെട്ട്. പണ്ട് ഞങ്ങളെ കാലത്തൊക്കെ ഊഞ്ഞാലാട്ടവും തുമ്പിതുള്ളലും, ഇന്ന് ഇതൊന്നും എനിക്ക് കാണാനില്ല. ഓരോ സ്ഥലത്തും പ്ലാസ്റ്റിക് പൂക്കളൊക്കെ ഇട്ട് മത്സരാർത്ഥം. പണ്ട് മത്സരാർത്ഥം ഒന്നും ഇല്ലായിരുന്നു. പണ്ടുള്ള അർത്ഥം എല്ലാം ഒറിജിനൽ പൂക്കൾ എല്ലാം വീട്ടിന്റെ പരിസരത്ത് നിന്നും വീടുകളിൽ നിന്നും എല്ലാം പറിച്ചെടുത്ത പൂക്കൾ തന്നെയായിരിക്കും ഊഞ്ഞാലാട്ടവും. ഇതൊന്നും ഇപ്പോഴും ഓർമ്മയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക രീതിയാണ്. ചിങ്ങമാസം ആരംഭിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എല്ലാം ഒരു ആർത്തിരമ്പലാണ്. ഞങ്ങളുടെ നാട്ടിലെ ഓണം എന്ന് വെച്ചാൽ വിറവ് കയറുക, അതോടൊപ്പം ഊഞ്ഞാൽ കെട്ടുക. ഊഞ്ഞാൽ കെട്ടാനുള്ള വള്ളി ശേഖരിക്കാനായിട്ട് വീട്ടിൽ വരുന്ന ജോലിക്കാരെ കൊണ്ട് ഊഞ്ഞാൽ കെട്ടുക. അത്തപ്പൂ ഇടാനായിട്ട് അത്തപ്പൂ കള ഒഴുക്കാനുള്ള ആളുകളെ വിളിക്കുക. ഇതെല്ലാം ഒരു ഉത്സവ ലഹരിയായിരുന്നു കുട്ടികൾക്കെല്ലാം. പക്ഷെ ഇന്നാണെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ കാണുന്നില്ല. റെഡിമെയ്ഡ് കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു ഓണമായിട്ടാണ്. പക്ഷെ അന്നും കർക്കടക മാസത്തിൽ തന്നെ ചില വീടുകളിൽ പലഹാരം ഉണ്ടാക്കാനായിട്ട് മുറികളിൽ കയറി കഥകടച്ചിരുന്ന് ഉണ്ടാക്കലൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയിൽ വരുന്നു. അതെല്ലാം ഇപ്പോഴും അപ്പോഴുമായിട്ടുള്ള വ്യത്യാസങ്ങൾ വളരെ വളരെ മാറ്റങ്ങളാണ്.
1: മലയാളിയുടെ നാട്ടുമൊഴി വഴക്കങ്ങളിലും ചൊല്ലുകളിലുമെല്ലാം ഓണം ഒരു മഴവില്ലായി തെളിഞ്ഞു നിൽപ്പുണ്ട്. കാണം വിറ്റും ഓണമുണ്ണണം എന്നും ഓണം കഴിഞ്ഞാൽ ഓട്ടക്കലമെന്നും ഓണം കയറാ മൂലയെന്നുമെല്ലാം മലയാളി പറഞ്ഞു ശീലിച്ചത് ഓണം പകർന്നു തന്ന ജീവിത പരിസരത്തു നിന്നാണ്. കുടവയറനായ ഓണത്തപ്പന് മലയാളി കാലികമായി ധാരാളം പരിഷ്കാരങ്ങൾ നൽകി. ഓണത്തപ്പന്റെ സങ്കല്പത്തിലുള്ള തെയ്യമാണ് ഓണത്താറ്. കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് ഇത് പ്രചാരത്തിലുള്ളത്. ഒരു ചെറിയ ആൺകുട്ടിയെയാണ് ഓണത്താറിന്റെ വേഷം കെട്ടിക്കുന്നത്. അകമ്പടിയായി ചെണ്ടയും കൊട്ടും.

പാട്ടുമുണ്ടാകും. വലതു കൈയിൽ മണിയും ഇടതു കൈയിൽ ഓണവില്ലും പിടിച്ച് മണിമുട്ടിക്കൊണ്ടാണ് തെയ്യമാടുന്നത്. ഓണം ഇങ്ങനെ മലയാളി ഹൃദയത്തിലൂടെ ഭിന്നഭാവങ്ങളിൽ രസങ്ങളിൽ ഒഴുകി പടരുന്നു. കാർഷിക വൃത്തിയുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു ആത്മഭാവം ഓണത്തിനുണ്ട്. വിത്തും വിതയും നിലമൊരുക്കലും കളപറിക്കലും കൊയ്ത്തും മെതിയുമെല്ലാം ചേരുന്ന സംസ്കാര ചക്രത്തിലെ ഏറ്റവും നല്ല ആഹ്ലാദവേളയിലാണ് ഓണമെത്തിയിരുന്നത്.

അരവയറും മുഴുപ്പട്ടിണിയും ദാസ്യവേലകളുമായി കഴിഞ്ഞിരുന്ന ദരിദ്രജനവിഭാഗത്തിന് ഓണം ഇല്ലായ്മകൾക്കിടയിലെ സമൃദ്ധിയായിരുന്നു. ചൂഷകരും ചൂഷണവുമെല്ലാം കടലുകടത്തിവിട്ട സാമൂഹ്യ പരിസരത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഏറെ പുരോഗമിച്ചിരിക്കുന്നു. ഇന്ന് ഓണസദ്യ ഉണ്ണുവാൻ ഓണനാൾ വരെ കാത്തിരിക്കണ്ട, എപ്പോൾ വേണമെങ്കിലും തൂശനിലയിൽ ഇഞ്ചിയും മാങ്ങയും നാരങ്ങയും കിച്ചടിയും പച്ചടിയും അവിയലും സാമ്പാറും ചേരുന്ന സദ്യ ഉണ്ണാം. എത്ര തരം പായസം വേണമെങ്കിലും ഒരുക്കാം, കുടിക്കാം. പക്ഷേ ഓണസദ്യ ആകണമെങ്കിൽ അതിൽ മറ്റു പല സ്നേഹങ്ങളും കലരണം. പ്രകൃതിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും കിനിഞ്ഞിറങ്ങുന്ന ആ ഭാവമാണ് ഓണസദ്യയിലെ പ്രധാന വിഭവം. എന്നും കഴിക്കുന്ന ചോറ് തന്നെയാണ് ഓണത്തിന് തൂശനിലയിലും വിളമ്പുന്നത്. പക്ഷേ ആ നല്ല ദിവസം വീട്ടുകാർക്കൊപ്പം സുഹൃത്തുക്കൾക്കൊപ്പം എല്ലാ പരിഭവങ്ങളും വേദനകളും പിണക്കങ്ങളും മറന്ന് ഒത്തുകൂടുമ്പോൾ അവിടെ ഒരു പുതിയ ലോകം പിറക്കുന്നു. അതിൻ്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ ചേർന്നാണ് ഒരു വർഷം കടക്കേണ്ടത്. അതിൻ്റെ മുന്നൊരുക്കമാണ് ഓണദിനങ്ങൾ സമ്മാനിക്കുന്നത്. ദ്രാവിഡ ജനതയുടെ ആദിഭാവങ്ങൾ ഓണത്തിൻ്റെ അരങ്ങിലും അണിയറയിലും ഉൾച്ചേർന്നിരിക്കുന്നു. പുരാണങ്ങളിൽ അസുരന്മാരെല്ലാം ദുഷ്ടന്മാരാണ്. എന്നാൽ അവർക്കിടയിൽ സത്യവും നീതിയും ധർമ്മവുമെല്ലാം കാത്തുസൂക്ഷിച്ചിരുന്ന ഒരു രാജാവ് കഥകൾക്കുള്ളിലെ കൗതുകമാണ്. ഒരുപക്ഷേ കലർപ്പില്ലാത്ത കേരളത്തെ പ്രതിനിധീകരിക്കുവാൻ എന്തുകൊണ്ടും യോഗ്യൻ നീതിമാനായ അസുരരാജാവ് തന്നെയാണ്. ഓണം അങ്ങനെ മലയാളിയുടെ ഭാവുകങ്ങളിൽ ഒരിക്കൽ കൂടി മുദ്രയിടുകയാണ്. നാം മറന്നുപോകുന്ന പലതും മറക്കരുതേ എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓണം. ഓണം ഒരു പിൻവിളിയാണ്. സ്വന്തം ചിറകിനുള്ളിലേക്ക് ഒരു തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളെ മാടി വിളിക്കുന്നത് പോലെ നമുക്ക് ആ സുരക്ഷിതത്വത്തിൽ അമരാം. എല്ലാ ദുഃഖങ്ങളും

0: ഓണനിലാവുദിക്കുമ്പോൾ ചിത്രീകരണം സമാപിക്കുന്നു. രചന ദിവ്യ, ആഖ്യാനം ശീലരാജ്, നിർവഹണം ജി ജയ. തയ്യാറാക്കിയത് സുജിത അനിൽ.
1: എന്താ ചേട്ടാ ഒരു വിഷമം?
2: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
1: അതിനെന്താ, മൈ ജിയിൽ ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്, ഒപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
3: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: ഏവർക്കും താലം ജ്വല്ലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ.
5: താലം ജ്വല്ലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
6: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇഷ്ടദാനം എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി മോഹൻ സിത്താര ചിട്ടപ്പെടുത്തി ചിത്രപാടിയ ഗാനം.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
2: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
1: അവിടെന്താ ഇത്ര പ്രത്യേകത?
3: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
4: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
5: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും. ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
4: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
6: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
7: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
8: കണ്ടീഷൻ സപ്ലൈ.
9: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്.
10: മോളെ,
9: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിലിട്ടിരുന്നില്ലേ?
10: 2 വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാടും നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
11: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ, അക്കൗണ്ട് ആക്ടീവ് ആകും, തികച്ചും ഫ്രീ. വാ,
9: എങ്ങോട്ട്?
11: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്ടീവായി.
9: RBI പറയുന്നു,
12: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
13: എനിക്ക് ഈ കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
14: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
13: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
14: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
13: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
14: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
13: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
15: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
16: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
17: ഭീമ ഓണം ഫെസ്റ്റ്. ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ, ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
16: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോത്തൻകോട് ഷോറൂമുകളിൽ.
18: ഏവർക്കും താലം ജ്വല്ലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണദിനാശംസകൾ.
19: താലം ജ്വല്ലേഴ്സ്, വെഞ്ഞാറുമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
20: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
21: മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
20: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
21: എന്നാ ഞാനും വരുന്നളയാ.
16: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
22: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം. കിഴക്കൻ പത്രോസ് എന്ന ചിത്രത്തിന് വേണ്ടി ONV കുറുപ്പ് വരികൾ എഴുതി, SP വെങ്കടേഷ് സംഗീതം പകർന്ന് യേശുദാസ് പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
1: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
3: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
1: അവിടെന്താ ഇത്ര പ്രത്യേകത?
4: 1st ടാറ്റ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31st വരെ.
5: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
6: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
7: കണ്ടീഷൻ സപ്ലൈ.
8: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
0: ആകാശവാണി അനന്തപുരി FM 101.9. തിരൈപ്പൂക്കൾ. തിരൈപ്പൂക്കളിൽ ആദ്യം കേൾക്കാം മൈക്കിൾ മദന കാമരാജൻ എന്ന ചിത്രത്തിനു വേണ്ടി S. Janakiയും കമൽഹാസനും പാടിയത്.

0: ജി ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ് 20 കാറുകൾ 25 സ്കൂട്ടറുകൾ 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ് 50 ഇന്റർനാഷണൽ ട്രിപ്സ് മെഗാ ബംപർ സമ്മാനം BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: ഒരു ഗാനം കൂടി കേൾക്കാം. കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിന് വേണ്ടി സാധനാ സർഗം പാടിയത്.

0: തിരയ്പൂക്കൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: സഞ്ചാരി ഒരു ചെറിയ വള്ളത്തിൽ കയറി കണ്ടൽക്കാടുകൾക്ക് നടുവിലൂടെ നമുക്കൊരു യാത്ര പോയാലോ? എല്ലാവരും റെഡിയല്ലേ? ഇന്ന് ഞങ്ങളുടെ യാത്ര കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്തിലേക്കാണ്.

0: അഷ്ടമുടിക്കായലിനും കല്ലടയാറിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളുടെ ഒരു സമൂഹമാണ് മൺട്രോ തുരുത്ത്. മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ മനോഹരമായ പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞുതരാൻ ഇന്ന് നമ്മളോടൊപ്പം ഡി ടി പി സിയുടെ സ്റ്റാഫായ ഷീജയുണ്ട് കൂടെ.
1: രണ്ട് രീതിയിൽ വരാം, ബസ്സിന് വരാം, ട്രെയിന് വരാം. ബസ്സിന് വരുവാണെങ്കിൽ നമുക്ക് കൊല്ലത്തുനിന്ന് വരുന്ന ഒരു യാത്രക്കാരനാണെങ്കിൽ നമുക്ക് കൊല്ലത്തുനിന്ന് രണ്ട് ബസ്സുണ്ട് നേരിട്ട് നമുക്ക് മൺട്രോ തുരുത്തിലോട്ട് വരാൻ. അല്ലാതെ വരുന്നവർക്കാണെങ്കിൽ കുണ്ട്ര ഇറങ്ങിയിട്ട് കുണ്ട്രയിൽ നിന്ന് നമുക്ക് നേരിട്ട് മൺട്രോ തുരുത്ത് ബസ്സുകളുണ്ട്. നാലഞ്ച് ബസ്സുകളുണ്ട്, നമുക്ക് അരമണിക്കൂർ ഇടവിട്ട് ബസ്സുകളുണ്ട്. നമ്മളുടെ ഈ സെന്റർ ഡി ടി പി സിയുടെ കീഴിലുള്ള ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നത് കാര്യോത്തരക്കടവ് ജംഗ്ഷനിലാണ്. ആ കാര്യോത്തരക്കടവ് ജംഗ്ഷനിൽ നമുക്ക് ബസ് സ്റ്റോപ്പുണ്ട്. അവിടെ ഇറങ്ങിയാൽ നമുക്ക് ബസ്സിന് വരുന്നവർക്ക് ഒരു വലച്ചിലുമില്ലാതെ നമുക്ക് നേരിട്ട് ഇനി എത്താൻ പറ്റും. പിന്നെ ട്രെയിന് വരുന്നവർക്കും അതിനേക്കാൾ എളുപ്പമാണ്. നമുക്ക് എപ്പോഴും ഇവിടെ ട്രെയിൻ സർവീസ് എപ്പോഴും ഇല്ലെങ്കിൽ നാലഞ്ച് ട്രെയിൻ നമുക്ക് മെമു സർവീസ് ഉണ്ട്, അല്ലാതെ എക്സ്പ്രസ്സുകളുണ്ട്, അല്ലാതെ പാസഞ്ചറുണ്ട്. അതിന് വന്നാലും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയാൽ 1 കിലോമീറ്റർ മാത്രമേ നമുക്ക് ദൂരമുള്ളൂ. അവിടെ നിന്ന് ഓട്ടോറിക്ഷ കിട്ടും, അല്ലെങ്കിൽ നടന്നു വരാനാണേ കണ്ട് നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടുവരുന്നവർക്കാണെങ്കിൽ അങ്ങനെ അതെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ സെന്ററിൽ എത്താൻ കഴിയും. അങ്ങനെ രണ്ട് മാർഗം, ഏത് മാർഗത്തിൽ വരുന്നവർക്കും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് യാതൊരു വിധമായ അലച്ചിലുമില്ലാതെ വന്ന് നമ്മുടെ ഓഫീസിൽ എത്താൻ കഴിയും. നമ്മുടെ ഈ നാടിന്റെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് പോകാൻ കഴിയും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മത്സ്യസമ്പത്തുകള്, നമ്മുടെ ഇവിടുത്തെ കാഴ്ചകള് എല്ലാം നല്ലതുപോലെ കണ്ട് ആസ്വദിച്ച് നമുക്ക് രുചികരമായ ഭക്ഷണവും കഴിച്ചു പോകുന്നതിനുള്ള എല്ലാ സൗകര്യവും നമ്മുടെ ഈ മൺട്രോ തുരുത്തിലുണ്ട്.
0: 1810 മുതൽ 1815 വരെ തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു കേണൽ ജോൺ മൺട്രോ. ഈ പ്രദേശത്തിന്റെ വികസനത്തിനായി അശ്രാന്തം പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് കേണൽ ജോൺ മൺട്രോ. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ തുരുത്തിന് മൺട്രോ തുരുത്ത് എന്ന പേര് നൽകിയിരിക്കുന്നത്.
1: മൺട്രോ സാഹിബ് വന്ന് ഇവിടെ പല നല്ല കാര്യങ്ങളും ചെയ്യുകയുണ്ടായി. ഒരു ഡച്ച് പള്ളി പണിയുകയുണ്ടായി. പിന്നെ ഒരു ബദേൽ ആശ്രമം എന്നും പറഞ്ഞ അവിടെ ഒരു ബംഗ്ലാവും ഒരു സ്കൂളും സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം വന്ന് ഇതെല്ലാം സ്ഥാപിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചില നല്ല കാര്യങ്ങൾ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ തിരുവിതാംകൂർ ഭരണസമിതി എല്ലാം കൂടെ ഉൾപ്പെട്ടാണ് നമുക്കിവിടെ ഈ പ്രദേശത്തിനൊരു വിളിപ്പേരില്ലാതെ കിടക്കുന്ന സമയത്താണ് ഇതിനെ നമ്മൾ ആ സായിപ്പിന്റെ പേരിൽ നമുക്ക് ആ ഈ സ്ഥലത്തെ മൺട്രോ തുരുത്ത് എന്ന പേരിൽ ആക്കാമെന്നുള്ള തീരുമാനത്തിൽ മൺട്രോ തുരുത്ത് എന്ന് ആക്കിയെന്നാണ് ചരിത്രം പറയുന്നത്.
0: തുരുത്ത് എന്ന് പറയുമ്പോൾ എന്താണെന്നൊന്ന് സാധാരണക്കാർക്ക് വേണ്ടി ഒന്ന് പറയാം.
1: തുരുത്ത് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ മൺട്രോ തുരുത്ത് പഞ്ചായത്തിന്റെ 13 വാർഡാണ് നമുക്കുള്ളത്. അതിലൊരു 2-3 വാർഡ് ഒഴിച്ച് ബാക്കി എല്ലാ വാർഡിലും നമുക്ക് എല്ലാ ഭാഗത്തോടുകളും പുഴകളുമാണ് ഉള്ളത്. അതുകൊണ്ടാണ് എവിടെ ചെന്നാലും എല്ലാ ഭാഗത്തും നമുക്ക് തോടുകളും കുഴികളും എല്ലാം ഉണ്ട്. മൺട്രോ തുരുത്തിന്റെ ഏറ്റവും കൂടുതൽ ലോകശ്രദ്ധ പിടിച്ചു പറ്റിയത് ഈ 4 വശവും ഈ വെള്ളം കിടക്കുന്നത് കൊണ്ടാണ്. അതാണ് ഇവിടുത്തെ മൺട്രോ തുരുത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് കണക്ക് തന്നെ തോടും കുഴികളും തെങ്ങും തോപ്പുകളും എല്ലാമായിട്ട് നമ്മളെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് മൺട്രോ തുരുത്ത്.
0: ചെറിയ തോടുകളുണ്ടെന്ന് പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് പേരുകൾ വല്ലതും
1: നമ്മളിവിടെ അങ്ങനെ പ്രത്യേകിച്ച് തോടുകളൊന്നും ഒരു പേരായിട്ടില്ല. നമ്മളിപ്പം സമീപ പ്രദേശത്തുള്ളവർ ചെല്ലുമ്പോൾ നമ്മൾ പറയും നമ്മളൊരു വീടിന്റെയോ ആളിന്റെയോ ഒക്കെ പേര് വെച്ച് അങ്ങനെയാണ് പറയുന്നത്. പിന്നെ 1-2 സ്ഥലത്ത് നമ്മൾ പറയുന്നുണ്ട് തോടുകളുടെ പാട്. അപ്പൊ ഒരു പൂപ്പാണി എന്ന് പറഞ്ഞ് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ 16 വശത്ത് ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ അവിടെ പറയുമ്പോൾ നമ്മൾ പറയും പൂപ്പാണിക്കായൽ. അവിടെ എല്ലാം നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. അപ്പൊ അത് ആ പൂപ്പാണി കായൽ എന്ന് പറയുന്നത് അത് ഒരു സ്ഥലം അങ്ങനെ പറയുന്ന ഒരു വളരെ പ്രകൃതി ഭംഗിയാണ്. അത് കണക്ക് തന്നെ പെരിങ്ങാലം എന്ന് പറയുന്നത് മൺട്രോ തുരുത്ത് പഞ്ചായത്തിന്റെ ഒരു വാർഡാണ് പെരിങ്ങാലം എന്ന് പറയുന്നത്. ആ പെരിങ്ങാലം എന്ന് പറയുന്നതും ഇത് കണക്കാണ്. നമ്മൾ റോഡിൽ പോകുമ്പോൾ 4 സൈഡും വെള്ളവുമാണ്, എന്നാൽ നമുക്ക് യാത്രാ സൗകര്യങ്ങൾ നല്ലതുപോലെ ഉണ്ട്. ഈ 4 സൈഡിലും കണ്ടൽ കാടുകളും കണ്ടൽ മരങ്ങളും എല്ലാം ചുറ്റിക്കിടക്കുന്ന നല്ല പ്രകൃതി ഭംഗി ഒത്തുകിണങ്ങിയ ഈ പ്രദേശത്തെ എങ്ങനെയെല്ലാം പുകഴ്ത്താവോ അതേ കണക്ക് പ്രകൃതി ഭംഗിയായ സ്ഥലങ്ങളാണ് അവിടെ ആ പെരിങ്ങാലം. അങ്ങനെ ആ പെരിങ്ങാലം ഭാഗമെന്നാണ് പറയുന്നത്.
0: ഇവിടുത്തെ കണ്ടലുകൾക്ക് പ്രത്യേകിച്ച് പേര് അങ്ങനെ ഉണ്ടോ?
1: പലതരത്തിലുള്ള കണ്ടലുകളുണ്ട്. കണ്ടലുകൾ ഇപ്പൊ നമ്മുടെ പ്രദേശത്തെ നമ്മളെ ഇത് താങ്ങി നിർത്തുന്നതിനും എല്ലാം നമുക്ക് അത് കണ്ടല് കാഴ്ചക്കാർക്ക് നല്ലതും നമ്മുടെ ഭൂമിക്കും ഏറ്റവും നല്ലതാണ് ഈ കണ്ടലുകൾ. ആ കണ്ടൽ കാടുകളെല്ലാം ഇങ്ങനെ നല്ലതുപോലെ അതിന്റെ വേരുകളും എല്ലാം പിടിച്ച് നമുക്ക് യാത്രക്കാർക്ക് പോകുമ്പോൾ നല്ല തണലും തണുപ്പും ഒക്കെ നൽകുന്നതാണ് ഈ കണ്ടൽ കാടുകൾ. അങ്ങനെ അതെല്ലാം കൊണ്ട് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മൺട്രോ തുരുത്ത് എന്ന് പറയുന്നത്.
0: ചുറ്റും ഈ തോടുകൾക്കിടയിൽ വീടുകളാണ്?
1: വീടുകളുണ്ട്.
0: അവിടെ എങ്ങനെ താമസ സൗകര്യങ്ങൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ?
1: അവിടെ നമ്മള് താമസക്കാരുണ്ട്. അവിടങ്ങളിൽ നമ്മള് ഹോം സ്റ്റേകൾ ചെയ്യുന്നുണ്ട്, റിസോർട്ടുകൾ ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും. അവിടെയൊക്കെയാണ് കൂടുതൽ ആളുകളെ ആകർഷിക്കപ്പെടുന്നത്, അങ്ങനെയുള്ള സ്ഥലത്താണ്. നമ്മൾ
0: താമസിക്കുന്നതിന്.
1: അപ്പം നമുക്ക് അവിടെ അലോസരപ്പെടുത്തുന്ന മറ്റൊരു കാര്യങ്ങളും അവിടെ ഇല്ല. നമുക്ക് നല്ല പ്രകൃതി രമണീയ നല്ല നിശബ്ദമായ അന്തരീക്ഷവും
0: എല്ലാം
1: പ്രകൃതിയോട് ഇണങ്ങിക്കിടക്കുന്ന പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ നമുക്ക് താമസക്കാരും ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ ഇവിടുന്ന് ഒരുപാട് ഹോം സ്റ്റേകളും റിസോർട്ടുകളും അവിടെ ഇപ്പം നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ നല്ല ആളുകളും ഉണ്ട്.
0: മൺട്രോ തുരുത്ത് ഒരു സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് മാറുന്നതിനുള്ള ഒരു തുടക്കം എങ്ങനെയായിരുന്നു?
1: 10-25 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളിവിടെ വിദേശികളായിരുന്നു തുടക്കം മുതലേ ഇവിടെ നമ്മുടെ ഈ നാട് കാണാൻ വന്നുകൊണ്ടിരുന്നത്. അവരാണ് ഇവിടെ വന്ന് ആദ്യം നമ്മുടെ ഈ മൺട്രോത്തുരുത്തിന്റെ പ്രകൃതി ഭംഗിയും ലോകത്തെ അറിയിച്ച അല്ലെങ്കിൽ മറ്റു നാടുകളെ അറിയിച്ചത് വിദേശികൾ തന്നെ ആയിരുന്നു. നമ്മുടെ സ്വദേശികളൊക്കെ മുന്നേ വന്നത് വിദേശികളാണ്. കുറച്ചു കാലമേ ആയുള്ളൂ നമ്മുടെ സ്വദേശികൾ ഇവിടെ വന്ന് നമ്മളുടെ ഈ നാടിനെ കുറിച്ച് അറിയുന്നതും അതിനെ കുറിച്ച് മറ്റുള്ളടത്തോട്ട് പറഞ്ഞു പറഞ്ഞ് നമുക്ക് കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങിയതും കുറച്ചു കാലമേ ആയുള്ളൂ.

0: വിദേശികൾ കൂടുതലും പേരും വരുമ്പോൾ അവരെന്താ പറയാറ്? എങ്ങനെയാണ് അവർ ഈ ഒരു സ്ഥലത്തെ പറ്റി അറിയുന്നത്?
1: അവർക്ക് നമ്മൾ ഈ സ്ഥലം കണ്ടാൽ അവർ ഭയങ്കര അത്ഭുതമാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇവിടെ ഈ തെങ്ങുകളും മരങ്ങളും ഈ കൊച്ചു തോടുകളും പിന്നെ മീൻകുളങ്ങളും കൊഞ്ചു കുളങ്ങളും എല്ലാം ഒക്കെ കാണുമ്പോൾ അവർ ഭയങ്കര അത്ഭുതമാണ്, ഭയങ്കര സന്തോഷത്തിലാണ് അവരെല്ലാം തിരിച്ചു പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വദേശികളെ ഇവിടത്തേക്ക് ആകർഷിച്ചത് വിദേശികൾ വന്ന് കണ്ടിട്ട് പോയ അനുഭവങ്ങൾ പങ്കുവെച്ചതിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് തോന്നുന്നത്. നമ്മുടെ സ്വദേശികൾ ഇവിടെ വരാൻ തുടങ്ങിയത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടാണ്. ഇപ്പോഴും വരുന്നവർ ഭയങ്കര സന്തോഷത്തോടെയാണ്. വർഷങ്ങളായിട്ട് ഇപ്പം ഇവിടെ വരുന്ന വിദേശികളുണ്ട്.
0: ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ്?
1: എല്ലാ രാജ്യങ്ങളിൽ നിന്നും, ഒരു രാജ്യമല്ല, നമുക്ക് ഏത് ഒരുപാട് രാജ്യം, അമേരിക്ക, ലണ്ടൻ, അങ്ങനെയൊക്കെയുള്ള ഒരു ഫ്രാൻസ്, എല്ലാ രാജ്യത്തുനിന്നുള്ള ആളുകൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആളുകളെക്കാൾ കൂടുതൽ കണ്ട് ആസ്വദിച്ചു പോകുന്നത് വിദേശികൾ തന്നെയാണ്. അവരാണ് നമ്മളുടെ ഈ മൺട്രോ തുരുത്തിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതും വിദേശികളാണ്. വിദേശികളുടെ ഒരു അഭിപ്രായത്തിലും സന്തോഷത്തിലുമാണ് നമ്മളുടെ ആളുകൾ കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞാണ് നമ്മുടെ ആളുകൾ പിന്നെ ഇവിടെ തുടങ്ങിയത്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള അനുഭവങ്ങളാണ് അവർ പങ്കുവച്ചിട്ടുള്ളത്. ഞങ്ങളും ഇവിടെ അവരുടെ അനുഭവങ്ങൾ ഇവിടെ എഴുതി മേടിക്കുമായിരുന്നു.
0: അത് കഴിഞ്ഞ് സ്വദേശികൾ വരാൻ തുടങ്ങിയത് ഏതൊരു സമയം മുതലാണെന്നാണ്
1: എനിക്ക് തോന്നുന്നു ഈ മൊബൈലൊക്കെ പ്രചാരത്തിൽ വന്നതിന് ശേഷമാണ്. പിന്നെ മീഡിയകൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓരോരുത്തർ വന്ന് കണ്ടിട്ട് അവരിങ്ങനെ ഇതണക്ക് ഓരോന്ന് പോസ്റ്റ് ഇടാൻ തുടങ്ങിയപ്പോഴാണ്, അങ്ങനെ അറിഞ്ഞാണ് നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ സ്വദേശികൾ വരാൻ തുടങ്ങിയത്. അതിന് ശേഷമാണ്, നമ്മുടെ മീഡിയയിലൊക്കെയുള്ള മുന്നേറ്റത്തിന് ശേഷമാണ്.
0: ഈ DTPC ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് വർഷമാണ്?
1: നമ്മൾ 2018 ഇവിടെ ഒരു ഓഫീസ് തുടങ്ങുന്നത്. അതിനു മുമ്പ് തന്നെ നമ്മൾ DTPC മെയിൻ ഓഫീസായ കൊല്ലത്തു നിന്ന് നമ്മളെ അവിടുന്ന് ട്രാവലറുകളിൽ അത് കൂടുതൽ ആളുകളെ അന്ന് കൊണ്ടുവന്നിരുന്നത് വിദേശികളെയായിരുന്നു. വിദേശികൾ 2 ട്രിപ്പായിട്ട് നമ്മളെ ഇവിടെ കൊണ്ടുവരും. രാവിലെ 10 മണിക്ക് ഒരു ട്രിപ്പ് കൊണ്ടുവരും, ഉച്ചയ്ക്ക് 3 മണിക്ക് ഒരു ട്രിപ്പിനെ കൊണ്ടുവന്ന്, അങ്ങനെയായിരുന്നു നമ്മളിവിടെ DTPC പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നത്. പിന്നെ 2018 നമുക്ക് ഇവിടെ ഒരു ഓഫീസ് തുടങ്ങുന്നത്. നമ്മൾ
0: ഇവിടെ ഒരു ഇപ്പോൾ ഒരു സഞ്ചാരി വരുമ്പോൾ ആദ്യം തന്നെ വന്ന ശേഷം എന്തൊക്കെ സൗകര്യങ്ങളാണ് അല്ലെങ്കിൽ സേവനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് DTPC?
1: ആദ്യം നമുക്ക് എങ്ങനെ പോകാൻ പറ്റും, നമ്മൾ എങ്ങനെയുള്ള ബോട്ടിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്, അത് പോയാൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. പിന്നെ നമുക്ക് ചോദിക്കുന്നത് അവർക്ക് നല്ല ഭക്ഷണം എങ്ങനെ കിട്ടും, എവിടെ കിട്ടും ഭക്ഷണം കിട്ടുന്നത്, അത് ചോദിക്കുന്നുണ്ട്. പിന്നെ നല്ല താമസ സൗകര്യങ്ങൾ. മൺട്രോത്തുരുത്ത് DTPC നമുക്ക് 2 മണിക്കൂർ ഉള്ള ഒരു ഓപ്പൺ ബോട്ടിംഗ് ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. മേളിൽ മൂടിയില്ലാത്ത വള്ളങ്ങളെയാണ് നമ്മൾ ഓപ്പൺ ബോട്ട് എന്ന് പറയുന്നത്. ചില കൂടുതൽ വന്ന് ചോദിക്കുന്നുണ്ട്, ചിലർ ചോദിക്കും ഇവിടെ ശിക്കാരയുണ്ടോ, ഹൗസ് ബോട്ട് ഉണ്ടോ, എങ്ങനെയുള്ളതാണെന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നമുക്ക് മൂടിയൊന്നുമില്ലാത്ത സാധാരണ നമ്മളെ വഞ്ചി, ചിലർ പറയും വഞ്ചി എന്ന് പറയും, നമ്മളിവിടെ സാധാരണ ഞങ്ങൾ ഇവിടെ പറയുന്ന ഈ പ്രദേശത്ത് പറയുന്ന വള്ളം എന്ന് പറയും. ആ വള്ളത്തേലുള്ളൊരു യാത്രയാണ്. നമ്മൾ ഈ 2 മണിക്കൂർ ട്രിപ്പിൽ നമ്മൾ തുടങ്ങുന്നത് മുതൽ ഒരാള് നിന്ന് തുഴഞ്ഞാണ് നമ്മൾ ഈ വള്ളം പോകുന്നത്. അപ്പൊ അത് അത്രയ്ക്ക് സ്ലോ ആയിട്ടാണ് നമ്മൾ ഈ പോകുന്നത്. അപ്പോൾ സമീപത്ത് അക്കരെ ഇക്കരയും ഒക്കെ നമുക്ക് മരങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് തോടിലൂടെ മത്സ്യബന്ധനം നടത്തുന്ന ആളുകളുണ്ട്, അങ്ങനെ അവരെ കാണാം. പിന്നെ നമുക്ക് അങ്ങോട്ട് നടന്ന് നടന്ന് ചെല്ലുമ്പോൾ പിന്നെ കൊച്ചു കൊച്ചു തോടുകളാണ്. കൊച്ചു തോടുകൾ എന്ന് പറയുമ്പോൾ അവിടെ പാലങ്ങളുണ്ട്. ആ തോടുകളിൽ അപ്പുറവും ഇപ്പുറവും ഒക്കെ ആൾതാമസം ഇല്ലാത്ത കുറച്ച് ഏരിയയുണ്ട്. ആൾതാമസം ഇല്ലാത്ത അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് കരിക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് കരിക്ക് അത്യാവശ്യം വെള്ളം കുടിക്കണം, നമുക്കൊരു അത്യാവശ്യം വെള്ളം ദാഹം വരുവാണെങ്കിൽ നമുക്ക് കരിക്ക് വാങ്ങിച്ച് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് 3/4 മണിക്കൂർ നമ്മൾ ഈ വള്ളത്തിൽ ഇരുന്ന് ചെന്നിട്ട് പിന്നെ നമ്മൾ ഇറങ്ങുന്നത് ഒരു അഷ്ടമുടി കായലിൻ്റെ ഒരു ചെറിയ ഭാഗം കൂടെ കവർ ചെയ്താണ് നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത്. ഈ അഷ്ടമുടി കായലിൻ്റെ ആ ചെറിയ ഭാഗം എന്ന് പറയുന്നിടത്ത് മൊത്തവും നമുക്ക് കണ്ടൽ കാടുകളാണ്. ഈ യാത്രയിലെ ഏറ്റവും ഒരു പ്രധാന ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് അതിരാവിലെയും വൈകുന്നേരത്തെ ഒരു 4 മണി കഴിഞ്ഞുള്ള യാത്രയാണ് ഏറ്റവും സൗകര്യം. ഏറ്റവും സൗകര്യം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞങ്ങൾ 9 മണി തൊട്ട് 5 മണി വരെയാണ് നമ്മുടെ ഓഫീസ് സമയമെങ്കിലും ഞങ്ങൾ വെളുപ്പിലെ 5 മണിക്ക് തൊട്ട് തന്നെ നമ്മളിവിടെ യാത്ര കൊടുക്കുന്നുണ്ട്. വരുന്നവരുടെ
0: ബോട്ടിംഗ്
1: സൗകര്യം കൊടുക്കുന്നുണ്ട് വരുന്നവരുടെ ആവശ്യപ്രകാരം. എന്താ വെച്ചാൽ ആ സമയത്താണ് കൂടുതൽ ഉദയം കാണാനായിട്ട് ഇവിടെ ആളുകൾ വരുന്നുണ്ട്, അസ്തമയം കാണാനായിട്ടും ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഉദയം കാണാൻ ഈ ഞാൻ പറഞ്ഞ ഈ അഷ്ടമുടി കായലിൻ്റെ ആ പോർഷൻ നമ്മൾ അങ്ങോട്ട് ചെന്നെത്തുമ്പോൾ അവിടെ എത്തിയ ആ ഒരു പ്രകൃതി ഭംഗി ഞാൻ പറഞ്ഞ് നിങ്ങളെ അറിയിക്കാൻ പറ്റൂല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു യാത്രയാണ് നമ്മളുടെ ഈ 2 മണിക്കൂർ ട്രിപ്പ്. പിന്നെ നമ്മൾ ഈ ആ അഷ്ടമുടി കായലിൻ്റെ ഒരു ചെറിയ പോർഷൻ കവർ ചെയ്ത് അവിടെ ഒരു 3-4 കണ്ടൽ മരങ്ങൾ വളർന്ന് ആർച്ച് മാതിരിയായി കിടക്കുവാണ്. ഇവിടെ നമ്മൾ കണ്ടൽ ആർച്ചിനകത്തും നമ്മളൊരു 10-15 മിനിറ്റ് നമ്മളവരെ ആ തണുപ്പിനകത്ത് പോകുന്ന ആരാണോ യാത്രക്കാരവരെ നമ്മളവിടെ കയറ്റിയിട്ട് അവിടെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ വരാൻ നമുക്ക് തോന്നത്തില്ല. അതേ രീതിയിലുള്ള തണുപ്പും കാറ്റും എല്ലാമാണ് നല്ലൊരു, അത് നമ്മൾ വന്ന് കണ്ട് അത് അനുഭവിച്ചറിയുക. അതാണ് അതിൻ്റെ ഒരു യാത്രയുടെ ഒരു പ്രത്യേകത.
0: ഈ ഭാഗത്തിന് പറയുന്ന പേരെന്താണ്?
1: നമ്മൾ ഈ 1 മണിക്കൂർ യാത്ര ചെയ്ത് എത്തുന്നത് എസ്ബെൻഡ്. എസ്ബെൻഡ് എന്ന് പറഞ്ഞാൽ എസ് വളവെന്നാണ് നമ്മൾ പറയുന്നത് ആ ഭാഗത്തെ. ഇവിടെ നമുക്ക് ഒരുപാട് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട നാടൻ വിഭവങ്ങൾ കിട്ടുന്നുണ്ട്, പാനീയങ്ങൾ കിട്ടുന്നുണ്ട്, അങ്ങനെ എല്ലാം നമുക്ക് ആവശ്യമായ ഭക്ഷണങ്ങളെല്ലാം ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്.
0: ഇവിടെ ഇതെല്ലാം എത്തിക്കുന്നത് എങ്ങനെയാണ്?
1: കൊച്ചു കൊച്ചു കടകളുണ്ട്, ഹോം സ്റ്റേകളുണ്ട്, റിസോർട്ടുകളുണ്ട്, വലിയ വലിയ ഹോട്ടലായിട്ട് നടത്തുന്നവരും എല്ലാം ഉണ്ട്. ഇതിന് നമ്മൾ ഇതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരാണ് അവർ.
0: ഇവരെല്ലാവരും തന്നെ നമ്മുടെ മൺറോതുരുത്ത് സ്വദേശികൾ?
1: എല്ലാവരും മൺറോതുരുത്ത് സ്വദേശികളാണ്. എല്ലാവരുടെ ഉപജീവന മാർഗത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും അവിടെ ഇതൊക്കെ ചെയ്യുന്നവരാണ്. ഇവിടെ ഉപജീവന മാർഗമായിട്ടാണ് അവരുടെ എല്ലാം തുടങ്ങി. നമ്മളെ മൺറോതുരുത്തിലെ ആദ്യ കാലഘട്ടത്തിൽ ഇവിടുത്തെ നിവാസികളുടെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയൊക്കെ ഒരു ജോലി എന്ന് പറയുന്നത് കയറുവിരിപ്പായി. പിന്നെ കാലക്രമേണ ആ കയറുവിരിപ്പൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ പുരുഷന്മാരുടെ ജോലി എന്ന് പറയുന്നത് കല്ലടയാറ്റിൽ മണൽവാരലായിരുന്നു. മണൽവാരലും നമുക്ക് പിന്നെ

0: ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം മണ്ണ് വാരാൻ പറ്റത്തില്ല എന്ന് എൻ്റെ ഒരു നിയമവ്യവസ്ഥ വന്നതിന് ശേഷമാണ് ആളുകൾ കൂടുതൽ ആളുകളും ഈ ടൂറിസം രംഗത്തേക്ക് ആളുകളെ എല്ലാവരും വള്ളത്തിൽ ആളുകളെ കൊണ്ടുപോകുന്ന ഒരു തൊഴിലിലോട്ട് വന്നത്. അങ്ങനെ ഇപ്പോൾ കൂടുതൽ ആളുകളും ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അത് വള്ളത്തിൽ പോകുന്നവരുണ്ട്, ശിക്കാര ബോട്ടുകളുണ്ട്, ഹൗസ് ബോട്ടുകളുണ്ട്, ഭക്ഷണം വച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്, ഇവരെ ഹോം സ്റ്റേകൾ ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം ഈ ടൂറിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്.
1: ഇതിൽ ഇവിടുത്തെ പ്രത്യേകതയായിട്ടുള്ള നമ്മൾ പറയലോ, ഒരു ഓരോ സ്ഥലത്തിന് ഒരു പ്രത്യേകമായ ഭക്ഷണ രീതി അല്ലെങ്കിൽ ഭക്ഷണം ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ഭക്ഷണം എന്താണ്?
0: ഇവിടെ നമുക്ക് ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും ഇവിടെ വന്ന ആളുകൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് മൺറോത്തുരുത്തിൽ വന്നാൽ മൺറോത്തുരുത്തിന്റെ ഇവിടുത്തെ കായലിൽ നിന്ന് ഇവിടുത്തെ തോടുകളിൽ നിന്ന് കിട്ടുന്ന കരിമീൻ, പിന്നെ കക്ക, കൊഞ്ച്, ഇതാണ് ഇവിടെ വന്നാൽ ഏറ്റവും കൂടുതൽ ആളുകളും ആദ്യം ചോദിക്കുന്നത് ഈ മൂന്ന് വിഭവങ്ങളാണ്.
1: ഈ മൂന്ന് വിഭവങ്ങളാണ് കൂടുതലും പേര് ചോദിച്ചു വരുന്നത്. ഇതൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ഡിഷ് അല്ലെങ്കിൽ എന്തൊക്കെ വിഭവങ്ങളാണ് ഇത് വെച്ചുണ്ടാക്കുന്നത്?
0: മീൻ കരിമീനാണെങ്കിൽ ചിലര് വറുത്ത് മേടിക്കണമെന്നുണ്ട്, ചിലര് മാങ്ങയിട്ട് കറി വെച്ച് വേണമെന്ന് പറയുന്നവരുണ്ട്, ചിലര് പിന്നെ അല്ലാതെ മുളക് കറി വെക്കണമെന്ന് പറഞ്ഞു മേടിക്കുന്നവരുണ്ട്. കക്ക പിന്നെ നമ്മളിവിടെ ചെയ്യുന്നവര് വറുത്ത് റോസ്റ്റ് ചെയ്ത് മേടിക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെയും ആവശ്യം അനുസരണം അവര് പറയുന്നത് അനുസരിച്ചാണ്. അങ്ങനെ കക്ക തോരൻ വേണോന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കും, റോസ്റ്റ് ചെയ്ത് വേണോന്ന് പറയുന്നവർക്ക് അങ്ങനെ, അവരവരുടെ ഇഷ്ടപ്രകാരം. നമ്മൾ പിന്നെ ഒരു നോർമൽ ഒരു ആഹാരം, ഒരു സാധാരണ ഭക്ഷണം ആണെങ്കിൽ നമുക്ക് ഇതെല്ലാം ചെറിയ രീതിയിൽ അവർ കറിയും കക്ക തോരനും പിന്നെ കൊഞ്ചാണെങ്കിൽ ചിലർക്ക്
1: കൊഞ്ചിനെ ഇവിടെ വളർത്തും.
0: കൊഞ്ചിന് ഇവിടെ എല്ലാം നമ്മൾ ഈ പോകുന്ന ഈ യാത്രക്കിടയിലെല്ലാം നമുക്കത് കാണാൻ കഴിയും. കൊഞ്ചും മീനും എല്ലാം വളർത്തുന്ന കുളങ്ങളും ഇതെല്ലാം നമ്മൾ പോകുന്ന തോടിന്റെ ഇരുവശങ്ങളിലും നമുക്ക് കാണാൻ, എല്ലടവും വലയൊക്കെ വെച്ച് അവിടെ ആളുകളും അത് മീനെ നോക്കുന്നതിനും അവർക്ക് മീനിന്റെ ഭക്ഷണം കൊടുക്കുന്ന ആളുകളും അതിനുള്ള എല്ലാം ചെയ്യുന്നതും നമ്മൾ ഈ വന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഈ വിഭവങ്ങൾ എല്ലാം കിട്ടുന്നതാണ്. ഏത് സൈസ് മീനും ഏത് സൈസ് കൊഞ്ചായാലും കക്കയായാലും നമുക്ക് ഇവിടെ വന്നാൽ, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് വന്നാൽ ഇവിടുന്ന് നമുക്ക് ഈ യാത്രക്കിടയിൽ നമുക്ക് അതും ലഭ്യമാവുന്നതാണ്.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
2: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4,100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
1: ഈ ഓഗസ്റ്റ് 22 വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
4: കണ്ടീഷൻ സപ്ലൈ.
5: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
1: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
6: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
1: അവിടെന്താ ഇത്ര പ്രത്യേകത?
2: 1st സമ്മാനം ടാറ്റ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ October 31 വരെ.
7: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
8: ഓണം ഫെസ്റ്റ് August 1 മുതൽ September 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
7: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
9: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
10: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
11: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
10: ഭീമോത്സവം ഓണം ഫെസ്റ്റ് August 17 മുതൽ September 5 വരെ. ഭീമ, തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
12: മൈജിയിലേക്ക് വിടാം,
13: ഓണം ഷോപ്പ് ചെയ്യോ.
12: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
13: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
7: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
14: സഞ്ചാരി തുടരുന്നു.
15: നമ്മുടെ ഈ വോട്ടിംഗിന്റെ സമയം പറഞ്ഞു, അതിരാവിലെ മുതലുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഓഫീസ് സമയം ഒന്ന് പറയാമോ?
16: നമ്മുടെ ഓഫീസ് സമയം നമുക്ക് രാവിലെ 9 മണി തൊട്ട് 5 മണി വരെയാണ്.
15: വള്ളങ്ങളുടെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു, ഫോറിനേഴ്സ് പ്രത്യേകിച്ച് ഏതെങ്കിലും തരം വെള്ളം ആവശ്യപ്പെടാറുണ്ടോ?
16: ഫോറിനേഴ്സ് ഇപ്പോൾ വരുന്നവര് കൂടുതൽ ആളുകളും ആവശ്യപ്പെടുന്നത് കനോയിങ് എന്നും പറഞ്ഞു. കനോയിങ് എന്ന് വെച്ചാൽ കൊതുമ്പ് വെള്ളത്തിന്റെ മാതൃകയിലുള്ള കൊച്ചു വള്ളങ്ങളാണ് അവര്. വിദേശികൾ മാത്രമല്ല, ഇപ്പൊ സ്വദേശികളും ചോദിക്കുന്നുണ്ട് ആ സൈസ് കൊച്ചു കൊതുമ്പ്. പണ്ടത്തെ നമ്മൾ കൊതുമ്പ് വെള്ളം എന്ന് പറയും, ഇപ്പൊ ഇത് ഫൈബർ വെച്ച് ചെയ്യുന്നതാണ്, അത് കൊച്ചു ചെറിയ വള്ളങ്ങൾ. അതിലൂടെ അവര് ഒരു ബാലൻസിങ് ഉണ്ട് അതിന്, അത് അങ്ങനെ തുഴഞ്ഞു വേണം. അതിന് നമ്മൾ അവരുടെ സേഫ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് ഇത് പഠിച്ച ഒരാളും കൂടെ അവരെ കൂടിയിരുന്നാണ് കൊണ്ടുപോകുന്നത്. പിന്നെ വിദേശികളാണെങ്കിൽ അവർക്ക് അതിന്റെ ആവശ്യമില്ല, അവർക്ക് ഇതെല്ലാം നല്ല സ്വിമ്മിങ്ങും എല്ലാം നല്ല പരിചയമുള്ളവരായതുകൊണ്ട് അവർ തനിയെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൂടുതൽ ആളുകൾ അത് ചോദിച്ചു വരുന്നുണ്ട്, ഈ ചെറിയ വള്ളങ്ങൾ, കൊതുമ്പ് വള്ളം മോഡലിലുള്ള ഈ വള്ളങ്ങൾ ചോദിച്ചു വരുന്നുണ്ട്.
15: എത്ര രൂപയാണ് നമ്മുടെ ബോട്ടിങ്ങിന് ഫീ?
16: നമ്മുടെ ഇവിടുത്തെ DTPC ഒരു മിനിമം ചാർജ് എന്ന് പറയുന്നത് 800 രൂപയാണ്. മിനിമം ചാർജ് 800 രൂപ എന്ന് പറഞ്ഞാൽ അത് ഒരാളായാലും രണ്ടുപേരായാലും നമുക്ക് 800 രൂപ.
15: ഒരു വള്ളത്തിനാണ് ചാർജ്?
16: അല്ല, വള്ളത്തിനല്ല, നമ്മുടെ ഒരു മിനിമം ചാർജ് ഈ 800 രൂപ. അത് നമുക്ക് 3 പേരാണെങ്കിൽ നമുക്ക് 900, 4 പേരോട്ട് 5 പേരാണെങ്കിൽ നമുക്ക് 1,000 രൂപ, പിന്നെ 6 പേര് തൊട്ട് നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം 1,200 രൂപ വെച്ചെന്നുള്ളതാണ്. 6 പേർക്ക് മുകളിലോട്ട് നമുക്ക് പിന്നെ ആളായാൽ 1,200 രൂപ വെച്ച്.
15: നമ്മുടെ ഈ കൊതുമ്പ് വള്ളങ്ങളിൽ അല്ലെങ്കിൽ ഈ ഓപ്പൺ ബോട്ടിങ്ങിൽ എത്ര പേരാണ് മാക്സിമം കയറ്റാൻ പറ്റുന്ന കപ്പാസിറ്റി?
16: നമുക്ക് ഇപ്പോൾ നമുക്കൊരു 8 പേര്, 7 പേര്, 6 പേര് കൊള്ളുന്ന വള്ളങ്ങളാണ് നമുക്ക് ഇപ്പം കയറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ കനാൽ ഓഫീസർമാര് നമുക്ക് ഓരോ വള്ളത്തിനും ഇത്ര പേരെ കയറ്റാമെന്നുള്ളതിന്റെ ലൈസൻസ് തന്നിട്ടുണ്ട്. അത് പ്രകാരമാണ് നമ്മൾ ഈ ആളിനെ കയറ്റുന്നത്. അതിൽ 8 പേരെ കൊള്ളാവുന്ന വള്ളങ്ങളുണ്ട്, 6 പേരെ കൊള്ളുന്നവരുണ്ട്, 7 പേരെ കൊള്ളുന്നതുണ്ട്, 9 പേരെ കൊള്ളുന്നത്. അത് വള്ളത്തിന്റെ വലിപ്പം അനുസരിച്ചാണ് കനാൽ ഓഫീസർമാര് അവർക്ക് ഇത് പെർമിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആ അത്രയും ആളുകളെ മാത്രമേ നമ്മൾ വള്ളത്തെ കയറ്റിയുള്ളൂ.
15: ഇവിടുത്തെ സീസൺ എന്ന് പറയുന്നത് ഏത് സീസൺ?
16: നവംബർ തൊട്ട് ഫെബ്രുവരി വരെ നമുക്ക് സീസൺ സമയമാണ്. സീസൺ സമയം എന്ന് പറയുന്നത് നമ്മൾ വിദേശികളുടെ വരവിനെയാണ് നമ്മൾ ഇവിടുത്തെ സീസൺ സമയമായിട്ട് കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ സീസൺ സമയമാണ്. ഈ എത്ര പേര് കയറുന്നുണ്ടോ അത്രയും പേർക്ക്, കുട്ടികൾക്കുൾപ്പെടെ, ജാക്കറ്റ് ധരിച്ചല്ലാതെ നമ്മൾ യാത്രയ്ക്ക് അനുവദിക്കുന്നതേ അല്ല. നിർബന്ധമായിട്ട് നമ്മൾ ജാക്കറ്റ് ധരിപ്പിച്ച് മാത്രമേ നമ്മൾ ഇവരെ വിടുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം മഴയായാലും വെയിലായാലും നമുക്ക് ഇവിടുന്ന് കുടകൾ നൽകുന്നുണ്ട്. ബാക്കി എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇവിടുന്ന് നൽകുന്നുണ്ട് ഡി ടി പി സിയുടെ കീഴിലാണ്.
15: ഇവിടെ വരുന്ന സഞ്ചാരികളോടായിട്ട് പറയാനുള്ളത് എന്താണ്? മാലിന്യ നിർമാർജ്ജനവുമായി ബന്ധപ്പെട്ട്
16: നമ്മൾ ഡി ടി പി സിയിൽ വരുന്ന എല്ലാ ആളുകൾക്കും നമുക്ക് മാലിന്യ നിക്ഷേപത്തിനുള്ള ബോക്സുകൾ ഇവിടെയുണ്ട്. അവരുടെ പ്ലാസ്റ്റിക് ആയാലും കുപ്പികളായാലും എല്ലാം ഇടുന്നതിനുള്ള സൗകര്യം നമുക്ക് ഇവിടെയുണ്ട്. ഒരെണ്ണം പോലും നമ്മൾ റോഡിലോ വെള്ളത്തിലോ നിക്ഷേപിക്കാൻ നമ്മൾ അനുവദിക്കത്തതുമില്ല. നമ്മുടെ വള്ളത്തിൽ പോകുന്നവർ വള്ളത്തിലിരുന്ന് ഉപയോഗിക്കുന്ന ഭക്ഷണത്തിന്റെ ആണെങ്കിൽ നമുക്ക് വള്ളത്തിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ട് വന്ന് വേസ്റ്റ് ബിന്നുകളിൽ തന്നെ നമ്മൾ നിക്ഷേപിക്കുകയാണ്. അത് ഞങ്ങൾ പിന്നെ തരംതിരിച്ച് നമ്മൾ പ്ലാസ്റ്റിക്കുകൾ ഹരിതകർമ്മസേനയ്ക്കും കുപ്പികൾ അല്ലാതെയും അങ്ങ് കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക് നമുക്ക് ഇവിടെ നമ്മൾ പരമാവധി വരുന്നവർക്കും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെയുള്ള നിക്ഷേപിക്കുന്നതിനുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെയുണ്ട്.
15: നമുക്കറിയാം ഓരോ സമയങ്ങൾ അല്ലെങ്കിൽ കാലഘട്ടം കഴിയുന്തോറും ഈ തുരുത്തിനൊരു മാറ്റം വരുന്നുണ്ടല്ലോ, അതിനനുസരിച്ച് സഞ്ചാരികളിലും മാറ്റമുണ്ട്. അതിനെ കുറിച്ച് ഒന്ന് പറയാം.
16: നമ്മൾ ഇവിടെ ആദ്യകാലത്ത് പറഞ്ഞില്ലേ മൺറോ തുരുത്തെന്ന് പറഞ്ഞതുപോലെ തന്നെ ആ തുരുത്തായിരുന്നു ഇവിടെ. എന്ന് വെച്ചാൽ നമുക്ക് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലോട്ട് പോകണമെങ്കിൽ നമ്മൾ തടിപ്പാലങ്ങൾ കയറിയായിരുന്നു നമ്മൾ പോയിരുന്നത് ആദ്യ കാലഘട്ടത്തിൽ. ആ സ്ഥലത്തുനിന്ന് നമുക്കിപ്പോൾ ഒരുപാട് മാറ്റങ്ങളായി. ഇപ്പം നമുക്ക് എല്ലാ ഏകദേശം എല്ലാ വീടുകളിലും വീടുകളുടെ മുറ്റത്ത് റോഡുകളായി, എല്ലാവർക്കും വണ്ടികൾ അവരുടെ വീടുകളിലെ മുറ്റത്ത് ചെല്ലാനായി. ആ അത്രയും വലിയൊരു വികസനം നമ്മുടെ ഈ മൺറോ തുരുത്തിൽ നടന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നവരും അങ്ങനെ തന്നെയായിരുന്നു. മറ്റ് റോഡുകളില്ലായിരുന്നു, പക്ഷേ ഇപ്പം എല്ലായിടവും നമുക്ക് റോഡുകളായിട്ടുണ്ട്. വന്നാൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട്.
15: സഞ്ചാരികളും അതുകൊണ്ട് കൂടി
16: സഞ്ചാരികളും കൂടിക്കൊണ്ട് വരുവാണ്. നമുക്കിപ്പോൾ ഇവിടെ വന്ന എല്ലാ ഫെസിലിറ്റീസും ഉണ്ടല്ലോ. അപ്പം നമ്മൾ വരുന്ന ഒരാൾക്ക് ഒന്ന് താമസിക്കണമെന്ന് കരുതുകയാണെങ്കിൽ നമുക്കിവിടെ ഹോം സ്റ്റേകളുണ്ട്, റിസോർട്ടുകളുണ്ട്. അവരവരുടെ കാശിൻ്റെ അനുസരിച്ച് ഏത് രീതിയിലുള്ള ഹോം സ്റ്റേകളായാലും റിസോർട്ടുകളായാലും നമുക്കുണ്ട്. പിന്നെ ഭക്ഷണത്തിന് ഭക്ഷണമുണ്ട്, എല്ലാ സൗകര്യങ്ങളും. നമുക്ക് വൻ ഒരു വികസനമാണ് ഇപ്പം നമ്മൾ പണ്ടത്തെ അപേക്ഷിച്ച് മൺറോ തുരുത്തുകാരെ സംബന്ധിച്ചോളം വലിയൊരു വികസനമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നതും റോഡിൻ്റെ ആയാലും എല്ലാം. മറ്റേത് ഇതണക്കായിരുന്നു. മറ്റേത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ തടിപ്പാലങ്ങൾ കയറിയായിരുന്നു ഈ കരയിൽ നിന്ന് അക്കരയിലോട്ട് പോകുന്നത്. ആ സ്ഥലത്താണ് ഇപ്പം നമുക്ക് വലിയ വലിയ പാലങ്ങളായി.
15: അന്ന് ഇപ്പം പറഞ്ഞ പോലെ കുറച്ച് ഒരു 20 വർഷത്തിന് മുൻപ് നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ അധികം അനക്കം ഇല്ലാത്ത വളരെ നിശബ്ദമായൊരു അറ്റ്മോസ്ഫിയറാണ്. അതിലെ പ്രകൃതിക്കുണ്ടായ ഒരു മാറ്റത്തിനെ എങ്ങനെയാണ് നോക്കിക്കാണ്?
16: പ്രകൃതിക്ക് നമുക്ക് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പ്രകൃതിക്കും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നമ്മൾ മറ്റു സ്ഥലത്തെ അപേക്ഷിച്ച് നമുക്ക് പ്രകൃതിക്ക് നമുക്ക് ദോഷം ഉണ്ടാകുന്ന തരത്തിലല്ല. ഇപ്പോൾ നമ്മൾ ഈ മൺറോ തുരുത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് തന്നെയാണ് നമ്മൾ ഈ കണ്ടൽക്കാടുകളെ നമ്മളിവിടെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു വരുന്നുണ്ട്. കണ്ടൽക്കാടുകളെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. പല ഈ തോടുകളും കുഴികളും ഉള്ള സ്ഥലത്തെല്ലാം നമ്മൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത കൂടി കൊണ്ടാണ് അങ്ങനെ നട്ടു വളർത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നില്ല നമ്മളിവിടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതൊന്നും നമുക്ക് തോന്നുന്നില്ല. പ്രകൃതിയെ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചു തന്നെ കൊണ്ടുവരികയാണ്. നമ്മളുടെ ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത അതിനകത്ത് കണക്കിൽ വരുന്നുണ്ട്.
15: പ്രകൃതിയോട് ഇണങ്ങി ചേർന്നുള്ള ഒരു ടൂറിസം പ്രൊമോഷൻ ആണ് ഇവിടെ നടക്കുന്നത്.
16: തീർച്ചയായിട്ടും നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി തന്നുള്ള അത് നമുക്ക് നിങ്ങൾ വന്ന് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഈ ഒരു പ്രകൃതിയായിട്ട് ഇണങ്ങിയുള്ള വിനോദസഞ്ചാരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അത് നേരിൽ തന്നെ വന്ന് എല്ലാവരും കാണുക.
15: അപ്പോൾ ഒട്ടും മടിക്കേണ്ട, വിഭവ സമൃദ്ധമായ ഭക്ഷണവും കഴിച്ച് ഈ പ്രകൃതി രമണീയമായ തുരുത്തിലൂടെയുള്ള യാത്രയ്ക്ക് ഏവർക്കും ഇപ്പോൾ തന്നെ തയ്യാറെടുക്കാം. ഈ മഴക്കാലങ്ങളിൽ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ മൺറോ തുരുത്ത് വരുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ചിലപ്പോൾ ഒരു പേടി തോന്നാറുണ്ട്. ഈ വെള്ളത്തിൻ്റെ ലെവൽ ഇങ്ങനെ കൂടിക്കിടക്കുന്നുണ്ട്. അത് ആക്ച്വലി എങ്ങനെയാണ് ഇവിടുത്തെ ആ ഒരു വെള്ളം കൂടുതൽ വരുമ്പോഴും നിങ്ങളെല്ലാവരും ഇതിനെ എങ്ങനെ നോക്കിക്കാണും?
16: നമ്മൾ വെള്ളം കൂടിക്കിടക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധമായ പ്രശ്നങ്ങളും ഇല്ല. നമ്മുടെ ബോട്ടിങ്ങിന് നമ്മുടെ വള്ളങ്ങൾ പോകുന്നതിനും ആ വെള്ളം കൂടിക്കിടക്കുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്ന് വെച്ചാൽ ആ സമയത്തും ആ വള്ളത്തിൽ പോകാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നമ്മളുടെ ആ വെള്ളം കൂടിക്കിടക്കുന്ന സമയത്ത് നമുക്ക് വള്ളത്തിൽ പോകുന്നതിന് നമുക്കിവിടെ അപകടകരമായ ഒരു കാര്യങ്ങളും ഇല്ല. നമ്മൾ കൊച്ചു തോടുകളും കൈവഴികളുമായിട്ട് പോകുന്നിടത്ത് നമുക്ക് ഈ വെള്ളം കൂടുന്ന ഒരു സാധാരണയിൽ നിന്നൊരു അര ഇഞ്ചോ അല്ലെ 3/4 ഇഞ്ചോ വെള്ളം കൂടിയൊന്നും പറഞ്ഞു നമുക്കിവിടെ നമ്മുടെ ഈ വിനോദസഞ്ചാര മേഖലയെ ബാധിക്കുന്നതേ ഇല്ല. അതും ആസ്വദിക്കാൻ ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ ഈ ഒരു പിന്നെ വിനോദസഞ്ചാര മേഖലയെ നമ്മളെ വെള്ളം കൂടിക്കിടക്കുന്നു എന്നുള്ളതൊരു കാരണമേ അല്ല. ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ മൺറോ തുരുത്തിൽ ഒരു വേലിയേറ്റം വേലിയിറക്കം എന്നൊരു പ്രതിഭാസം എല്ലാ വർഷവും ഉള്ളതാണ്. അപ്പോൾ ഈ വേലിയേറ്റം എന്ന് പറയുന്നത് അതിരാവിലെയാണ്. അതിരാവിലെ എന്ന് പറഞ്ഞാൽ രാത്രി ചിലപ്പം ഇതിൻ്റെ ഈ പ്രകൃതിയുടെ ഒരു വേലിയേറ്റം വേലിയിറക്കം ഒരു പ്രതിഭാസമാണ്. അതിനൊരു സമയമുണ്ട്, നമുക്ക് അതിരാവിലെ തുടങ്ങി നമുക്ക് 6 മണി 7 മണിയാകുമ്പോൾ അതൊരു ചിലപ്പം വെള്ളം പെട്ടെന്ന് വരുന്നത് പോലെ തന്നെ അത് ഇറങ്ങിപ്പോവുകയാണ്. പെട്ടെന്ന് വെള്ളം കയറുന്നത് പോലെ തന്നെ നമുക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് ആ വെള്ളം ഇറങ്ങിപ്പോകുന്നത്. അതാണ് വേലിയേറ്റം വേലിയിറക്കം എന്നൊരു പ്രതിഭാസം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് നമ്മുടെ വിനോദസഞ്ചാര മേഖലയെ ഒരു കാരണവശാലും ബാധിക്കുന്നതേയില്ല. അതും ആസ്വദിക്കാൻ ആളുകൾ എത്തുന്നുണ്ട്.
4: കണ്ടൽക്കാടുകൾ ഇത്രയധികം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു വാട്ടർ ലെവൽ മാനേജ് ചെയ്തു.
16: തീർച്ചയായിട്ടും കണ്ടൽക്കാടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടൽക്കാടിന്റെ വേരുകൾ എന്ന് പറയുന്നത് ഒരു വേര് നമ്മൾ കരയിലോട്ടും ഒരു വേര് കായലിലോട്ടുമാണ്. അപ്പോൾ അത് നമ്മൾ ഈ തീരസംരക്ഷണത്തിനായിട്ടാണ് നമ്മൾ കൂടുതലും വെക്കുന്നത്. തീരസംരക്ഷണം കൊണ്ട് നമുക്ക് കാഴ്ചക്കാർക്ക് പ്രകൃതി ആസ്വദിക്കാനും ഉള്ള രണ്ട് ഗുണമാണ് ഈ കണ്ടൽക്കാടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കണ്ടൽക്കാടുകൾ നമ്മളെ ഇവിടെ സംരക്ഷിച്ച് എല്ലാ തരത്തിലും നമ്മളുടെ വരുമാന മാർഗത്തെയും എല്ലാം നിർത്തുന്ന ഒരു ഘടകമാണ് നമ്മളുടെ മൺറോത്തുരുത്തിനെ സംബന്ധിച്ചിടത്തോളം കണ്ടൽക്കാടുകൾ.
17: ജൈവ വൈവിധ്യ സമ്പന്നമായ മൺറോത്തുരുത്ത് നമുക്ക് സമ്മാനിക്കുന്ന കാഴ്ചകൾ വർണ്ണനാതീതമാണ്. ചെറുവള്ളങ്ങളിലേറി കണ്ടൽക്കാടിന്റെ സൗന്ദര്യം കണ്ടറിഞ്ഞ് ഇവിടുത്തുകാരുടെ ജീവിതം മനസ്സിലാക്കി ഇളം കാറ്റേറ്റ് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? പ്രകൃതിയുടെ മടിത്തട്ടിലേക്കുള്ള ഈ യാത്ര ഒട്ടും വൈകിപ്പിക്കണ്ട. ദേശഭേദങ്ങളെല്ലാം മറന്ന്, നഗരങ്ങളുടെ തിരക്കുകളെല്ലാം മറന്ന് സന്തോഷവും സമാധാനവും അനുഭവവേദ്യമാകാൻ മൺറോത്തുരുത്തിന്റെ പച്ചപ്പിലേക്ക് ആഴ്ന്നിറങ്ങാം. ഇനി ഒട്ടും വൈകണ്ട.

0: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
1: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൌഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
0: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
2: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
3: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
2: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
3: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
4: മൈ ജി ഓണം, മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.

0: നമസ്കാരം. റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു തിരുവോണം ആശംസിക്കുന്നു.
1: നാം വീണ്ടും ഒരു തിരുവോണത്തെ വരവേൽക്കുകയാണ്. ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം പറയേണ്ടത് ഓണസദ്യയെക്കുറിച്ച് തന്നെയാണ്. വാഴയിലയിൽ വിളമ്പുന്ന വിഭവങ്ങളുടെ രുചിയും മണവും ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? അത്രത്തോളം പ്രാധാന്യമുണ്ട് ഓണസദ്യയ്ക്ക്. രുചിയിലും ആരോഗ്യത്തിലും ഒരുപോലെ സമ്പന്നമായ നമ്മുടെ ഓണസദ്യയ്ക്ക് ആയുർവേദ ശാസ്ത്രപ്രകാരം എത്രത്തോളം പ്രാധാന്യമാണുള്ളത്? ഈ വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഓരോ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നാണല്ലോ ആയുർവേദം പറയുന്നത്. കർക്കിടകത്തിന്റെ കെടുതികളെല്ലാം അകന്ന് ഇതാ ചിങ്ങമാസമെത്തി, ഇന്നിതാ തിരുവോണവും എത്തി. സദ്യ ഇല്ലാതെ ഓണമില്ലല്ലോ. അത്രത്തോളം പ്രാധാന്യമുണ്ട് ഓണസദ്യയ്ക്ക്. അപ്പോൾ ഈ ഓണസദ്യയിലെ വിഭവങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എത്രത്തോളം നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്കും ആരോഗ്യത്തിനും ഗുണകരമാകും എന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
2: ഈ പറഞ്ഞതുപോലെ ഓണം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം ഓണസദ്യക്ക് തന്നെയാണ്. ഓണത്തിൽ മറ്റെന്തൊക്കെ ആഘോഷങ്ങൾ ഉണ്ടെങ്കിലും ഒരുമയുടെ ഒരു ഉത്സവമായ ഓണത്തിന് ഓണസദ്യക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നാം എല്ലാം പറയാറുണ്ട്, ഒരു മനുഷ്യൻ ഏറ്റവും തൃപ്തി അല്ലെങ്കിൽ ഒരു സന്തോഷം വരുന്നത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ്. അപ്പം ആയുർവേദത്തിൽ നമുക്ക് കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ നാട്ടിൽ ലഭ്യമായ പഴങ്ങളായാലും പച്ചക്കറികളായാലും അത്തരം സാധനങ്ങൾ കൊണ്ട് രുചികരമായ ആരോഗ്യപ്രദവുമായ വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പം കർക്കിടകം കഴിഞ്ഞു, ഒരു പഞ്ഞമാസമായിരുന്നു, അത് കഴിഞ്ഞ് ആഘോഷത്തിൻ്റെ പുതുവത്സരം ആരംഭിക്കുകയാണ്. തീർച്ചയായും ഒരു ഒരുമയുടെ ഉത്സവമാണ്. അപ്പം ഓണസദ്യ എന്ന് പറയുമ്പോൾ അത് കഴിക്കുന്നതിനോടൊപ്പം തന്നെ അത് തയ്യാറാക്കുന്നതിന് എല്ലാവരും, വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്നത് തയ്യാറാക്കുക, ഒരുമിച്ച് കൂടിയിരുന്ന് കഴിക്കുക, വളരെ സന്തോഷപ്രദമായ രീതിയിൽ ആ ഒരു സദ്യ നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതായത് അതിൻ്റെ എന്താണ് ഈ പറഞ്ഞതുപോലെ ദഹനത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ ഈ വിഭവങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ ദഹനത്തെ ബാധിക്കുന്നതെന്ന് നമുക്ക് കൂടുതൽ അനലൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ ജനറലി പറയുകയാണെങ്കിൽ ഓണസദ്യ എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുടെയും ആ സദ്യ തിന്നുന്നത് മാത്രമല്ല അതിൻ്റെ പ്രിപ്പറേഷൻസ്, നമുക്കറിയാം നമ്മുടെയൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുടുംബക്കാരൊക്കെ കൂടെ ഒരുമിച്ച് തലേ ദിവസം ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പ് തുടങ്ങും. ആ ഒരു ഒരുമയോടുകൂടി എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കുന്ന ഓണം ആ സമയത്ത് ഒരുമിച്ചിരുന്ന് അവനവൻ തന്നെ തയ്യാറാക്കിയ ഓണ വിഭവങ്ങൾ വളരെ വിശാലമായ വാഴയിലയിൽ വിളമ്പി കഴിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു ആഘോഷത്തിന്റെ പ്രതീതിയും ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ദഹനവുമായി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ദിവസവും കഴിക്കുന്ന ഒരു രണ്ടോ മൂന്നോ കറികളല്ല, കുറച്ചധികം കറികളുണ്ട്. പക്ഷെ ആ സദ്യയിൽ വിളമ്പുന്ന കറികളുടെയൊക്കെ അളവ് നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ചെറിയ ചെറിയ അളവിലാണ്. അപ്പം അതുകൊണ്ട് ചെറിയ ചെറിയ അളവിൽ, ഇപ്പം ആയുർവേദത്തിലൊരു വിരുദ്ധം എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ ഉണ്ട്, ചില ആഹാര പദാർത്ഥങ്ങൾ അത് വിരുദ്ധമാണെന്നൊക്കെ ഒരു കോൺട്രവേഴ്സി ഉണ്ട് എങ്കിലും വളരെ ചെറിയ അളവിലും എന്നും നമ്മൾ കഴിക്കുന്നില്ല. ഓണസദ്യയുടെ ഭാഗമായിട്ടും ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുമാണ് കഴിക്കുന്നത്. അപ്പം ഓരോന്നും ഓരോ കറികൾക്കും പേര് തന്നെയുണ്ട്. തൊടുകറി പ്രധാനപ്പെട്ട കറി, അത് കഴിഞ്ഞ് വളരെ ആസ്വാദ്യമായി കഴിക്കുന്ന പായസം. ഇപ്പം ഇതിൻ്റെയൊക്കെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം സാധാരണ കഴിക്കുന്ന ഒരാഹാരത്തിന്റെ അളവിൽ, മീൻ ടോട്ടൽ ഭക്ഷണത്തിന്റെ അളവിലല്ല വിളമ്പുന്നത്, വളരെ ചെറിയ അളവിലാണ്. അപ്പം അത് തന്നെയാണ് ശ്രദ്ധിക്കാനുള്ളത്, അധികം ദഹന പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിലും. പിന്നെ ഓരോ വിഭവങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് വളരെ ഹാനികരമായി ചെയ്യുന്നതൊന്നും തന്നെയില്ല. പലരും മറ്റാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. ഒരിക്കലും ഓണസദ്യ കഴിച്ചിട്ടൊരാൾക്ക് വയറിനസുഖം വന്നു എന്ന് നമ്മൾ കേട്ടിട്ടില്ല. കാരണം എന്നും കഴിക്കുന്നതല്ല, ആ ഒരു സമയത്ത് മാത്രം കഴിക്കുന്നതാണ്. ആ ഒരുമയും ഈ നമ്മൾ നമ്മുടെ ശരീരത്തിൽ കുറേ രാസപദാർത്ഥങ്ങൾ നമ്മൾ ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്നു പറയും. അപ്പം ഒരുമയോട് ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുമ്പോൾ തീർച്ചയായും അത്തരം നമുക്ക് സന്തോഷം തരുന്ന രാസവസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും അങ്ങനെ സന്തോഷവും അത് ദഹനത്തെ സഹായിക്കുകയും നല്ലൊരു നമുക്കൊരു ശാരീരികവും മാനസികവുമായ ഒരു സുഖമുണ്ടാകുന്ന അന്തരീക്ഷം ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ്. ദഹനത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അതിനകത്ത് ചേർക്കുന്ന ചേരുവകൾ, കഴിക്കുന്ന ആ ക്രമം, കഴിക്കുന്നതിൻ്റെ അളവ്, ഈ ഓണസദ്യക്ക് മുന്നേ നമ്മൾ കുറച്ച് തയ്യാറെടുപ്പുകൾ, അതായത് നമ്മൾ ഓണസദ്യ ഉണ്ണാൻ പോവുകയാണ്, അപ്പോൾ ഒരു ഹെവി മീലാണ്, അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആ ഹെവി മീല് ദഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അവയവ വ്യവസ്ഥയെ, ദഹന വ്യവസ്ഥയെ കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെക്കാളും ദഹിക്കാൻ പ്രയാസമുള്ള ആഹാരം നേരത്തെ കഴിച്ചിരിക്കരുത്. അതാണ് ഓണസദ്യ ദഹിക്കാൻ അധികം പ്രയാസമുള്ള വിഭവങ്ങളൊന്നുമില്ല. അതുപോലെ ഓണസദ്യ കഴിഞ്ഞതിന് ശേഷവും ഈ ഓണാഘോഷങ്ങൾ തുടങ്ങുകയാണ്. അപ്പം അത്

0: ഷഡ്രസങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രസന, അതായത് നാക്കിന് നമുക്ക് അറിയുന്ന രസങ്ങളാണ് ഷഡ്രസങ്ങൾ എന്ന് പറയുന്നത്. ഭക്ഷണം നമ്മുടെ ദഹനം തുടങ്ങുന്നത് നമ്മുടെ വായ്ക്കകത്ത് നാക്കിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ദഹനം തുടങ്ങുന്നുണ്ട്. ആ ടേസ്റ്റ് ബഡ്സ് അനുഭവിക്കുന്നതിനാണ് നമ്മൾ ആയുർവേദത്തിലെ രസങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ സ്വാദ്, അമ്ലം, ലവണം, അതുപോലെ തന്നെ കഷായം എന്ന് പറയുന്നത് ചവർപ്പ് രസം, അതുപോലെ എരിവ്, പുളിപ്പ്, ഇങ്ങനെ ആറ് രസങ്ങൾ ചേർന്നതാണ് ഷഡ്രസം പ്രധാനമായിരിക്കും. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഇതെല്ലാം ഉൾപ്പെടണം എന്നാണ്. പക്ഷെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ മെറ്റബോളിസം, ആയുർവേദത്തിൽ വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്, വിഭാഗം എന്ന് പറയും. അതായത് പാകം ആയതിനു ശേഷം ഈ രസങ്ങൾ എങ്ങനെ മാറുന്നു എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കുരുമുളക് നമുക്ക് കഴിക്കുമ്പോൾ എരിവാണ്, പക്ഷെ അത് വിഭാഗം മധുരമാണ്. എരിവാണ് രസത്തിലെങ്കിലും വിഭാഗത്തിൽ കുരുമുളക് മധുരമാണ്. അങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. പ്രധാനമായും നമ്മൾ കഴിക്കുന്ന ആഹാരം ഷഡ്രസ പ്രധാനമായിരിക്കണം. നമ്മൾ എന്താണ് ഓണസദ്യയിലെ വിഭവങ്ങൾ നോക്കുമ്പോൾ തന്നെ എല്ലാം ഓരോ വിഭവങ്ങൾ എടുത്താലും എനിക്ക് തോന്നുന്നു അത് ഓരോന്നിനെയും നമുക്ക് ഷഡ്രസങ്ങളുണ്ടെന്ന് പറയാൻ സാധിക്കും. ഇപ്പം അച്ചാറൊക്കെ ആണെങ്കിൽ കൂടുതലും എരിവായിരിക്കും, പക്ഷേ കുറച്ച് പുളിപ്പുണ്ടായിരിക്കും, അതുപോലെ തന്നെ ചെറിയ ചവർപ്പുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ശർക്കരയൊക്കെ ചേർത്തുണ്ടാക്കുന്നത് കൊണ്ട് കുറച്ചെങ്കിലും ഒരു മധുരവും അതിനകത്തുണ്ടായിരിക്കും. അങ്ങനെ ഓരോ വിഭവത്തിനും രസപ്രധാനം കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായി ഇത് ഒഴികറികളൊക്കെ തന്നെയും എല്ലാ ഒഴികറികളിലും ചെറിയ അളവിലെങ്കിലും, പ്രധാനമായിട്ടും ഒരു രസം കൂടി നിൽക്കുമെങ്കിലും ചെറിയ അളവിലെങ്കിലും മറ്റു രസങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ അവസാനം, അതായത് നമ്മുടെ സദ്യയിലെ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറയുന്ന പ്രഥമൻ, കൂടുതലൊരു മധുര രസപ്രധാനമായിരിക്കും. അപ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് രസങ്ങൾ നാവിലാണ് അറിയുന്നത്, അത് കഴിഞ്ഞ് ദഹിക്കുമ്പോഴത് എന്തൊക്കെ ആവും എന്നുള്ളതാണ് വിഭാഗം എന്ന് പറയുന്നത്. ഇപ്പോൾ മധുര രസപ്രധാനമായ പായസം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പായസത്തിലായാലും അതിൻ്റെ ഒരു മടുപ്പ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പൈസസ് ചേർക്കാറുണ്ട്, ഏലക്ക ചേർക്കാറുണ്ട്. അപ്പം അതൊക്കെ തന്നെ ദഹനത്തിന് സഹായിക്കുന്ന രീതിയിലാണ്, ചുക്ക് ചേർക്കാറുണ്ട്. അപ്പം അതെല്ലാം കൂടി ചേർന്നിട്ട് നമ്മൾ ഓരോ വിഭവങ്ങളും നോക്കുകയാണെങ്കിലും ഷഡ്രസ പ്രധാനമാണ് ഓരോ വിഭവം എന്ന് തന്നെ പറയാൻ സാധിക്കും. ചില വിഭവങ്ങളിൽ ഏതെങ്കിലും ഒരു രസം കൂടി നിൽക്കുകയും ചെയ്യും. അത് ഓരോരുത്തരുടെയും ദഹന വ്യവസ്ഥ അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യണം. ഇപ്പം അച്ചാറൊക്കെ തന്നെ അധികം, അതാണ് ഈ ഓണസദ്യയുടെ ഒരു പ്രത്യേകത. കാരണം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച അച്ചാറുകളൊന്നുമല്ല ഉപയോഗിക്കുന്നത്. തലേദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ ഒക്കെ തന്നെ അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി, നാരങ്ങയായാലും മാങ്ങയായാലും ഒക്കെ നമ്മൾ അപ്പോഴുണ്ടാക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് കൂടുതൽ പ്രിസർവേറ്റീവ് ചേർക്കേണ്ട, വിനാഗിരി പോലുള്ളതൊന്നും ചേർക്കേണ്ടി വരുന്നില്ല. സ്വതസിദ്ധമായ രസങ്ങൾ തന്നെ അതിനകത്ത് ചേരുകയാണ്. അപ്പം ആ ഷഡ്രസ പ്രധാനം നമ്മൾ, നമ്മുടെ ഓരോ ദേശത്തുള്ള വ്യത്യാസമുണ്ട് ആഹാര രീതിയിലെങ്കിലും ഓരോ വിഭവം എടുത്താലും രസപ്രധാനമായിരിക്കും. നമുക്ക് ഓരോന്നായിട്ട് അനലൈസ് ചെയ്താൽ തന്നെ അങ്ങനെ മനസ്സിലാകും. ഇപ്പം അവിയൽ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ അടങ്ങിയതെന്ന് തോന്നുന്നു. അപ്പം അത് നമ്മൾ തൊടുകറി പോലെയല്ല, കുറച്ച് അധികം കഴിക്കും. അതിനകത്ത് നമ്മൾ തേങ്ങയുണ്ട്, തേങ്ങയാകുമ്പോൾ അതിനകത്ത് മധുരമുണ്ട്, കാർബോഹൈഡ്രേറ്റ് കുറച്ച് കൂടുതലുണ്ട്, ഓയിലുണ്ട്, അതുപോലെ പുളിപ്പിന് വേണ്ടിയിട്ട് തൈരോ മാങ്ങയോ ചേർക്കാറുണ്ട്. അതിൻ്റെ കൂട്ടിലുള്ള എരിവൊക്കെ ആകുമ്പോഴത്തേനും ആ ഒരു രസപ്രധാനമായി ചേർക്കുന്ന പച്ചക്കറികളിൽ പലതിലും കയ്പ്പ് രസമുണ്ട്. അപ്പം അങ്ങനെ ഓരോ വിഭവം എടുത്താലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു മലയാളിയുടെ ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല എങ്കിലും ഓരോ വിഭവത്തിനും ഷഡ്രസപ്രധാനം ഉണ്ട് എന്നുള്ളതാണ്.
1: മാഡം, ഈ ഓണസദ്യ കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ഏറെ പ്രിയപ്പെട്ടതാണ്. ഓണസദ്യ കഴിക്കുക എന്നത് ഓരോ മലയാളിയുടെയും അവകാശമാണ്, അത്തരത്തിലാണല്ലോ. പക്ഷേ പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങളുള്ളവരുടെ കാര്യത്തിൽ ഇത്തരം ആഘോഷങ്ങളിൽ ഒരു കരുതൽ നല്ലതല്ലേ? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഒന്നും നമ്മൾ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഓണസദ്യയിൽ എല്ലാവർക്കും ഒരുപോലെ സന്തോഷം കൊടുക്കുന്നതും കുറേ ദീർഘനാളായിട്ട് ജീവിതശൈലി രോഗമുള്ളത് കൊണ്ട് തന്നെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ അവരുടെ ആഹാര രീതിയിൽ ഉണ്ടായിരിക്കും. അപ്പം നമ്മളൊന്ന് ഒരു ചീറ്റ് ഡേ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ദിവസം മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആഹാരം കഴിക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ അളവിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പം പ്രമേഹ രോഗികളൊക്കെ ആണെങ്കിൽ അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പം സദ്യയിൽ നമ്മൾ വിളമ്പുമ്പോൾ സാധാരണ നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന അത്രയും ചോറ് കഴിക്കേണ്ട കാര്യമില്ല. കാരണം ഇത്രയും കറികളും കൂടെ നമ്മൾ കഴിക്കാനുള്ളതാണ്. അതിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക. പായസം ഒരു 3-4 പായസം കഴിക്കേണ്ട, 1-2 പായസം, അതിലും അളവ് കുറച്ച് കഴിക്കുക. തീർച്ചയായും നമ്മൾ ഓണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒ പിയിൽ എത്തുന്നതിൽ നമ്മൾ നോക്കിയാൽ അവരുടെ മാർക്കേഴ്സൊക്കെ കുറച്ച് കൂടിയിരിക്കും. പക്ഷേ എന്ന് വെച്ച് 1-2 ഗുളിക കൂടുതൽ കഴിച്ചിട്ട് സദ്യ കഴിക്കാം എന്നുള്ളതല്ല. അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും റെസ്ട്രിക്ഷൻ വേണമെങ്കിൽ, കഴിക്കാനേ പാടില്ല എങ്കിൽ, അത്തരം അവസ്ഥ ഉള്ളവരൊക്കെ ആണെങ്കിൽ, കാരണം തീവ്രമായ രോഗാവസ്ഥയൊക്കെ ഉള്ളവരാണ്

0: എങ്കിൽ ഇപ്പം കിഡ്നി ഡിസീസ് ഒക്കെ റീനൽ ഡിസീസ് ഒക്കെ അഫക്റ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അവർക്ക് റെസ്ട്രിക്ഷൻസ് വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഇപ്പം പായസമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. പ്രഥമൻ ഏറ്റവും പ്രധാന സദ്യയിലെ ഏറ്റവും ഒന്നാമനാണ് എങ്കിലും അതിന്റെ അളവ് കുറച്ച് കഴിക്കുക. പിന്നെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ സാധനങ്ങൾ കൊണ്ടിട്ട്, അതായത് ഇപ്പോൾ അടയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അധികം മൈദ അടയല്ലാതെ, മുന്നേക്ക കാലത്ത് അരി കുതിർത്ത് ഒക്കെ അങ്ങനെയാണ് അട ഉണ്ടാക്കിയിരുന്നത്. അപ്പം അത്തരം രീതിയിൽ അതുപോലെ നമുക്ക് കുറച്ചുകൂടി എന്താണ് നമ്മുടെ ഗ്ലൂക്കോസ് ലെവലൊന്നും അധികം കൂടാതിരിക്കാനുള്ള ശ്രദ്ധ വേണം. പിന്നെ എന്തെങ്കിലും വ്യത്യാസം, വ്യതിയാനമോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യതിയാനങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. ഈ സാധാരണ കഴിക്കുന്നതിൻ്റെ അത്രയും അളവ് ചോറ് കഴിക്കാതിരിക്കുക, കുറച്ച് ചോറ് കഴിക്കുക. അതുപോലെ ഇപ്പോൾ പരിപ്പ് എന്നൊക്കെ പറയുന്നത്, പരിപ്പ് കറി എന്നൊക്കെ ജീവിതശൈലി രോഗമുള്ളവർക്കൊന്നും വലിയ റെസ്ട്രിക്ഷൻ ഇല്ല. അധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ അധികം നെയ്യൊന്നും ചേർക്കണ്ട, നെയ്യൊക്കെ ഒരു തുള്ളിയേ ചേർക്കാറുള്ളൂ. അങ്ങനെയൊക്കെ ശ്രദ്ധ ചെലുത്തിയാൽ മതിയാവും. അല്ലാതെ സദ്യയിൽ നിന്ന് പാടെ അവർ ഒഴിവായി നിൽക്കേണ്ട കാര്യമില്ല. കാരണം അവർക്കും ഒരു സന്തോഷം, ഒരു എല്ലാവരും ഒരുമിച്ച് കൂടുക. അപ്പം വീട്ടിലെ മക്കളും അതുപോലെ കുഞ്ഞുമക്കളും ഒക്കെ ഒരുമിച്ച് ചേരുമ്പോൾ സദ്യയുടെ കൂട്ടത്തിൽ, തീർച്ചയായും നമ്മൾ കഴിക്കുന്ന സദ്യയുടെ കൂട്ടത്തിൽ അവരെ ഇരുത്തി സദ്യ കൊടുക്കുക, സദ്യ അവരെയും അതിൻ്റെ ഭാഗമാക്കുക എന്നുള്ളത് ഒരു അവർക്കും സന്തോഷം നമുക്കും സന്തോഷം തരുന്നൊരു കാര്യമാണ്. സദ്യയുടെ ഭാഗമാക്കാം അവർ, ചെറിയ ചെറിയ ശ്രദ്ധകൾ വരുത്തിയാലും മതിയാവും. അതായത് ഈ പറഞ്ഞതുപോലെ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് വേണ്ടി അധികം മധുരമൊന്നും പഞ്ചസാരയൊന്നും ചേർക്കാത്ത രീതിയിലും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു ദിവസം ഒരു നേരമേ ഉള്ളൂ, കണ്ടിന്യൂസ് 3, 4, 5 ഓണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്രയും ദിവസം പായസം പോലുള്ള അതുപോലെ ചോറിൻ്റെ അളവും കൂട്ടാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതിയാവും.
1: ഓണസദ്യയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ സിദ്ധിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു. റേഡിയോ ഹെൽത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല സന്തോഷവും സമൃദ്ധിയൊക്കെ നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 4 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മുതൽ 5 മണി വരെ നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം എന്നെന്നും കണ്ണേട്ടൻ്റെ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും സംഘവും പാടിയത്, കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജെറി അമൽദേവിൻ്റെ സംഗീതം.

0: സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക്
2: പോവാം. താലം ജുവലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണദിനാശംസകൾ.
3: താലം ജുവലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
4: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
5: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
4: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
6: MS വിശ്വനാഥന്റെ സംഗീതത്തിൽ പി ജയചന്ദ്രൻ, അമ്പിളി, ബിച്ചു എന്നിവർ പാടിയത് ചിത്രം വെല്ലുവിളി. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ബിച്ചു തിരുമല.

చూస్తే

തൃക്കാക്കര അമ്പലത്തിലെ അത്തപ്പൂവട തരികിട തകർന്നേ തരികിട തകർന്നേ തരികിട

മല മല മുഖ

0: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
1: ഏവർക്കും തീർത്ഥം ജ്വല്ലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
2: തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം, തിരുവനന്തപുരം.
3: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
4: കണ്ടീഷൻ സപ്ലൈ.
5: 1000 കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
6: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
7: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം തുലാഭാരം എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് യേശുദാസും പി. സുശീലയും. ഗാനവരികൾ വയലാർ, സംഗീതം ജി. ദേവരാജൻ.

0: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ചിങ്ങം 1 മുതൽ ചതയദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയദിനം വരെ രാവിലെ 10:15

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ ജിയോ തന്നെ പോവാം.
0: മൈ ജിയോ ആണ് മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: അൽ അമാന
3: 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് September 10 വരെ നാർക്കടുപ്പിലൂടെ മെഗാ ബാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ.
4: 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണ പ്രൊവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
3: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അറ്റ് ദമാം.
5: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി പുതുക്കോട്ടയിലെ പുതുമണവാളൻ എന്ന ചിത്രത്തിന് വേണ്ടി ബിജു നാരായണനും കൃഷ്ണചന്ദ്രനും സംഘവും പാടിയത് IS കുണ്ടൂറിന്റെ വരികൾ, SP വെങ്കടേഷിന്റെ സംഗീതം.

0: വാങ്ങിയാലോ,
1: ഭീമയിൽ സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
2: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
1: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
3: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
4: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
3: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
4: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
1: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
5: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
6: ഓഫർ കണ്ടിട്ട്
5: ഡിസ്കൗണ്ട് ഉണ്ടാ?
6: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
5: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: വയലാർ ശരചന്ദ്രവർമ്മ വരികൾ എഴുതി, ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി, ബിജു നാരായണൻ, ഫ്രാങ്കോ, റിമി ടോമി എന്നിവർ പാടിയത്. ചിത്രം മായാമോഹിനി.

0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
1: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
3: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
4: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർവിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
3: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
4: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayrbord.gov.in.
4: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
3: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
5: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. ചിത്രം മഞ്ഞുകാലവും കഴിഞ്ഞു.

0: ₹30 കോടി ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: കൈതപ്രം വിശ്വനാഥന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത് ചിത്രം കണ്ണകി. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്രം.

0: ചലച്ചിത്ര ഗാനങ്ങൾ വാർത്തകൾക്ക് ശേഷം തുടരും. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വടക്കൻ നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ അതിർത്തി പ്രദേശത്തെ ജനവാസ മേഖലയിൽ വ്യാപക നാശനഷ്ടങ്ങൾ. 100-ലധികം ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി പേരെ കാണാതായി. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. ഓണമുണ്ട് മലയാളികൾ, കലാ കായിക മത്സരങ്ങളുമായി നാടെങ്ങും ആഘോഷലഹരിയിൽ. തൃക്കാക്കര തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ 10 ദിവസമായി നടക്കുന്ന തിരുവോണ മഹോത്സവം ഇന്ന് സമാപിക്കും. വൈകിട്ട് 6 മണിക്ക് 9 ആനകളുടെ അകമ്പടിയോടെ ആറാട്ടെഴുന്നള്ളിപ്പ് നടക്കും. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ. കനകക്കുന്ന് മ്യൂസിയം വളപ്പ്, പൂജപ്പുര മൈതാനം, വയലുപ്പിള്ളി സംസ്കൃതി ഭവൻ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ വിവിധ കലാരൂപങ്ങൾ അരങ്ങേറും. ടൊറന്റോയിൽ നടക്കുന്ന പ്രഥമ സാമ്പത്തിക ധനകാര്യ ചർച്ചയിൽ പങ്കെടുക്കാനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിലെത്തി. രാജ്യത്ത് H1N1 കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ആന്റിബയോട്ടിക്കുകൾ വൈറസുകളെ നശിപ്പിക്കുന്നില്ല എന്നതിനാൽ ഇൻഫ്ലുവൻസ ലക്ഷണങ്ങൾക്ക് സ്വയം ആന്റിബയോട്ടിക്കുകൾ വാങ്ങിക്കഴിക്കരുതെന്നും IMA നിർദ്ദേശിച്ചു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയ കണ്ണൂർ കൊട്ടിയൂർ പാൽച്ചുരം റോഡ് നിയന്ത്രണ വിധേയമായി തുറന്നു. സംസ്ഥാനത്ത് ഇന്നു മുതൽ ശക്തമായ മഴ തുടരും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും തിരുവോണ ദിനാശംസകൾ നേരുന്നു. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എസ് രമേശൻ നായരുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് സംഗീതം പകർന്ന് ചിത്ര പാടിയത്. ചിത്രം ആകാശഗംഗ.

0: വീടുപണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
1: അതിനെന്താ പിട്ടപ്പിള്ളി 3 ഡേയ്സ് കോംബോ കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
0: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
1: പിട്ടപ്പിള്ളി ഏജൻസീസ്.
2: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 August 22 to 31 വരെ.
5: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
6: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
7: 20 കാറുകൾ,
6: 25 സ്കൂട്ടറുകൾ,
7: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
6: 100,000 രൂപ വീതം 100 പേർക്ക്
7: ബമ്പർ സമ്മാനമായി BMW കാർ,
6: അങ്ങനെ 30 കോടി രൂപയുടെ
7: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
8: വിജയ് യേശുദാസ്, ജ്യോത്സ്ന, അൻവർ സാദത്ത് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. രാപ്പകൽ എന്ന ചിത്രത്തിലേത്. ഈ ഗാനത്തിന്റെ വരികൾ രചിച്ചത് കൈതപ്രം, ഈണം പകർന്നത് മോഹൻ സിതാരാം.

0: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാർ വാങ്ങിയാലോ?
1: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
2: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
1: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
3: ഇവിടെ ഭഗവതി എവിടെയുള്ള?
4: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
3: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
4: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
3: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
4: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്. വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
5: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
8: ജോ പോൾ ഫെജോ എന്നിവരുടെ വരികൾക്ക് ജേക്സ് ബിജോയ് സംഗീതം പകർന്ന് ശ്രേയാ ഘോഷലും സംഘവും പാടിയ ഗാനം ചിത്രം കിങ് ഓഫ് കൊത്ത.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷേ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററി

0: വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
1: അനന്തപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
2: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
3: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
2: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
3: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
4: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
6: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
7: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
6: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
7: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
6: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
7: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
8: ഫോൺ നമ്പർ ഞാൻ പറയാം, ഞാൻ പറയാം.
6: എന്നാ പറയാം?
8: 90 72 503 503.
9: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട, കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
10: കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം
9: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
11: അസീസ് ചിക്കൻ ഷോപ്പിന്റെ
10: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
12: ഹായ് ആൾ, മാള രവീന്ദ്രൻ, MRT മെറ്റൽ മാർട്ട്. ഏവർക്കും ഓണ ആശംസകൾ, ലിസ്നേഴ്സ്, കസ്റ്റമേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്.
13: ഒരു നന്ദി കൂടെ പറയുന്ന എല്ലാരടത്തും, MRT സപ്പോർട്ട് ചെയ്തത് കൊണ്ട് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നു.
12: വി ആർ വെരി മച്ച് പ്രൗഡ് ഓൺ ഗിവിംഗ് ദ എക്സൈറ്റിംഗ് ഓഫേഴ്സ് ടു ഓൾ അവർ MRT കസ്റ്റമേഴ്സ്. ഗോൾഡ് കോയിൻസ്, സാരീസ്, കുപ്പേഴ്സ് ആൻഡ് ഡിന്നർ സെറ്റ്. ആസ് യു നോ, MRT സ്റ്റാൻഡ്സ് ഫോർ ട്രസ്റ്റ്, കോൺഫിഡൻസ് ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. വി ആർ ഓൾ പ്രൗഡ് ടു സെർവ് യു. താങ്ക് യു വൺസ് അഗൈൻ. ഹാപ്പി ഓണം.
14: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
15: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
14: അവിടെ എന്താ ഇത്ര പ്രത്യേകത?
16: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ October 31 വരെ.
17: രചന ജോ പോൾ, സംഗീതം ജേക്സ് ബിജോയ്, അജയ് ശ്രവണം സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ക്വീൻ.

0: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത് ജെമിനി ഗ്രാൻഡ് സർക്കസ്. ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺസ്റ്റിക് മൾട്ടി തവ സമ്മാനം.
2: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
3: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
4: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
5: അൽ
6: അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാർക്കടുപ്പിലൂടെ മെഗാ ബാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് ടിവി, വാഷിംഗ് മെഷീൻ.
7: 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണ പ്രവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
6: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അറ്റ് ദമാം.
8: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
9: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പറകരുത്.
10: അതെങ്ങനെ?
9: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്കുമായി.
1: ഇതെന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നേ.
2: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിലായാലെന്താ പൊളിക്കോ?
1: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
2: ഒപ്പം ഓഗസ്റ്റ് 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
0: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
3: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും. ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
0: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
4: കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ദീപക് തിവീണം പകർന്ന് ബെന്നി ദയാൽ, റിമി ടോമി എന്നിവർ പാടിയ ഗാനം ചിത്രം തേജ ഭായി ആൻഡ് ഫാമിലി.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:02 അറിയിപ്പുകളെ തുടർന്ന് കേൾക്കാം.
1: ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യാ?
2: എന്തു പറ്റി തമ്പുരാനെ?
1: കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം. അത് എന്റെ ഹൈലൈറ്റ് ആയിരുന്നില്ലേ?
2: ആ, അതിപ്പോ ആർക്കാ സംശയം? ഇതൊക്കെ മാവേലി തമ്പുരാനെ കുറിച്ച് മാത്രം പറയുന്നതാ.
1: എങ്കിൽ താൻ കേരളത്തിലേക്കൊന്ന് നോക്കിയേ. വിലക്കയറ്റമില്ലാതെ സബ്സിഡി സാധനങ്ങൾ, 10 അവശ്യ സാധനങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തേക്കാൾ സബ്സിഡി നിരക്ക് കുറവ്, സപ്ലൈകോവിൽ ആവശ്യത്തിന് സ്റ്റോക്ക്, തിരുവോണത്തിന് 4 ദിവസം മുന്നേ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം, അങ്ങനെയെല്ലാം കള്ളവും ചതിയും ഇല്ലാതെ നടക്കുകയല്ലേ?
2: അത് പിന്നെ നാടിന് നല്ലത് വരണമെന്ന ആഗ്രഹമുള്ളവർ ഭരണത്തിൽ വന്നാൽ അങ്ങനെ തന്നെയല്ലേ വരൂ തമ്പുരനെ?
1: അറിയാടോ, ഞാനൊരു തമാശ പറഞ്ഞതാ. എന്റെ കേരളം ഇങ്ങനെ നന്നാവുന്നതിൽ മിക്ക സന്തോഷമേ ഉള്ളൂ. കേരളം ഇതുപോലെ നന്നായി മുന്നോട്ട് പോകട്ടെ.
3: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
4: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
5: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
4: 45 ദിവസം?
5: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ചാ, 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
6: മൈജിയോണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
7: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
8: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
7: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
9: ഏവർക്കും താലം ജ്വല്ലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണദിനാശംസകൾ.
10: താലം ജ്വല്ലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
11: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
12: ചേട്ടാ, ചായ എടുക്കട്ടെ?
11: ആ, ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും 1 വർഷമാവും.
12: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
11: അപ്പോ കാത്തിരിപ്പില്ലേ?
12: ഇല്ല.
6: മൈജി ഓണം, മാസോണം, സീസൺ 4. പറഞ്ഞത് സമയത്ത് തന്നെ.
13: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
14: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
15: ഭീമ ഓണം ഫെസ്റ്റ്. ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
14: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോത്തൻകോട് ഷോറൂമുകളിൽ.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ
1: കരുണാസായി മനോയാനം, പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472 2883856.
3: മനോയാനം.
4: മനുഷ്യർ തങ്ങളുടെ ജീവിതകാലത്തെ ഓർമ്മകൾ പുനരവലോകനം ചെയ്യുമ്പോൾ കൌമാരപ്രായത്തിലും യൗവനത്തിന്റെ തുടക്കത്തിലും ഏകദേശം 10 മുതൽ 30 വയസ്സുവരെ നടന്ന സംഭവങ്ങൾ മറ്റേതൊരു കാലഘട്ടത്തെക്കാളും വ്യക്തമായി ഓർത്തെടുക്കാൻ സാധിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഈ പ്രതിഭാസത്തെയാണ് മനഃശാസ്ത്രത്തിൽ റെമിനിസെൻസ് ബമ്പ് എന്ന് വിളിക്കുന്നത്. ഈ പ്രായത്തിൽ വ്യക്തിത്വം രൂപപ്പെടുന്നതും ജീവിതത്തിലെ നിർണായകമായ പല ആദ്യ അനുഭവങ്ങളും, ഉദാഹരണത്തിന് ആദ്യ പ്രണയം, ബിരുദദാനം, ജോലി തുടങ്ങിയവ സംഭവിക്കുന്നതും ഇതിന് കാരണമാകുന്നു. ഈ കാലഘട്ടത്തിൽ തലച്ചോറിലെ ഓർമ്മകളെ സൂക്ഷിക്കുന്ന ഭാഗങ്ങൾ അതീവ സജീവമായതിനാലും വികാരങ്ങൾ കൂടുതൽ തീവ്രമായതിനാലും അക്കാലത്തെ പാട്ടുകൾ, സിനിമകൾ, സുഹൃത്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ മസ്തിഷ്കത്തിൽ ആഴത്തിൽ പതിഞ്ഞുപോകുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന പാട്ടുകൾ പലപ്പോഴും 13-19 ഇടയിലുള്ള പ്രായത്തിൽ കേട്ടവയായിരിക്കും. പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ പാട്ടുകൾ വീണ്ടും കേൾക്കുമ്പോൾ പഴയ ഓർമ്മകൾ ഒരു ചലച്ചിത്രം പോലെ മുന്നിലെത്തുന്നു. എന്തുകൊണ്ടാണ് ഈ പ്രായത്തിലെ സംഗീതം ഇത്രമേൽ ശക്തമാകുന്നത് എന്നറിയുമോ? തലച്ചോറിലെ സുവർണ കാലഘട്ടമായ കൗമാരപ്രായത്തിൽ മനുഷ്യ മസ്തിഷ്കം വലിയ തോതിലുള്ള പുനർനിർമ്മാണത്തിന് വിധേയമാകുന്നു. ഈ പ്രായത്തിൽ തലച്ചോറിലെ നാഡീബന്ധങ്ങൾ അതിവേഗം രൂപപ്പെടുന്നു. പുതിയ അനുഭവങ്ങളോടും വികാരങ്ങളോടും തലച്ചോർ അതീവ സംവേദനക്ഷമത കാണിക്കുന്ന സമയമാണിത്. ഓർമ്മകളെ സൂക്ഷിക്കുന്ന ഹിപ്പോക്യാമ്പസും വികാരങ്ങളെ കൈകാര്യം ചെയ്യുന്ന അമിഗ്ദലയും ഈ ഘട്ടത്തിൽ അതീവ സജീവമാണ്. സംഗീതം കേൾക്കുമ്പോൾ ഈ രണ്ട് ഭാഗങ്ങളും ഒരേ സമയം ഉത്തേജിപ്പിക്കപ്പെടുന്നത് പാട്ടുകളെ ഓർമ്മകളുമായി ദൃഢമായി ബന്ധിപ്പിക്കുന്നു. നമുക്കിഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുമ്പോൾ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന രാസവസ്തു പുറപ്പെടുവിക്കപ്പെടുന്നു. കൗമാരക്കാരുടെ തലച്ചോറിലെ റിവാർഡ് സിസ്റ്റം മുതിർന്നവരെക്കാൾ കൂടുതൽ ശക്തമായി ഡോപ്പമിനോട് പ്രതികരിക്കുന്നു. ഈ കെമിക്കൽ റഷ് ആ പാട്ടിനെ സന്തോഷത്തിന്റെയോ സങ്കടത്തിന്റെയോ തീവ്രമായ ഒരനുഭവമാക്കി മാറ്റുകയും അത് ഓർമ്മയിൽ ആഴത്തിൽ പതിപ്പിക്കുകയും ചെയ്യുന്നു. കൗമാരപ്രായം എന്നത് ഒരാൾ സ്വന്തം വ്യക്തിത്വം രൂപപ്പെടുത്തുന്ന സമയമാണ്. താൻ ആരാണെന്നും തന്റെ താൽപര്യങ്ങൾ എന്താണെന്നും തിരിച്ചറിയുന്ന ഈ ഘട്ടത്തിൽ സംഗീതം അവിടെ ഒരു വഴികാട്ടിയായി പ്രവർത്തിക്കുന്നു. സുഹൃത് ബന്ധങ്ങൾ, ആദ്യത്തെ പ്രണയം, കരിയറിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എന്നിവയെല്ലാം പലപ്പോഴും ചില പ്രത്യേക പാട്ടുകളുമായി ചേർന്നു നിൽക്കുന്നു. അതുകൊണ്ടാണ് പിൽക്കാലത്ത് ആ പാട്ടുകൾ കേൾക്കുമ്പോൾ ആ പഴയ സ്വയം എന്ന ഭാവം ഉണർത്തപ്പെടുന്നത്. മനഃശാസ്ത്ര പഠനങ്ങൾ പ്രകാരം പ്രായമായവരോട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മകൾ ചോദിച്ചാൽ ഭൂരിഭാഗം പേരും പറയുന്നത് 10-30 ഇടയിലുള്ള കാര്യങ്ങളായിരിക്കും. ഇതിൽ സംഗീതത്തിന് വലിയ പങ്കുണ്ട്. കൗമാരത്തിലെ പാട്ടുകൾ തലച്ചോറിൽ ഒരു ന്യൂറൽ എൻഗ്രാം അല്ലെങ്കിൽ ഒരു സ്ഥിരമായ അടയാളം സൃഷ്ടിക്കുന്നു. കൗമാരത്തിൽ നാം കേൾക്കുന്ന സംഗീതം വെറുമൊരു വിനോദമല്ല, മറിച്ച് നമ്മുടെ വൈകാരിക ലോകത്തിന്റെ അടിത്തറയാണ്. ആ പാട്ടുകൾ നമ്മുടെ തലച്ചോറിൽ സൂക്ഷിച്ചിരിക്കുന്ന ടൈം മെഷീനുകൾ പോലെയാണ്. അവയ്ക്ക് ഏത് കാലത്തും നമ്മെ പഴയ ഓർമ്മകളിലേക്ക് തിരികെ കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ കൗമാരക്കാരും ഓർക്കുക, ജീവിതത്തിലെ റെമിനിസെൻസ് ബമ്പ് വളരെ പ്രധാനമാണ്. 10 മുതൽ 30 വയസ്സുവരെയുള്ള ജീവിതകാലത്തെ അലസമായി കളയരുത്. ഓർത്തെടുക്കാൻ ഒരുപാട് നല്ല നല്ല സംഭവങ്ങൾ ഉണ്ടാകട്ടെ. ഓർത്തെടുക്കാൻ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഉണ്ടാകട്ടെ. പിന്നീടൊരു കാലത്ത് ആ ഓർമ്മകൾ സമ്പുഷ്ടമായി മനസ്സിൽ നിറയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
0: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ.
1: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
0: ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഓണം മലയാളിയെ ഓർമ്മിപ്പിക്കുന്നത്. ചിത്രീകരണം
1: ഇന്ന് തിരുവോണമാണ്. ആവർത്തിക്കപ്പെടുന്ന പൂക്കാലമാണ് ഓണം, ഓർമ്മയുടെ ഉത്സവം, മലനാടിന്റെ മഹോത്സവം.

ഒരിക്കലും ചിതലരിച്ചു പോകാത്ത വാക്കും നോക്കും പാട്ടും പകിട്ടുമെല്ലാം ഓണത്തിന് സ്വന്തം. ഓണത്തിന്റെ നിർവചനം എന്താണെന്ന് ചോദിച്ചാൽ അത് ഒത്തുചേരലിന്റെ ശ്രുതിയും പങ്കുവയ്ക്കലിന്റെ താളവും ചേർന്ന ഓർമ്മയുടെ സംഗീതമാണ്.

എന്തുതന്നെയായാലും അതിലെ കാര്യമെടുത്താൽ മഹാബലി ചക്രവർത്തി മാമലനാട്ടിലേക്ക് വരുന്നതും ഈ ഒത്തുചേരലിന്റെ ഭാഗമാകാൻ തന്നെയാണ്. യഥാർത്ഥത്തിൽ സ്നേഹ സൗഹൃദങ്ങളും സന്തോഷവും നിറഞ്ഞ ജാതി മത വർഗ ഭേദങ്ങളില്ലാത്ത കൂട്ടായ്മയിലാണ് ഓണം ശ്രുതി ചേർത്തിരിക്കുന്നത്.

മലയാളി ലോകത്തിന്റെ ഏതു കോണിലായിരുന്നാലും ചിങ്ങമാസമെത്തി അത്തം തുടങ്ങുമ്പോൾ മനസ്സിൽ അലാറം മുഴങ്ങും. കുടുംബത്തിലെ എല്ലാവരും ഒപ്പമിരുന്ന് ഓണമുണ്ണുവാൻ വീട്ടിലെത്തുവാനുള്ള ഓർമ്മപ്പെടുത്തൽ. ഓണം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഇനി അടുത്ത ഓണത്തിന് കാണാം എന്ന് പറഞ്ഞാണ് യാത്ര പറയുക.

ഓണം മലയാളിയുടെ ഹൃദയവികാരമാണ്. എത്രയോ പതിറ്റാണ്ടുകളായി രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സംസ്കാരം. ഈ സംസ്കൃതി കേരളത്തിന്റെ കാർഷിക പൈതൃകത്തിന്റേതുകൂടിയാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി പരിവർത്തിക്കപ്പെട്ട ഓണവും വിഷുവും തിരുവാതിരയും നിറപുത്തരിയും ഇല്ലം നിറയും തുടങ്ങിയുള്ള എല്ലാ കാർഷികോത്സവങ്ങൾക്കു പിന്നിലും ഉർവരമായ ദർശനങ്ങളും സങ്കല്പ

യഥാർത്ഥത്തിൽ ഓണത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നത് കാർഷിക സമ്പൽ സമൃദ്ധിയിൽ അധിഷ്ഠിതമായ ഒരു സ്വാശ്രയ ദർശനമാണ്. പഞ്ഞ കർക്കിടകം താണ്ടിയെത്തുന്ന മനുഷ്യന്റെ വിശപ്പിനെ അടുത്ത ഒരാണ്ടോളം പിടിച്ചു നിർത്തുന്ന രുചിഭേദങ്ങളുടെ മേളനമായ ഓണസദ്യ ഓണത്തിന്റെ സവിശേഷ നന്മയാണ്.

നമ്മുടെ രുചിമുകുളങ്ങളെ മത്തുപിടിപ്പിക്കുന്ന വിഭവങ്ങളുടെ സമഞ്ജസ സമ്മേളനം. ഓണസദ്യയ്ക്കായി വേണ്ടതെല്ലാം സ്വന്തം അധ്വാനത്തിലൂടെ വിളയിച്ചെടുത്തിരുന്ന മണ്ണിന്റെ തനിമയും നന്മയുമുള്ള കാർഷികോൽപ്പന്നങ്ങളാൽ നമ്മുടെ അടുക്കളയിൽ ഒരുക്കുന്ന ഓണസദ്യ. ഊഞ്ഞാലിടുന്നതിനുള്ള കയർ മുതൽ ഓണക്കോടി വരെ എല്ലാം നമ്മുടെ നാട്ടിന്റെ സ്വന്തമായിരിക്കണമെന്ന ശഠിച്ച പൂർവികമായ സ്വാശ്രയ സംസ്കാരത്തിന്റെ അടയാളപ്പെടുത്തലാണ് ഓണത്തിന്റെ ഊടും.

0: ഓണത്തിന് വളരെ വലിയ വൈകാരിക പ്രാധാന്യമാണ് മലയാളികളുടെ മനസ്സിലുള്ളത്.
1: മുൻ ചീഫ് സെക്രട്ടറിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ കവിയുമായ ശ്രീ കെ ജയകുമാർ,
0: ഏറ്റവും പ്രസാദാത്മകമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മളുടെ ജീവിതങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ആഘോഷത്തിലേക്ക് തിരിയുന്നത് സ്വാഭാവികം. അങ്ങനെ സ്വാഭാവികമായി ഉണ്ടായ പ്രകൃതി തന്നെ നമുക്ക് സംവിധാനം ചെയ്തു തന്ന ഒരു ഉത്സവമാണ് ഓണം. പ്രകൃതി നമുക്ക് ഓണം തന്നിട്ട് നമ്മൾ പ്രകൃതിയെ മറന്നുകളഞ്ഞു. നമ്മുടെ തൊടികളിലൊക്കെ ധാരാളമായി പൂക്കളുണ്ടായിരുന്ന ആ പൂക്കളെല്ലാം പറിച്ച് അത്തപ്പൂക്കളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നമ്മൾ മത്സരാധിഷ്ഠിതമായി നമ്മൾ പൂക്കളങ്ങൾ തീർക്കുകയാണ്. പൂക്കളം സൃഷ്ടിക്കാനുള്ള നമ്മുടെ കഴിവൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്, സംശയമില്ല, അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, കൃഷിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഓണാഘോഷങ്ങളിൽ അഭിരമിക്കുമ്പോൾ ഓണം എന്തായിരുന്നുവോ അതിന്റെ തനിമയിൽ നിന്ന് ഓണത്തിന് ബഹുദൂരം നമ്മൾ ഈ വാണിജ്യത്തിന്റെ പ്രലോഭനങ്ങൾ എന്ന് പറയുന്ന മാരീച്ചന്റെ പിന്നാലെ നമ്മൾ പോവുകയാണ് എന്ന് നമുക്ക് തോന്നും. പ്രകൃതിയിലേക്ക് മടങ്ങിപ്പോകാതെ പ്രകൃതിയുടെ ഭാഗമായ മനുഷ്യന് നിലനിൽപ്പില്ല. ഈ ഓണക്കാലത്തെങ്കിലും പ്രകൃതിയിലേക്ക് മടങ്ങിപ്പോകാൻ നമ്മൾ തീരുമാനമെടുക്കണം. പ്രകൃതിയുടെ താളത്തെ ഭഞ്ജിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവർക്കും എന്റെ ഏറ്റവും ഹൃദയപൂർവ്വമുള്ള ഓണാശംസകൾ.
2: മണ്ണിൽ നിന്ന് കാലുവലിച്ച് കൃഷിയിൽ നിന്നകന്നുപോയ

0: അടുക്കള മുറ്റത്തിനടുത്തായി ഓണം കണക്കാക്കി നട്ടു നനച്ച് വളർത്താം. ഓണസദ്യ വിളമ്പാൻ തൂശനില മുറിച്ചെടുക്കാൻ ഒന്ന് രണ്ട് പാളയം കൂടൻ വാഴയോ ഞാലിപ്പൂവനോ കുഴിച്ചുവെക്കാം. കുഞ്ഞുങ്ങളെ മൊബൈൽ ഫോണിലെ വീഡിയോ ഗെയിമുകളിൽ നിന്നും മോചിപ്പിച്ച് ഇത്തിരി നേരം മണ്ണിലേക്കിറക്കണം. കുട്ടിയും കോലും തലപ്പന്തും കബഡിയും തുടങ്ങിയുള്ള ആയാസവും ചിതവുമുള്ള കളികളിലേക്ക് അവരെ ഓണക്കാലത്തെങ്കിലും ഒന്ന് തിരിച്ചുവിടാം. തൊടിയിലെയും വേലിപ്പടർപ്പിലെയും നാട്ടുപൂക്കളെറുത്ത് മുറ്റത്തൊരു പൂക്കളമിടാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കാം. ഇതിനൊക്കെയായുള്ള ലേശം അധ്വാനം ആരോഗ്യരക്ഷയ്ക്കുള്ള മരുന്നുകൂടിയാണ്. ഉദാത്തമായ ലക്ഷ്യബോധത്തോടെ സംസ്ഥാനത്തുടനീളം പ്രവർത്തനം സജ്ജമാക്കിയിട്ടുള്ള കൃഷിവകുപ്പ് രൂപം നൽകിയിട്ടുള്ള കൃഷിക്കൂട്ടങ്ങളുടെ ഉദ്ദേശവും മറ്റൊന്നുമല്ല. കൃഷിക്കൂട്ടങ്ങൾ സാർത്ഥകമാക്കിയ നന്മ ഇക്കുറി ഓണത്തിന്റെ പഴം പച്ചക്കറി ലഭ്യതയ്ക്ക് വലിയൊരളവ് സഹായകരമായിട്ടുണ്ട്. പരോക്ഷമായി ഇതിലൂടെ മറ്റൊരു വലിയ നന്മ കൂടിയാണ് സംഭവിക്കുന്നത്.
1: നമ്മുടെ ഓണം മണ്ണിന്റേതായ ഉത്സവമാണ്, ഋതുത്സവം എന്ന് വിളിക്കാം നമുക്ക്.
2: അധ്യാപക പരിശീലന കോളേജിലെ മുൻ പ്രിൻസിപ്പലും എഴുത്തുകാരിയുമായ ഡോക്ടർ എസ് ശ്രീദേവി ഓണത്തിന്റെ ഗൃഹാതുരമായ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു.
1: മനുഷ്യർക്ക് എപ്പോഴും ഏത് സൗകര്യം കിട്ടിയാലും ആഹ്ലാദിക്കാനുള്ള ഇടം അവർ കണ്ടെത്തും. പ്രത്യേകിച്ചും ആദിമ മനുഷ്യർക്ക് ഇന്നത്തെ ഈ നഗര ജീവിതം പോലെ അല്ലാത്തതുകൊണ്ട് അവരുടെ ഏറ്റവും വലിയ കൂട്ട് അമ്മ തന്നെയായ മണ്ണായിരുന്നു ഭൂമി. അപ്പൊ ഈ ഭൂമിയിൽ അവർ അവരുടേതായ രീതിയിൽ കൃഷി ചെയ്യുക, കൃഷിയുടെ ഫലമെടുക്കുക. ഫലമെടുക്കുമ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ പോലും ഞാൻ കണ്ടിട്ടുണ്ട് പല രാജ്യങ്ങളിലും മരത്തിൽ നിന്ന് കായൊക്കെ എടുക്കുമ്പോൾ നമ്മളെപ്പോലെ മുഴുവനായിട്ട് പറിക്കില്ല, ഒരു പകുതി മുറിച്ചെടുക്കും, ബാക്കി അവിടെ നിർത്തിയേക്കും. അത് പക്ഷികൾക്കുള്ളതാണ്, അല്ലെങ്കിൽ അത് കഴിക്കേണ്ട കുരങ്ങനുള്ളതാണ്. പക്ഷിമൃഗാദികളെയും എല്ലാത്തരം ജന്തുക്കളെയും ഒക്കെ സമദൃഷ്ടിയോടെ കണ്ടിരുന്ന ഒരു കാലത്തിന്റെ പ്രത്യേകതയാണ് വാസ്തവത്തിൽ ഈ ഋതുത്സവങ്ങളെല്ലാം. ഏതെല്ലാം തരത്തിൽ മണ്ണിനെ സുന്ദരിയാക്കാം, അമ്മയെ സുന്ദരിയാക്കാമെന്നാണ് നോക്കുന്നത്. ഈ ചുറ്റുപാട് നോക്കുമ്പോൾ മനുഷ്യൻ കാണുന്നതാണ് അവനിട്ടതല്ലാത്ത ഒരുപാട് പൂക്കളങ്ങൾ. അപ്പം അതനുകരിച്ചിട്ട് ഈ നിൽക്കുന്ന എല്ലാത്തരം ചെടികളിലുമുള്ള പൂക്കളൊക്കെ ഓണപ്പൂക്കളാണ്. അത് പറിച്ച് അവരവർക്ക് മനസ്സിൽ തോന്നുന്ന സങ്കല്പം അനുസരിച്ച് പല രീതിയിലുള്ള ഒരു രൂപങ്ങൾ മണ്ണിൽ വരയ്ക്കും. അതിനെയാണ് നമ്മൾ പൂക്കളം എന്ന് വിളിക്കുന്നത്. ഓണത്തിന് പൂവെല്ലാം ഓണപ്പൂവ് എന്നാണ്. എല്ലാ തരത്തിലും പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതി തന്നിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾക്ക്, ഒ എൻ വി സാറിൻ്റെ ഭാഷയെ പറഞ്ഞാൽ, നന്ദി നീ തന്നൊരിളം നീലരാവുകൾക്ക്, എന്നെ കുളിരണിയിച്ച നിലാവുകൾക്ക്, എന്നെ ചിരിപ്പിച്ച നക്ഷത്രമുല്ലകൾക്ക്, എൻ്റെ ഏകാന്തത തൻ പുഴയോരത്ത് കൊച്ചു കാറ്റിൻ്റെ കൊതുമ്പ് വള്ളത്തിൽ നീ ഏറ്റിയച്ച വിശിഷ്ട ഗന്ധങ്ങൾക്ക്, ഇതിനൊക്കെ നന്ദി പറയുകയാണ്. ഭൂമിയോട്, മണ്ണിനോട്, അമ്മയോട് നമുക്കുള്ള കൂറ്, എന്തുമാത്രം കടപ്പെട്ടിരിക്കുന്നു നമ്മൾ. നമ്മുടെ ഒരുതരം പൊക്കിൾ ബന്ധമാണ് വാസ്തവത്തിൽ മണ്ണിനോടുള്ളത്. എല്ലാ നല്ല കലകളുടെയും ഒരു സംയോജിതമായ ഒന്നാണ് ഈ ഓണം.
0: നാട്ടിൻപുറത്തിന്റെ മണവും ഗുണവും മധുരമയുമുള്ള പോയ കാലത്തിന്റെ ഓണത്തെ അതേപോലെ ഈ സ്പീഡ് കൂടിയ സൈബർ കാലത്ത് വീണ്ടെടുക്കുവാൻ സാധ്യമല്ല. പക്ഷേ അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന മാനുഷികതയും കാർഷിക നന്മകളും കലർപ്പില്ലാത്ത സ്നേഹ സൗഹൃദങ്ങളും കുറെയെങ്കിലും നിലനിർത്താം, വീണ്ടെടുക്കാം. അതാകട്ടെ ഓണത്തിന്റെ മഹനീയ സന്ദേശം. ഓണം മലയാളിയെ ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെയാണ്.
2: ഓണം മലയാളിയെ ഓർമ്മിപ്പിക്കുന്നത്. ചിത്രീകരണം സമാപിക്കുന്നു. രചന ശ്രീ മുരളീധരൻ തഴക്കര. ആഖ്യാനം അശോക് പി. ഐ. തയ്യാറാക്കിയത് ജി. ആർ. സഞ്ജയ് ലാൽ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: തിങ്കൾ മുതൽ വെള്ളിവരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വടക്കൻ നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ അതിർത്തി പ്രദേശത്തെ ജനവാസ മേഖലയിൽ വ്യാപക നാശനഷ്ടങ്ങൾ. 100-ലധികം ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി പേരെ കാണാതായി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിലെ ടൊറന്റോയിൽ ഇന്ത്യൻ വ്യവസായ പ്രമുഖരെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയുടെ പരിവർത്തനം ഘടനാപരമായ മാറ്റങ്ങളിലൂടെയാണ് മുന്നേറുന്നതെന്നും അതിവേഗ നഗരവൽക്കരണവും ലോകോത്തര ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യവും അതിന് കരുത്തു പകരുന്നുവെന്നും ധനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ് ഈ മാസം 30-ന്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ. കനകക്കുന്ന്, മ്യൂസിയം വളപ്പ്, പൂജപ്പുര മൈതാനം, വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ വിവിധ കലാരൂപങ്ങൾ അരങ്ങേറും. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയ കണ്ണൂർ കൊട്ടിയൂർ പാൽച്ചുരം റോഡ് നിയന്ത്രണ വിധേയമായി തുറന്നു. ഇന്ത്യക്കെതിരായ കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ശ്രീലങ്ക 2-ാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിൽ. ഒരു ദിനവും 4 വിക്കറ്റും ശേഷിക്കെ 16 റൺസ് ലീഡാണ് ശ്രീലങ്കയ്ക്കുള്ളത്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20-6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 ഫാം ടു സിറ്റി. 7:20-8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മൊഴിയാം ഒരു കഥ. കെ സരസ്വതി അമ്മ എഴുതിയ കഥ വിവാഹ വ്യവസായം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ. ഡോക്ടർ ധന്യ പി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ഡോക്ടർ ജി ബാബു മൃദംഗം. തിരുവനന്തപുരം വി കാർത്തികേയൻ ഖടം. 10:30 നിഷാ സുരഭി. 11:00 സുഭാഷിതം. ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലീ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം. സാഹിത പ്രമുഖൻ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി. എൻ എൻ കക്കാട് എഴുതിയ നന്ദി തിരുവോണമേ നന്ദി എന്ന കവിത. ആലാപനം ആർ വിമലസേനൻ നായർ. ഉദയഗീതം അമൽ ആന്റണി, പ്രിയദർശിനി, രവിശങ്കർ എന്നിവർ പാടിയത്. പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ്. 8:02 ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 122. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഹലോ സന്ദേശ ഗാനം. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 ഹലോ സന്ദേശ ഗാനം തുടർന്ന് കേൾക്കാം. 11:02 ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 ശാസ്ത്രലോകം. വിസ്മയകരമായ പരിണാമ പാഠങ്ങൾ. ഡോക്ടർ ടി വി വിനീഷ് സംസാരിക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാരയിൽ കുട്ടികളിലെ പോഷണം. ഡോക്ടർ ലക്ഷ്മി എം കെ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ആവണി പൊന്നൂഞ്ഞാൽ. സംഗീത സംവിധായകൻ ബിജിപാൽ പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 2:02 നാടകം ഇങ്ങനെയും ഒരോണം. രചന ടി വി സുഗതകുമാരി. സംവിധാനം വേവൻ കൈമാപ്പറമ്പൻ. ശബ്ദം നൽകിയവർ ആര്യാട് ഗോപാലകൃഷ്ണൻ, എസ് ഹരികുമാർ, അണ്ടൂർക്കോണം വാഹിദ്, കെ പി എ സി പുഷ്പലത, എസ് ഉഷ, കെ സാവിത്രിയമ്മ, ദുർഗാരാജൻ, മാസ്റ്റർ ശ്രീനാഥ് സുബ്രഹ്മണ്യം, മാസ്റ്റർ വിഷ്ണു വിജയകുമാർ, കുമാരി അഞ്ജിത എന്നിവർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരയിപ്പൂക്കൾ. 3:00 ഹലോ പ്രിയഗീതം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4:00 കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20-6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. തെങ്ങിന്റെ പ്രധാന ശത്രു ചെമ്പൻ ചെല്ലി. ഡോക്ടർ സന്തോഷ് കുമാർ ടിയുമായി അഭിമുഖം. 7:20-8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ. അർജുൻ കൃഷ്ണ പാടിയ മലയാളം കൃതികൾ. 10:30 നിഷാ സുരഭി. 11:00 സുഭാഷിതം. സാഹിത പ്രമുഖൻ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ 5:48 വരെ വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ശക്തമായ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. അങ്ങിങ്ങ് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.2 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 23.7 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 28.4 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 23.9 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എസ് രമേശൻ നായർ രചിച്ച് ഔസി പച്ചൻ സംഗീതം പകർന്ന് ഹരിഹരൻ, സുജാത എന്നിവർ പാടിയ ഗാനം ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്.

0: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
1: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവനു മുകളിൽ ഓണപ്പുടവ സമ്മാനവും, രണ്ട് പവനു മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
0: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
1: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം, സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149.
2: ഏവർക്കും തീർത്ഥം ജ്വല്ലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
3: തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം, തിരുവനന്തപുരം.
4: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
5: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
4: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
6: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
7: ആറുമുഖൻ വെങ്കിട്ടാങ്കുവിന്റെ വരികൾക്ക് MJ ചന്ദ്രന്റെ സംഗീതം. സാവിത്രിയുടെ അരിഞ്ഞാണം എന്ന ചിത്രത്തിനു വേണ്ടി കലാഭവൻ മണി ആലപിച്ച ഗാനമിതാ.

0: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: എന്താ ചേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
1: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
0: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
5: നീനേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
6: ഭീമ ഓണം ഫെസ്റ്റ്. ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും. പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
5: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
7: ഇവിടെ ഭഗവതി എവിടെയുള്ള?
8: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
7: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
8: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
7: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പർ ഭഗവതി എടുക്കുന്നുണ്ട്.
8: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
9: കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം. മഞ്ജരി പാടിയ ഗാനം ചിത്രം ഉറുമി.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിൽ ഇന്നാദ്യം ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും സംഘവും പാടിയ ഗാനമാണ്. ഈ ഗാനത്തിന്റെ വരികൾ രചിച്ചത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം പകർന്നത് ജോൺസൺ.

0: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
1: ഓണം വരവായി.
2: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
1: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
2: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: MRT ലോണം, പൊന്നോണം, ഓഫറിൽ നിറയെ സമ്മാനം.
4: 2,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
2: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
5: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
6: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
5: അവിടെന്താ ഇത്ര പ്രത്യേകത?
7: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.

സന്ധ്യാഗീതത്തിൽ ഇനി കേൾക്കാം. NH-47 എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും ആലപിച്ച ഗാനം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

0: നാളെ ശാസ്ത്രലോകത്തിൽ വിസ്മയകരമായ പരിണാമ പാഠങ്ങൾ. ഡോക്ടർ ടി വി വിനീഷ് സംസാരിക്കുന്നു.
1: കടലിൽ കാണുന്നവയെല്ലാം മത്സ്യങ്ങൾ തന്നെയാണോ? തിമിംഗലങ്ങളെ നോക്കൂ. കടലിലെ ജലത്തിലാണ് ജീവിക്കുന്നതെങ്കിലും തിമിംഗലങ്ങൾ മത്സ്യങ്ങളല്ല, സസ്തനികളാണ് എന്നറിയാമല്ലോ. എങ്ങനെയാണ് ജലജീവികളായ സസ്തനികളുണ്ടായത്? അത് അത്ഭുതകരമായ പരിണാമ കഥയാണ്. കെട്ടുകഥയല്ല, സുദൃഢമായ തെളിവുകളുള്ള ശാസ്ത്രകഥ.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: മൻ കി ബാത്ത്,
3: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
3: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
3: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
2: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
3: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ മിന്നൽ പ്രളയം, കാണാതായവരിൽ 100-ലധികം ഇന്ത്യക്കാരും, എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി IMA. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് തുടരുന്നു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഫോളോ ഓൺ ചെയ്ത് ശ്രീലങ്കയ്ക്ക് 6 വിക്കറ്റ് നഷ്ടം. വാർത്തകൾ വിശദമായി. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പഴമയുടെ തനിമയും പുതുമയുടെ നിറവും ചേർത്ത് സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും തിരുവോണത്തെ മലയാളികൾ വരവേറ്റു. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒത്തുചേരലിനും തിരുവോണം അവസരമൊരുക്കി. സംസ്ഥാനമെമ്പാടും വിപുലമായ ഓണാഘോഷങ്ങൾ നടക്കുമ്പോൾ പ്രധാന നഗരങ്ങളും ഗ്രാമങ്ങളും ഒരേപോലെ ആഘോഷത്തിലാണ്. വിഭവ സമൃദ്ധമായ ഓണസദ്യയ്ക്കു ശേഷം ബന്ധുക്കളുടെ വീടുകൾ സന്ദർശിച്ചും ഓണത്തിന്റെ സന്തോഷം പങ്കുവച്ചുമാണ് മലയാളികൾ തിരുവോണം കെങ്കേമമാക്കുന്നത്. തൃക്കാക്കര തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ 10 ദിവസമായി നടന്നുവരുന്ന തിരുവോണ മഹോത്സവത്തിന് ഇന്ന് സമാപനം. 9 ആനകളുടെ അകമ്പടിയോടെയുള്ള 6-8 എഴുന്നള്ളിപ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. രാത്രി 11 എതിരേൽപ്പ് നടക്കും. തുടർന്ന് വർണ്ണാഭമായ വെടിക്കെട്ടോടെ ഉത്സവം കൊടിയിറങ്ങും. സദ്യയും നാടൻ കളികളുമായി തിരുവോണത്തെ ആഘോഷമാക്കി മാറ്റി തിരുവനന്തപുരം നിവാസികൾ. ഗ്രാമങ്ങളിലെ ക്ലബ്ബുകളിലെയും മറ്റും ഓണാഘോഷമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: നഗര ഗ്രാമീണ വ്യത്യാസമില്ലാതെ തിരുവോണം ആഘോഷിക്കുകയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ. രാവിലെ ഇടയ്ക്ക് മഴ പെയ്തെങ്കിലും അതിനെയെല്ലാം അവഗണിച്ചായിരുന്നു നാട്ടിൻപുറങ്ങളിലെ ഓണാഘോഷം. വടംവലി ഉൾപ്പെടെ വിവിധ നാടൻ കളികളുമായാണ് ജില്ലയിലെ വിവിധയിടങ്ങളിലെ ക്ലബ്ബുകളിലും മറ്റു കൂട്ടായ്മകളിലും ഓണം ആഘോഷിച്ചത്. ഇപ്പോഴും മിക്കയിടത്തും ഓണാഘോഷം തുടരുകയാണ്. സർക്കാരിന്റെ ഓണം വാരാഘോഷം ആസ്വദിക്കാൻ എത്തിയതോടെ നഗരത്തിലെ നിരത്തുകളും സജീവമായി.
0: മലപ്പുറം ജില്ലാതല ഓണാഘോഷം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി കോട്ടക്കുന്ന് ടൂറിസം പാർക്കിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. മന്ത്രിമാരായ പി കെ ബഷീർ, എ പി അനിൽകുമാർ, കെ എം ഷാജി എന്നിവർ പങ്കെടുക്കും. ഈ മാസം 30 വരെയാണ് പരിപാടി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, DTPC, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയുടെ സാംസ്കാരിക തനിമയും കലാപെരുമയുമെല്ലാം കോർത്തിണക്കിയാണ് ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: നഗരത്തിലെ വിവിധ വേദികൾക്ക് പുറമെ ജലോത്സവം, ഘോഷയാത്ര, സാംസ്കാരിക സദസ്, കലാവിരുന്ന് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ടൗൺ ഹാൾ വേദിയിൽ നാടകോത്സവവും, മാനാഞ്ചിറയിലെ വേദിയിൽ യോഗ, മെഗാ തിരുവാതിര, പാവനാടകം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. 30 നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. വിനോദസഞ്ചാര വകുപ്പ് അനുവദിച്ച 40 ലക്ഷം രൂപയ്ക്ക് പുറമെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പങ്കാളിത്തത്തോടെയാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്.
0: ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. 2026 ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മീര യുവഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യമെമ്പാടും ഓരോ ജില്ലയിലെ 2 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ് ഈ മാസം 30-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. നേപ്പാളിൽ വ്യാപക നാശം വിതച്ച മിന്നൽ പ്രളയത്തെ തുടർന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രളയത്തിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടതിൽ ശ്രീ മോദി അനുശോചനം അറിയിച്ചു. നേപ്പാളിന് സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും നൽകാൻ ഇന്ത്യ സന്നദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. കോശി നദി കരകവിഞ്ഞുണ്ടായ മിന്നൽ പ്രളയത്തിലാണ് വടക്കൻ നേപ്പാളിൽ വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. 9 മരണം സ്ഥിരീകരിച്ചു. 105 ഇന്ത്യക്കാരടക്കം 400 പേരെ കാണാതായി. പ്രളയ സാഹചര്യത്തെ നേരിടാൻ UP, ബീഹാർ സർക്കാരുകൾ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. നേപ്പാളിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും സംസ്ഥാന സർക്കാർ. നേപ്പാളിലുള്ള മലയാളികളെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ അക്കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കേണ്ടതാണ്. ബന്ധപ്പെടേണ്ട നമ്പറുകൾ 9447111844 അല്ലെങ്കിൽ 9747132147. മൺസൂൺ കാലത്ത് രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. വൈറസിന് പുതിയ വകഭേദങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗലക്ഷണങ്ങൾ മിക്കവരിലും തനിയെ മാറുന്നതാണെന്നും IMA വ്യക്തമാക്കി. വൈറസ് രോഗമായതിനാൽ സ്വയം ചികിത്സ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യയ്ക്കെതിരായുള്ള രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റ് നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ ശ്രീലങ്ക രണ്ടാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 229 റൺ എന്ന നിലയിൽ. നിലവിൽ 16 റൺസ് ലീഡാണ് ശ്രീലങ്കയ്ക്കുള്ളത്. നേരത്തെ ശ്രീലങ്കയുടെ ഒന്നാം ഇന്നിംഗ്സ് 290 റൺസിൽ അവസാനിച്ചിരുന്നു. ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ജയന്തി ദിന സമ്മേളനം മറ്റന്നാൾ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ പ്രതിഷേധവുമായി UDF. മലബാറിലെ UDF MP ഇന്ന് നിരാഹാരമനുഷ്ഠിച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗളൂരു സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാത 66 മണ്ണിടിഞ്ഞ ഭാഗം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. പ്രദേശം പരിശോധിച്ചതിനുശേഷം അദ്ദേഹം കരാറുകാരുമായി സംസാരിച്ചു. മുൻമന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഒപ്പമുണ്ടായിരുന്നു. ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ MP മണ്ണിടിഞ്ഞ ഭാഗം സന്ദർശിച്ചു. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാറിനൊപ്പമാണ് അദ്ദേഹം സ്ഥലത്തെത്തിയത്. മണ്ണിടിച്ചിലിന്റെ കാരണമെന്താണെന്നും ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചത് എന്നും പരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ, വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 183 താഴ്ന്ന് 77,473, നിഫ്റ്റി 127 താഴ്ന്ന് 24,208 വ്യാപാരം അവസാനിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സുസ്ഥിര സാമ്പത്തിക വളർച്ച, വർദ്ധിച്ചുവരുന്ന ഉപഭോഗം, വികസിച്ചുകൊണ്ടിരിക്കുന്ന മൂലധന വിപണികൾ, എണ്ണത്തിൽ കൂടുതലുള്ള യുവജനസംഖ്യ എന്നിവ രാജ്യത്തിന് വലിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതായും അവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ മിന്നൽ പ്രളയം, കാണാതായവരിൽ 100+ ഇന്ത്യക്കാരും, എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി IMA. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് തുടരുന്നു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഫോളോ ഓൺ ചെയ്ത ശ്രീലങ്കയ്ക്ക് 6 വിക്കറ്റ് നഷ്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടരുന്നു.

0: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
1: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
2: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
1: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
3: 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
5: പി ഭാസ്കരന്റെ വരികൾക്ക് ടി കെ പുകഴന്തി സംഗീതം പകർന്ന് എസ് ജാനകി പാടിയ ഗാനം ചിത്രം സ്നേഹദീപമേ മിഴി തുറക്കൂ.

0: സന്ധ്യാഗീതം സമാപിച്ചു.
1: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
2: ഭീമയിൽ സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
3: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
2: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ, തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ കേൾക്കാം ഫാം ടു സിറ്റി.

0: ഓണക്കാലത്ത് ഇങ്ങനെ ഒരു സായാഹ്ന സവാരി നടത്താനായിട്ട് നല്ല രസമാണ് കേട്ടോ. പൂക്കളും തുമ്പികളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന ചെന്നം പിന്നുള്ള മഴ ആസ്വദിച്ച് നടക്കാനായിട്ട് പറ്റിയ സമയമാണ് കേട്ടോ. ഞാനിങ്ങനെ ഓണത്തിൻ്റെ വൈബൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പം ഞാൻ വൈറ്റിലയിലാണ് കേട്ടോ നിൽക്കുന്നത്. വൈറ്റിലയിൽ നമ്മുടെ മേൽപ്പാലത്തിൻ്റെ സൈഡിൽ കൂടിയുള്ള സർവീസ് റോഡിൽ കൂടിയാണ് കേട്ടോ ഞാൻ നടക്കാൻ തീരുമാനിച്ചത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പം മെയിൻ റോഡിലൊക്കെ നല്ല തിരക്കാണ്, ആ സൈഡിൽ കൂടി ഒന്നും നമുക്ക് നടക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അത് കാരണം ഞാൻ പതുക്കെ ഈ സർവീസ് റോഡ് വഴിയാണ് കേട്ടോ ഇങ്ങോട്ട് നടന്നത്. അപ്പോൾ ആ വഴിയാണെങ്കിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടെന്നാൽ വലിയ തിരക്കില്ല. അപ്പം ഞാനിങ്ങനെ നടന്നിങ്ങനെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ഈ പാലത്തിൻ്റെ അടിയിൽ കുറേ പെട്ടികൾ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ കോർപ്പറേഷൻ്റെ വണ്ടിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നല്ല ഭംഗിയായിട്ടൊരു തോട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ആ ഒരാളുണ്ട്, നമുക്ക് നോക്കാം. അദ്ദേഹമാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എക്സ്ക്യൂസ് മീ,
1: എന്താ ചേച്ചി?
0: ഈ പച്ചക്കറി തോട്ടമൊക്കെ നിങ്ങൾ തന്നെ ഒരുക്കിയതാണോ?
1: ഇത് ഇവിടുത്തെ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രമാണ്.

0: ഞങ്ങള് ഒരുപാട് സ്ഥലങ്ങളിൽ, മൊത്തത്തില് ഏകദേശം 1 ഏക്കറോളം സ്ഥലത്ത്, 1 ഏക്കർ 20 സെന്റ് സ്ഥലത്ത് ഞങ്ങളിപ്പോ നിലവില് കൃഷി ചെയ്തു വരുന്നുണ്ട്. കാട് പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങളെല്ലാം ഞങ്ങള് കൃഷിക്ക് വേണ്ടി ഉടമസ്ഥന്റെ അനുവാദത്തോടുകൂടി ഏറ്റെടുക്കുകയും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വളം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന സംവിധാനമാണ്. ഓണത്തിന് വേണ്ടിയിട്ടുള്ള കൃഷിയുടെ പരിപാടികളെല്ലാം, വിളവെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു വരികയാണ്.
1: നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ പാലത്തിന്റെ ഇടയിൽ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഐഡിയ വരാനായിട്ട് എന്താണ് കാരണം?
0: ഇത്തരം ഒരു ഐഡിയ തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുരം തന്നെയായിരുന്നു. നദീപ് എന്ന് പറയുന്ന ഒരു മോഡലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അന്ന് വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് സൊസൈറ്റി എന്ന് പറയുന്ന തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള വൈബ് ഞങ്ങളെ സഹായിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സംവിധാനം ഞങ്ങൾക്ക് ഒരുക്കാനായിട്ട് സാധിച്ചത്. ഈ ഡിവിഷനിലെ മുഴുവൻ വീടുകളിലും ഞങ്ങൾ QR കോഡുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ആദ്യം അവിടെ നിന്ന് മാലിന്യം പൂർണ്ണമായും മുഴുവൻ വീടുകളിൽ നിന്ന് എടുക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയ ഈ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെന്റ് കളക്ട് ചെയ്യുന്ന സംവിധാനവും ഒരുക്കിയ കേരളത്തിലെ ആദ്യത്തെ വാർഡാണ് ഞങ്ങളുടെ വാർഡ്. മൈ കൊച്ചി എന്ന് പറയുന്ന ഒരു ആപ്പിന്റെ സഹായത്തോടുകൂടിയാണ് ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് അവരുടെ അക്കൗണ്ടിൽ കൃത്യമായി തന്നെ സാലറി ഇട്ട് കൊടുക്കുന്ന ഒരു സംവിധാനം ഞങ്ങൾക്ക് ഇവിടെ ഒഴിക്കാനായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് സാധിച്ചിട്ടുണ്ട്. POS മെഷീൻ എന്ന് പറയുന്ന മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് അവരത് കളക്ട് ചെയ്യുന്നത്.
2: ഇത്ര മനോഹരമായിട്ടുള്ള രീതിയിൽ ഈ ഒരു സംരംഭം കൊണ്ടു നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരങ്ങൾ ഞങ്ങളെ തേടിയെത്തിയിട്ടുണ്ടോ?
0: ഒരുപാട് അംഗീകാരങ്ങൾ ഞങ്ങൾക്ക് ഇതിന് ലഭ്യമായിട്ടുണ്ട്. 2024 കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛതാക്കി സേവ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് സസ്റ്റൈനബിൾ എൻവയോൺമെന്റൽ സൊല്യൂഷൻ എന്നുള്ള കാറ്റഗറിയിൽ മികച്ച മോഡൽ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് അവാർഡ് ലഭ്യമായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ വർഷത്തെ വൃത്തി കോൺക്ലേവിൽ അതിന്റെ ഭാഗമായിട്ട് നടന്ന പരിപാടിയിൽ മികച്ച മോഡൽ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പ്രശംസാപത്രവും അതുപോലെ തന്നെ അവാർഡും ലഭ്യമായിട്ടുണ്ട്. ജില്ലാ ശുചിത്വ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് മികച്ച ഡീസെൻട്രലൈസ്ഡ് മോഡൽ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് അവാർഡ് ലഭ്യമായിട്ടുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ നഗരസഭയുടെ കാലഘട്ടത്തിൽ മികച്ച രീതിയിലുള്ള പ്രവർത്തനം എന്നുള്ള രീതിയിലുള്ള അവാർഡ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്.
1: ഈ ഒരു കാര്യത്തില് നമ്മുടെ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എന്താണ്?
0: സമൂഹത്തിന്റെ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ മുഴുവൻ വീടുകളും ഇതിനോട് പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട്. പഴയ 48-ആം ഡിവിഷന്റെ ഭാഗമായിട്ടുള്ള 45-ാം ഡിവിഷൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മത ഭേദമന്യേ എല്ലാ ആളുകളും കൃത്യമായി തന്നെ ഇതിനോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്. സ്വന്തം വീടുകളിൽ നിന്ന് മാലിന്യം കൃത്യമായി നൽകുന്നുണ്ട്. അത് സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ടാണ് ഹരിതകർമ്മ സേനാ സംവിധാനങ്ങളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ വീട്ടുകാരുടെയും അതുപോലെ ഹരിതകർമ്മ സേനാ പ്രവർത്തകരുടെയും പൊതുപ്രവർത്തകരുടെയും എല്ലാം കൂട്ടായിട്ടുള്ള സഹായത്തിന്റെ ഭാഗമായിട്ടാണ്, സഹകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാട് പിടിച്ചെടുക്കുന്ന പറമ്പുകൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടമസ്ഥർ തയ്യാറാകുകയാണ് എങ്കിൽ ഈ പദ്ധതി വിവിധ ഭാഗങ്ങളിലേക്ക് പരമാവധി ഏരിയയിലേക്ക് നീട്ടുക എന്നുള്ളതാണ്. ഇവിടെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളെ, പച്ചക്കറികളാണെങ്കിലും വളമാണെങ്കിലും ഇവിടെ തന്നെ വിറ്റുപോകുന്ന തരത്തിലേക്കാണ്, അല്ലാതെ പുറത്ത് മാർക്കറ്റുകളിലേക്കൊന്നും ഇല്ല. ഇവിടെ തന്നെ വിറ്റുപോകുന്ന തരത്തിലുള്ള സംവിധാനമാണ് ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഹരിതകർമ്മ സേനാ പ്രവർത്തകരല്ലാതെ വളമിടുന്നതിനും മറ്റ് കാര്യങ്ങൾക്കും എല്ലാമായിട്ട് പ്ലാന്റിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും വേണ്ടി മൊത്തം 14 തൊഴിലാളികൾ ഇതിന്റെ ഭാഗമായിട്ട് നിലവിലിവിടെ തൊഴിൽ ചെയ്യുന്നുണ്ട്.
2: എന്നാ പിന്നെ നമുക്കൊരു പാട്ട് കേട്ടിട്ട് മടങ്ങി വന്നാലോ?
3: നമുക്ക് പാട്ട് കേട്ടിട്ട് വരാം.

0: നമുക്ക് ഈ കൃഷിയിടത്തിലേക്ക് തിരിച്ചു വരാം. ചേട്ടന്റെ പേരെന്താ?
1: എന്റെ പേര് ദിലീപ് എന്നാണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്.
0: ഇവിടെ ഇപ്പൊ എന്തൊക്കെ കൃഷികളാണ് ചെയ്തോണ്ടിരിക്കുന്നത് നിലവില്?
1: നിലവില് ഇപ്പൊ പച്ചക്കറികളുണ്ട്, വെണ്ട, വഴുതനങ്ങ, കോവല്, ഏത്തപ്പഴം, ചിങ്ങമ്പഴം, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതുകൂടാതെ ഇപ്പോ നമ്മൾ പുതുതായിട്ട് ബ്രാലിന വളർത്താനായിട്ട് ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്.
0: ഓ ശരി, അതിനാണോ ഈ ചില്ലിന്റെ?
1: ഒരു സ്ഥലത്ത് നമ്മൾ പോണ്ട് ഇത് കുഴിച്ചുണ്ടാക്കി വെള്ളം നിറച്ച് അതിനകത്ത് ചെയ്തോണ്ടിരിക്കുന്നത്.
0: എവിടെയാണ് അത് ചെയ്യാൻ?
1: നീലാമുറിയില് ഒരു പറമ്പില് ചെയ്തു. അഞ്ച് സ്ഥലങ്ങളുണ്ട് നമുക്ക്, അതിൽ ഒരെണ്ണം നമ്മൾ തിരിച്ചു കൊടുത്തു. ഒരു വൺ ഇയറിലേക്ക് നമ്മൾ എഗ്രിമെന്റ് എഴുതുന്നത്. അത് കഴിയുമ്പോഴേക്ക് അവർക്ക് എന്തെങ്കിലും അസൗകര്യം വന്നു കഴിഞ്ഞാൽ അവർ അത് പെട്ടെന്ന് നിർത്തണം എന്ന് പറയുന്നത്. നമ്മൾ ഇത്തവണ 3 വർഷത്തേക്ക് ആക്കാനാണ് തീരുമാനം. അപ്പൊ നമുക്ക് ലോങ് റണ്ണിൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും. അതിനുള്ളൊരു സംവിധാനം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ഈ വളമൊക്കെ ഇവിടെ തന്നെ തയ്യാറാക്കുന്നുണ്ടല്ലോ, അതിന്റെ കാര്യങ്ങൾ കൂടി ഒന്ന് പറയാമോ?
1: നമ്മൾ ഫുഡ് വേസ്റ്റ് കൊണ്ടുവന്ന് അത് വെള്ളമെല്ലാം ഊറിയ ശേഷം ഇനോക്കുലം ചേർത്ത് ഒരു 30 ദിവസം കഴിയുമ്പോഴേക്കും ഇളക്കി മറിച്ചിട്ട് പൊടിച്ച് റെഡിയാക്കി അത് വളമാക്കി മാറ്റും.
0: വർഷകാലത്ത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്?
1: വർഷകാലത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വെള്ളം അതിലത്ത് കഴിഞ്ഞുകൊണ്ട് അതൊക്കെ ഊറിയിട്ട് ശരിയാക്കി വേണം ചെയ്യാൻ. എങ്കിലും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ മഴയുടെ പ്രശ്നം, വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് പോകും.
0: ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങളാണോ?
1: തീർച്ചയായിട്ടും.
0: ഇവിടെ മാലിന്യങ്ങളൊക്കെ ശേഖരിക്കുന്ന ആ ഒരു രീതി അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: 30 കിലോന്റെ ഡ്രം ഉണ്ട് ഈ വേസ്റ്റ് കൊണ്ടുവരുന്നതിന്. അത് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ക്രേറ്റിലാക്കിയിട്ട് വെള്ളം ഊറാൻ വേണ്ടി പുറത്ത് വെച്ച് വെള്ളം ഊറി കഴിഞ്ഞ ശേഷമാണ് അതിൽ കൊണ്ടിടുക. കുറച്ചിട്ട് അതിന് മീതെ ഇനോക്കുലം ഇട്ട് അതിന്റെ മീതെ ചെയ്തിട്ട് അങ്ങനെ ഒരു ടാങ്ക് ഫുള്ളാകുമ്പോൾ അത് നിർത്തിയിട്ട് അടുത്ത ടാങ്കിൽ 32 ടാങ്കുകൾ ഇവിടെ കെട്ടിയിട്ടുണ്ട്.
0: നമുക്കൊരു പാട്ടുകൂടി കേട്ടാലോ?
1: അതെ.

0: നമുക്ക് ഈ ഒരു സംരംഭത്തിന്റെ ബാക്കി കാര്യങ്ങൾ കൂടി കേൾക്കാം കേട്ടോ. എന്താണ് ചേട്ടന്റെ പേര്?
1: എന്റെ പേര് മുരുകേഷ്, ഞാൻ ഫിനാൻസ് ഡയറക്ടറാണ്.
0: ഇത് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്, അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാം.
1: ഞങ്ങൾ ഇതൊരു സൊസൈറ്റി മോഡൽ രൂപീകരിച്ചിട്ടാണ്. ഒരു 9-അംഗ ഡയറക്ടർ ബോർഡാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഹരിതകർമ്മസേന അംഗങ്ങൾ ശേഖരിച്ചു കൊണ്ടിരുന്ന മാലിന്യങ്ങൾ ഇനോക്കുലം ചേർത്ത് വളമാക്കി രണ്ടു ദിവസം കൂടുമ്പോൾ ഇത് ഇളക്കി കൊടുക്കണം. ഒരു 25 ദിവസം 30 ദിവസം ആകുമ്പോഴാണ് വളമായി മാറുന്നത്. അപ്പൊ നമ്മൾക്ക് വളം അധികം വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇതുടെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തരം കൃഷികൾ ചെയ്യുന്നുണ്ട്. വാഴകൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ നമ്മളിവിടെ ഒരു ഔട്ട്ലെറ്റ് സ്ഥാപിച്ചുകൊണ്ട് അതിൽ വൈകുന്നേരങ്ങളിൽ കച്ചവടം ചെയ്ത് ഇവിടുത്തെ നാട്ടുകാർക്ക് മിതമായ നിരക്കിൽ നമ്മൾ കൊടുത്തു പോരുന്നുണ്ട്. നല്ല മാർക്കറ്റാണ് വിളവ് കിട്ടുന്നത്. അപ്പൊ തന്നെ പോകുന്ന ഒരു സമീപനമാണ് ഇവിടെ നടക്കുന്നത്.
0: നമുക്കിവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദുർഗന്ധമോ അല്ലെങ്കിൽ ഈച്ച ശല്യമോ പ്രാണികളുടെ ശല്യമോ ഒന്നും അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്?
1: നമ്മള് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഇനോക്കുലം ചകിരിച്ചോറും മിക്സ് ചെയ്തുള്ള മാലിന്യമാണ് നമ്മൾ ഇവിടെ ഹീൽ ബോക്സുകളിൽ ഇടുന്നു. വെള്ളം കൂടുതൽ വന്നാലാണ് ഈ പറഞ്ഞ പോലെ ഈച്ചയും പുഴുകളൊക്കെ വരുന്ന സാഹചര്യം. അപ്പൊ അത് കുറച്ചുകൊണ്ടിട്ടുള്ള സംഭവമാണ് നമ്മൾ ഇതിൽ ഇടുന്നത്. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ജനങ്ങൾ നല്ല സഹകരണമാണ് നമ്മളെ ഈ പ്രസ്ഥാനമായിട്ട്.
0: ഇതിപ്പം സാധാരണക്കാർക്കും ചെയ്യാവുന്നത് തന്നെയല്ലേ?
1: സാധാരണക്കാർക്ക് വീടുകളിലും ചെയ്യാവുന്ന സംഭവമാണ്. ഒരു 3 ബിന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇനോക്കുലം മിക്സ് ചെയ്ത് ചെയ്യാവുന്നത്. ഞങ്ങൾ പല ആൾക്കാർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്.

0: ഇവിടെ പല വീട്ടിലും ഇത് ചെയ്യുന്നുണ്ട്.
1: ഇവിടെ ഒരു മെഷീൻ ഇരിക്കുന്നുണ്ട്. ഈ മെഷീൻ എന്ന് പറയുമ്പോൾ ഒരു മെഷീന്റെ ഒരു റൗണ്ട് ആണ് കേട്ടോ. അതിന്റെ നടുവിലൂടെ ഒരു ആക്സിൽ പോലെ ഒരു ഇത് കൊടുത്തിട്ട് അതിന് ഹാൻഡിൽ വെച്ചേക്കാണ്. അതുപോലെ മോളിൽ ഒരു ട്രേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ട്രേക്കകത്തല്ലേ ഇത് ഇടുന്നത്?
0: അതെ, ട്രേക്കകത്ത് ഇട്ടിട്ട് വേണം നമ്മളിത് റൊട്ടേറ്റ് ചെയ്യാൻ. റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് അരിഞ്ഞ് താഴെ നമ്മുടെ കാർഡ്ബോർഡ് വെച്ചിട്ടുണ്ട്, കാർഡ്ബോർഡിലോട്ട് വരും. അവിടെ നിന്ന് നമ്മള് കവറിലാക്കി മാറ്റും.
1: ഇപ്പൊ ഇവര് ഇവിടെ ആൾക്കാരെ നിർത്തിയിട്ട് ടാങ്കുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ മറിച്ചിടുന്നു. ആ സമയത്ത് വരുന്ന വേസ്റ്റുകളാണോ അദ്ദേഹം ക്ലിയർ ചെയ്യുന്നത്, പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ?
0: അതെ അതെ, രാവിലെ 7 മണി തുടങ്ങി 12 മണി വരെയാണ് ചെയ്യുന്നത് ഇവര് രണ്ടുപേര്. പ്ലാസ്റ്റിക് ഇടുമ്പോ തന്നെ മാറ്റി കഴിഞ്ഞിട്ടാണ് ഇതിലിടുന്നത്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇളക്കുന്ന സമയത്തെടുത്ത് കളയും.
1: വായു സഞ്ചാരം ഉറപ്പുവരുത്തുകയാണ് ഇവിടെ അല്ലേ?
0: അതെ അതെ, നമ്മള് ഈ ഹീൽ ബോക്സുകളിലെല്ലാം പൈപ്പ് ഘടിപ്പിച്ച് ഹോളുകൾ കൊടുത്തേക്കുന്നത് വായു കയറാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ മാത്രമാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുള്ളൂ.
1: നമുക്ക് ഒരു പാട്ട് കൂടി കേട്ടാലോ?
0: ആ.

നമ്മുടെയൊക്കെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങളെ സംസ്കരിച്ച് അത് വളമാക്കി മാറ്റി ആ വളം ഉപയോഗിച്ചുകൊണ്ട് വിവിധങ്ങളായി കാട് പിടിച്ചു കിടക്കുന്ന പറമ്പുകൾ എടുത്ത് അവിടെയെല്ലാം കൃഷി ചെയ്ത് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറികൾ, അതും ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറികൾ വിതരണം ചെയ്യുന്ന സംവിധാനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ

0: ഈ സംവിധാനത്തെ പഠിക്കുന്നതിനും അറിയുന്നതിനും വേണ്ടി ജർമ്മനിയിൽ നിന്നുള്ള സംഘം ഇവിടെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അയർലൻഡിൽ നിന്നുള്ള സംഘം ഇവിടെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയെല്ലാം അറിയുന്നതിന് വേണ്ടി നമ്മുടെ നഗരസഭയിൽ എത്തിച്ചേരുന്ന, കൊച്ചി നഗരസഭയിൽ എത്തിച്ചേരുന്ന വിവിധ സംഘങ്ങൾ ഈ പ്ലാന്റ് പഠിക്കാൻ ആയിട്ടുള്ള ഉദ്ദേശത്തോടുകൂടി ഇവിടെ വരാറുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഇവിടെ എത്തിയത് തെലങ്കാനയിൽ നിന്നുള്ള സംഘമായിരുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം ഈ പദ്ധതിയെക്കുറിച്ച് കേട്ടറിഞ്ഞുകൊണ്ട് പഠിക്കാനായിട്ട് വരുന്ന ഒരു സംഗതി കൂടിയാണ്. അതെല്ലാം നമുക്ക് വളരെ അഭിമാനം തന്നെയാണ്. ഓണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. വാഴ കഴിഞ്ഞ കാറ്റും മഴയിലും ഞങ്ങൾക്ക് വലിയ നഷ്ടം സമ്മാനിച്ചു. എന്നിരുന്നാൽ കൂടിയും പൂക്കൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വെണ്ട, വഴുതനങ്ങ എല്ലാം ഓണത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നമ്മുടെ ഈ പ്രദേശത്ത് ജൈവ രീതിയിൽ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറികളെല്ലാം ശേഖരിച്ചുകൊണ്ട് തന്നെ നാളെ 24-ാം തീയതി ഞങ്ങളുടെ ഹീൽ ഹാർവസ്റ്റ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഔട്ട്ലെറ്റിലൂടെ ഓണച്ചന്ത സംഘടിപ്പിക്കുകയാണ്. മാത്രമല്ല, നാളെ തന്നെ കഴിഞ്ഞ 3 വർഷ കാലയളവായി ഞങ്ങൾ സംഘടിപ്പിക്കാറുള്ള ഓണം ആഘോഷങ്ങൾ ഈ പ്ലാന്റിൽ തന്നെയാണ് സംഘടിപ്പിക്കുന്നത്. ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേൾക്കുമ്പോൾ അത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല. പക്ഷെ ഞങ്ങളുടെ ഓണാഘോഷങ്ങൾ ഇവിടെയാണ്. വളരെ മനോഹരമായിട്ടും മണമൊന്നുമില്ലാത്ത, പുഴുവൊന്നുമില്ലാത്ത ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ സംവിധാനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഓണസദ്യ കഴിക്കുന്നത്. ഓണം എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതയുള്ള ഉത്സവമാണ്, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ്. എല്ലാവരെയും ഒന്നുപോലെ കാണുന്ന, ആ സന്ദേശം ഉയർത്തുന്ന ഐശ്വര്യത്തിന്റെയും ക്ഷേമത്തിന്റെയും ഉത്സവമാണ്. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുവത്സരം ആഘോഷിക്കുന്ന സാഹചര്യമാണ്. ഈ അവസരത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആകാശവാണിയുടെ റെയിൻബോയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഞങ്ങളുടെ ഹീൽ പൊന്നുരുന്നിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞങ്ങൾ നേരുകയാണ്. നന്ദി.
1: അപ്പൊ അങ്ങനെ ഓണമൊക്കെ നല്ല അടിച്ചു പൊളിച്ച് ഇവരിവിടെ ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചേക്കാണ് കേട്ടോ. നമുക്കും നമ്മുടെ ഓണമൊക്കെ ആഘോഷിക്കണ്ടേ? അപ്പൊ നമ്മുടെ അഡ്വക്കേറ്റ് ഡിബിനും സുഹൃത്തുക്കൾക്കും ഒപ്പം എല്ലാ ശ്രോതാക്കൾക്കും ഫാം ടു സിറ്റി സമ്പൽ സമൃദ്ധവും ഐശ്വര്യപ്രദവുമായ ഒരു പൊന്നോണം ആശംസിക്കുന്നു. ഫാം ടു സിറ്റിയിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ യാമിനി ദിലീപ് കുമാർ.

0: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ശുഭയാത്ര എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. പി കെ ഗോപിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ജോൺസൺ.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: വാത്സല്യം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ചിത്ര എന്നിവർ പാടിയ ഗാനം കേൾക്കാം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, SP വെങ്കടേഷിന്റെ സംഗീതം.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
4: മിസ്റ്റർ ഫ്രോഡ് എന്ന ചിത്രത്തിന് വേണ്ടി ഗോപി സുന്ദർ സംഗീതം പകർന്ന് സിത്താര, സുദീപ് കുമാർ എന്നിവർ ആലപിച്ച ഗാനമാണ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി.

0: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
0: അതെങ്ങനെ?
3: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ചിത്രയും സംഘവും പാടിയ ഗാനം ഇനി കേൾക്കാം. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലേത്. രചന S. രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ 100-ലധികം ഇന്ത്യക്കാരുൾപ്പെടെ 400-ഓളം പേരെ കാണാതായി. 17 മരണം സ്ഥിരീകരിച്ചു. സഹായം വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. നേപ്പാളിലെ അപകട സാഹചര്യങ്ങൾ സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്ന് കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. നേപ്പാളിലുള്ള മലയാളികളെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ അക്കാര്യം അറിയിക്കണമെന്നും നിർദ്ദേശം. ബന്ധപ്പെടേണ്ട നമ്പർ 9447111844. മറ്റൊരു നമ്പർ 9747132147. നമ്പറുകൾ ഒരിക്കൽ കൂടി 9447111844. മറ്റൊരു നമ്പർ 9747132147. തനിമ ചോരാതെ തിരുവോണം കെങ്കേമമാക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾ. നാടും നഗരവും ആഘോഷത്തിമിർപ്പിൽ. ഓണം പ്രമാണിച്ച് EPFO കേരള മേഖലയിലെ 4.4 ലക്ഷത്തോളം പെൻഷൻകാർക്ക് ഈ മാസത്തെ പെൻഷൻ തുക ഇന്ന് അക്കൌണ്ടുകളിൽ ലഭ്യമാക്കിയതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിൽ ഇന്ത്യൻ വ്യവസായ പ്രമുഖരെ അഭിസംബോധന ചെയ്തു. അതിവേഗ നഗരവൽക്കരണവും ലോകോത്തര ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യവും രാജ്യത്തിന്റെ പരിവർത്തനത്തിന് കരുത്തേകുന്നതായി കേന്ദ്രമന്ത്രി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. 4-ാം ദിനം അവസാനിക്കുമ്പോൾ 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിൽ. രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി IMA. FM ന്യൂസ് ഹെഡ്ലൈൻസ് സമാപിച്ചു.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. എസ് രമേശൻ നായരുടെ വരികൾക്ക് രവീന്ദ്രനീണം പകർന്ന് യേശുദാസ്, ജാനകി എന്നിവർ പാടിയ ഗാനം ചിത്രം ഏപ്രിൽ 19.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
3: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
4: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
3: 45 ദിവസം
4: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ചാ 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
5: മൈജിയോണം, മാസോണം, സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
6: ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. സമ്മർ ഇൻ ബെത്ലഹേം എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാറും സംഘവും പാടിയ ഗാനം ഇതാ.

0: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
3: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: സ്വപ്നക്കൂട എന്ന ചിത്രത്തിന് വേണ്ടി മധു ബാലകൃഷ്ണനും സംഘവും പാടിയത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ഈണം പകർന്നത് മോഹൻ സിത്താര.

രചന അശ്വതി, ശ്രീകാന്ത്, സംഗീതം ഷാൻ റഹ്മാൻ. കേൾക്കാം കുഞ്ഞെൽതോ എന്ന ചിത്രത്തിനു വേണ്ടി ലിബിൻസ് കറിയ, കീർത്തന എസ് കെ എന്നിവർ പാടിയത് ഗാനം.

0: എന്താ ചേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
0: അതിനെന്താ, മൈജിന്ന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. അപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഒരേയടി എന്ന ചിത്രത്തിന് വേണ്ടി സുജിത് സുരേഷൻ, ഇഷാൻ ദേവ് എന്നിവർ പാടിയ ഗാനമാണ് ഇനി. അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് ഈണം പകർന്നത് ഇഷാൻ ദേവ്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: ഇനി കേൾക്കാം തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് ബേണി ഇഗ്നീഷ്യസ്.
2: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

ചലച്ചിത്രഗാനങ്ങൾ അടുത്ത പരിപാടിക്ക് ശേഷം തുടരും. ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ കേൾക്കാം

0: മൊഴിയാം ഒരു കഥയിൽ കെ സരസ്വതിയമ്മ എഴുതിയ കഥ വിവാഹ വ്യവസായം, അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
1: പ്രൈമറി സ്കൂൾ മുതൽ ആളുകൾ സമ്മതിച്ചു കഴിഞ്ഞതാണ് വാസുദേവൻ നായരുടെ ജീവിക്കാനുള്ള സാമർഥ്യം. അന്ന് അയാളുടെ അയൽപ്പക്കക്കാർ പറയുമായിരുന്നു, എന്തായാലും ഗൗരി മണ്ടം കളിച്ചു പോയില്ല, ചെറുക്കൻ ആരുടെ കൊച്ചായാലും അവൻ പ്രായമായാൽ പിന്നെ അവളുടെ കാര്യം സുഖമാണ്. ഓരോ വർഷം കഴിയുമ്പോഴും ആളുകളുടെ ആ അഭിപ്രായത്തിന്റെ ശക്തി കൂടിക്കൂടി വന്നു. 7-ാം ക്ലാസ് കഴിഞ്ഞതിൽ പിന്നീട് ഒരിക്കലും മകന്റെ പഠിത്ത ചിലവിന് 4 കാശുപോലും ഗൗരിയമ്മയ്ക്ക് ചിലവാക്കേണ്ടി വന്നിട്ടില്ല. ഒറ്റയായും കൂട്ടമായും കുട്ടികൾക്ക് ട്യൂഷൻ കൊടുത്ത് അയാൾ പ്രതിമാസം നല്ലൊരു വരുമാനമുണ്ടാക്കി. ഒടുവിലൊടുവിലായപ്പോൾ വീട്ടുചിലവും അയാൾ തന്നെയാണ് നടത്തിയിരുന്നത്. പാവപ്പെട്ട അച്ഛനില്ലാത്ത ഒരു ചെറുക്കനാണെന്ന് വാസുവിനെ സ്കൂളിൽ ആരും പുച്ഛിച്ചില്ല. ഏതു വിധത്തിലും എല്ലാ തരക്കാരുടെയും അഭിനന്ദനം വാങ്ങിക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നു. പഠിത്തത്തിൽ, കളരിയിൽ, നാടകാഭിനയത്തിൽ, തന്റെ പ്രസംഗ ചാതുരിയാൽ ശത്രുക്കളെക്കൂടെ മയക്കിക്കളയാൻ അയാൾക്കറിയാമായിരുന്നു. തോൽവിയിൽ മനസ്സുമടുക്കാത്ത സ്വഭാവം അയാളെ ഉയർത്തി ഉയർത്തി കൊണ്ടുപോയി. പണത്തിന്റെ ബുദ്ധിമുട്ട് അവിഘ്നമായ പഠിത്തത്തെ തടസ്സപ്പെടുത്തിയപ്പോൾ അയാൾ നിരാശപ്പെട്ടില്ല. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ 1-2 കൊല്ലത്തേക്ക് പഠിത്തം നിർത്തി വല്ല ജോലിയും നോക്കി. വേണ്ട പണം സമ്പാദിച്ചുകൊണ്ട് വീണ്ടും പഠിത്തം തുടരുകയായിരുന്നു അയാളുടെ പതിവ്. വിദ്യാഭ്യാസ കാലത്ത് 2 പ്രാവശ്യം അയാൾ വല്ലാത്ത വിഷമസന്ധിയിൽ അകപ്പെട്ടുപോയി. വാസു ഭീരുവായിരുന്നില്ല, പക്ഷേ പ്രസംഗങ്ങളിൽ പൊടിപൊടിച്ചിരുന്ന ത്യാഗമല്ല, പ്രവർത്തികളാൽ ഫലപ്രാപ്തിയിലെത്തിക്കാൻ കാത്തിരുന്ന ഭോഗമായിരുന്നു അയാളുടെ ജീവിത ലക്ഷ്യം. അതുകൊണ്ട് 114-ലെ വിദ്യാർത്ഥി വേട്ടക്കാലത്ത് അയാളുടെ നേതൃത്വത്തിനുള്ള കഴിവ് ഒരു ശാപമായി തോന്നാനിടയായി. പെട്ടെന്ന് അയാൾക്കൊരു ഉപായം തോന്നി. വാസുവിന് കടുത്ത പനിയാണെന്നറിഞ്ഞ് സഹവിദ്യാർത്ഥികൾ കഠിനമായി സങ്കടപ്പെട്ടു. സ്കൂളുകളിലെയും കലാശാലകളിലെയും വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിലും പ്രകടനത്തിലും ഭ്രാന്ത് പിടിച്ച് നട്ടുച്ചവയിലത്ത് റോഡ് നീളെ അലഞ്ഞു തളർന്നപ്പോൾ തന്റെ കൊച്ചു വീടിനകത്തെ കാറ്റുകയറാത്ത മുറിയിൽ മൂടിപ്പുതച്ചുകിടന്ന് വിയർത്തുരുകുകയായിരുന്നു വാസുദേവൻ നായർ. അതിനുശേഷം അയാൾ BA ക്ലാസിൽ പഠിക്കുമ്പോഴായിരുന്നു 42-ലെ ഓഗസ്റ്റ് പ്രക്ഷോഭം വിദ്യാമന്ദിരങ്ങളെ പിടിച്ചുകുലുക്കിയത്. ആദ്യത്തെ ദിവസം അന്തരീക്ഷം ഇളകാൻ തുടങ്ങിയപ്പോൾ തന്നെ കോളേജ് കെട്ടിടത്തിന്റെ മട്ടുപ്പാവിൽ പടർന്നുകിടന്ന ചെടിയുടെ ഇടയിൽ ഒളിച്ചിരുന്ന് പ്രക്ഷോഭകാരികളിൽ നിന്ന് വാസുദേവൻ നായർ രക്ഷപ്പെട്ടു. അന്ന് വൈകുന്നേരം അന്നേ വരെ ആരും കേട്ടിട്ടില്ലാത്ത ഒരു അമ്മാവന്റെ അങ്ങേയറ്റത്തെത്തിയ സുഖക്കേട് അന്വേഷിക്കാൻ വണ്ടി കയറി അയാൾ ലഹള തീർന്ന് പട്ടണം പണ്ടത്തെ പോലെ പ്രശാന്തമായതിൽ പിന്നീടാണ് മടങ്ങിയെത്തിയത്. അക്കൊല്ലത്തെ പരീക്ഷാഫലം പുറത്തായ ഉടനെ തന്നെ അകലെ ഒരു ഗ്രാൻഡ് സ്കൂളിൽ അധ്യാപകനായി അയാൾക്ക് ജോലി കിട്ടി. 50 രൂപയ്ക്ക് ഒപ്പിടാനുള്ള അന്തസ് പേനയ്ക്കുണ്ടായിരുന്നെങ്കിലും അതിൽ പകുതി എണ്ണി വാങ്ങാനുള്ള യോഗമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ. എന്നാലും ഏറ്റവും ചുരുങ്ങിയ ചെലവും ട്യൂഷൻ വകയിലെ വരവും നിമിത്തം അയാൾക്ക് കുറച്ചൊക്കെ മിച്ചം പിടിക്കാൻ സാധിച്ചു. ഉദ്യോഗലബ്ധിയോടെ വാസുദേവൻ നായരുടെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള വഴി ഒന്നുകൂടി വികസിച്ചു. തന്റെ ജീവിത സഖിയാകേണ്ട ബാലികയുടെ വിദ്യാഭ്യാസം, സ്വഭാവം എന്നല്ല സൗന്ദര്യത്തെപ്പറ്റി പോലും അയാൾ അന്വേഷിച്ചില്ല. സാമാന്യം സ്വത്തുക്കളുള്ള ഒരു കുടുംബത്തിലെ ഏക സന്തതിയും 1500-ൽ കുറയാത്ത തുകയും വേണമെന്നായിരുന്നു അയാളുടെ നിശ്ചയം. വാസുദേവൻ നായർ ആശിച്ചതുപോലെ തന്നെ കാര്യം ശരിക്കു പറ്റി. തങ്ങളുടെ അടുക്കൽ നിന്ന് മകളെ അകറ്റിക്കൊണ്ടുപോകാത്ത യോഗ്യനായ ഒരു മരുമകനെ കാത്തിരുന്ന ഒരു വീട്ടുകാർ ആ നാട്ടിലുണ്ടായിരുന്നു. 4-ാം ക്ലാസ്സുകാരിയായ മകൾക്ക് ഡിഗ്രിയുള്ള ഒരു ഭർത്താവിനെ 1500 രൂപയ്ക്ക് കിട്ടുന്നത് ലാഭവും അന്തസ്സുമുള്ള ഒരു ഇടപാടായി അവർക്ക് തോന്നി. അപ്പോഴേക്കും ആളുകളുടെ കണ്ണിൽ വാസുദേവൻ നായർക്ക് കുലമഹിമയെല്ലാം ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. വിവാഹത്തിനുശേഷം വാസുദേവൻ നായരുടെ വരുമാനത്തിൽ അമ്മയ്ക്ക് അയച്ചു കൊടുത്തിരുന്ന 10 രൂപയൊഴിച്ച് ബാക്കി മുഴുവൻ സമ്പാദ്യമായി. ഭാര്യയും വീട്ടുകാരും ചേർന്ന് അയാളുടെ സകല സുഖസൗകര്യങ്ങളും അറിഞ്ഞും ആരാഞ്ഞും നിറവേറ്റിക്കൊടുത്തു. അവിടുത്തെ ദിനചര്യയിൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ വിവാഹത്തിനു മുൻപുള്ള ഉടുപ്പുകൾ അയാൾക്ക് നിശേഷം ഉപയോഗശൂന്യമായി തീർന്നു. അടുത്ത കൊല്ലത്തിൽ വാസുദേവൻ നായർ സ്വന്തം നാട്ടിലൊരു പറമ്പിന്റെയും കെട്ടിടത്തിന്റെയും ഉടമസ്ഥനായി. അമ്മയില്ലാത്ത ഒരു പെൺകുഞ്ഞിന്റെ അച്ഛനും. ഭാര്യയുടെ അകാല മരണം അയാളെ വളരെ വേദനിപ്പിച്ചതായിട്ടാണ് ആളുകൾ കണ്ടത്, പ്രത്യേകിച്ച് അവളുടെ അച്ഛനും അമ്മയും. മകൾ പോയെങ്കിലും കുടുംബം നിലനിർത്താൻ ഒരു കൊച്ചുമകളെ കിട്ടിയത് അവർക്ക് ആശ്വാസമായി. അതിന്റെ അച്ഛനോടുള്ള വാത്സല്യത്തിനും കുറവൊട്ടുമുണ്ടായില്ല. അവിടുത്തെ താമസത്തിൽ അയാൾക്കാണെങ്കിൽ ലാഭമല്ലാതെ നഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. വിഭാര്യന്റെ ദുഃഖം അഭിനയിച്ചും വ്യവസായ വിദഗ്ധന്റെ ആലോചനകളിലേർപ്പെട്ടും അയാൾ ഒരു കൊല്ലം അവിടെ കഴിച്ചുകൂട്ടി. രണ്ടാമത്തെ വിവാഹാലോചന തീർച്ചയിലെത്തിയപ്പോൾ അയാൾ സ്വന്തം നാട്ടിലേക്ക് പോയി. കുഞ്ഞിനെ കൂടെ വേണമെന്ന് അയാൾ നിർബന്ധം പിടിക്കാഞ്ഞതിൽ ആ വൃദ്ധ ദമ്പതികൾക്ക് അയാളോട് നന്ദി തോന്നി. തനിക്ക് സമാധാന സംരക്ഷണ വകുപ്പിൽ ഒരു ഉദ്യോഗസ്ഥനാകാൻ വേണ്ട ശരീരയോഗ്യത സമ്പാദിച്ചു കൊടുത്തതിൽ അയാൾക്ക് അവരോടും. ആ പ്രാവശ്യത്തെ ഇടപാടിൽ വാസുദേവൻ നായർക്ക് ലാഭമായി 2,000 രൂപയും ഒരു പോലീസ് ഇൻസ്പെക്ടർ ഉദ്യോഗവും കിട്ടി. നഷ്ടമായി 4th വരെ പഠിച്ച പിടിയാനയെ പോലെയുള്ള ഒരു പുത്തൻ പണക്കാരന്റെ മകളെയും. ഭാര്യയും ഭർത്താവും അമ്മയോടൊന്നിച്ച് ഭർതൃഗൃഹത്തിൽ താമസമാക്കണമെന്ന് ശ്വശുരൻ പറഞ്ഞപ്പോൾ ന്യായമായ ഒരു തടസ്സവും പറയാൻ വാസുദേവൻ നായർക്ക് കഴിഞ്ഞില്ല. ആദ്യത്തെ ഇടപാടിനേക്കാൾ കവിഞ്ഞ മൂലധനം കിട്ടിയെങ്കിലും അതിനനുസരിച്ച് ചെലവും കൂടുതലുള്ളതാണ് പുതിയ ഇടപാടെന്ന് കണ്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ഭാര്യയുടെ ആഡംബര ഭ്രമം അയാളെ ഭ്രാന്തെടുപ്പിച്ചു. ചങ്ങലയിട്ട് പൂട്ടാവുന്ന സാക്ഷാൽ പിടിയാനയുടെ ഉടമസ്ഥത ഇതിനേക്കാളൊക്കെ അഭികാമ്യമായി അയാൾക്ക് തോന്നിയിരിക്കണം. എന്നാൽ ആട വേണ്ട, ആഭരണം വേണ്ട, വിരുന്നിനും സവാരിക്കും രൂപ കളയണ്ട, അതിനു പകരം തീറ്റിക്കൂലി പോക്കി വാടക വകയിൽ നല്ലൊരാദായവും കിട്ടും. പോരാത്തതിന് മെരുക്കിക്കൊണ്ടുപോകാൻ ആനക്കാരനുള്ള സ്ഥിതിക്ക് തന്റെ നേരെ ഇങ്ങനെ അലറുകയുമില്ല. എന്തായാലും വാസുദേവൻ നായരുടെ ആദായത്തിനുണ്ടായ കുഴപ്പം പരിഹരിക്കാൻ വേണ്ടി ഈശ്വരൻ പ്രതിജ്ഞാലംഘനം ചെയ്ത കാമുകിയോട് പകരം വീട്ടാൻ സന്നദ്ധനായ ഒരു കാമുകനെ ഉപകരണമാക്കിയെടുത്തു. വിവാഹം കഴിഞ്ഞ 7-ാം മാസത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു കടലാസ് കേട്ട് അയാൾക്ക് കിട്ടി. അതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ ഹിമബിന്ദു ഗർഭമായ കുസുമത്തെ ധർമ്മബോധത്താൽ സ്വീകരിക്കാനും സൗന്ദര്യാരാധനയാൽ തിരസ്കരിക്കാനും നിവൃത്തിയില്ലാതെ നിന്ന ദുഷ്യന്തന്റെ ആ അനന്തരവർഗീയന് കോപവും താപവും അപമാനവും ഒന്നുമല്ല തോന്നിയത്, ആനന്ദം. ആഹാരം നിറഞ്ഞ അടുക്കളയുടെ വാതിൽ തുറന്നു കണ്ട മുഴുപട്ടിണിക്കാരന്റെ ആനന്ദം. തടവുകാരന് ഭിത്തി തകർക്കാവുന്ന ഉപകരണം കിട്ടുമ്പോഴുള്ള ആശ്വാസവും. അന്നു രാത്രി അയാൾ ഭാര്യയെ ആ എഴുത്തുകെട്ട് കാണിച്ചു. കണ്ടയുടൻ അതെന്താണെന്ന് അവൾക്ക് മനസ്സിലാവുകയും ചെയ്തു. പുതിയ തരം വള തീർപ്പിക്കാൻ തട്ടാനെ പകൽ വിളിച്ചുകൊണ്ടുവരാത്തതിന്റെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിന്നിരുന്ന അവൾ ആ സ്വരത്തിൽ തന്നെ പറഞ്ഞു, ഇത്രയും കൂടെ കടലാസ് വിലയ്ക്ക് തൂക്കിക്കൊടുത്താൽ 5-6 കാശ് കിട്ടും. കരിച്ച് ചാമ്പലാക്കിയാൽ അത്ര കാശ് കിട്ടുകയില്ലാത്തതുകൊണ്ട് നഷ്ടം പറ്റും. വാസുദേവൻ നായരുടെ നയതന്ത്രത്തിൽ പെട്ടതല്ലായിരുന്നു അട്ടഹാസവും ശകാരവും. അയാൾ പ്രശാന്ത സ്വരത്തിൽ പറഞ്ഞു, ഇതൊക്കെ ചെയ്ത നിന്നെ 2,000 രൂപ എണ്ണി വാങ്ങിയത് മറന്നുപോയോ? അവൾക്ക് ഉത്തരം പറയാൻ ആലോചിക്കേണ്ടി വന്നില്ല. ഉദ്യോഗം മാത്രം കൊടുത്താണ് എല്ലാവരും ഭർത്താവിനെ ഉണ്ടാക്കുന്നത്. ഉദ്യോഗവും പണവും കൂടെ ഒന്നിച്ചു കൊടുക്കുന്ന പതിവ് എത്രയിടത്തുണ്ട്? അവളോടൊന്നും പറഞ്ഞിട്ട് ഫലമില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. പിറ്റേന്ന് അയാൾ ആ കെട്ടുമായി അവളുടെ അച്ഛന്റെ അടുത്ത് ചെന്നു. മകളുടെ കുറ്റത്തിന് പ്രായശ്ചിത്തവും പരിഹാരവുമായി 1,000 രൂപ കൂടെ കൊടുക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ എത്ര രൂപ കിട്ടിയാലും ചെലവാക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന ഭാര്യയുടെ ഉടമസ്ഥാവകാശം ഒഴിഞ്ഞു കിട്ടുന്നതാണ് ഉത്തമമെന്ന് വാസുദേവൻ നായരുടെ വ്യവസായ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു. മകളെ ഉപേക്ഷിക്കുന്ന പക്ഷം അവളോടൊന്നിച്ചു കൊടുത്ത രൂപയും തിരികെ കൊടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹം തുടർന്നു പറഞ്ഞു, എന്നാലും നിങ്ങൾക്ക് നഷ്ടം പറ്റുന്നില്ല. ഈ ഉദ്യോഗത്തിൽ നിന്ന് ഇനി എത്ര രൂപ നിങ്ങൾക്ക് സമ്പാദിക്കാം? എന്നും എല്ലാവർക്കും ഉദ്യോഗമുണ്ടാക്കി കൊടുക്കാൻ ഞാൻ എവിടെ പോകും? പോരെങ്കിൽ ഒരു സംബന്ധം കഴിഞ്ഞ കുട്ടിയെ 3,000 രൂപ കൊടുത്താലാണ് ഇനി ഒരുത്തന്റെ കൂടെ പറഞ്ഞയക്കാൻ സാധിക്കുന്നത്. വാസുദേവൻ നായർ ഒന്നും മിണ്ടാതെ എഴുത്തുകൾ ഒന്നൊന്നായി എണ്ണാൻ തുടങ്ങി. എണ്ണിത്തീർന്നപ്പോൾ അയാൾ പറഞ്ഞു, ഇതൊക്കെ വെളിയിൽ വന്നാൽ കുടുംബത്തിന് പൊതുവേ തന്നെ എന്തപമാനമാണ്! ഇനി വരുന്നയാൾ ഇത് കണ്ടാലും ഞാൻ ചെയ്ത പോലെ ചെയ്യുകയില്ലെന്ന് എന്തു തീർച്ച? വിവാഹം കഴിഞ്ഞെന്നുള്ള കാര്യം വേറെയാണ്. സ്പഷ്ടമേ നടന്ന സംഗതി. പറ്റിപ്പും വഞ്ചനയും ഒളിച്ചുവയ്ക്കലും ഒന്നുമില്ലാതെ നേരത്തെ അറിയുന്നതുകൊണ്ട് പിന്നീട് ഭിന്നിപ്പിനും വഴക്കിനും ഇടയില്ല. രഹസ്യമായി പ്രേമലേഖനം അയക്കുന്ന കാര്യം അതല്ല. ഇതൊക്കെ ആലോചിച്ച് ഇത് തിരികെ വാങ്ങിക്കണമോ എന്ന് നിശ്ചയിച്ചിട്ട് ഒരു സമാധാനം പറയണം. പണത്തേക്കാൾ വലുത് അഭിമാനമാണെന്ന് കരുതിയ വൃദ്ധൻ എണീറ്റുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോകണം. തന്ന രൂപയിൽ 1 കാശും തരണ്ട. ആ എഴുത്തിവിടെ വച്ചിട്ട് പോയിക്കൊണ്ടാൽ മതി. വിവാഹം വിടുർത്താൻ സൗകര്യം എന്നെന്ന് നിശ്ചയിക്കുന്നതിന് മുൻപേ നിവൃത്തിയുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവളെ ഇങ്ങു കൊണ്ടാക്കിയേക്കണം. 1 ആഴ്ചയ്ക്കകം വാസുദേവൻ നായർക്ക് വിവാഹം വിടർത്തിക്കിട്ടി. വിവാഹമോചന പ്രമാണത്തിൽ ഒപ്പിട്ടിട്ട് തിരിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഈശ്വരാ, എങ്ങനെയും ഈ ആട് വീട്ടിലെ ദുരിതം പിടിച്ച നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോഴേ മതിയായി. കാൽക്കാശ് പോകുമ്പോൾ പ്രാണം കളയുന്ന ഇയാളുടെ കൂടെ ഏത് പട്ടി താമസിക്കുമെന്ന് കണ്ടിരിക്കാമല്ലോ. സമുദായ നടപ്പ് തീരെ അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് അവൾ അങ്ങനെ പറഞ്ഞതെന്ന് ഒരു മാസത്തിനകം വാസുദേവൻ നായർ തെളിയിച്ചു കൊടുത്തു. ഇന്റർമീഡിയറ്റിന് പഠിച്ചുകൊണ്ടിരുന്ന ഒരു സുന്ദരി പെൺകുട്ടിയെ ചെന്നു കണ്ടതിന്റെ മൂന്നാം ദിവസം അയാൾ 4000 അഡ്വാൻസായി 2000 രൂപ കയ്യിൽ വാങ്ങിച്ചു. വിവാഹത്തിന്റെ തലേന്ന് ബാക്കി 2000. വിവാഹ മുഹൂർത്തത്തിൽ വായ്ക്കുരവയ്ക്കും വാദ്യഘോഷത്തിനും പുഷ്പവൃഷ്ടിക്കുമിടയ്ക്ക് ആ പെൺകുട്ടി ലജ്ജാരുണമായ മുഖത്തോടും മധുര പ്രതീക്ഷാഭരിതമായ ഹൃദയത്തോടും കൂടി നീട്ടിപ്പിടിച്ച കനകാഭമായ കൈകളിൽ പുടവത്തട്ടം എടുത്തുകൊടുത്തപ്പോൾ വാസുദേവൻ നായർ മനസ്സാ ചില കണക്കുകൂട്ടലുകൾ നടത്തി. അയാൾ വിചാരിച്ചു, ആകപ്പാടെ തരക്കേടില്ല. 4 വർഷത്തിനിടയ്ക്ക് മറ്റാദായങ്ങൾ കൂടാതെ രൊക്കം കയ്യിൽ കിട്ടിയ രൂപ 1500 അധികം 2000 അധികം 4000 ആകെ രൂപ 7500. പുരുഷന്മാർക്ക് എന്തൊരാദായ മാർഗമായിട്ടാണ് ഈശ്വരൻ ഈ പെൺവർഗത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്.
0: മൊഴിയാമൊരു കഥയിൽ കേട്ടത് കെ സരസ്വതി അമ്മ എഴുതിയ കഥ വിവാഹ വ്യവസായം. അവതരിപ്പിച്ചത് ഐശ്വര്യ.

0: നാളെ ശാസ്ത്ര ലോകത്തിൽ വിസ്മയകരമായ പരിണാമ പാഠങ്ങൾ. ഡോക്ടർ ടി വി വിനീഷ് സംസാരിക്കുന്നു.
1: കടലിൽ കാണുന്നവയെല്ലാം മത്സ്യങ്ങൾ തന്നെയാണോ? തിമിംഗലങ്ങളെ നോക്കൂ. കടലിലെ ജലത്തിലാണ് ജീവിക്കുന്നതെങ്കിലും തിമിംഗലങ്ങൾ മത്സ്യങ്ങളല്ല, സസ്തനികളാണ് എന്നറിയാമല്ലോ. എങ്ങനെയാണ് ജലജീവികളായ സസ്തനികൾ ഉണ്ടായത്? അത് അത്ഭുതകരമായ പരിണാമ കഥയാണ്. കെട്ടുകഥയല്ല, സുദൃഢമായ തെളിവുകളുള്ള ശാസ്ത്രകഥ.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വൺ മാൻ ഷോ എന്ന ചിത്രത്തിലെ ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സ് ഈണം പകർന്ന് MG ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി നിഷ സുരഭിയിൽ തുടരും. ആകാശവാണി അനന്തപുരി FM 101.9
1: ആകാശവാണി. ഓണാഘോഷത്തിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിലെ സംഗീത വിഭാഗത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ശ്രാവണ സംഗീതിക സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം. പാടുന്നത് ഡോക്ടർ ധന്യ പി, എ.എൽ മഞ്ജുള രാജേഷ് വയലിൻ, ഡോക്ടർ ജി ബാബു മൃദംഗം, തിരുവനന്തപുരം വി കാർത്തികേയൻ ഘടം. ആദ്യമായി ഗൗളരാഗത്തിൽ പ്രണമദ ഗണപതിയും എന്ന് തുടങ്ങുന്ന രാമപാണിവാദർ കൃതി ആദ്യതാളം.

ഓണാഘോഷത്തിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിലെ സംഗീത വിഭാഗത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ശ്രാവണ സംഗീതിക സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാടുന്നത് ഡോക്ടർ ധന്യ പി, എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ഡോക്ടർ ജി ബാബു മൃദംഗം, തിരുവനന്തപുരം വി കാർത്തികേയൻ ഘടം, ആനന്ദരൂപഹരെ രാഗം പന്തുവരാളി, മിശ്രജാപതാളം കുട്ടിക്കുഞ്ഞു തങ്കച്ചി രചിച്ചു.

അവസാനമായി കെ സി കേശവപിള്ള രചിച്ച വന്ദേമാതരം എന്ന് തുടങ്ങുന്ന കൃതി, രാഗം കുന്തളവരാളി, ആദിതാളം.

0: ഓണാഘോഷത്തിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിലെ സംഗീത വിഭാഗത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ശ്രാവണ സംഗീതിക സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്. പാടിയത് ഡോക്ടർ ധന്യ പി, എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ഡോക്ടർ ജി ബാബു മൃദംഗം, തിരുവനന്തപുരം വി കാർത്തികേയൻ ഘടം.
1: സംഗീതസുധ സമാപിച്ചു.

ബിച്ചു തിരുമല രചിച്ച മറ്റൊരു ഗാനം. ജെറി അമൽദേവിന്റെ സംഗീതം. നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയത്.

റഫീഖ് അഹമ്മദ് രചിച്ച് സുഷിൻ ശ്യാം ഈണം പകർന്നത്. ഭീഷ്മ പർവം എന്ന ഈ ചിത്രത്തിലെ ഗാനം ആലപിച്ചിരിക്കുന്നത് സുഷിൻ ശ്യാം, ഹംസിക അയ്യർ, കപിൽ കപിലൻ എന്നിവർ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം കേൾക്കാം. ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിച്ചത്.
1: മലയാളം മാത്രം അറിയുന്ന എന്റെ അച്ഛൻ എനിക്ക് പേരിട്ടത് ജോർജ് എന്നാണ്. അതൊരു ഗ്രീക്ക് പദത്തിന്റെ പരിണാമമാണെന്നൊന്നും അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. ജോർജിനെ മലയാളത്തിൽ ഗീവർഗീസ് എന്ന് വിളിക്കും. ഗ്രീക്ക് ഭാഷയിൽ അതിൻ്റെ മൗലിക രൂപം ഗിയോർക്ക് എന്നാണ്. നല്ല അർത്ഥമുള്ള പേര്. കർഷകൻ, ചേറു നിറഞ്ഞ പാടത്ത് നിലമുഴുതും, മണ്ണിൽ വളം ചേർത്തും, വിത്തെറിഞ്ഞും, കളകൾ പറിച്ചും നെൽച്ചെടികളെ പരിപാലിച്ച കർഷക പാരമ്പര്യത്തിൻ്റെ അവകാശി. എൻ്റെ ശൈശവവും ബാല്യവും എല്ലാം ഗ്രാമത്തിൽ തന്നെയായിരുന്നു. നെൽച്ചെടികൾ വിളഞ്ഞ് കതിരണിഞ്ഞ് കൊയ്തെടുക്കാൻ കാലത്ത് അറയിൽ ശേഖരിച്ചു. അത് പുഴുങ്ങിക്കുത്തി അരിയാക്കി ആഹാരം പാകം ചെയ്തു. പാടത്ത് നിന്ന് കൊയ്തെടുത്ത് നെല്ല് പാകപ്പെടുത്തി അരിയാക്കി ആഹാരം. മൂന്ന് നേരവും അതുതന്നെ. വീട്ടിലെ അടുക്കളയിൽ ഗോതമ്പിന് ഇടമില്ല. ഇന്നത്തെ പോലെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരമില്ല. അത് ഒരു കാലം. നെൽപ്പാടങ്ങളെ പച്ചുപട്ട് പാവാട് ചാർത്തുകയും കസവിന്റെ മംഗളമുഹൂർത്തം സൃഷ്ടിക്കുകയും ചെയ്ത കാലം ക്രമേണ മാഞ്ഞു. നെൽകൃഷിക്ക് പകരം പാടത്ത് നാണ്യവിളകൾ കൃഷി ചെയ്യാൻ തുടങ്ങി. തൊടികളിൽ റബ്ബർ മരങ്ങൾ വളർന്നു. കർഷകന്റെ ശുദ്ധ മനസ്സിൽ വാണിജ്യ വിളകളുടെ മോഹം. പക്ഷേ കാലം കടന്നുപോകെ റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാതായി. മണ്ണിനോടുള്ള, അതിലുറങ്ങുന്ന പൂർവ്വ സംസ്കാര മഹിമയോടുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മനോഹരമായ കുടുംബജീവിതം എന്ന ആശയം തന്നെ അർത്ഥശൂന്യമായിത്തീരുന്നു എന്ന് ആര് ഓർക്കുന്നു. ബന്ധങ്ങളുടെ ഇഴകൾ ഒന്നൊന്നായി പൊട്ടിപ്പോവുകയാണ്. അടുക്കളയിൽ അമ്മ പാകം ചെയ്തുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഓടിയെത്തുന്നതിന് പകരം ആ നേരത്ത് ഫാസ്റ്റ് ഫുഡ് തേടിപ്പോകുന്ന

0: മക്കളുടെ എണ്ണം ഗ്രാമഭൂമികയിൽ പോലും ഏറെയാണ്. കുടുംബജീവിതമെന്ന മനോഹര സങ്കല്പം കാർഷിക സംസ്കാരത്തിന്റെ സംഭാവനയാണ്. അച്ഛൻ പാടത്ത് പണിയെടുക്കുന്നു, അമ്മ വീട്ടിൽ കുട്ടികളെ നോക്കി വളർത്തുന്നു, സ്നേഹിച്ച് കൂടെ ചേർക്കുന്നു അച്ഛനും അമ്മയും കുട്ടികളും അടങ്ങുന്ന കുടുംബം. ഇന്നിപ്പോൾ കുടുംബം കാലപ്പഴക്കത്തിൽ മങ്ങിയ സങ്കല്പമായി മാറിയിരിക്കുന്നു. വിവാഹിതരാകാൻ മടിക്കുന്ന ചെറുപ്പക്കാർ, കുട്ടികളുണ്ടാകാൻ വിസമ്മതിക്കുന്ന യുവത്വത്തിന്റെ പുതിയ സ്വാർത്ഥ ചിന്തകൾ, അനാരോഗ്യകരമായ ജീവിത സങ്കല്പനത്തിന്റെ മൃതഭൂമിയിലേക്ക് നമ്മുടെ നാട് നയിക്കപ്പെടുകയാണോ? നമ്മുടെ സംസ്കാരം പല ആഘോഷങ്ങളിലും അവശിഷ്ടിക്കുന്ന ആചാരങ്ങളിലും ബദ്ധമാണ്. കാർഷിക സംസ്കൃതിയുടെ മഹത്തായ പ്രകാശനമാണ് നാം കൊണ്ടാടുന്ന പൊന്നിൻചിങ്ങത്തിലെ തിരുവോണം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് ഉദ്ഘോഷിച്ച് പാട്ടും കളിയും നാട്യവിനോദങ്ങളുമായി സമത്വപൂർണമായ ഒരു കാലം പുനഃസൃഷ്ടിക്കുന്ന തിരുവോണ മഹോത്സവം. ആ ഒരുമയുടെ ഗ്രാമീണ ഭംഗികൾ മനുഷ്യൻ മണ്ണിൽ നിന്നകന്ന് യാന്ത്രികതയുടെ അടിമകളായി അധപതിക്കുമ്പോൾ അന്യമാവുകയില്ലേ? നമ്മുടെ സംസ്കാരത്തിന്റെ വികാസനത്തിന് പ്രതിസന്ധികൾ സംഭവിക്കുന്ന ദുഃഖചിന്തകളാണ് പുതിയ ഓണക്കാലത്ത് നിർഭാഗ്യവശാൽ ആവിർഭവിക്കുന്നത്. വരും തലമുറകൾ മണ്ണിന്റെ മഹത്വം തിരിച്ചറിയുമോ എന്ന് സന്ദേഹം. പാരമ്പര്യങ്ങളുടെ മഹിമയിൽ അയഥാർത്ഥ മോഹങ്ങളുടെ വർത്തമാനകാലം ഉപേക്ഷിച്ച് ഭൂതത്തിൽ മയങ്ങിക്കഴിയണം എന്നല്ല, പക്ഷേ അനുഭവങ്ങളുടെ കരുത്തേറിയ പാരമ്പര്യങ്ങളുടെ മഹിമ കാത്തു സൂക്ഷിക്കുക തന്നെ വേണം. കുടുംബ ബന്ധങ്ങളും സാമൂഹിക ബോധവും ദേശസ്നേഹവും മൂല്യസങ്കല്പനങ്ങളും എല്ലാം നിലനിൽക്കണം. കേരളം എന്ന നാടും ഭാരതം എന്ന ഭൂമിയും അതിന്റെ പൂർവ്വ സംസ്കാര ശോഭ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ശക്തി പകരണം. നാം കേട്ട പാട്ടും വായിച്ച കഥയും അഭിനയിച്ച നാടകവും എല്ലാം ആ മഹാകാലം പകർന്നു നൽകിയ ആവേശത്തുടിപ്പുകളാണ്. കാലം മാറുന്നു എന്ന സത്യം അംഗീകരിക്കുക, പക്ഷേ ഭൂമിയുടെ സംസ്കാരം, പാരമ്പര്യം, സ്വപ്നങ്ങൾ എന്നിവ നിലനിൽക്കണം. മാനവികതയ്ക്ക് ആധാരമായ സംസ്കാര വിശേഷം തുടരുകയും വേണം. അതിന് ഇടർച്ച സംഭവിച്ചാൽ അനുസ്യൂതമായ സംസ്കാരത്തിന്റെ ജൈവപ്രകൃതി നഷ്ടമാകും. മണ്ണിൽ വേരുകളോടാത്ത ചെടി വെയിലിൽ വാടിപ്പോകും. അതുകൊണ്ട് നമ്മുടെ മഹത്തായ പാരമ്പര്യത്തിൽ അഭിമാനിക്കുക. കർഷക കേരളത്തിന്റെ പൂർവ്വസ്മന്ധങ്ങൾ ആവേശദായകമാകട്ടെ. പുതിയ സ്വപ്നങ്ങൾ സംഗീതമായി മനസ്സിനെ ഉണർത്തട്ടെ.
1: ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിച്ച സുഭാഷിതമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 11 കഴിഞ്ഞ 4:19. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ശക്തമായ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, ഗൃഹാതുരതയുടെ, പൂവിളിയുടെ, നാവിൽ രുചിയുടെ പൂക്കളം തീർക്കുന്ന ഓണസദ്യയുടെ ഈ തിരുവോണ ദിനം ഇപ്പോഴിതാ ഓണനിലാവിൽ കുളിച്ചു നിൽക്കുന്നു. ഈ രാത്രിയിൽ അനന്തപുരി എഫ് എമ്മിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി തിരുവോണാശംസകൾ. നിങ്ങളോടൊപ്പം ചേർന്നത് ഗ്രീറ്റ യൂജിൻ പള്ളിത്തുറ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം പൂർണ്ണമാകുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി മുംബൈയിലെ ഏവർക്കും ശുഭരാത്രി.

ദേവ ഫാതൂ.

शनिवार से शनिवार दिन में 2:30 बजे सिर्फ विविध भारती पर सदा बहार।

धारे जो जाओ तो जय पे करो उस पारी।

चुप रहेंगे, भलाए कब कहेंगे के होठों पे अपने रुकी है खो।

सब दीवारें तुझको ले जाए।